0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: ഹായ്, ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ, വെൽക്കം ടു ഹോം 92.2 FM. ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ. നമുക്കിവിടെ ആരംഭിക്കാം ഒരു ഹൃദയപൂർവമായ ഓണാശംസകളോടെ. ഓണനിലാവ്, ഓണപ്പുലരി, ഓണക്കോടി, ഓണക്കളികൾ, ഓണത്തല്ല്, അതിലേക്ക് വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാനുണ്ട് എല്ലാ പ്രിയപ്പെട്ട മലയാളികളെയും. കഴിഞ്ഞ വർഷത്തെ ഓണം കുറച്ചു പേർക്കെങ്കിലും ഓർമ്മ കാണും. സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ചില വീഡിയോസും ന്യൂസും കണ്ടു കാണും. ദുബായിൽ കരാമയിൽ ചില അല്ലറ ചില്ലറ ഓണത്തല്ലുകൾ നടന്നിരുന്നു എന്നത് ഇന്നൊരു റിമൈൻഡർ പോലെ എല്ലാവരെയും ഓർമ്മിപ്പിക്കട്ടെ, എല്ലാ മലയാളികളെയും ഓർമ്മിപ്പിക്കട്ടെ. അത്തരം അനിഷ്ട സംഭവങ്ങൾ നമുക്ക് ഈ ഓണത്തിന് ഉണ്ടാകാൻ പാടില്ല. ഓരോരുത്തരും അത് മനസ്സ് ഉറപ്പിച്ചു തന്നെ തീരുമാനിക്കുക. നല്ല ഓണക്കോടി ഉടുക്കുക, പെൺകുട്ടികളെല്ലാം മുല്ലപ്പൂ ചൂടുക, അതുപോലെ ആണുങ്ങളെല്ലാം നല്ല കസവും മുണ്ടും ഷർട്ടും ഒക്കെ ധരിച്ച് നല്ല സുന്ദരന്മാരും സുന്ദരികളുമായി വാഴയിലയിൽ വിളമ്പിയ ഓണസദ്യ ഉണ്ണുന്നതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇത്തരം അനിഷ്ട സംഭവങ്ങൾക്ക് യാതൊരു കാരണവശാലും ഇടം കൊടുക്കാതിരിക്കുക. കാരണം നമ്മൾ താമസിക്കുന്ന ഈ രാജ്യം അത് നമുക്ക് തരുന്ന സേഫ്റ്റി, സെക്യൂരിറ്റി, ലവ്, ഇന്റഗ്രിറ്റി ഇതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ കമ്മ്യൂണിറ്റി ഗ്യാതറിംഗ് വരുമ്പോൾ. ആ ഒരു സമയത്ത് അത് നമുക്ക് അലങ്കോലമാക്കാൻ പാടുള്ളതല്ല. നാം സ്വയമേ വിചാരിക്കുക, ഇത്തരം പ്രശ്നങ്ങളിൽ തലയിടാൻ പോകാൻ പാടില്ല, ഇത്തരം പ്രശ്നങ്ങൾ തടയിടേണ്ടതും കൂടിയാണ്. നമ്മുടെ ഈ ഒരു രാജ്യം നമുക്ക് തരുന്ന സ്നേഹം തിരിച്ചു പ്രകടിപ്പിക്കാൻ ഓരോ മലയാളികളും ബാധ്യസ്ഥരാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഓണാഘോഷങ്ങൾ അതിരു കവിയരുത്. പലപ്പോഴും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ഗ്യാതറിംഗ് വരുമ്പോൾ ചിലപ്പോൾ കയ്യിൽ നിൽക്കില്ല, അവിചാരിതമായ ചില സംഭവങ്ങളും ആയിരിക്കും അത് കാരണം കൂടി ആവുന്നത്. അതുകൊണ്ട് ഇത്തവണ ദയവായി കഴിഞ്ഞ വർഷത്തെ പോലെയോ അതിനു മുമ്പുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ വളരെ കോഷ്യസ് ആയിട്ട് അതൊന്നും ആവർത്തിക്കാതിരിക്കുക. നമ്മൾ കാരണം മറ്റു മലയാളികൾക്കും കൂടെ ഒരു ഷെയിം വരാതെ തന്നെ നോക്കണം. ആ മലയാളികളെല്ലാം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടി പുഴ്ത്തിയ ഒരു ഉത്സവമാണ് നമുക്ക് മുന്നിലേക്ക് ആദരവോടെ വന്നെത്തിയിരിക്കുന്നത്. സന്തോഷിക്കാൻ ഏറെ മാർഗങ്ങളുണ്ട്. അപ്പോൾ അനിഷ്ട സംഭവങ്ങൾക്ക് പാടേ വിട. അപ്പോൾ ഓണത്തല്ല് നമ്മുടെ ആ നിഘണ്ടുവിൽ നിന്ന് മാറ്റിയേക്കാം. റെസ്റ്റ് എവറിത്തിങ് ഇസ് ഫൈൻ. ഹാപ്പി ഓണം വൺസ് അഗെയിൻ ഫ്രം ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ്. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: Wake up, call with Jaya.
2: ഹാപ്പി ഓണം എന്നുള്ള മെസ്സേജുകളെല്ലാം കിട്ടിത്തുടങ്ങിയോ? ഹാപ്പി ഓണം മെസ്സേജസ് അങ്ങോട്ടും തിരിച്ചു തന്നെ കൊടുക്കുക. ഓണം ഹാപ്പി ആക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം കൂടിയാണ്. എങ്ങനെ നമുക്ക് ഓണം ഹാപ്പി ആക്കാം, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഓണാഘോഷം കൊണ്ടു ചെല്ലാം എങ്ങനെയെന്നുള്ളത് ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കിയാൽ നന്ന്. അതായത്, നമുക്ക് കിട്ടിയ ഈ ഒരു സന്ദർഭം, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ, ഇതിനെല്ലാം നമുക്ക് നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു വേള കൂടിയാണിത്. എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞല്ലോ, ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വന്നേക്കാം, ഒരു ഗ്യാതറിംഗിൽ വന്നേക്കാം, നിങ്ങൾ പല രീതിയിലുള്ള പെർഫോമൻസസ് നടത്തുന്ന ഒരു വേളയിലായാലെങ്കിൽ, ഒരു സ്റ്റേജ് പെർഫോമൻസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും, ഈ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുമ്പോഴാണ് ക്ലാഷസ് ഉണ്ടാവുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിവതും ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എല്ലാത്തിനെയും കുറിച്ച് ഒരുപാടധികം ആലോചിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ല. നമുക്ക് സന്തോഷകരമായ ഒരു ഇവന്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാവുന്നതാണ്. നിരവധി ഓണം പ്രോഗ്രാംസാണ് ഈ ഒരാഴ്ച മുതൽ അങ്ങോട്ട് വരുന്നത്. ദാറ്റ് മേ എൻഡ് അപ് ടു ഡിസംബർ, പലപ്പോഴും സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ നീണ്ടുപോകും. അത്രയധികം അസോസിയേഷൻസ് ഗ്രൂപ്പ്സ് ഉള്ള ഒരു രാജ്യമാണിത് മലയാളികൾ എന്ന്. രണ്ട് മലയാളി കൂടിയാൽ നാല് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്ന ഒരു കാലം കൂടിയാണ്. ഇടയ്ക്കൊരു ചെറിയ ഒരു മാന്ദ്യത വന്നുവെങ്കിലും നമ്മൾ പൂർവാധികം ശക്തിയോടെ തിരിച്ച് എല്ലാ ആഹ്ലാദങ്ങളും ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വേള കൂടിയാണിത്. അതുകൊണ്ടാണ് ഇടയ്ക്കെല്ലാം നമുക്ക് ഒത്തുചേർന്ന് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ കഴിയുന്നത്. നാട്ടിൽ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഒരു സുഹൃത്ത് പറയുകയായിരുന്നു, നമ്മുടെ ഒരു അലുമ്നായ ഗ്രൂപ്പിലാണ്, അതായത് നമ്മൾ ഇവിടെ തന്നെ ഇപ്പം ഹോം 92.2 FM ഓണാഘോഷങ്ങൾ കഴിഞ്ഞ ആഴ്ച മുതൽ ഞങ്ങൾ ഖടക് റെസ്റ്റോറന്റിൽ ഓണസദ്യ ഉണ്ട്, ആ സ്നേഹസദ്യ ഉണ്ട്, ഫോട്ടോസ് കണ്ടപ്പോൾ പറയായിരുന്നു, നിങ്ങൾ ഇപ്പോഴേ ഓണം ആഘോഷിച്ച് തുടങ്ങിയോ? നമ്മളിവിടെ ഓണം ആഘോഷിച്ച് വരുന്നതേ ഉള്ളൂ. ഓക്കെ, അലങ്കാരങ്ങളെല്ലാം ഉണ്ട് റോഡിലെല്ലാം, പക്ഷെ ഓണസദ്യയിലേക്കൊക്കെ വരുന്നതേ ഉള്ളൂ. ബിക്കോസ് വി സ്റ്റാർട്ട് മച്ച് ഏർലിയർ. നമ്മൾ കേരളീയർ, ഇവിടെ ദുബായിലുള്ളവർ, യുഎയിലുള്ളവർ, നാട്ടിലേക്ക് മലയാളികളെക്കാളും കേരളത്തിലുള്ളവരെക്കാളും മുൻപേ തന്നെ കാലേ കൂട്ടിക്കൊണ്ട് എല്ലാം ഗണിച്ചുകൊണ്ട് വിസ്തരിച്ച് തന്നെ മുൻകൂട്ടി ഓണം ആഘോഷിക്കാറുണ്ട്. അത് കണ്ടിട്ട് ഒരുപാട് പേര് ചോദിച്ചു, നിങ്ങൾ ഓണാഘോഷമൊക്കെ തുടങ്ങിയോ? പിന്നെ എല്ലാ ദിവസവും ഞങ്ങളുടെ ഓരോ ഫോട്ടോസ് വരുന്നുണ്ട്, ഇവൻറ്റ്സ് വരുന്നുണ്ട്, ഓണാഘോഷങ്ങൾ. കഴിഞ്ഞ ദിവസം അബുദാബിയിലാണ് നടന്നത്, ആഡ്കോപ്പിലെ വെച്ചിട്ട് ഞങ്ങളുടെ RJs അവിടെ പോയി മലയാളമംഗ മത്സരം, അതുപോലെ പിന്നെ എന്താണ് പായസ മത്സരം, പൂക്കള മത്സരം, ഇതൊക്കെ എന്തൊരു ഭംഗിയാണ് കാണാൻ. വിഷ്വൽ ട്രീറ്റാണ് ഇതെല്ലാം തന്നെ. അപ്പം നേരത്തെ തന്നെ നമ്മൾ ദുബായിലുള്ളവർ അല്ലെങ്കിൽ യുഎയിലുള്ളവർ ഓണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു അനുഗ്രഹമായി കരുതിക്കൊണ്ട് വേണം പോകാം. ലളിതമായി തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഒരു ചെറിയൊരു തിരുവാതിര തട്ടിക്കൂട്ടിയെടുക്കാം, ഒരു ഓണപ്പാട്ട് തട്ടിക്കൂട്ടിയെടുക്കാം. ഇനി വരുന്നു മാവേലി മത്സരങ്ങൾ. ആലോചിച്ച് നോക്കുക, അത് ഐക്കൺ മാവേലിക്ക് പോലും മത്സരം വരുന്ന ഒരു സമയമാണ്. നാട്ടിലും ഉണ്ടാവും, ഡെഫിനറ്റ്ലി നാട്ടിലും അതെല്ലാം ഉണ്ടാവും. അതിനേക്കാൾ ഇരട്ടിയായി ശക്തിയായി യുഎയിലും അതുണ്ട് എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും ആഹ്ലാദം തരുന്ന ഒരു കാര്യവുമാണ്. ഓണമാകട്ടെ ഓണമല്ലാത്തൊരു സമയമാകട്ടെ, എന്തായാലും സന്തോഷത്തോടെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കാൻ പഠിക്കുക. കാരണം ഈ ഹാപ്പിനെസ് എന്നത് പുറത്തുനിന്നും കിട്ടില്ല, അത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും കണ്ടെത്തേണ്ട ഒന്നാണ്. Once again, happy Onam.
1: Wake up, call with Jaya.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: സ്വന്തമായിട്ട് ഒരു അനുജനോ അനുജത്തിയോ ഉള്ള ഒരു കുടുംബത്തിലാണോ നിങ്ങൾ? സ്വന്തമായി ഒരു സിബ്ലിംഗ്, കസിൻസ് ഉണ്ടാവും, നമുക്ക് എല്ലാവർക്കും കസിൻസ് ഉണ്ട്. ഒരു പക്ഷേ അത് അത്രത്തോളം ഡീപ്പായിട്ടുള്ള സൗഹൃദമാണോ എന്നറിയില്ല. എന്നാൽ നമ്മുടെ സ്വന്തം ജ്യേഷ്ഠൻ ജ്യേഷ്ഠത്തി അല്ലെങ്കിൽ അനുജൻ അനുജത്തി എന്ന് പറയുന്ന കുറച്ചധികം ബന്ധങ്ങൾ, അത് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ്. ഒരുപക്ഷെ നമ്മുടെ പേരൻസ്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വിട്ടുപോകുന്ന ഒരു ഘട്ടത്തിൽ പോലും മൂത്ത ചേട്ടൻ നമ്മുടെ അച്ഛന്റെ ഒരു സ്ഥാനത്ത് നമ്മൾ കാണേണ്ട ഒരു രീതി വന്നേക്കാം. നമുക്ക് അങ്ങനെ ഒരു സങ്കല്പം മനസ്സിലുണ്ടായേക്കാം. അല്ലെങ്കിൽ മൂത്ത ചേച്ചി എന്ന് പറയുന്നത് അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമുക്ക് പലരും അനുഭവപ്പെട്ട് തോന്നിയേക്കാം. കാരണം ഒരു ഏജ് ഡിഫറൻസ് തന്നെ കാണും. അവർ തമ്മിലൊരു 5 വയസ്സോ 10 വയസ്സോ മേ ബി മോർ ദൻ ദാറ്റ് വരെ ഉള്ള കുടുംബങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ പേരൻസിനോട് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കൂടി നമ്മുടെ സിബ്ലിങ്സിനോട് പറഞ്ഞ് സാധിപ്പിച്ചെടുക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾക്കാണ് അങ്ങനെ ഒരു, അതായത് യങ് ആയിട്ടുള്ള ഒരു കിഡിനായിരിക്കും അങ്ങനെ ഉണ്ടാവുക. മൂത്ത അച്ഛനോടോ അമ്മയോടോ പറഞ്ഞാൽ തല്ലു കിട്ടുമെന്നുണ്ടെങ്കിൽ ചേട്ടനോടോ ചേച്ചിയോടോ പറഞ്ഞ കാര്യം സാധിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ നാട്ടിൽ വിളിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പറയുമല്ലോ, സഹോദരന്റെയോ സഹോദരിയുടെയോ ഒക്കെ വിശേഷങ്ങൾ അറിയുമ്പോൾ അവരൊക്കെ ദൂരെയാണ്, നാട്ടിൽ പോലും ഇല്ല. അപ്പോൾ നമ്മൾ വിശേഷങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ കേട്ടറിഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ, കാണുന്നില്ല, ഡെയിലി കാണുന്നില്ല. ഓക്കെ, ഇപ്പോൾ വീഡിയോ കോൾ ഉള്ളത് കൊണ്ട് നമുക്ക് മുഖം കണ്ട് സംസാരിക്കാം, കുറച്ചുകൂടെ നമ്മുടെ ഒരു അടുപ്പം നിലനിർത്താൻ കഴിയും. പക്ഷേ എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. ഒരു ചെറിയൊരു വാചകം അത് വളരെയധികം മനസ്സിൽ തട്ടി. ഹാവിങ് എ സിബ്ലിംഗ് യു ക്യാൻ കോൾ ക്രൈയിങ് and end the call laughing is a true blessing. Etra beautiful alle, adayathu nammude oru manovishamam ullilenne nammal vishamichirikkunna oru ghattathile aan ende cheechi onnu vilikkatte, ende chethanodu samsarichu chalappa enikku idinoru solution kittum ennu paranju nammal avare vilichu samsarichu kayinu karinjondu samsarikkunna oru velayil polum nammale aashwasippichu നമുക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ നൽകിക്കൊണ്ട് ആ കരഞ്ഞു വിളിച്ച് ഫോണിൽ സംസാരിക്കുന്ന നമ്മളെ ദൂരെ ഇരുന്നു കൊണ്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മാജിക്, ആ ഒരു മാജിക് ടച്ച്. അവസാനം എടി സില്ലിയാണല്ലോ നിന്റെ സ്വഭാവം, ഇത്ര സില്ലിയാണോ നീ എന്നൊക്കെ ചോദിച്ച് തമാശ പറഞ്ഞ് ആ ഒരു സ്നേഹസ്പർശം നമ്മൾക്ക് അനുഭവവേദ്യമാക്കി തരുമ്പോൾ കരഞ്ഞുകൊണ്ട് വിളിച്ച നാം ഒരു പക്ഷെ അവസാനം ചിരിച്ചുകൊണ്ട് ആ ഫോൺ കോൾ എൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സന്ദർഭമുണ്ടെങ്കിൽ ദാറ്റ്സ് കോൾഡ് ട്രൂ ബ്ലെസ്സിംഗ് എന്നാണ് ആ വാചകം. എത്ര മനോഹരമല്ലേ. സിബ്ലിംഗ്സ് ഉള്ള ആർക്കും റിലേറ്റ് ചെയ്ത് നോക്കാം. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം. You're listening to Home 92.2 FM. Home is a feeling.

0: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. Sunday.

0: The Zor of Sand Dunes, brought to you by Lulu. Onam ivadeyanu.
1: Home FM News in Detail. Vaarthagal vishadamai.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
2: ഇന്ന് ഉത്രാടപ്പാച്ചിൽ തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ന് നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ ഇന്ന് നാടെങ്ങും പ്രവാചക പ്രകീർത്തന സദസ്സുകളും വിവിധ ആഘോഷ പരിപാടികളും നടക്കുന്നു. മദ്രസ മഹൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും. പ്രവാചകന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. യുഎയിൽ നബിദിന അവധി വെള്ളിയാഴ്ചയാണ്. തിരുവോണത്തിന്റെ വരവറിയിച്ച ഇന്ന് ഉത്രാടം. ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. തിരുവോണം ഉത്സവമാക്കാനുള്ള തിരക്കിലാണ് പ്രവാസി മലയാളികളും. കേരളത്തിൽ ഇന്ന് പരക്കെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അടുത്ത 3 മണിക്കൂറിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു. ഈ ഓണത്തിന് എല്ലാവരും സന്തോഷമായിരിക്കാൻ സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണാനുഭവങ്ങൾ വരുന്ന കാലത്തും തുടരണം. ലോകത്തിന് മുന്നിൽ അത് അവതരിപ്പിക്കാൻ കഴിയണം. ലോകത്തിന്റെ മുന്നിൽ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. അതിന് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. കായലും കരയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇന്റഗ്രേറ്റഡ് ടൂറിസം പദ്ധതി കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി. 100 ദിവസം പൂർത്തിയാക്കി V.D. സതീശൻ. സർക്കാർ അധികാരത്തിലേറി 100 ദിവസം പിന്നിടുമ്പോൾ കേരള സർക്കാർ അവതരിപ്പിച്ചത് അഭിമാന പദ്ധതികൾ. പ്രിയദർശിനിയും മിഷൻ സമുദ്രയും ഓപ്പറേഷൻ തൂഫാനും മൈ പോലീസ് സ്റ്റേഷനുമെല്ലാം ജനം ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പ്രഖ്യാപനങ്ങൾക്കൊപ്പം പുതിയ പ്രോജക്ടുകളും സർക്കാരിന്റെ പദ്ധതിയിൽ. സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കി മുന്നേറുമ്പോൾ സർക്കാരിനെതിരെ ഉയർന്ന വിമർശനങ്ങളും ചെറുതല്ല. കേരളത്തെ ആഗോള മാരിടൈം ഹബ്ബായും പോർട്ട് സിറ്റിയായും മാറ്റുന്ന മിഷൻ സമുദ്ര UDF സർക്കാരിന്റെ മികച്ച പ്രോജക്ടുകളിലൊന്നായി വിലയിരുത്തപ്പെടുന്നു. ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാനും കേരള പോലീസിന് പുതിയ മുഖം നൽകിയ മൈ പോലീസ് സ്റ്റേഷനുകളും സർക്കാരിന്റെ സുപ്രധാന പ്രഖ്യാപനങ്ങളായി മാറി. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി V.D. സതീശൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. കേരളത്തിന്റെ റെയിൽ അടിസ്ഥാന സൌകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കാവുന്ന പ്രധാനപ്പെട്ട തീരുമാനം സംബന്ധിച്ച് കേരള സർക്കാരുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് റെയിൽ ബോർഡ് തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. ബേപ്പൂരിലെ സ്ഥാനാർത്ഥി വിവാദത്തിൽ വിശദീകരണവുമായി കോഴിക്കോട് DCC അധ്യക്ഷൻ പ്രവീൺകുമാർ. ബേപ്പൂരിലെ പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞതെന്ന് പ്രവീൺകുമാർ. വിമാന കമ്പനിയായ സ്പൈസ് ജെറ്റിന് നോട്ടീസ് നൽകി സിയാൽ. സ്പൈസ് ജെറ്റിന്റെ വിമാന സർവീസുകൾ വ്യാപകമായി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയത്. ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത. മഴ വിമാന സർവീസുകളെ സാരമായി ബാധിച്ചു. ഇതുവരെ 357 സർവീസുകളെയാണ് ബാധിച്ചിരിക്കുന്നത്. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കിർഗിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ മോദിയെ കാണുമെന്നും പുടിൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി US. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യങ്ങൾക്കുള്ള കർശന മുന്നറിയിപ്പ്.
0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning. Station clock il ippol samayam 7 mani kazhinja 4 minute.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 66%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
1: You are listening to Home 92.2 FM. Home is a feeling. Trending song of the hour.
0: brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: Sand Dunes! Sand Dunes!
0: Sand Dunes with Akshay on Home 92.2 FM.
2: Sand Dunes with Akshay, brought to you by Lulu. ഓണം ഇവിടെയാണ്.
3: ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ബ്രാൻഡ് ന്യൂ ഡേ, അങ്ങനെ ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിൽ എല്ലാവരും താണ്ട് ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച ഓണത്തെ വരവേൽക്കാൻ. സത്യം പറഞ്ഞാൽ ഇന്ന് ഒന്നാം ഓണം തന്നെയാണ് പറയുന്നത്,
4: ഒന്നാം ഓണമാണ് ഉത്രാടം എന്ന് പറയുന്നത്. എന്തായാലും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉത്രാടപ്പാച്ചിലാണ് ഇന്നത്തെ ദിവസത്തിന് പറയുക. കാരണം നാളത്തെ സദ്യ ഒരുക്കാൻ, പൂക്കളം ഒരുക്കാൻ, ഓണക്കൊടി വാങ്ങാൻ മറന്നവർ, അതിന് എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരേ ഒരു ഓട്ട ദിവസമാണ്. പക്ഷെ നമുക്കറിയാം, ഇവിടെ വീക്കെൻഡിൽ എല്ലാവരും ഒരു ഉത്രാടപ്പാച്ചിൽ കഴിച്ചു വെച്ചിട്ടുണ്ട്, സദ്യ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലൊരു വാർത്ത വരുന്നത് എവിടുന്നാന്നറിയോ? മലപ്പുറത്ത് നിന്ന്. ഓണത്തിനിതാ മലപ്പുറത്തിന്റെ സ്നേഹസദ്യ. പള്ളിമുറ്റത്ത് ക്ഷേത്ര കമ്മിറ്റിയുടെ ഓണസദ്യ ഒരുക്കിയിരിക്കുന്നു. കാളികാവിൽ നിന്നാണ് ഈ വാർത്ത വന്നിരിക്കുന്നത്. ഓണം കേരളത്തിന്റെ ആഘോഷമാക്കി പള്ളിമുറ്റത്തൊരു സദ്യ. ഒരു പൂക്കളത്തിലിട്ട പൂക്കൾ പോലെ ആഘോഷത്തിൽ പങ്കാളികളായവർ മലയാളികൾ എന്ന ഒറ്റക്കൂട്ടമായി. മലപ്പുറം കാളികാവ് ചോക്കോട് പഞ്ചായത്തിലെ പാറൽ മമ്പാട്ടുമൂലയിലാണ് മലപ്പുറത്തിന്റെ ഐക്യ മനസ്സ് സ്നേഹത്തിന്റെ ഓണസദ്യ ഒരുക്കിയത്. മനോഹരമായിട്ടുള്ള വാർത്തയാണ് അവിടുന്ന് വരുന്നത്. മമ്പാട്ടുമൂലയിൽ പള്ളിയിൽ മുസ്ലിം സഹോദരങ്ങൾ നമസ്കരിക്കുമ്പോൾ അതിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ ഓണസദ്യയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു. അതിനൊടുവിൽ നമസ്കാരം കഴിഞ്ഞെത്തിയവരും പുറമേ നിന്നെത്തിയവരുമായിട്ടുള്ള 800 പേർ പള്ളിമുറ്റത്ത് ഒന്നിച്ചിരുന്ന ഓണസദ്യ കഴിച്ചു. പള്ളിമുറ്റത്ത് വലിയ പന്തലാണ് ഓണസദ്യയ്ക്ക് ഒരുക്കിയത്. മമ്പാട്ടുമൂല പാറൽ അയ്യപ്പ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിലായിരുന്നു സമൂഹ ഓണസദ്യ. ക്ഷേത്രവും പള്ളിയുടെ തൊട്ടടുത്താണ്. പള്ളിയുടെ മിനാരത്തിന് സമീപം ക്ഷേത്രത്തിന്റെ ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട്. പരസ്പര സ്നേഹത്തോടെയും സഹകരണത്തോടെയും കഴിയുന്ന നാട്ടുകാരുടെ കൂട്ടായ്മ ഈ ഓണാഘോഷത്തിലും പ്രതിഫലിച്ചു. എന്തൊരു നല്ല വാർത്തയല്ലേ അക്ഷയ, നാട്ടിൽ നിന്ന് വരുന്നത്.
3: ഈ ഓണക്കാലം ആകുന്ന സമയത്ത് നമുക്ക് നാട്ടിൽ ഈ സത്യം പറഞ്ഞാൽ കേരളം എന്ന് പറയുന്ന ഒരിക്കലും നമുക്ക് മതത്തരമായിട്ടുള്ള ഒരു വേർതിരിവ് ഇല്ലാന്ന് തന്നെ പറയാം. അത് ഇന്ത്യയുടെ ഒരു വലിയ അഭിമാന തന്നെയാണ് പലപ്പോഴും പറയുന്നത്. നിങ്ങൾ സൗത്ത് ഇന്ത്യയെ നോക്കി പഠിക്കണം, കേരളത്തെ നോക്കി പഠിക്കണം. അത് ഓണം കൂടെ വരുമ്പോ പിന്നെ പറയണ്ട.
4: നമുക്ക് പ്രത്യേകത എന്താണെന്നറിയോ? ഓണക്കാലം നബിദിനും, ഇന്ന് നബിദിനമാണ്, പ്രവാചക ദിനമാണ്. അതും കൂടി കൂടി ചേരുമ്പോ ഇന്നത്തെ ആ റാലി നമ്മുടെ കേരളത്തിൽ കൂടി പോകുമ്പോ ഇവർക്ക് ഈ നാരങ്ങ വെള്ളവും ലഡുവും ഒക്കെ ആയിട്ട് കുറെ വീടുകൾ ഇങ്ങനെ കാത്തിരിക്കും, കുഞ്ഞുങ്ങളെ കാത്തിരിക്കുന്ന കുറെ. അതാണ് നമ്മുടെ ഒരു മതേതരത്വം എന്നൊക്കെ പറയുന്നത്. ഇന്ത്യയുടെ ഒരു പരിച്ഛേദം നമ്മുടെ കേരളമാണെന്ന് പറയേണ്ടി വരും. ലോകം കേരളത്തിനെയാണ് നോക്കുന്നത്. എന്ത് മനോഹരമായിട്ടുള്ള ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ പോലെ ദൈവം എങ്ങനെയാണോ വിഭാവനം ചെയ്തത് അതുപോലെ നടക്കുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ടാണ് കേരളം.
3: പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നുള്ള ചില ബ്യൂട്ടി ആയിട്ടുള്ള ഈ ഫോട്ടോഷോട്ട് ഫോട്ടോ കാണുന്നത് ഈ പലപ്പോഴും ഈ അമ്പലത്തിൽ നിന്നൊക്കെ യാത്ര പോകുന്നത്, അതായത് ഇതൊക്കെ പോകുന്ന സമയത്ത് ഒരു മഴ പെയ്താൽ ഈ കുട്ടികൾ കയറി നിൽക്കുന്ന പള്ളികളിലായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീൻ അല്ലേ?
4: പ്രളയകാലത്ത് പള്ളികൾ തുറന്നു കൊടുക്കുന്നു, അമ്പലങ്ങൾ തുറന്നു കൊടുക്കുന്നു. ആര് എന്ത് ഏത് ജാതി മതം ഒന്നുമില്ല. ഓണത്തിന് നോക്ക്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ആഘോഷത്തോടെ എല്ലാ കോളേജുകളിലും പൂക്കളം ഇടുന്നതിലും മുന്നിൽ നിൽക്കുന്നു. ഇത് ആരാ പറഞ്ഞ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. അത് ഏത് ഉത്സവത്തിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജാതി മതം കാണാറില്ല. ഓണത്തിന്റെ നല്ല ഒരു മലയാളി എന്ന നിലയിൽ നമുക്ക് ലോകത്തിന്റെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് അല്ലേ? നമ്മുടെ ആ ഒരു സെക്യുലർ മൈൻഡ്.
3: തീർച്ചയായിട്ടും നമ്മുടെ മനോരമയുടെ ഫ്രണ്ട് പേജിൽ കൊടുക്കുന്ന ടീം VDS@100 എന്ന് പറഞ്ഞ് KSRTC ബസ്സിൽ മുഖ്യമന്ത്രി വണ്ടി ഓടിച്ച് ബാക്കി എല്ലാവരും അതിൽ ഇരിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്.
4: 100 പൂർത്തിയാക്കിയിരിക്കുകയാണ് VD സതീശൻ സർക്കാർ. അപ്പൊ അദ്ദേഹം 100 പൂർത്തിയാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എന്തൊക്കെ കാര്യങ്ങൾ നടന്നില്ല എന്നൊരു അവലോകനം വന്നിട്ടുണ്ട്. അധികാരത്തിലേറെ 100 പിന്നിടുമ്പോൾ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് തീർച്ചയായിട്ടും അഭിമാന പദ്ധതികൾ തന്നെയാണ്. പ്രിയദർശിനി പദ്ധതി, മിഷൻ സമുദ്ര, ഓപ്പറേഷൻ തൂഫാൻ, മൈ പോലീസ് സ്റ്റേഷൻ എല്ലാം ജനം ഏറ്റെടുത്ത വലിയ പ്രോജക്ടുകളാണ്. ഒരു പ്രോഗ്രസ് കാർഡ് എടുത്തിട്ട് മാർക്ക് ഇടുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിനായിരിക്കും 1st സ്ഥാനം തീർച്ചയായിട്ടും കൊടുക്കുക. 10 ശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാർ 100 പിന്നിടുമ്പോൾ സുപ്രധാന പദ്ധതികളാണ് പ്രഖ്യാപിച്ചതും നടപ്പിലാക്കിയതും. ഗതാഗതമന്ത്രി CP ജോൺ നടത്തിയ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാമർശം ഒഴിവാക്കിയാൽ ജനങ്ങളുടെ പ്രിയപ്പെട്ട പദ്ധതിയായിട്ട് പ്രിയദർശിനി മാറി. കേരളത്തിൽ ഒരു ആഗോള മാരിടൈം ഹബ്ബായിട്ടും പോർട്ട് സിറ്റിയായി മാറ്റുന്ന മിഷൻ സമുദ്ര തന്നെയാണ് UDF സർക്കാരിന്റെ ഏറ്റവും മികച്ച പ്രോജക്ടുകളിൽ ഒന്നായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ രീതിയിൽ 100 ആഘോഷത്തിലേക്ക് പോകുന്നില്ല, കാരണം ഒരു ഓണക്കാലത്തിനിടയിൽ അവർ വരുന്നത്. അതുകൊണ്ട് അതിന്റെ ഇടയിൽ ഈ ആഘോഷം നടന്നു പോകും.
5: തീർച്ചയായിട്ടും അതിനകത്ത് പറഞ്ഞത് സ്ത്രീകൾക്ക് പ്രിയം സൗജന്യ യാത്ര, ലഹരി മാഫിയെ തൂക്കിയ തൂഫാൻ, അതുപോലെ തന്നെ സിൽവർ ലൈൻ ഔട്ട് ആശ്വാസം, ഇന്ന് വഴി തുറന്ന് തുറമുഖം എന്ന, ഇങ്ങനെയാണ് മനോരമയുടെ ഇന്നത്തെ ഫ്രണ്ട് പേജിലെ തലക്കെട്ട്. അതുപോലെ തന്നെ മനോരമയുടെ മേലെ ഓണത്തിന്റെ ഒരു ഭയങ്കര ഗംഭീരമായിട്ടാണ് ഇന്നലെ
4: ഗ്രാഫിക്സ് വളരെ മനോഹരമായിട്ട് ചെയ്തത്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് മനോരമയെ വരാൻ പറ്റില്ല എന്ന് പറയാം. അവരുടെ ഹെഡ്ലൈൻ, അവരുടെ ലേ ഔട്ട്, ആ രീതിയിലൊക്കെ അവർ കൊടുക്കുന്ന വാക്കുകൾ രസമാണ്. മനോരമ പത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ തോന്നും, ഓൺലൈൻ കണ്ടു കഴിഞ്ഞാലും വായിക്കാൻ തോന്നും. വാർത്തയുടെ സ്പീഡും എപ്പോഴും മനോരമയ്ക്ക് നമുക്ക് പകരം വയ്ക്കാൻ വേറൊന്നും ഇല്ലാന്ന്
5: തോന്നുന്നുണ്ട്.
4: മനോരമ മാത്രം പുകഴ്ത്തുന്നു തോന്നണ്ട, മനോരമയുണ്ട് നമ്മുടെ സ്വന്തം മാതൃഭൂമിയുടെ മാധ്യമം, ഇവിടുത്തെ ഗൾഫ് പേജുകളെ സമ്പന്നമാക്കുന്ന മാധ്യമമുണ്ട്, കലേഷ് ടൈംസിന്റെ എല്ലാ പത്രങ്ങളും. കേരള കൗമുദി, കേരള കൗമുദിനെ എടുത്തു വരണം, കാരണം ഏറ്റവും അധികം അപ്ഡേഷൻ നടക്കുന്നത്
5: നല്ല കോണ്ടന്റ് ആണ് കേരള കൗമുദിയിൽ തരുന്നത്.
4: ശരിക്കും വായിക്കാനും നമുക്ക് നല്ല സുഖമാണ്. ജാതിയിലെ ശ്രേഷ്ഠതയല്ല മനുഷ്യന്റെ ശ്രേഷ്ഠതയാണ് ലോകത്തെ സുന്ദരമാക്കുന്നത് എന്ന് പറഞ്ഞ ചട്ടമ്പി സ്വാമിയുടെ ജയന്തി ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. നവോത്ഥാന കേരള സമൂഹത്തിൽ പുരോഗമന ചിന്തയുടെ തുടക്കക്കാരിലൊരാളായിരുന്നു ചട്ടമ്പി സ്വാമികൾ. ജാതിയോ വംശമോ അല്ല, ജിജ്ഞാസയാണ് അറിവിന്റെ ആധികാരികത നിശ്ചയിക്കുന്നതെന്ന് പ്രസ്താവിച്ച വ്യക്തി കൂടിയാണ് ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിന്റെ ജയന്തി ദിവസമാണ് ഇന്ന്.
5: തീർച്ചയായിട്ടും മറ്റു വാർത്തകൾ നമ്മുടെ നാട്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലായിടത്തും മഴയാണ്, എല്ലായിടത്തും മഴയുടെ ഒരു ഇത് കൊടുത്തുണ്ട്. സംസ്ഥാനത്ത് ഇന്നും നാളെയും മഴ കനക്കും. 9 ജില്ലകളിൽ മഞ്ഞ അലർട്ട്, ജാഗ്രതാ നിർദ്ദേശം എന്നുള്ളൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്.
4: 3 ജില്ലകളിൽ ഈ സമയത്ത് ഓറഞ്ച് അലർട്ട് കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ കനത്ത മഴ വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ സ്പൈസ് ജെറ്റിന് നമ്മുടെ സിയാൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കാരണവുമില്ലാതെ സർവീസുകൾ മുടങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം മാത്രമല്ല, ഇത് ഈ മാസത്തിന്റെ തുടക്കം തൊട്ടിട്ട് സർവീസുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അവർക്കൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് കാരണം പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി ഈ ഒരു സർവീസ് നടത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ടി വരുന്നു.
5: എന്നാൽ
4: ഓണക്കാലം വരുമ്പോഴേ അക്ഷയ് നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഹോർമോസിലെ കുടുക്കിൽപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള കോടികളുടെ ചരക്ക് പച്ചക്കറികളടക്കം നടുക്കടലിൽ എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിട്ടുണ്ട്. മട്ടാഞ്ചേരിയിൽ നിന്നാണ് ഈ വാർത്ത. ഹോർമോസ് കടലിടുക്കിലെ കുടുക്കിൽപ്പെട്ട് കേരളത്തിന്റെ കയറ്റുമതി മേഖല സ്തംഭനത്തിലായിരിക്കുന്നു. മാസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ നിന്ന് കയറ്റി അയച്ച ചരക്കുകൾ പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല. പുതിയ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനാകുന്നില്ല. ഓണം മുന്നിൽ കണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും അയച്ച ഉൽപ്പന്നങ്ങളിലേറെയും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളിലെ ഓണം ലക്ഷ്യമാക്കിയുള്ള വ്യാപാരം ആകെ തകർന്നു. കോടികളുടെ ഉൽപ്പന്നങ്ങളാണ് കടലിൽ കെട്ടിക്കിടക്കുന്നതെന്ന് പറയുമ്പോൾ എന്തൊരു സങ്കടമാണ്. ക്രിസ്മസ് പുതുവർഷകാലത്തെ ആവശ്യങ്ങൾക്കായി ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഓണത്തിൻ്റെ സാധനങ്ങൾ ഇപ്പോഴും നടുക്കടലിൽ കിടക്കുന്നു. പ്രശ്നം തീർന്നില്ലെങ്കിൽ നമ്മുടെ പുതുവർഷവും ക്രിസ്മസും ഒക്കെ വെള്ളത്തിലാവുന്ന പോലെയാണ്. എന്തായാലും നമുക്ക് പ്രതീക്ഷയാണ് എല്ലാം മാറും അല്ലേ.
5: തീർച്ചയായിട്ടും, കാരണം എപ്പോഴും നമ്മുടെ ഓരോ ഉത്സവങ്ങൾ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ ഒന്ന് ഉണർത്തുന്നതെന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അപ്പോൾ എന്താണെങ്കിലും ഓണക്കാലം വരുമെന്നോടെ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളുടെ കാലം കൂടി, ഇനി അങ്ങോട്ട് ഒരു 5-6 മാസം നമുക്ക് ഒരു സീസൺ തന്നെയാണ് നമ്മുടെ നാട്ടിൽ. അത് നല്ല രീതിയിലാവട്ടെ, ഗതാഗത ചരക്ക് ഗതാഗതങ്ങളൊക്കെ തന്നെ അത് പഴയതുപോലെ ആവട്ടെ എന്നുകൂടെ നമുക്ക് ആശംസിക്കാം അല്ലേ.
4: പാവം മെസ്സി, അദ്ദേഹത്തിനെ കുറിച്ചുള്ള വാർത്തകൾ കേരളത്തിൽ സജീവമാണ് ഇപ്പോഴും. മെസ്സിയെ കേരളത്തിലെത്തിക്കാൻ 206 കോടി, 2 സ്ഥാപനങ്ങൾക്ക് GST നോട്ടീസ് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു വാർത്തയുണ്ട്. സ്പോൺസർ കമ്പനിക്ക് നൽകി 3 രൂപ എന്നാണ് പറയുന്നത്. പണം ഇടപാടിനെ കുറിച്ചുള്ള വിശദാംശം 1 ആഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്ന് സ്ഥാപനങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാര്യമൊന്നും അറിയാതെ പാവം മെസ്സി അവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഇത്രയും വലിയ കോലാഹലം നമ്മുടെ കേരളത്തിൽ നടക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവില്ല. എന്നാലും ആ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ വേഗം.
5: തീർച്ചയായിട്ടും, അതുപോലെ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ന്യൂസാണ് നമ്മുടെ വിശ്വസുന്ദരി മിസ് വേൾഡിന്റെ, നമ്മുടെ ആലപ്പുഴക്കാരിയാണ്, മാവേലിക്കരയിലാണ് വീട്, അതുപോലെ തന്നെ UAE പ്രവാസിയാണ്.
4: അതാണ് എല്ലാം കൊണ്ട് നമുക്ക് അഭിമാനമുണ്ട്.
5: അബുദാബിയിലാണ് ഒരു 19-കാരി. അത് കേരളത്തിന്റെ ഒരു അഭിമാനമായിട്ട് ഇപ്പൊ നിൽക്കുകയാണെന്ന് പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്
4: കേട്ടോ. കഴിഞ്ഞ പള്ളിയിലൊക്കെ പോയിട്ട് ആ ഒരു കിരീടം വെച്ചിട്ട് അത് സമർപ്പിക്കുന്ന ഒരു ചടങ്ങും ആ ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട്. എന്നാലും മലയാളികൾക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് തലയുയർത്തി പിടിക്കാൻ, സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും അറിവിന്റെ കാര്യത്തിലായാലും എന്തിന്റെ കാര്യത്തിലായാലും അച്ചടക്കത്തിന്റെ കാര്യത്തിലായാലും നമ്മൾ മലയാളികൾ പൊളിയെന്നാണ് പറയാറുള്ളത്. പക്ഷെ നമ്മുടെ രാജ്യത്തെ 11 വിമാനത്താവളങ്ങൾ കൂടി സ്വകാര്യവൽക്കരിക്കാൻ നീക്കം. തത്വത്തിൽ അനുമതി നൽകി കേന്ദ്രം എന്ന് പറയുന്ന വാർത്ത ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. 3rd നടപടി എടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന്റെ ഭാഗമായിട്ട് 11 വിമാനത്താവളങ്ങൾ സ്വകാര്യവൽക്കരിക്കാനുള്ള വ്യോമയാന മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന് കേരള സർക്കാരിന്റെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അപ്രൈസൽ കമ്മിറ്റി, അതായത് PPPAC, തത്വത്തിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ വലിയ പ്രശ്നം ഉണ്ടാവും. കഴിഞ്ഞ ദിവസം ISRO അല്ലെങ്കിൽ നമ്മൾ അതിന്റെ സ്വകാര്യവൽക്കരണം വരുമ്പോൾ തന്നെ മുൻ ചെയർമാൻ മാധവൻ നായർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളതൊന്നും നമ്മുടെ സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല, പാടുള്ളത് കുറച്ചുണ്ട്. നമ്മുടെ രാജ്യസുരക്ഷയ്ക്ക് എതിരെ നിൽക്കുന്ന ഒന്നും സ്വകാര്യവൽക്കരിക്കരുതെന്ന്.
5: തീർച്ചയായിട്ടും, അതുപോലെ തന്നെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം, തിരുത്താൻ സർക്കാർക്ക് മടിയില്ല, വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അവജ്ഞയോടെ തള്ളും എന്നുള്ളവരെ മുഖ്യമന്ത്രിയുടെ മറ്റൊരു ഇതുകൊണ്ട്.
4: തീർച്ചയായിട്ടും. പക്ഷെ അതോടൊപ്പം വരുന്നൊരു വാർത്ത എന്ന് വെച്ചുകഴിഞ്ഞാല് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും പല സംഭവങ്ങളിൽ അദ്ദേഹം യു ടേൺ അടിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. അതായത് പി എം ശ്രീ പദ്ധതിയായാലും അതുപോലെ വീടിന്റെ പദ്ധതിയുടെ കാര്യത്തിലായാലും മുമ്പ് പറഞ്ഞതിൽ നിന്ന് മുഖ്യമന്ത്രി യു ടേൺ അടിക്കേണ്ടി വന്നിട്ടുമുണ്ട്. ഈ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുമ്പോൾ പറയാൻ എളുപ്പമാണ്, പക്ഷേ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ അത് ഇതൊരു ബുദ്ധിമുട്ടാണെന്നും കൂടി തെളിയുന്നുണ്ട്. തിരക്ക് കൂടി ഓണക്കച്ചവടം പൊടിപിടിച്ച് സപ്ലൈക്ക് 33 ദിവസം കൊണ്ട് വിറ്റുവരവ് 301 കോടി രൂപ. എന്തായാലും കോടികളുടെ കണക്കൊക്കെ നമുക്ക് ചെറിയ ബ്രേക്കിന് ശേഷം പറയാൻ
5: തോന്നുന്നു. ഇവിടെ തന്നെ ഉണ്ട് ഒരു ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞ് ഓടി ഞങ്ങൾ തിരിച്ചെത്തുന്നതാണ്.
6: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
7: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
8: അതെന്താ
7: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ. മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
8: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
0: ഡിസോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
9: You are listening to Home 92.2 FM. Home is a feeling.
10: Edmode.
11: Onamode.
2: Sand Dunes with Akshay. Brought to you by Lulu. Onam ivadeyanu.
1: Sand Dunes. Sand Dunes.
0: Sand Dunes with Akshay. On Home 92.2 FM.
4: എത്ര പറഞ്ഞാലും തീരാത്ത ഉത്രാടത്തെ കുറിച്ച് തന്നെയുള്ള വാർത്തകൾ നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. കാരണം ഇന്ന് ഇനിയൊരു ഉത്രാടം പറയണമെങ്കിൽ അടുത്ത വർഷത്തെ ഓണക്കാലം എത്തണ്ടേ. തിരുവോണത്തെ വരവേൽക്കാൻ അവസാനവട്ട ഒരുക്കത്തിലാണ് നമ്മുടെ കേരളക്കര. കേരളക്കര മാത്രമൊന്നുമല്ല, ഞങ്ങൾ ഈ പ്രവാസി ലോകത്തും അങ്ങനെ തന്നെയാണ്. ഒന്നാം ഓണം ഓടിയും ചാടിയും എന്നാണ് പറയാറുള്ളത്. ഇന്ന് ഒന്നാം ഓണമാണ്. ഉത്രാട ദിനമാണ് ഒന്നാം ഓണമായിട്ട് കണക്കാക്കുന്നത്. ഉത്രാട ദിനത്തിലെ തിരക്ക് പ്രസിദ്ധമാണ്. തിരുവോണത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിന്റെ ദിവസമായതിനാൽ ഉത്രാടപ്പാച്ചിൽ എന്ന ശൈലി പോലും ഓണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അത്തം ദിനത്തിൽ ആരംഭിക്കുന്ന പൂക്കളം ഇടയിൽ ഏറ്റവും വലിയ പൂക്കളം ഇന്ന് ഉത്രാട ദിനത്തിലാണ് ഒരുക്കുക. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്നൊരുക്കുന്ന കാഴ്ചക്കുലകൾ ഉത്രാട കാഴ്ച എന്നറിയപ്പെടുന്നുണ്ട്. ഉത്രാട ദിനത്തിൽ സന്ധ്യയ്ക്ക് ഉത്രാട വിളക്ക് തയ്യാറാക്കും. മഹാബലിയെ വിളക്കിന്റെ അകമ്പടിയോടെ സ്വീകരിക്കുന്നുവെന്നാണ് വിശ്വാസം. പൂർവിക സ്മരണയ്ക്കായിട്ട് ഉത്രാട ദിവസം നിലവിളക്ക് കൊളുത്തി ഓണ വിഭവങ്ങൾ തൂശനിലയിൽ വിളമ്പുന്ന രീതിയുമൊക്കെയുണ്ട്. അങ്ങനെ നമുക്ക് പറഞ്ഞാൽ തീരാത്ത ഉത്രാട വിശേഷങ്ങളും ഇന്ന് എല്ലാ ഓഫീസിലും എല്ലാ വീടുകളിലും ഒക്കെ പൂക്കൾ ഒരുക്കുന്ന ഒരു തിരക്കിലായിരിക്കും
5: എല്ലാവരും. പല റെസ്റ്റോറൻസും ക്ലോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യു
4: എല്ലേ
5: ദുബായിൽ പല റെസ്റ്റോറൻസ്. ഞാൻ ഇന്നലെ കുറെ അടുത്ത് വിളിക്കുന്ന സമയത്ത് ഓൾറെഡി നാളത്തേക്കുള്ള ഇതെല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ലൂലുവിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് നമുക്ക് ഓൺലൈനിൽ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്താൽ വീട്ടിൽ ഡെലിവറി ചെയ്യുന്നതാണ്.
4: ഇത്തവണ ഏറ്റവും കൂടുതൽ ഓണക്കോടി കിട്ടിയതും ഓണസദ്യ ഉണ്ട് വ്യക്തിയാണ് എന്റെ മുന്നിൽ. ഇപ്രാവശ്യത്തെ ഓണസദ്യയിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് തോന്നിയ അല്ലെങ്കിൽ ഏറ്റവും സ്വാദായിട്ട് തോന്നിയത് എന്താണ്?
5: എനിക്ക് ഇത് തന്നെയാണ് നമ്മുടെ
4: പായസമാണോ?
5: അല്ലല്ല, കൂട്ടുകറികളിൽ ഇഞ്ചിപ്പുളിയാണ് എനിക്ക് ഏറ്റവും. അത് എല്ലാ റെസ്റ്റോറൻറ്റും, എനിക്ക് ഒരാളെയും എടുത്തു പറയാനില്ല, എല്ലാ റെസ്റ്റോറൻറ്റും ഗംഭീരമാണ്. പിന്നെ നമ്മുടെ ഓണസദ്യയോട് പഞ്ചാമൃതം തന്നേക്കുന്ന ഏകസദ്യ,
4: അത്
5: ഗംഭീരമായിരുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഓണസദ്യയോട് പഞ്ചാമൃതം കഴിക്കുന്നത്.
4: ശരിക്കും ഞാനും കേട്ടിട്ടില്ല ഓണസദ്യയുടെ കൂടെ പഞ്ചാമൃതം. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സദ്യയുടെ ആ ഒരു എരിവും പുളിയൊക്കെ വന്ന് അതിന്റെ കൂടെ ഒരു മധുരം.
5: അയ്യോ, അത് ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ എന്താണേലും പഞ്ചാമൃതം അവർ പായസത്തിന്റെ കൂടെയാണ് തന്നെ.
4: പക്ഷെ
5: എന്നാലും എല്ലാ സദ്യയും, ഒരു സദ്യയും ഞാൻ എന്നോട് പലരും എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ച് ചോദിക്കേണ്ടത് ഏതാണ് ഇവിടുത്തെ, ഞാൻ അങ്ങനെ എനിക്ക് ഒന്നതെന്ന് പറയാനല്ല, എല്ലാം അവിടുത്തെ നല്ലതാണ്.
4: യെസ്, ഓണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരും അറിയപ്പെടാതെ അല്ലെങ്കിൽ ആരിലും വലിയ ശ്രദ്ധയിലേക്ക് പോവാത്തൊരു മന്ത്രിയുണ്ട് അനൂപ് ജേക്കബ് എന്ന് പറഞ്ഞിട്ട്. ഈ ഓണക്കാലം തൂക്കിയത് ആരാണ് എന്ന ചോദ്യത്തിന് അദ്ദേഹമാണ്. ആ ട്രോളൊക്കെ സത്യമാകട്ടെ, അതും ഇതും കൂട്ടിക്കുഴക്കേണ്ട, ഓണം തൂക്കിയത് അനൂപ് ജേക്കബോ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ചെയ്യാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ പൊതുവിതരണ ശൃംഖലയെ സജീവമാക്കാൻ സർക്കാർ ചെയ്തു എന്ന് മന്ത്രി അനൂപ് ജേക്കബ്. യു ഡി എഫിന്റെയും സർക്കാരിന്റെയും ടീം വർക്കിന്റെയും വിജയമാണ്. ഇത്. സപ്ലൈക്കോയുടെ ഓണം ഫെയറുകളിൽ റെക്കോർഡ് വിറ്റുവരവാണല്ലോ. ഈ ഓണം അനൂപ് ജേക്കബ് തൂക്കിയോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് ഇതൊക്കെ സർക്കാരിന്റെ മിടുക്കാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ട് മദ്യത്തെക്കാൾ വിറ്റുവരവ് സപ്ലൈക്കോയിൽ എന്നതാണ് പുതിയ ട്രോളുകൾ. അതൊക്കെ ശ്രദ്ധിച്ചോ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അങ്ങനെയല്ലേ വേണ്ടത്, ശരിക്കും അല്ലേ? അല്ലാതെ മദ്യം കുടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ കണക്കാണോ നമ്മൾ നിരത്തേണ്ടത്? അല്ലല്ലോ, നമ്മൾ സാധനങ്ങൾ വാങ്ങിയിട്ടും അതും ആരോഗ്യത്തിന് പറ്റുന്ന സാധനങ്ങളൊക്കെ വാങ്ങിയ കണക്കുകളല്ലേ വരണ്ടേ? മുൻ വർഷങ്ങളിലെ സ്റ്റോളുകളിലെ പല റാക്കുകളും ഒഴിഞ്ഞു കിടക്കുന്നത് വാർത്തയായിരുന്നു. ഇത്തവണ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു നല്ല പ്ലാനിങ്ങോടെ നിന്ന് ആലോചിച്ചൊക്കെ ഒരു സർക്കാർ അധികാരത്തിലെത്തിയിട്ട് 100 ദിവസമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ ഒരു ഓണം വരുന്നു, അതിനിടയിൽ പ്രളയം വന്നിരിക്കുന്നു, ആകെ പ്രശ്നമായിരിക്കുന്നു. അതിനിടയിലും എല്ലാം ആസൂത്രണം ചെയ്ത് ധനവകുപ്പിൽ നിന്ന് കാശ് വാങ്ങി സപ്ലൈക്കോയുടെ എല്ലാ റാക്കുകളിലും സാധനങ്ങൾ നിറയ്ക്കാൻ ഒരു മന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനൂപ് ജേക്കബ് ഒരു കുട്ടിഘോഷവും ഒരു ബഹളങ്ങളില്ല, ഒരു സൈഡിൽ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും.
5: പണിയെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് കുട്ടിഘോഷിക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അതാണ് നമുക്ക് ഒരു ചിത്രം എടുത്ത് സോഷ്യൽ മീഡിയയിലിടാ ഒന്നും സമയം കിട്ടത്തില്ല. പണിയെടുക്കുക, അതിന്റെ ഫലം തന്നെയാണ് അത് കണ്ട്. എപ്പോഴും സപ്ലൈക്കോയിൽ നമുക്ക് ഓണക്കാലം ആകുമ്പോൾ സ്റ്റോക്ക് ഔട്ട് ആവുക, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാമെന്നുണ്ട്. പക്ഷെ അത് വളരെ നല്ലൊരു വാർത്തയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഓണസദ്യയില്ലേ മിനി പറഞ്ഞു, അതായത് ഒരു ദിവസത്തേക്ക് വേണ്ടി കംപ്ലീറ്റ് പോഷകാഹാരങ്ങളാണ് ഈ ഒരു സദ്യയിൽ ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമ്മള് നമ്മുടെ ഡയറ്റ് ഒന്ന് പ്രോപ്പർ ആക്കണം ഈ ഓണം
4: കഴിയുമ്പോഴത്തേക്ക്. എന്തൊക്കെ കിട്ടുന്നത് ബോളി കിട്ടുക, എല്ലാം കൂടി അങ്ങോട്ട് കഴിക്കുക, എന്നിട്ട് നമുക്ക് തിരുവോണം കഴിഞ്ഞ് അവിട്ടം കഴിഞ്ഞ് ചതയൊക്കെ ആവുമ്പോൾ ആലോചിച്ചു തുടങ്ങാൻ ജിമ്മ് പോകണം.
5: എന്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? അപ്പൊ പറഞ്ഞ 31 സ്കൂള് തുറക്കുന്നതോടെ
4: സ്വിച്ചിട്ട പോലെ നിർത്തും നമ്മള്. പക്ഷെ എന്തൊരു പാടാന്നറിയോ, ഈ ഓണക്കാലം മുഴുവൻ നമ്മൾക്ക് നാട്ടിലാണെങ്കിൽ ഇതൊക്കെ പറഞ്ഞാൽ നടക്കും. നമ്മുടെ ഇവിടുത്തെ ഓണക്കാലം എന്ന് പറയുമ്പോൾ ഡിസംബർ ക്രിസ്മസിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ ഈ ഓണം ആഘോഷിക്കും. എല്ലാ ദിവസവും നമുക്ക് കാണാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കേരള സാരിയും കേരള വസ്ത്രവും ഇട്ടിട്ടുള്ള നമ്മുടെ ചെറുക്കന്മാരെയും പെൺകുട്ടികളൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓണം കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നാട്ടിലെ ഓണക്കാലം എല്ലാം കഴിഞ്ഞിട്ട് അവർ അടുത്ത ആഘോഷത്തിലേക്ക് പോകുമ്പോഴും നമ്മൾ പ്രവാസ ലോകത്ത് എനിക്കൊന്ന് ഈ നാടിനെ ചേർത്ത് പിടിക്കുന്ന നാടിന്റെ ആ ഒരു ഓർമ്മയും മണമൊക്കെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതുകൊണ്ടായിരിക്കും നമുക്ക് ഈ ആഘോഷങ്ങൾ. അടുത്ത് ഒരു അസോസിയേഷൻ കിട്ടാവുന്ന എല്ലാ ചടങ്ങിലും നമ്മൾ ആ കേരളത്തെ കൊണ്ടുവരുന്നത്.
5: തീർച്ചയായിട്ടും നമ്മുടെ ദേശീയ കായിക ദിനം വ്യാഴാഴ്ച പ്രധാനമന്ത്രി രാജ്യത്തെ യുവജനങ്ങളെ അഭിസംബോധന ചെയ്യുമെന്നുള്ളൊരു വാർത്ത കൊടുത്തിട്ടുണ്ട് കേട്ടോ.
4: നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാർത്ത, നമ്മളെപ്പോഴും നല്ല സമരിയാക്കാരനായിരിക്കണം എന്ന് പറയാറുണ്ട്, മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അപകടത്തെ തുടർന്ന് 15 മിനിറ്റോളം റോഡിൽ കിടന്ന് ബൈക്ക് യാത്രികൻ മരിക്കാനിടയായ സംഭവത്തിൽ ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ പോലീസ് കണ്ടെത്തി. ചേർത്തല വാർണം സ്വദേശി വിനയചന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. അദ്ദേഹം 15 മിനിറ്റോളം ആ ഒരു കുറച്ച് നേരം കൊണ്ട് അദ്ദേഹത്തെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കുക, നമ്മൾ ഇടിച്ചു അറിയാതെയോ അറിഞ്ഞോ ഒരാൾ ഇടിച്ചു, പക്ഷെ ആ മനുഷ്യനൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്ന് പറയുന്ന ഒരു മിനിമം മര്യാദ കാണിക്കാത്തതുകൊണ്ടല്ലേ രക്തം വാർന്നിട്ടൊരു മനുഷ്യൻ 15 മിനിറ്റോളം റോഡിൽ കിടന്നിട്ട് മരിക്കേണ്ടി വന്നത്.
5: തീർച്ചയായിട്ടും അല്ല, ഈ നമ്മൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്താൽ അല്ലെ ഇടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മൾ എവിടെ വരെ രക്ഷപ്പെടാൻ പറ്റും? നമ്മുടെ മനസ്സാക്ഷി നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, നമുക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും അല്ലേ? അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനെ റെസ്ക്യൂ ചെയ്ത് നമ്മളൊന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും നമുക്ക് മനസ്സിനെ നമുക്ക് തൃപ്തിപ്പെടുത്താം.
4: ശരിക്കും ഒരു സമാധാനത്തോടെ ഇത് ഇനി എല്ലാ കാലവും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവില്ല. ഇടിച്ചിട്ട് ആ വ്യക്തിയുടെ ആ ജീവൻ നഷ്ടപ്പെട്ട അവരുടെ കുടുംബത്തിനൊക്കെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഒന്ന് രക്ഷപ്പെടാമായിരുന്നില്ല, ചിലപ്പോൾ രക്ഷപ്പെടില്ലായിരിക്കാം. പക്ഷെ നമ്മുടെ ഒരു സമാധാനത്തിന് ഒരാളെ വഴിയിൽ ഉപേക്ഷിച്ചില്ല എന്ന് ഒരു ചിന്ത ഉണ്ടാവില്ല. അപ്പോൾ നല്ല സമരക്കാരനായിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ യു എയിൽ അങ്ങനെ ഒരു ലോ തന്നെ ഉണ്ട്, സമരട്ടൻ ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ട്. അതായത് മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല റിവാർഡ് കൊടുക്കുന്നതും, അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട ആൾ ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്കതിൽ ഒരു നടപടിയോ വേറെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിലും കൂടുതലായിട്ട് വന്നാൽ എല്ലാവർക്കും പേടി എന്താണെന്നറിയോ, നിയമക്കുരുക്കിൽ പെടുവോ, ഞാനവിടെ പെടുവോ, ഒരാൾ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ പോലും നമുക്ക് ടെൻഷനാണ് ഇനി ഇത് എന്റെ തലയിലാവുമോ എന്നാണ് ആലോചിക്കുക. പക്ഷെ ആലോചിച്ചാൽ മതി, നാളെ ഞാനും ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തം കൊണ്ടുപോകും.
5: തീർച്ചയായിട്ടും യു പി എന്ന് വരുന്നൊരു വാർത്ത ഉണ്ടായിരുന്നത്, യു പി മീററ്റിലാണ് ഈ ഒരു സംഭവം നടന്നത്. 24 മണിക്കൂർ ഒളിച്ചിരിക്കണം, യൂട്യൂബിലെ ഒരു ഗെയിമാണ്, അത് അനുകരിച്ച് കുട്ടികൾ മണിക്കൂറുകൾ നീണ്ടാണ് പോലീസുകാർ ഈ കുട്ടികളെ കണ്ടുപിടിച്ച്. കുട്ടികൾ ഗെയിമിന്റെ പുറകിൽ പോയി എവിടെയോ ഒളിച്ചിരുന്നു, കുട്ടികളെ കാണാഞ്ഞിട്ടായിരിക്കാം കേസ് കൊടുത്തത്. അങ്ങനെ പോലീസ് കംപ്ലീറ്റ് ഫോഴ്സ് ആയിട്ട് ഇറങ്ങി സെർച്ച് ചെയ്തിട്ടാണ് ഈ കുട്ടികളെ കണ്ടുപിടിക്കുന്നത്. ഇത്തരത്തിലുള്ള ഗെയിമുകളുണ്ടല്ലോ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കർശന നടപടികൾ ഈ സോഷ്യൽ മീഡിയ പല ഇതിലേക്ക് വരാൻ ചാൻസുകൾ ഏറെ കാണുന്നു പലയിടങ്ങളിൽ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡ് 16 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി ഇത് സോഷ്യൽ മീഡിയ ബാൻ
4: ആക്കിയാണ്.
5: അപ്പം ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറെ അധികം റെസ്ട്രിക്ഷൻസ് സോഷ്യൽ മീഡിയക്ക് വരാൻ. ഇപ്പൊ കാരണം പണ്ട് ടിവി ആയിരുന്നു ഇൻഫ്ലുവൻസ്, ഇന്ന് ടിവി അത്ര ഇൻഫ്ലുവൻസ് അല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. അപ്പൊ അതിലേക്ക് റെസ്ട്രിക്ഷൻ വരാൻ.
4: പക്ഷെ പറഞ്ഞപ്പോ ഈ ടിവിയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞ പോലെ പഴയ ഓണക്കാലം ഇങ്ങനെ നമ്മൾ ആലോചിക്കുന്നത്, അതായത് നമ്മുടെ യൂട്യൂബും ഫോണോ ഒന്നും ഇല്ലാത്ത ഒരു ഓണക്കാലത്ത് നമ്മൾ സദ്യ കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും ഈ സോഫയുടെ താഴെ അവിടെ ഇവിടെ, കാരണം ഈ പായസം സദ്യ കഴിച്ചിട്ട് കുറച്ചൊന്ന് കിക്കായ പോലെ ആയിരിക്കും നമ്മുടെ അവസ്ഥ. അങ്ങനെ ഇരുന്നിട്ട് ആ ഒരു ഓണ സിനിമ കാണുന്ന ഒരു അനുഭവം ഉണ്ട്. ഇപ്പൊ അതുണ്ടോ? അതിനിടയിൽ ഒരാൾക്ക് ചായ വേണം തോന്നും, അപ്പൊ എണീറ്റ് പോകുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഈ കഥ പറയും മറ്റേയാള്. എന്ത് രസമായിരുന്നു നമ്മുടെ കുടുംബത്തിലൊക്കെ. ചിലപ്പോ അപ്പുറത്തിപ്പുറത്തെ വീട്ടില് അവരുടെ വീട്ടിലും ടി വി ഉണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, എല്ലാരും കൂടി ആ വരാന്തയിൽ കൂടി ഇരുന്നിട്ട് ഈ ഓണ സിനിമയൊക്കെ കാണുന്നതിന്റെ ഒരു സുഖം ഏത് യൂട്യൂബ് ആയാലും നമ്മൾ അതിനൊന്നും വില കുറച്ച് കാണുന്നില്ല. ഒരുപാട് അറിവും എല്ലാം നമുക്ക് കിട്ടുന്ന അതിൽ കൂടിയാണ്.
5: ഞാൻ 6 മണിക്ക് വെക്കുമായിരുന്നു കൃഷിദീപം കാണാൻ, അന്നത്തെ പ്രത്യേക കൃഷിദീപമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഓണപ്പുലരി എന്ന് പറഞ്ഞ 7 മണിക്ക് ഒരു ഇതുണ്ട്, ഒരു പരിപാടിയുണ്ട്. അത് കഴിയുമ്പോ എല്ലാ മണിക്കൂറും ഓരോരോ ഇന്റർവ്യൂസ് ഒക്കെ തരാം. അന്ന് ഈ മമ്മൂക്കയുടെ ലാലേട്ടന്റെ ഒരു ഇന്റർവ്യൂ കോടമെന്റ് കൊതിക്കും ഓണത്തിന് എന്ന് പറഞ്ഞിട്ടൊക്കെ പ്രത്യേക സ്റ്റൈലിലാണ് വരുന്നത്. പിന്നെ 9 മണിക്ക് ഒരു സിനിമ, 12:30 സിനിമ, 4 മണിക്ക് ഒരു സിനിമ. അന്ന് സീരിയൽ ഇല്ല, അതുകൊണ്ട് വലിയ ആശ്വാസം
4: രാവിലെ തുടങ്ങും.
5: എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ കല്യാണ രാമൻ റിലീസ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു ഓണത്തിനാണ് റിലീസ് ചെയ്യുന്നത്. അന്ന് എന്തോ തിരക്കം, നമ്മൾ എല്ലാവരും നമ്മുടെ അടുത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാനുള്ള ഇതും, പിന്നെ അന്നത്തെ ദിവസം ബന്ധുക്കാരൊക്കെ വീട്ടിലുണ്ടല്ലോ, അപ്പൊ എല്ലാവരോടും ഇരുന്ന് കാണത്തക്ക രീതിയിൽ ആ ഒരു കാലമായിരുന്നു
4: ശരിക്കും. പക്ഷേ പിന്നെ ഈ തവണത്തെ ഓണത്തിന്റെ ഒരു സങ്കടം എന്ന് വെച്ചുകഴിഞ്ഞാല് വലിയേട്ടനില്ല, വലിയേട്ടനെ കരാറ് തീർന്നതോട് കൂടി അത് കരിയിൽ നിന്ന് കളിയാക്കുന്നതാണല്ലോ. സർക്കാരിനെതിരെയോ അല്ലെങ്കിൽ എന്ത് പാർട്ടിക്കെതിരെ പ്രശ്നം വരുമ്പോ അപ്പൊ ഈ സിനിമയുടെ, അപ്പൊ വലിയേട്ടനില്ലാത്തൊരു ഓണവും കൂടിയാണ്.
5: വലിയേട്ടനില്ലെങ്കിലും
4: ബാലേട്ടൻ വെച്ചിട്ടൊക്കെ അഡ്ജസ്റ്റ്
5: ചെയ്യാറുണ്ട്.
4: ഉറപ്പാണ്, കാരണം ചിലർക്ക് അതൊരു ടെൻഷനാവും. അങ്ങനെയുള്ളവർക്ക് യൂട്യൂബിൽ പോയിട്ട് കാണാവുന്നതാണ്. ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞോണ്ട്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാർജയിൽ നിന്ന് വന്നൊരു വാർത്ത കുറച്ച് സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു. ഒരു കുഞ്ഞ് കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നിന്ന് വീണ് മരിച്ച വാർത്ത. ഷാർജ അൽനബേൽ താമസിക്കുന്ന കാസർഗോഡ് മൊഗ്രാൽ സ്വദേശി മുബാറക് അലിയുടെ മകൾ സഫ, 7 വയസ്സ് മാത്രമേ ഉള്ളൂ. ഷാർജ സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. കുട്ടിയുടെ അമ്മ ജോലിക്ക് പോയതെന്നാൽ പിതാവ് മാത്രമേ ഫ്ളാറ്റിലുണ്ടായിരുന്നുള്ളൂ. മുറിയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ജനാല വഴി അടിയിലേക്ക് താഴേക്ക് പതിക്കുകയായിരുന്നു. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എപ്പോഴും നമ്മൾ മുമ്പും ഇങ്ങനെ അപകടം ഉണ്ടാകുമ്പോൾ പോലീസും ഇവിടുന്ന് പറയുന്നുണ്ട്, ചൈൽഡ് സേഫ്റ്റി എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻസ് ആണ്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അത്രയധികം ആദ്യമുള്ള കരുതലുള്ള ഒരു രാജ്യമാണിത്. നഷ്ടമായത് ആ കുടുംബത്തിനാണ്. നമുക്കറിയാം ഏത് മാതാപിതാക്കൾ അവരവരുടെ കുഞ്ഞുങ്ങളെ നോക്കാതിരിക്കില്ല. പക്ഷേ ഒരു സെക്കൻഡിൻ്റെ ഒരു അശ്രദ്ധയോ നമ്മൾ സേഫ്റ്റിയിൽ വരുത്തുന്ന എന്തെങ്കിലും ഒരു പിഴവായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുക്കുന്നത്. 7 വയസ്സുള്ള 2-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുഞ്ഞിനാണ് ഇങ്ങനെ ജീവൻ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആഘോഷ സമയത്തായാലും നമ്മൾ വീട്ടിലില്ലാത്ത സമയത്തായാലും നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ മാത്രമാണ് ഉത്തരവാദിത്വം.
5: ഇപ്പൊ കഴിഞ്ഞ ദിവസം കാണായിരുന്നു, ഇപ്പൊ സ്കൂൾ തുറക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറെ വീട്ടിലെ അമ്മമാരാണ് ചെയ്യുന്നത്, നമ്മുടെ ആപ്പിളിന്റെ എയർ ടാഗുകൾ കുട്ടികളുടെ ബാഗിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്യുക, അവരെ ഒന്ന് ട്രാക്ക് ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ, വലിയ ദോഷകരമായിട്ടുള്ള കാര്യമൊന്നുമില്ല. എവിടെയാണ് അറ്റ്ലീസ്റ്റ് എന്നുള്ള ഒരു ട്രാക്കിംഗ് നിങ്ങൾക്ക് കിട്ടത്. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മുടെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ട്രാക്കിംഗ് ഒന്നും
4: ഇല്ല. പക്ഷെ അമ്മ 4:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ റോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു നിപ്പുണ്ട്.
5: വേറൊരു കാര്യമാണ്, അന്ന് നമ്മുടെ നാട്ടുകാര് ഫുൾ എയർ ടാഗ് ആയിരുന്നു.
4: അയ്യോ സത്യം, എയർ ടാഗ് അടിച്ച നാട്ടിൽ എന്തൊരു മനുഷ്യരാണ്. എങ്ങാനും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 5 മിനിറ്റ് മാറി കണ്ടായിരുന്നല്ലോ പത്മര മകൾ അവിടെ തീർന്ന്.
5: അക്കാലമായിരുന്നു അന്ന്, ഇന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാവില്ല.
4: പക്ഷെ ആ CCTV കുറച്ച് നല്ലതായിരുന്നു, ആ ഒരു കരുതൽ നല്ലതായിരുന്നു. നാട്ടുകാർ മൊത്തം CCTV ആയിട്ടുള്ള ഒരു കാലമായിരുന്നു. പക്ഷെ ആ അതൊരു കരുതലിന്റെ ഒരു CCTV ആയിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. പക്ഷെ എന്തായാലും കുഞ്ഞുങ്ങൾക്ക് മേലെ എല്ലാവരുടെ ഒരു കണ്ണുണ്ടാവുന്നത് നല്ലതായിരിക്കും. അവരിപ്പൊ ലഹരിയുടെ വഴി പോയാലും വേറെ ഏത് വഴിയെന്ന് അവരെ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും. UAE സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്ക് പഠന ട്രാക്കുകൾ മാറുന്നതിനുള്ള മാനദണ്ഡം ഘടിപ്പിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രേഡ് അടിസ്ഥാനത്തിലുള്ള പഠന മികവ്, സയൻസ് വിഷയങ്ങളിൽ യോഗ്യത എന്നിവ മുൻനിർത്തിയാണ് പുതിയ ഉത്തരവ് എന്ന് പറയുന്നു. അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്ന UAE വിദ്യാർത്ഥികൾക്ക്, ഇന്ത്യൻ കരിക്കുലം ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ഒരു വാർത്ത.
5: തീർച്ചയായിട്ടും GCC ട്രാവൽ ബുക്കിംഗ് റീബൗണ്ട് എന്നുള്ള ഒരു വാർത്ത കലീസ് ടൈംസിന്റെ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. വാർ കഴിഞ്ഞ വളരെ നല്ലൊരു ശുഭാപ്തിയായിട്ടുള്ള ഒരു നല്ലൊരു വാർത്ത തന്നെയായിട്ടാണ് നമ്മുടെ വാറിന് ശേഷം നമുക്കിപ്പോ തോന്നുന്നു. കുറെ പേര് ഇനിയിപ്പോ ട്രാവൽ ചെയ്യാനായിട്ടുള്ളൊരു സമയം കൂടിയാണ്, പ്രത്യേകിച്ച് റെസിഡൻസ് ഒക്കെ തന്നെ തിരിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ്. എന്താണേലും നമ്മളിവിടെ സേഫ് ആണെന്ന് തന്നെയാണ് അത് നമ്മളെ ഓർമ്മപ്പെടുന്നത്.
4: ട്രംപ് ക്ലെയിംസ് ഇറാൻ കൊളാപ്സിംഗ് ആഫ്റ്റർ ഇക്കണോമിക് D-Day 3 എന്ന് പറഞ്ഞിട്ട് ഇറാൻ മേൽ കൂടുതൽ സമ്മർദ്ദം US ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്ന വാർത്തകളുണ്ട്. അതുപോലെ നമ്മുടെ പിന്നെ ഇന്ത്യ ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ മികച്ച നിലയിൽ കളി നടക്കുകയാണ്, ഡിക്ലെയർ ചെയ്തു അദ്ദേഹം. പിന്നെ നമ്മുടെ ഇന്ത്യ എല്ലാം സൈനികനായിരുന്ന അച്ഛന് വേണ്ടി ജയ് ജവാൻ ജയ് കിസാൻ ടാറ്റു അണിച്ച് ജുറൈലിന്റെ ധ്രുവ് ജുറൈലിന്റെ ആ ഒരു സെഞ്ചുറി പ്രകടനം ഉണ്ടല്ലോ, പക്ഷേ ഇന്നലെ കാണേണ്ട ഒരു കാഴ്ചയായിരുന്നു. ശ്രീലങ്കയ്ക്കെതിരായിട്ടുള്ള 2-ാം ടെസ്റ്റിൽ സെഞ്ചുറി പൂർത്തിയാക്കിയതിന് പിന്നാലെ വ്യത്യസ്ത ആഘോഷവുമായിട്ട് ഇന്ത്യൻ താരം ധ്രുവ് ജുറൈൽ തന്റെ കയ്യിലെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന ടാറ്റു കാണിച്ചിട്ടാണ് അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച ഹവിൽദാറായ പിതാവിനെയും ചന്ദിന് വേണ്ടിയിട്ട് ആഘോഷം നടത്തിയത്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവ് എന്ന് ഓർക്കുക. അപ്പൊ പിതാവിന് വേണ്ടിയിട്ട് ജയ് ജവാൻ. നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയ ശക്തികൾ എന്താണ്? ജവാന്മാരും കിസാൻമാരും അല്ലെ? രണ്ടുപേരും ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യമില്ല. എന്തായാലും കളിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഗ്രൗണ്ടിലെ വാക്കേറ്റത്തെ തുടർന്ന് ഇന്ത്യൻ ബാറ്റർ യശസ്വി ജയ്സ്വാളിനും ശ്രീലങ്കൻ ബൌളർ അസിത ഫെർണാണ്ടോയ്ക്കും പിഴ ശിക്ഷ വിധിച്ചിട്ട് ഐസിസി ഇരുവരും മാച്ച് ഫീസിന്റെ 25% പിഴയായിട്ട് കൊടുക്കണം. അപ്പോൾ ഇരുവർക്കും ഓരോ ഡീമെറിറ്റ് പോയിന്റും ICC ചുമത്തിയിട്ടുണ്ട്. കളിക്കാർ തമ്മിലുള്ള അനുചിതമായിട്ടുള്ള ശാരീരിക സമ്പർക്കവുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു ഇങ്ങനെ ഒരു പരാതി പോയത്. ഇത്ര അടുത്തേക്ക് പോകേണ്ടിയിരുന്നു എന്നാണ് പ്രശ്നം. ടെസ്റ്റിന്റെ 1st ഓവറിൽ അവസാന പന്തിലാണ് വാക്കേറ്റത്തിന് കാരണമായ സംഭവം ഉണ്ടായത്. ഈ ഓവറിൽ അസിത ഫെർണാണ്ടോയെ 3 ഫോറുകൾ അടിച്ച് അർദ്ധ സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്നു യശസ്വി. എന്നാൽ അതിനിടയിൽ ബെയിൽസ് അസിത ഇളക്കി. 45 റൺസിന് ഔട്ടായ യശസ്വി ഗ്രൗണ്ട് വിടാനൊരുങ്ങി. ഈ ആഘോഷത്തിനിടെ ലങ്കൻ താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി ഏതോ ഒരു വാക്ക് ഇന്ത്യക്കാരനെ പ്രകോപിപ്പിച്ചു. വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടു. ഇരുവരും പരസ്പരം തല ഇങ്ങനെ മുട്ടി ഇടിക്കുന്ന രീതിയിലേക്ക് പോയി. അക്ഷയ ആ കാഴ്ച കുറച്ച് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു കാഴ്ചയാണ്. മാർക്കോ മെട്രാസി നമ്മുടെ സിനദിൻ സിദാനും ഒക്കെ ഓർമ്മ വന്നു ഫുട്ബോൾ മൈതാനത്തെ ആ കാഴ്ച കണ്ടപ്പോൾ.
5: തീർച്ചയായിട്ടും. അപ്പൊ എന്നാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാലും ബാക്കി വാർത്തകളൊക്കെ
4: തീർച്ചയായിട്ടും
5: നമുക്ക് കാണാം. പക്ഷേ ഇന്നത്തെ ബാക്കി വാർത്തകളൊക്കെ തന്നെ നിങ്ങൾക്ക് മിനി പത്മയിലൂടെ കേൾക്കാനാണ്. അപ്പൊ എന്തായാലും ഹോം 92.2 FM-ൽ അക്ഷയ് മിനി പത്മ പ്ലസ് ക്ലബിലാണ് നിങ്ങളിപ്പോ കേട്ടുകൊണ്ടേയിരുന്നത്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 0500330796.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
2: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
3: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻ പാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
2: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
3: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
2: മാർക്കൻസേവ് മുഹേസന അൽക്യുസേസ്.
3: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
2: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
4: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments. Desert of Sand Dunes, brought to you by Lulu. Onam ivadeyanu.
5: Ningal kelkunnathu Home 92.2 FM. Home is a feeling.
6: Traffic update.
7: Traffic update.
4: Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
8: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡും അലിത്തിയ ടോൾ റോഡും നല്ല രീതിയിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡിൽ എന്താണ് സംഭവം? അവിടെ 4 ആക്സിഡന്റ് ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ. എന്താണ് ശരിക്കും അവിടെ നമ്മുടെ ഷാർജന്ന് നേരെ ക്യുസേസിലേക്ക് കയറുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു ആക്സിഡന്റ് സിറ്റുവേഷൻസ് ഒക്കെ തന്നെ കാണിക്കുന്നത്. അതുപോലെ തന്നെ മലിയ സ്ട്രീറ്റും നല്ല രീതിയിൽ കഞ്ചഷനാണ്. ഷാർജ റിംഗ് റോഡും നല്ല രീതിയിൽ കഞ്ചഷനാണ്. കമ്മിങ് ടുവേർഡ്സ് ദുബായ്, ദുബായ് റോഡുകളൊക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. വേറെ എവിടെയും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് അയരാട്ടോ.
6: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
9: Home FM presents Tamil Song of the Hour. Tamil പാട്ട് കേക്കലാമ. Brought to you by Aru ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Amore! എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
6: ശ്രദ്ധിക്കണ്ടാ
5: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട, വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
5: അമ്പാണ് എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട പാണ്.
7: അണ്ണ ശ്രദ്ധിക്ക,
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എംഇ.
0: Sand Dunes with Akshay, brought to you by Lulu. Onam ivadeyanu.
4: Ningal kelkunnathu Home 92.2 FM. Home is a feeling.

0: സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
1: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Sand dunes. Sand dunes.
6: Sand dunes with Akshay. On Home 92.2 FM.
7: അങ്ങനെ ഓണത്തിന്റെ ഉത്രാടപ്പാച്ചിൽ എല്ലാവരും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു. ഓണക്കോടി എടുക്കാനായിട്ട് നിങ്ങൾക്ക് സമയം കിട്ടിയിട്ടുണ്ടോ ഇതുവരെ? ആക്ച്വലി നമ്മൾ ഈ ഒരു ഓണക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് അന്യോന്യം ഗിഫ്റ്റിംഗ് ചെയ്യുന്നത്, ഈ ഓണക്കോടികൾ ഗിഫ്റ്റ് ചെയ്യുന്നത് ഒക്കെ നമുക്കൊരു കൾച്ചറാണ് നമ്മുടെ പൊതുവെ. നമുക്ക് ഈ ഇപ്പം നമ്മൾ ഞാൻ ഗൾഫിൽ വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ ഓണ സദ്യക്ക് നമ്മൾ പല പല സാധനങ്ങൾ, സദ്യ ബോക്സുകൾ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒക്കെ തന്നെ കണ്ടിട്ടുണ്ട്. എന്താണേലും ഓണക്കോടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എവിടെയാണ് ഈ നല്ല ഓണക്കോടി കിട്ടുന്നത്? കാരണം ഞാനൊരു ഓണ സീരീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരുപാട് പേരെന്നെ സദ്യ പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മളൊരു റെക്കമെൻഡേഷൻ ചോദിക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് ഏത് ടൈപ്പാണെന്ന് ചോദിച്ചു. അപ്പം മറ്റേ ഈ ആർട്ട് വർക്ക് ഉള്ളതുണ്ടല്ലോ, അങ്ങനെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ നേരെ ലുലു പോയാൽ മതി. അവിടെ ഇഷ്ടം പോലെ ഞാൻ പോയ സമയത്ത് ഈ ആർട്ട് വർക്കുള്ള ഷർട്ട് മുണ്ടും രണ്ടും കൂടെ ഉൾപ്പെടെയാണ് ഞാൻ അവിടെ ഒരു സെറ്റായിട്ട് കണ്ടിട്ടുള്ളത്. അങ്ങനെ നിരവധി പാറ്റേൺസ് നമുക്ക് ലുലുവിൽ ചെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ലുലുവിലായിരിക്കും ഉത്രാട ചന്ത എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അവിടെ അമ്മാതിരിയാണ് സാധനങ്ങൾ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്താണേലും ഓണത്തിന് നിങ്ങൾ ഒരു അനുയോജ്യമായിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് നോക്കുന്നുണ്ടെങ്കിൽ ലുലു ഇസ് എ പെർഫെക്റ്റ് ചോയ്സ് എന്ന് ഞാൻ പറയും. അതിപ്പം കുട്ടികൾക്ക്

0: ആണെങ്കിലും വുമൻസിനാണെങ്കിലും മെൻസിനാണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കളക്ഷൻ ലൂലുവിൽ നമുക്ക് അവൈലബിൾ ആണ്.
1: You're listening to Home 92.2 FM. Home is a feeling.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: നൂറ് ദിനം തികച്ച വി ഡി സതീശൻ സർക്കാർ ഇന്ന് ഉത്രാടപ്പാച്ചിൽ തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. 100 ദിവസം പൂർത്തിയാക്കി വി ഡി സതീശൻ സർക്കാർ. അധികാരത്തിലേറെ 100 ദിവസം പിന്നിടുമ്പോൾ കേരള സർക്കാർ അവതരിപ്പിച്ചത് അഭിമാന പദ്ധതികളാണ്. പ്രിയദർശിനിയും മിഷൻ സമുദ്രയും ഓപ്പറേഷൻ തൂഫാനും മൈ പ്ലേ സ്റ്റേഷനുമെല്ലാം ജനമേറ്റെടുത്ത പദ്ധതികൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പ്രഖ്യാപനങ്ങൾക്കൊപ്പം പുതിയ പ്രോജക്ടുകളും സർക്കാരിന്റെ പദ്ധതിയിൽ. സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കി മുന്നേറുമ്പോൾ സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങളും ചെറുതല്ല. കേരളത്തെ ആഗോള മാരിടൈം ഹബ്ബായും പോർട്ട് സിറ്റിയായും മാറ്റുന്ന മിഷൻ സമുദ്രയാണ് യു ഡി എഫ് സർക്കാരിന്റെ മികച്ച പ്രോജക്ടുകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നത്. ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാനും കേരള പോലീസിന് പുതിയ മുഖം നൽകിയ മൈ പോലീസ് സ്റ്റേഷനുകളും സർക്കാരിന്റെ സുപ്രധാന പ്രഖ്യാപനങ്ങളായി മാറി. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കാവുന്ന ഇത്രയും പ്രധാനപ്പെട്ട ഒരു തീരുമാനം സംബന്ധിച്ച് കേരള സർക്കാരുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് റെയിൽ ബോർഡ് തീരുമാനമെടുത്തതെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ന് നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ ഇന്ന് നാടെങ്ങും പ്രവാചക പ്രകീർത്തന സദസ്സുകളും വിവിധ ആഘോഷ പരിപാടികളും നടക്കുന്നു. മദ്രസ മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും പ്രവാചകന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. യുഎയിൽ നബിദിനാവധി വെള്ളിയാഴ്ചയാണ്. തിരുവോണത്തിന്റെ വരവറിയിച്ച ഇന്ന് ഉത്രാടം. ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. തിരുവോണം ഉത്സവമാക്കാനുള്ള തിരക്കിലാണ് പ്രവാസി മലയാളികളും. കേരളത്തിൽ ഇന്ന് പരക്കെ മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും സന്തോഷമായിരിക്കാൻ സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണാനുഭവങ്ങൾ വരുന്ന കാലത്തും തുടരണം. ലോകത്തിന് മുന്നിൽ അത് അവതരിപ്പിക്കാൻ കഴിയണം. ലോകത്തിന്റെ മുന്നിൽ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. അതിന് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യും. കായലും കരയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഇന്റഗ്രേറ്റഡ് ടൂറിസം പദ്ധതി കൊണ്ടുവരുമെന്നും കേരള മുഖ്യമന്ത്രി വി ഡി സതീശൻ. ബേപ്പൂരിലെ സ്ഥാനാർത്ഥി വിവാദത്തിൽ വിശദീകരണവുമായി കോഴിക്കോട്ടെ ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാർ. ബേപ്പൂരിലെ പരാജയത്തിൽ സ്ഥാനാർത്ഥി നിർണയം പാളി എന്ന പ്രവർത്തകരുടെ വികാരമാണ് പറഞ്ഞതെന്ന് പ്രവീൺകുമാർ. കൈപ്പത്തി കോണി ചിഹ്നത്തിലോ മത്സരിച്ചിരുന്നുവെങ്കിൽ ജയിച്ചേനെ എന്നാണ് പറഞ്ഞത്. ഈ ചിഹ്നത്തിൽ അൻവറാണെങ്കിലും ജയിക്കുമായിരുന്നു. താൻ അൻവറിനെതിരെ പറഞ്ഞിട്ടില്ല. അൻവറുമായി അടുത്ത ബന്ധമാണ് ഉള്ളത്. മുന്നണിയിൽ ഉള്ളിടത്തോളം അൻവറുമായി സഹകരിക്കുമെന്നും അഡ്വക്കേറ്റ് പ്രവീൺ. വിമാനക്കമ്പനിയായ സ്പൈസ് ജെറ്റിന് നോട്ടീസ് നൽകി സിയാൽ. സ്പൈസ് ജെറ്റിന്റെ വിമാന സർവീസുകൾ വ്യാപകമായി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ഓഗസ്റ്റ് 1 മുതൽ വിമാന സർവീസുകൾ വൈകിയിരുന്നു. കൃത്യതയോടെ സർവീസ് നടത്തിയില്ലെങ്കിൽ സ്ലോട്ട് പിൻവലിക്കുമെന്നാണ് താക്കീത്. വിവിധ സേവനങ്ങൾ നൽകുന്നതിന് സിയാലിന് കുടിശ്ശികയായി ലഭിക്കാനുള്ളത് കോടികളാണ്. ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കനത്ത മഴ വിമാന സർവീസുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇതുവരെ 357 സർവീസുകളെയാണ് ബാധിച്ചത്. 26 വിമാനങ്ങൾ ഇന്നലെ റദ്ദാക്കിയിരുന്നു. 15 വിമാനങ്ങൾ വഴിതിരിച്ചു വിടുകയും ചെയ്തിട്ടുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കലാശിച്ച ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കെതിരെ കേസെടുക്കില്ല എന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് വീണ്ടും പ്രതിഷേധം ശക്തമാക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ തീരുമാനം. സെപ്റ്റംബർ 5 ഡൽഹിയിൽ ഇന്ത്യാഗേറ്റിൽ പ്രതിഷേധം പ്രഖ്യാപിച്ചു. ഇന്ത്യാഗേറ്റിൽ നിന്ന് ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്ന് സി ജെ പിയുടെ പ്രഖ്യാപനം. സമാധാനപരമായിരിക്കും മാർച്ചെന്ന് നേതാക്കൾ. ജൂലൈ 25 യുവാക്കൾ നൽകിയ ഉറപ്പുകൾ നടപ്പാക്കുന്നതിൽ സർക്കാരും കേന്ദ്ര ഭരണസഖ്യവും പരാജയപ്പെട്ടുവെന്ന് സി ജെ പി ദേശീയ വർക്കിംഗ് കമ്മിറ്റി യോഗം വിലയിരുത്തി. തെരുവ് നായ്ക്കളെ ദയാവധം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശം പുറത്തിറക്കി തദ്ദേശ വകുപ്പ്. അക്രമകാരികളായ നായ്ക്കളെ കൊല്ലാം. കൂടാതെ പേവിഷബാധയേറ്റതും ഗുരുതരമായി പരുക്ക് പറ്റിയതും മാറ്റാനാകാത്ത രോഗബാധയേറ്റതുമായ നായ്ക്കളെയെല്ലാം കൊല്ലാമെന്ന മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. നായ്ക്കൾക്ക് മരുന്ന് കുത്തിവയ്ക്കുന്നത് വെറ്ററിനറി സർജനായിരിക്കണമെന്നും കർശനമാക്കിയിട്ടുണ്ട്. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കിർഗിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ മോദിയെ കാണുമെന്നും പുടിൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. ചൈനയിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അതിർത്തി തർക്കം പരിഹരിക്കാനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 12-13 തീയതികളിൽ ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിൽ നടക്കുന്നുണ്ട്. 20 രാഷ്ട്രത്തലവന്മാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന സൂചനയുണ്ട്. ഇതിന് മുന്നോടിയായി ഉഭയകക്ഷി വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലും എത്തിയത്. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി യുഎസ്. യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യങ്ങൾക്കുള്ള കർശന മുന്നറിയിപ്പ്. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്നാണ് ഉപരോധ നടപടികൾക്ക് യുഎസ് നൽകിയിരിക്കുന്ന പേര്. ഇറാനുമായി ഇടപാടുകൾ പാടില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രാഷ്ട്ര നേതാക്കളെ വിളിച്ച് ആവശ്യപ്പെട്ടുവെന്നും സ്കോട്ട് ബെസൻ വ്യക്തമാക്കി. ആരും യുഎസിന് അതീതരല്ല എന്നും ഇറാനുമായി ഇടപാട് നടത്തിയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും സ്കോട്ട് ബെസൻ. സമാധാന ചർച്ചകളിൽ സഹകരിക്കാനായി ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് യുഎസിന്റെ നീക്കം. ഒബിസി ക്രീമിലെയർ വിധി 2025 സിവിൽ സർവീസ് പരീക്ഷാ ഫലത്തിൽ ബാധകമാക്കണോ എന്നതിൽ വ്യക്തത തേടി കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചു. ഇത് സംബന്ധിച്ച് ഉചിതമായ ഉത്തരവ് നൽകണമെന്നും കേന്ദ്രം സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 11 സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തത തേടിയാണ് കേന്ദ്രം സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാതാപിതാക്കളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒബിസി വിഭാഗത്തിന്റെ ക്രീമി ലെയർ പദവി നിർണ്ണയിക്കാൻ കഴിയില്ലെന്നായിരുന്നു 11 സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധി. ഉദ്യോഗാർത്ഥികൾ ഒബിസി ക്രീമി ലെയറാണോ നോൺ ക്രീമി ലെയറാണോ എന്ന് തീരുമാനിക്കാൻ സാമൂഹിക സ്ഥിതിയാകണം മാനദണ്ഡമെന്നും സുപ്രീംകോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അബുദാബിയിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളികൾ മരിച്ചു. മലപ്പുറം തൃപ്പനച്ചി സ്വദേശി നാറാണത്ത് ഹംസ കോക്കഞ്ചേരി 53 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. കാസർഗോഡ് ബേക്കൽ മൗലിൽ താമസിക്കുന്ന കുമ്പള സ്വദേശി അഷ്റഫ് 54 വയസ്സാണ് മരിച്ചത്. ഷഹമയിൽ രാത്രിയിലായിരുന്നു അപകടം സംഭവിച്ചത്. ഷാർജയിൽ നിന്നാണ് ഇരുവരും അബുദാബിയിൽ എത്തിയത്. അടുത്ത വാർത്ത 9 മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: Good morning station clock ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 8 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷ ഈർപ്പം 59%.
4: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
5: Resort of Sand Dunes brought to you by Lulu. Onam ivdeyanu.
6: You are

0: Dunes with Akshay on Home 92.2 FM.
1: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ, ഹാപ്പി ഓണം എല്ലാവർക്കും നേർന്നു കൊള്ളുന്നു. ഒന്നാം ഓണമാണ്, അപ്പം ഇന്നും സദ്യ ഉണ്ണണം. ഏതാണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഓഫീസിൽ പലർക്കും ഗിഫ്റ്റുകളൊക്കെ തന്നെ ഓരോ ഭാഗത്തു നിന്നൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഓണക്കാലത്ത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഓണക്കോടി തന്നെ. ഞാൻ പറഞ്ഞതുപോലെ മുണ്ട്, അതുപോലെ തന്നെ സാരി, ഇതുപോലെയൊക്കെയുള്ള ഐറ്റങ്ങളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് തന്നിട്ടുണ്ടോ? ഗിഫ്റ്റ് തന്നവർക്കൊക്കെ ഞാനുള്ള ഒരു താങ്ക് നോട്ട് കൂടെ അവർക്ക് കൊടുക്കുക. എനിവേസ്, ഞാൻ ഈ ഓണം ഇപ്പം പടപടപടയുന്ന ഓണ സീസണിൻ്റെ കൂടെ സ്കൂൾ തുറക്കുന്ന സീസണോടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വായിക്കായിരുന്നു. അതായത് ഈ രാവിലെ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ എയർ ടാഗുകൾ കുട്ടികളിൽ നമ്മൾ വെച്ചുവിടുന്ന പാരൻസിന്റെ പ്രവണത. അപ്പം ഞാനിങ്ങനെ നോക്കായിരുന്നു എവിടൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ എയർ ടാഗുകൾ വെച്ചുവിടുന്നത്. അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഒന്നെങ്കിൽ സ്കൂൾ ബാഗിൽ, ബാക്ക് പാക്കിൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇന്നർ പോക്കറ്റ്സിൽ ഒക്കെ എയർ ബാഗ്സ് വേണമെങ്കിൽ, എയർ ടാഗ്സ് വേണമെങ്കിൽ നമുക്ക് വെക്കാമെന്നാണ്. അല്ലെങ്കിൽ ബാഗിൽ നമുക്ക് അറ്റാച്ച് ചെയ്തിട്ടോ എയർ ടാഗ് ഹോൾഡർ വെച്ചിട്ടോ നമുക്ക് ഇവിടെ വെക്കാം. അതുപോലെ തന്നെ കുട്ടികളുടെ റിസ്റ്റിൽ നമുക്ക് ഒരു റിസ്റ്റ് ബാൻഡോ എല്ലാം സംതിങ് കൊടുത്തിട്ട് അവിടെ നമുക്ക് എയർ ടാഗ് വെക്കാം. ഇനി ഏതെങ്കിലും പാരൻസ് ഉണ്ടോ എയർ ടാഗിന് വേണ്ടി പ്രത്യേക പോക്കറ്റുകൾ അടിക്കുന്നത്, അങ്ങനെയുള്ള പാരൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ എന്തായാലും ഇതൊരു ഒരുപാട് പാരൻസിൻ്റെ ട്രെൻഡായിട്ട് വരികയാണ്. അപ്പോൾ ഞാൻ ഒരു ഡോക്ടറിൻ്റെ ഒരു ടെസ്റ്റിമോണി ഞാൻ കേൾക്കുകയാണ്. ഡോക്ടർ പറയുന്നത് നിങ്ങൾ ഈ ഒരു ലഗേജ് ബാഗ് ട്രാക്ക് ചെയ്യുന്ന പോലെ കുട്ടികളെ ട്രാക്ക് ചെയ്യുന്ന പ്രവണത സത്യം പറഞ്ഞാൽ നിങ്ങൾ നിർത്തണം. നിങ്ങൾ അവരെ ഫ്രീ ആയിട്ട് വിടണം. നിങ്ങളെ തന്നെ ഹൈപ്പർ പാരൻസ് ആക്കി മാറ്റുക എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ചിന്തിച്ചപ്പോൾ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ. സത്യം പറഞ്ഞാൽ UAE പോലെയുള്ള രാജ്യത്ത് നമുക്ക് അത്രമാത്രം കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് കുട്ടികളെ വിടാം. പക്ഷേ ചില പാരൻസ് ഒരു ഫസ്റ്റ് ചൈൽഡ് ആകുന്ന സമയത്ത് ഒരു ടെൻഷൻ, എൻ്റെ കുട്ടി എവിടെയാണ്, എൻ്റെ കുട്ടി എന്ത് ചെയ്യാണ് എന്നുള്ളൊരു കാര്യം. പക്ഷേ ആ ഡോക്ടർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അവരുടെ കംഫോർട്ടബിളായിട്ടും നിങ്ങളുടെ കംഫോർട്ടബിളായിട്ടും രണ്ടുപേരും ഫ്രീഡത്തോടെ നിങ്ങൾ നിൽക്കണം. ആ ഒരു കുട്ടി പോയിട്ട് തിരിച്ചു വരട്ടെ എന്ന്, ഇനി ഒരു സമയം കഴിഞ്ഞ് വരുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരക്കാം. ഈ എയർ ടാഗ് വെച്ച ഓരോ മിനിറ്റിൽ ഇതെവിടെ പണ്ട് എനിക്ക് ഇതുപോലൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ കൊറിയർ നമ്മുടെ നാട്ടിലുള്ള സമയത്ത് ഈ കൊറിയർ ഡൽഹിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് എന്തെങ്കിലും കൊറിയർ അയച്ച് നമ്മൾ ഓർഡർ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഈ നമ്മുടെ യൂഷ്വലി നമ്മുടെ നാട്ടിലുള്ള ചെറിയ ചെറിയ കൊറിയറുണ്ട്, പ്രൊഫഷണൽ DTDC എന്നൊക്കെ പറയുന്നത്, ഞാനിങ്ങനെ ട്രാക്ക് ചെയ്യും. ഓക്കെ, ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിൽ വന്ന്, ചെന്നൈയിൽ നിന്ന് ഓക്കെ ഇനി നമ്മുടെ കൊച്ചിയിൽ വന്ന്, കൊച്ചിയിൽ നിന്ന് നേരെ ആലപ്പുഴ വന്ന്, ആലപ്പുഴ ഞങ്ങളുടെ ചെങ്ങന്നൂർ വന്നു എന്നിങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്ന ഒരു രസമാണ്, ആഹാരമാണ്. പക്ഷേ അതുപോലെ കുട്ടികളെ ആക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റോട് ഞാൻ ഭയങ്കരമായിട്ട് യോജിക്കുന്നത് കേട്ടോ. എന്തായാലും ആ ഒരു ഫ്രീഡത്തിൽ വിടുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഇങ്ങനെ കുട്ടികളെ ട്രാക്ക് ചെയ്യണോ അതോ ട്രാക്ക് ചെയ്യാതെ കുട്ടികളെ ഫ്രീ ആയിട്ട് വേണം? എന്തായാലും പാരൻസ് ഹൈപ്പർ ടെൻഷനും ഹൈപ്പർ ആക്റ്റീവ് ആവാതിരിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്
0: പറയുന്നത്. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993. Yeah.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: എന്റെ വണ്ടിയുടെ കാര്യം.
2: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാണ്. കാർ എ സി പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
3: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ഡിസോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7917.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് തന്നെ. എല്ലാ ഹെവി ട്രാഫിക്കാണ്. അങ്ങ് അജ്മാനിൽ നിന്ന് തുടങ്ങുന്ന ട്രാഫിക് സിറ്റുവേഷൻ, മൂന്ന് ആക്സിഡന്റ് ഇപ്പം തന്നെ എനിക്കിവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അലിത്തിയ ടോൾ റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള കൺജഷൻ, ആക്സിഡന്റ് ഒക്കെ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ്ലി ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു മോർണിംഗ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ദുബായ് റോഡുകൾ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി ഈവൻ എമിറേറ്റ്സ് റോഡ് പോലും ചെറിയൊരു ഏരിയയിൽ, അതായത് ആ അജ്മാൻ ഷാർജ കയറുന്നിടത്തുനിന്ന് ദുബായ് എത്തുന്നിടം വരെ നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണ് കാണുന്നത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മെസ്സേജ് തരിക.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ വൺ ഇൻ GCC. TNC apply. Sand Dunes with Akshay on Home 92.2 FM.
4: Sand Dunes with Akshay, brought to you by Lulu. Onam ivadeyanu.
3: രാവിലെ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ ഓണത്തിന്റെ സദ്യ എന്ന് പറയുന്ന ഒരു നേരത്തെ ഫുൾ പോഷകാഹാരങ്ങളും ചേർന്നേക്കുന്നതാണ്. ഇപ്പൊ പായസത്തിനകത്ത് പറയുന്നത്, പായസത്തിനകത്തെ കണ്ടൻസ് എന്ന് പറയുന്ന ഇരുമ്പ്, സിങ്ക്, പൊട്ടാഷ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ പായസത്തിനകത്ത് അടങ്ങിയേക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇത് വലിയൊരു ആർട്ടിക്കിൾ ആയിരുന്നു ഞാൻ കണ്ടത് കേട്ടോ. സത്യം പറഞ്ഞാൽ ആസ് എ മലയാളി ഇങ്ങനെ നമ്മുടെ ഒരു ഫുഡിനെ അത്രമാത്രം ഒരു പ്രോട്ടീൻ റിച്ച് അല്ലെങ്കിൽ ഒരു വിറ്റാമിൻ റിച്ച് ഫുഡുകളാക്കി അങ്ങനെ ഒരു കാറ്റഗറി ചെയ്തതിന് ഭയങ്കര നമുക്കൊരു സന്തോഷമാണുള്ളത്. ആക്ച്വലി ഇവർ പറയുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരിപ്പ്, നെയ്യ്, ചോറ്, ചോറിൽ തന്നെ തുടങ്ങി കഴിഞ്ഞാൽ തവിടുള്ള ചോട്, അത് തന്നെ അവർ പല രീതിയിലുള്ള ഗുണ കാര്യങ്ങളൊക്കെ ആയിട്ട് തവിടുള്ള ചോറിനെ അവർ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അച്ചാറിലേക്ക് വരുമെങ്കിൽ നാരങ്ങ അച്ചാർ എന്നുള്ള വിറ്റാമിൻ സി എന്നുള്ളൊരു കാര്യത്തിലാണ് അവർ തന്നെ കൂടിച്ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പച്ചടിയാണെങ്കിലും അല്ലെങ്കിൽ കിച്ചടിയാണെങ്കിലും ഇതെല്ലാം തന്നെ നമ്മൾ പച്ചക്കറികൾ കൊണ്ട് തന്നെ ഒരു എന്തോ വിപുലമാണ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇനി അവിയൽ നോക്കുകയാണെങ്കിൽ വിറ്റാമിനുകളുടെയും മിനറൽസിൻ്റെ ഒരു കലവറയാണെന്നാണ് അവിയലിനെ ഇവർ വിശേഷിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ സാമ്പാറിലേക്ക് വന്നു കഴിഞ്ഞാൽ എത്രയോ അധികം വെജിറ്റബിൾസ് കൂടെ കൂട്ടി ചേരുന്നതാണ് ഒരു നല്ലൊരു സാമ്പാർ എന്ന് പറഞ്ഞ് അതിനും അതിൻ്റെതായിട്ടുള്ള ഒരു പോഷകമായിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ സാമ്പാറിനകത്ത് വരുന്നുണ്ട്. ഇനി പുളിശ്ശേരി, മോര്, രസം തുടങ്ങിയവയൊക്കെ തന്നെ കാൽസ്യവും വിറ്റാമിനും വിറ്റാമിൻ ഡിയും ഒക്കെ അടങ്ങിയേക്കുന്ന ഒരു ഗംഭീരൊരു ഒരു ഡിഷ് തന്നെയാണ് ഈ പുളിശ്ശേരി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അവസാന പായസത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പറയും മധുരമാണ്, മധുരമുണ്ടെന്ന് പറയുമെങ്കിലും ഇവരുടെ അതായത് ഒരു ന്യൂട്രീഷൻ്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ പറയുന്ന പോലെ ഇരുമ്പും സിങ്കും പൊട്ടാഷ്യം ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ധാരാളം ആയിട്ടുള്ള ഒരു വിറ്റാമിൻ റിച്ച് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ സദ്യ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ അളവിൽ കഴിക്കണം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മളിപ്പോൾ പണ്ട് പറയലോ മുട്ട എന്ന് പറയുന്നതിനകത്ത് അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഒരു മുട്ട കഴിച്ചിട്ട് കാര്യമില്ല, അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് ആ ഒരു വിറ്റാമിൻ കിട്ടുന്നത്. അതുകൊണ്ട് എത്ര സദ്യ കഴിച്ചാലും നമുക്ക് വേണ്ട അത്രയും വിറ്റാമിൻ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു ചോദ്യം തന്നെയാണ്. പിന്നെ ഇതെല്ലാം കൂടെ കഴിച്ചിട്ട് നമ്മൾ വയറും ചാടും. അപ്പോൾ ഇതാണ് അതിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള വേറൊരു വിഷയം എന്ന് പറയുന്നത്. പിന്നെ നല്ലൊരു സദ്യം കഴിച്ചാൽ ഒരു ക്ഷീണമാവാം എന്ന് നമുക്കൊന്ന് ഉറങ്ങണം, നല്ലൊരു രസം കുടിക്കണം. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നമുക്ക്. എന്തായാലും ഈ സദ്യ എന്ന് പറയുന്നതിനെ ഇത്രയും രീതിയിൽ വിറ്റാമിൻ റിച്ചാക്കി ഞാൻ ആദ്യമായിട്ടാണ് അതിനെ വായിക്കുന്നത്. എന്തായാലും ഇന്ന് മനോരമയിൽ വന്നേക്കുന്ന ഒരു നല്ലൊരു ആർട്ടിക്കിളാണ്. ഒരു നേരത്തെ സദ്യയിൽ ഒരു ദിവസത്തെ പോഷക, ഓണസദ്യയുടെ ആരോഗ്യങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർട്ടിക്കിളായിരുന്നു. എന്നാലും നല്ലതാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരമാണ് നമ്മുടെ വയറാടെന്നുള്ള ഒരു ബോധം നമുക്ക് വേണം. ഒരു റെസ്പോൺസിബിൾ ഈറ്റർ ആയിട്ട് നിങ്ങൾ ഈ ഓണത്തിന് മാറണം കേട്ടോ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
2: അതെന്താ
1: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണസദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 കാരറ്റ് സ്വർണ്ണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
2: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മീനാസ് സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻസ് സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
3: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
1: മൂന്നാം ഓണം മാർക്കൻസീവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും, എല്ലാം ഒരേ വേദിയിൽ, ഒരു ഗംഭീര ഓണാഘോഷം.
3: മാർക്കൻസീവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
1: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ.
3: മാർക്കൻസീവ് മുഹേസിന അൽക്യുസേസ്.
1: കുടുംബത്തോടൊപ്പം വരൂ, ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
3: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസീവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
4: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments. Desert of Sand Dunes, brought to you by Lulu. Onam ivadeyanu.
5: You're tuned into Home 92.2 FM. Home is a feeling.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
4: 055-666-5859. Home 92.2
5: FM. Home is a feeling.
6: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ?
7: അൽമറായ കാർ ആൻഡ് റെസ്റ്റോറൻസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
8: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
9: ഏറ്റവും
10: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ
11: 0505-0291-8.
12: നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ, ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദി ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
13: You are listening to Home 92.2 FM. Home is a feeling.
14: Edmode.
15: Wanamode.
16: Sand Dunes with Akshay, brought to you by Lulu. Onam ivadeyanu.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Sand dunes. Sand dunes.
2: Sand dunes with Akshay on Home 92.2 FM.
3: Sand dunes with Akshay brought to you by Lulu. Onam ivadeyanu.
4: Welcome back home 92.2 FM ലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. എനിക്ക് ഒരുപാട് മെസ്സേജ് കിട്ടുന്നുണ്ട്. നമ്മുടെ റോഡ് ബ്ലോക്കിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പലരും എനിക്ക് അയച്ചേക്കുന്ന മെസ്സേജ്, നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിൽ നമ്മുടെ എത്തിസലാത്ത് എക്സിറ്റിന് മുന്നേ ഒരു ട്രക്കിനവിടെ തീ പിടിച്ചിട്ടുണ്ടെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം എനിക്ക് കിട്ടിയേക്കുന്ന മറ്റൊരു അൻസലാണ് അയച്ചിരിക്കുന്നത്, മുവേല ആൻഡ് മലിഹ ഈ 611 ഫുൾ ട്രാഫിക് ആണെന്നുള്ള കാര്യം സത്യമാണ്. എല്ലാ റോഡും ട്രാഫിക്കാണ്. നിങ്ങൾ കഴിവതും ഏതെങ്കിലുമൊക്കെ എക്സിറ്റുകൾ നിങ്ങൾ മാപ്പിൽ നോക്കി നിങ്ങൾക്ക് ആ സ്ഥലത്തു നിന്ന് മാറാമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. എനിക്ക് തോന്നുന്നു ഈ എല്ലാ റോഡുകളും രാവിലെ ഷാർജ, ദുബായ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്. പക്ഷെ ദുബായ് എത്തുന്നോടം വരെ സ്റ്റാർട്ടിംഗ് ഫ്രം അജ്മാൻ നല്ല രീതിയിൽ ട്രാഫിക് സിറ്റുവേഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. എനിവേയ്സ്, നമ്മൾ ഈ വട്ടത്തെ ഓണത്തിന് ഒരുപാട് സമ്മാനങ്ങളാണ് നമ്മൾ ഹോം 92.2 FM നിങ്ങളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ ഇത് ഡ്യൂ പേയിലൂടെ നിങ്ങൾക്ക് സമ്മാനം നേടാനായിട്ടുള്ളൊരു വലിയൊരു അവസരമാണ് ഇപ്പോൾ ഒരുക്കുന്നത്. 1500 ദിർഹംസ് വരെ സമ്മാനം കിട്ടാനുള്ളൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സെപ്റ്റംബർ 6 നടക്കാൻ പോകുന്ന ഈണം ഓണത്തിൻ്റെ ഇവൻറ്റിലാണ് ഈ ഒരു ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഡ്യൂ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അതിനകത്ത് രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 5 മുന്നേ നിങ്ങൾ നാട്ടിലേക്ക് പണം അയക്കണം. എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നാട്ടിലേക്ക് നിങ്ങൾ അയക്കുക എന്നുള്ള ഡ്യൂ ആപ്പിലൂടെ. അതിനുശേഷം നിങ്ങളുടെ അയച്ചതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ ID സ്ക്രീൻഷോട്ട് എടുക്കുക. 0586105980 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ആക്കി കൊടുക്കുക. അതിലൂടെ നിങ്ങൾ ലക്കി ഡ്രോയിൽ കയറുന്നതാണ്. ക്യാഷ് പ്രൈസുകൾ നേടാനുള്ള ഒരു ഗിഡിലെ അവസരമാണ്. വിജയികളെ സെപ്റ്റംബർ 6 നടക്കുന്ന നമ്മുടെ ഹോം എഫ്എമ്മിൻ്റെ നമ്മുടെ തൃശ്ശൂർ ഈണം പ്രോഗ്രാമിൽ വെച്ച് പ്രഖ്യാപിക്കുന്നതാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈണം 2026 ഡ്യൂ പേയുടെ അവിടെ ബൂത്ത് ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് സന്ദർശിച്ചാൽ കാര്യങ്ങളൊക്കെ തന്നെ അറിയാവുന്നതാണ്. ബാക്കി എന്താണേലും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്ക് വിജയിച്ചാൽ ഒരു പക്ഷേ ക്യാഷ് പ്രൈസ് നേടാനുള്ള ഒരു അവസരമാണ് ഈ ഒരു ചെറിയൊരു ട്രാൻസാക്ഷനിലൂടെ. ഈ ഓണക്കാലത്ത് ഹോം 92.2 എഫും നമ്മുടെ തൃശ്ശൂരും ഈണ ഇവൻ്റ് കൂടെ ഡ്യൂ പേയിലൂടെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്.
0: You're listening to Home 92.2 FM. Home is a feeling.
2: This hour of Sand Dunes brought to you by Lulu.
4: 0.2 FM നമ്മുടെ തൃശ്ശൂർ ഈണ ഇവന്റ് കൂടെ ഡ്യൂ പേയിലൂടെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്.
0: You're listening to Home 92.2 FM. Home is a feeling.

0: കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
12: Home 92.2 FM. Home is a feeling.

0: The Zor of Sand Dunes brought to you by Lulu. Onam ivadeyanu.
1: Home FM News in Detail. Vaarthagal vishadamai.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വളഞ്ഞിട്ട് ആക്രമിച്ചാൽ അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് മുഖ്യമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. നിക്ഷിപ്ത താൽപര്യക്കാർ വളഞ്ഞിട്ട് ആക്രമിച്ചാൽ അത് അവജ്ഞയോടെ തള്ളിക്കളയും. മെറ്റാവിവാദത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശനത്തിന് അതീതരല്ല. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ സമീപിക്കും. ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ തിരുത്താൻ സർക്കാരിന് മടിയില്ല എന്നും വി ഡി സതീശൻ. പക്ഷേ നിക്ഷിപ്ത താൽപര്യത്തോടെ സർക്കാരിനെ കളങ്കപ്പെടുത്താനോ വളഞ്ഞിട്ട് ആക്രമിക്കാനോ ശ്രമിച്ചാൽ അർഹിക്കുന്ന അവജ്ഞയോടെ അത് തള്ളിക്കളയും. 3 മാസം പ്രായമാകുന്നതിന് മുൻപേ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനാണ് ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരു സംഘം പ്രവർത്തിച്ചത്. അവർ ഉന്നയിച്ച ആരോപണങ്ങൾക്കൊന്നും 24 മണിക്കൂർ പോലും ആയുസ്സുണ്ടായില്ല. മാധ്യമവാർത്തകൾ സർക്കാർ ഇടപെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിപ്പിച്ചു എന്നത് നീചമായ പ്രചരണമായിരുന്നു. സർക്കാർ ഇടപെട്ടിട്ടേയില്ലെന്ന് മറ്റ് ഔദ്യോഗികമായ വിശദീകരണം നൽകിയതോടെ വ്യാജ പ്രചാരകർക്ക് ഇനി എന്ത് പറയാനുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ചോദ്യം. സമരം ചെയ്യുന്നവരാരും സർക്കാരിന്റെ ശത്രുക്കളല്ല. ആരെയും തുറന്ന മനസ്സോടെ കേൾക്കും. ഏത് പ്രശ്നവും പരിഹരിക്കുന്നതിന് സാധ്യമായതെല്ലാം ചെയ്യും. പക്ഷേ സമ്മർദ്ദ ശക്തിക്ക് മുന്നിൽ സർക്കാർ കീഴടങ്ങില്ലെന്നും മുഖ്യമന്ത്രി. സർക്കാരിന്റെ 100 ദിവസവുമായി ബന്ധപ്പെട്ട ലേഖനത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്നിരിക്കുന്നത്. 100 ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ് വി ഡി സതീശൻ. സർക്കാർ അധികാരത്തിലേറെ 100 ദിവസം പിന്നിടുമ്പോൾ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് അഭിമാന പദ്ധതികളാണ്. പ്രിയദർശിനിയും മിഷൻ സമുദ്രയും ഓപ്പറേഷൻ തുഫാനും മൈ പോലീസ് സ്റ്റേഷനുമൊക്കെ ജനം ഏറ്റെടുത്ത പദ്ധതികൾ. തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പ്രഖ്യാപനങ്ങൾക്കൊപ്പം പുതിയ പ്രൊജക്ടുകളും സർക്കാരിന്റെ പദ്ധതിയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട്. അതിനിടെ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ സൌത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. വാഹനങ്ങളിലെ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. പരിശോധന ശക്തമാക്കും. വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനും പിഴ ഈടാക്കും. പിഴ ഈടാക്കിയാൽ മോഡിഫിക്കേഷൻ മാറ്റി വീണ്ടും വാഹനം ഹാജരാക്കണം. റീലുകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിയമവിരുദ്ധ മോഡിഫിക്കേഷനുള്ള വാഹനങ്ങൾ കണ്ടെത്തണം. കഴിഞ്ഞ 3 മാസക്കാലയളവിൽ അനധികൃത മോഡിഫിക്കേഷനിലെടുത്ത നടപടി അറിയിക്കണം. എല്ലാ RTOമാരും സെപ്റ്റംബർ 3 റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഗതാഗത കമ്മീഷണറേറ്റ് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിച്ചിരിക്കുന്നത്. KSRTC പ്രിയദർശിനി ബസ്സുകളുടെ ചില്ലുകൾ തിരുവനന്തപുരത്ത് തകർത്തു. ഇന്നലെ രാത്രി ബൈക്കിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയത്. ബൈക്കിലെത്തിയ സംഘം പെഞ്ഞാറമൂട് കിളിമാനൂർ ഡിപ്പോകളിലുള്ള ബസ്സുകൾക്ക് നേരെയാണ് കല്ലെറിഞ്ഞത്. പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പരപ്പിൽ ജംഗ്ഷനിലെ സ്റ്റേ ബസ്സുകളായിരുന്നു ഇവ. തിരുവനന്തപുരത്തേക്കും മെഡിക്കൽ കോളേജിലേക്കുമായിട്ടാണ് ഈ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ആക്രമണത്തിന് പിന്നിലുള്ള കാരണം ഇതുവരെ വ്യക്തമല്ല. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവോണത്തിന്റെ വരവറിയിച്ച ഇന്ന് ഉത്രാടം. ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. തിരുവോണം ഉത്സവമാക്കാനുള്ള തിരക്കിൽ മലയാളികൾ. കേരളത്തിൽ ഇന്ന് പരക്കെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും സന്തോഷമായിരിക്കാൻ സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ ഇന്ന് നാടെങ്ങും പ്രവാചക പ്രകീർത്തന സദസ്സുകളും വിവിധ ആഘോഷ പരിപാടികളും നടക്കുന്നു. മദ്രസ മഹൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനവും. പ്രവാചകന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും വൈകിട്ട് അരങ്ങേറും. യുഎയിൽ നബിദിനാവധി വെള്ളിയാഴ്ചയാണ്. വിമാനക്കമ്പനി സ്പൈസ് ജെറ്റിന് നോട്ടീസ് നൽകി സിയാൽ. സ്പൈസ് ജെറ്റിന്റെ വിമാന സർവീസുകൾ വ്യാപകമായി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയത്. ഓഗസ്റ്റ് 1 മുതൽ വിമാന സർവീസുകൾ വൈകിയിരുന്നു. കൃത്യതയോടെ സർവീസ് നടത്തിയില്ലെങ്കിൽ സ്ലോട്ട് പിൻവലിക്കുമെന്ന് താക്കീത്. ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട്. ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ മഴയ്ക്ക് സാധ്യത. മഴ വിമാന സർവീസുകളെ സാരമായി ബാധിച്ചു. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കിർഗിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ മോദിയെ കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യങ്ങൾക്കുള്ള കർശന മുന്നറിയിപ്പ്. അടുത്ത വാർത്ത 10 മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
3: Brought to you by Ozone Cargo.
2: Good morning. Studio clock ഇപ്പോൾ സമയം 9:05.
1: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
3: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 48%.
1: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Good morning. Once again, welcome back. Home 92.2 of Amlika. Swagatham. Akshayyana, ningada kooda ulladu. Nammada Lucknow le Meerut le nadanekkuna aa oru secret house ennu parayunna oru game. Adu sathyam paranje ippo rajyam muzhuvanayittu bayangara charcha cheyyappadunna oru vishayam thanneyanu. Adayithu valare simple aayirunnu. Veettil kalichondirunna oru kuttikal. Adayithu laptopilo computerilo oru YouTubeil game kalichondirunna kuttikal. Pettannu aa kuttikal velilekku povunu. Appo veettukaru vicharikkunna oru velilekku kalikkan evidiyanu poyathu ennulla karyam. Poga poga samayam poi കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടും കുട്ടികളെ കാണുന്നില്ല. അങ്ങനെയാണ് പോലീസിൽ പരാതിപ്പെടുന്നത്. അങ്ങനെ തിരച്ചിൽ ആരംഭിച്ചു. തിരച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ആരംഭിച്ച അവസാനമാണ് മണിക്കൂറുകൾക്ക് ശേഷം തൊട്ടടുത്ത ഫാം ഹൗസിൽ നിന്ന് കുട്ടികളെ കിട്ടുന്നത്. ചോദിച്ചു കുട്ടികളോട് എന്താണ് സംഭവിച്ചത് എന്ന് പോലീസുകാർ ചോദ്യം ചെയ്തപ്പോഴാണ് പറയുന്നത് ഇതൊരു സീക്രട്ട് ഹൗസ് എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. ഇത് 24 മണിക്കൂർ ഈ ഗെയിം കളിച്ച് നമ്മൾ എൻറോൾ ചെയ്ത് ഇതിൻ്റെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂർ നമ്മൾ ഒരു സീക്രട്ട് ഹൗസിൽ നമ്മൾ ഒളിച്ചിരിക്കണം. ആ 24 മണിക്കൂറിനുള്ളിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ഗെയിമിൽ പരാജയമാവും. എന്നാൽ 24 മണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ ആ സീക്രട്ട് ഹൗസിൽ നിന്ന് വെളിയിൽ വന്നിരുന്നതെങ്കിൽ നമ്മളായിരിക്കും ആ ഗെയിമിൻ്റെ വിജയി എന്നുള്ളതാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള ഗെയിം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്കും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല എന്താണ് സംഭവിച്ചത്. വീട്ടുകാർ ആകെ പാനിക്കായി. അങ്ങനെയാണ് ഈ ഒരു ഗെയിമിലേക്ക് പോയത്. ഞായറാഴ്ചയായിരുന്നു സംഭവം. അങ്ങനെ ഉച്ചയോടെയാണ് വീഡിയോ കണ്ട് ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കംപ്ലീറ്റ് രാത്രി ഇവിടെ ഇവരെവിടെയാണ്. ഈ കുട്ടികൾക്കൊന്നും അറിയില്ല ആ ഗെയിമിൻ്റെ ഹരത്തിൽ അങ്ങോട്ട് പോവാണ്. അങ്ങനെയാണ് ഇത് ചർച്ചാ വിഷയമായി ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട് പറയുന്നത്. സീക്രട്ട് ഹൗസ് ഗെയിം എന്നാണ് ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മളെന്താണെന്നറിയോ, പാരൻസ് കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഈ WWE റെസ്ലിംഗ് കാണുന്ന സമയത്ത് ഇത് ചുമ്മാ അത് ആക്ഷനാണ്, നമ്മളിന്ന് തുടത്തേ ഉള്ളൂ, അപ്പോഴത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കുക. കാരണം ഞാൻ വരെ ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു സോഫയിൽ നിന്ന് അടുത്ത സോഫയിലോട്ട് എഴുതി ചാടുകയും ആ ഒരു മറ്റേ ചോക്ക സ്ലാമ്പും ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മുടെ ഫിനിഷിങ്ങും റമസ്റ്റീരിയുടെ ഒക്കെ ഫിനിഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഹരവാണ് ആരെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു തരും ഇതല്ല, ഇതാണ്, ഇത് ചുമ്മാതാണ്, ഇത് ഇവർ കളിയെല്ലാം കഴിഞ്ഞാൽ അങ്ങോട്ട് ഷേക്കാൻ്റെയൊക്കെ കൊടുത്തിട്ടാണ് പിരിയുന്നത്, ഇത് അമേരിക്കയിൽ വലിയൊരു വ്യവസായമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ. അപ്പം നമുക്ക് ഓ ഇത് ചുമ്മാതെ അല്ലേ, ചുമ്മാതെ കാണിക്കുന്നതെന്നൊരു ഇത് വരും. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ പല തരത്തിലുള്ള ഗെയിംസ് കളിക്കുന്നതുകൊണ്ട് നമ്മുടെ ഒരു പക്ഷെ കൺട്രോൾ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഈ സീക്രട്ട് ഹൗസ് ഗെയിമിനെ പറ്റി നമ്മൾക്കൊന്നും മനസ്സിൽ വിചാരിച്ചോ ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ പൊന്നു കുഞ്ഞ് ഇത് ചുമ്മാതാണ്, ഉടായ്പാണ് എന്ന് പറഞ്ഞ് അവർക്കൊരു ബോധ്യം കൊടുക്കുക. അങ്ങനെയൊന്നും പോയിരിക്കേണ്ട കാര്യമില്ല എന്നൊന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക കൂടെ ചെയ്യുക.
3: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
4: ഇങ്ങനെ കരയിലാണ് അണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാർ ഇല്ലാത്തതല്ലേ?
5: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
6: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടേം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
7: ഏറ്റവും കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
8: എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കട്ടെ. പാട്
9: ശ്രദ്ധിക്കണ്ടാ
8: മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ട,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട. അമ്പാണ്
12: അണ്ണ ശ്രദ്ധിക്ക.
13: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.me.
14: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
15: ദി സോർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
16: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
17: ഓണപ്പൂവേ കോമൽപ്പൂവേ.
18: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sand Dunes with Akshay on Home 92.2 FM.
0: Sand Dunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: അങ്ങനെ ഈ തവണത്തെ ഓണത്തിന് സദ്യ നിങ്ങൾ വിളിക്കുന്ന ബുക്ക് ചെയ്തവരാണെങ്കിൽ കിട്ടാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ തന്നെ പോകേണ്ട കാര്യമില്ല, നേരെ ലൂലുവിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി സദ്യ നിങ്ങൾക്ക് അവിടെ ഒരുക്കുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങളുടെ വീട്ടിൽ അവർ ഡെലിവറി ചെയ്ത് തരുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. കാരണം അത്രയും വലിയ അവർക്കൊരു മാസ് പ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ക്വാണ്ടിറ്റി ആണെങ്കിലും അത് മീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല വേറെ ആരെക്കാട്ടിലും ബെറ്റർ ലൂലു തന്നെയാണ്. അതുമാത്രമല്ല, അവരുടെ പായസം, അത് നിങ്ങൾ പോയി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട പായസം മേടിക്കാമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം 25 വെറൈറ്റി ഉണ്ട്. നമ്മൾ എത്ര പറഞ്ഞു പറഞ്ഞാലും ഇപ്പം ക്യാരറ്റാണോ അല്ലെങ്കിൽ ഹൽവ അല്ലെ ഹൽവയും പൊട്ടി ജിലേബിയാണോ ഗുലാബ് ജാമുൻ മറ്റേ വേമസില്ലി ആണോ അല്ലെങ്കിൽ ഡേറ്റ്സ് ആണോ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട് ആണോ ജാക്ക് ഫ്രൂട്ടും മറ്റേ പിടിയോ ആണോ, ഇത് എനിക്ക് തന്നെ കൊതിയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഏതാണെന്ന് നിങ്ങൾ തന്നെ പോയി കണ്ട് പിടിച്ച് നിങ്ങൾ തന്നെ ബുക്ക് ചെയ്യുക ആ പായസത്തിൻ്റെ കാര്യത്തിൽ. പിന്നെ അതുപോലെ തന്നെ അച്ചാറുകളായിക്കോട്ടെ, നല്ല അടിപൊളി ചിപ്സും കാര്യങ്ങളും ഒക്കെ, നല്ല ഓണച്ചന്തയും കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താണേലും സദ്യയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷനാണ് നമ്മുടെ ലൂലു. ഏത് ലൂലു പോയാലും നിങ്ങൾക്ക് കിട്ടും. ഞാൻ പോയത് ഷാർജ മൊബൈല ലൂലുവിലായിരുന്നു. ഞാൻ അത് ഗംഭീരമായിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ എന്താണേലും മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ലൂലുവിലെ സദ്യ, അതുപോലെ തന്നെ പായസം. അപ്പോൾ എന്താണ് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ വൻ തിരക്കായിരിക്കും. അതൊക്കെ ഒഴിവാക്കി സമയത്തിന് നമുക്ക് വീട്ടിലാണോ ഓഫീസിലാണോ ലൂലു അവർ ഡയറക്റ്റായിട്ട് ഓൺലൈനിൽ ഒരുക്കി കഴിഞ്ഞാൽ കൊണ്ടുതരും. ഇനി അതല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങളുടെ തൊട്ടടുത്ത ലൂലു ചെന്ന് നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ അവിടെ ചെന്ന് കൗണ്ടറിൽ നിന്നും ബുക്കിംഗ് അനുസരിച്ചിട്ടുള്ള ഓർഡേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്നും വാങ്ങിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും ലൂലു ഒരുക്കിയിട്ടുണ്ട്.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.
4: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിൽ തന്നെ ഏകദേശം ഒരു 1, 2, 3, 4, 5 അഞ്ച് ആക്സിഡൻസ് ആണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിൽ തന്നെ കാണുന്നത്. നമ്മുടെ എത്തിസലാത്ത് അക്കാഡമിയുടെ ആ എക്സിറ്റിന് മുന്നേ തന്നെ അവിടം വരെയാണ് ആ ട്രാഫിക്കിന്റെ ആ ഒരു ലോങ് സ്ട്രെച്ച് കാണുന്നത്. നമുക്കിവിടെ അപ്ഡേറ്റ് കിട്ടിയ പോലെ ട്രക്കിന് അവിടെ തീ പിടിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത്. അത് എന്താണെന്ന് കൂടെ ഒന്ന് മേക്ക് ഷുവർ ചെയ്യുക. നിങ്ങളത് വഴി ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ കംപ്ലീറ്റ്ലി കേട്ടോ, ഈ ഷാർജ അജ്മാൻ ഷാർജ റോഡ് ടിൽ ദുബായ് എത്തുന്നവിടം വരെ മുഴുവൻ ട്രാഫിക് കൺജഷനിലാണ്. എനിക്ക് കുറേയധികം ആളുകൾ എമിറേറ്റ്സ് റോഡ് എടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ് പാക്ഡ് ആയിട്ടാണ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഈവൻ ഒരു എക്സിറ്റിൽ പോലും എമിറേറ്റ്സ് റോഡിൽ നല്ല രീതിയിലുള്ള കൺജഷനാണ്. എവിടെയെങ്കിലും ട്രാഫിക് സിറ്റുവേഷൻ കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് അപ്ഡേറ്റ് തരാമെന്നാണ്.
2: നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. TNC അപ്ലൈ.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: Welcome back to Mid Morning with Nithya on Home 92.5.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തോറ്റി, അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കുന്ന എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
6: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
7: ഓടിക്കും.
6: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
8: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
2: 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: ഇങ്ങനെ കരയിലാണോ അണ്ണന്റെ പ്രശ്നം? എന്താ ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് റെസ്റ്റോറൻസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
5: ഏറ്റവും
6: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
7: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിലെന്നാണേ?
8: അതെന്താ
7: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞാ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
8: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
0: അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീന ജെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മാൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
9: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
10: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
7: മൂന്നാം ഓണം മാർക്കം സേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
10: മാർക്കം സേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
7: August 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
10: മാർക്കം സേവ് മുഹേസന.
7: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
10: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കം സേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
11: Punnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments. This hour of Sand Dunes brought to you by Lulu. Onam ivdeyanu.
12: Ningal kekkunnathu Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ഹോം 92.2 എഫ്എമ്മിലൊക്കെ സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പ്രിയദർശിനി വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ കുറേ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അപ്പം ലോട്ടറി വിൽക്കുന്ന ഒരു ശാരദാമണി ചേച്ചിയുണ്ട്. അപ്പം ആ ചേച്ചി പറയുന്നത് ദിവസവും കുറേയധികം നേരം നിന്നിട്ടാണ് ഈ ലോട്ടറി കാര്യങ്ങളൊക്കെ കച്ചവടം ആക്കുന്നത്. അപ്പോൾ ഒരു 60 രൂപയെങ്കിലും ബസ് ചാർജ് ആവും എന്നുള്ളൊരു കാര്യം പറഞ്ഞു, അതിന് വേണ്ടി തന്നെ മാറ്റി വെക്കണം. അപ്പം അങ്ങനെയാണ് ഒരു ദിവസം അദ്ദേഹം ഈ പദ്ധതിയെപ്പറ്റി കേൾക്കുന്നത്, പ്രിയദർശിനി പദ്ധതിയെപ്പറ്റി കേൾക്കുന്നത്. അങ്ങനെ കേട്ട് അപ്പം വിചാരിച്ചു ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, അതായത് എനിക്ക് നമ്മളിപ്പോൾ ഇതൊന്നും കിട്ടത്തില്ല, പറയുന്ന കാര്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നടക്കുന്നില്ല. അന്നേരം പറയാണ്, എന്നാൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ജൂണിൽ ഒരു ദിവസം പേട്ടയിൽ നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് ഓർഡിനറി ബസ്സിൽ കയറി 0 രൂപയുടെ ടിക്കറ്റ് കയ്യിൽ തന്നു. അപ്പോഴാണ് കാര്യം മനസ്സിലായെന്നാണ് പറയുന്നത്. എന്നിട്ട് എനിക്ക് ടച്ചിങ് ആയിട്ട് തോന്നിയ കാര്യം, ആ ഒരു 60 രൂപ കൊണ്ട് വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും പലഹാരം മേടിച്ചു കൊടുക്കാൻ പറ്റുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ ആ ദിവസം മുഴുവൻ ജോലി ചെയ്തേ എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ കുറേ പേരുടെ ടെസ്റ്റിമോണിയലും കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ഈ നിങ്ങൾ ഈ സേവ് ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾ KSFB ഏതെങ്കിലും ഒരു ചിട്ടിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലോ ഒരു സേവിങ് എമൗണ്ടായിട്ട് മാറ്റി വെക്കുക എന്നുള്ളൊരു കാര്യം. ആക്ച്വലി നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ പലപ്പോഴും നമ്മൾ പറയല്ലേ ഈ നമുക്ക് ക്യാഷ് ഫ്ലോ കൂടുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളുടെ ഫ്ലോയും കൂടും. അപ്പോൾ അതല്ലാതെ നമ്മുടെ ക്യാഷ് ഫ്ലോയും നമ്മൾ ഏതൊക്കെയാണ് മെച്ചം വെക്കുന്നത്, നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് കൊടുത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സി അത് എത്ര വലിയ രൂപയോ ചെറിയ രൂപയോ എന്നുള്ളതല്ല, വാട്ട് എവർ സംതിങ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമോ അത് സേവ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് അവിടെ ഹൈലൈറ്റ് ആയിട്ട് തോന്നി കേട്ടോ. അത് അതുമാത്രമല്ല, കുറേ 3 കുട്ടികളുടെ അമ്മ ജോലി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ പ്രിയദർശിനിയായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എത്ര പേർക്കായിരിക്കും അല്ലെ ആ ഒരു ഡിഫറൻസ് വന്നേക്കുന്നത്. ദിവസവും പോകേണ്ട 60 രൂപ കൂട്ടുക, 10 ദിവസം 600 ആയില്ലേ, 30 ദിവസം നോക്കിക്കഴിഞ്ഞാൽ മിനിമം 1500 കിട്ടുക. അത്രയും ഒരു വ്യക്തി ജോലി ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഒരു ബോണസായിട്ട് കിട്ടുന്ന എന്നുള്ളൊരു ശമ്പളത്തിൻ്റെ ഒരു ബോണസായിട്ട് കിട്ടുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സന്തോഷമാകുന്ന കാര്യമാണ്.
0: സാൻഡ്യൂഡ്സ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
2: സാൻഡ്യൂഡ്സ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ, 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
4: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
3: അപ്പോൾ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
6: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
7: You are listening to Home 92.2 FM. Home is a feeling.
8: The Zor of Sand Dunes, brought to you by Lulu. Onam ivadeyanu.

0: Dessert of Sand Dunes brought to you by Lulu. Onam ivadeyanu.
1: Home FM News in Detail. Vaarthagal vishadamai.
0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: വാഹന മോഡിഫിക്കേഷൻ നിയമം ശക്തമാക്കുന്നു. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വാഹനങ്ങളിലെ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. പരിശോധന ശക്തമാക്കും. വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനും പിഴ ഈടാക്കും. പിഴ ഈടാക്കിയാൽ മോഡിഫിക്കേഷൻ മാറ്റി വീണ്ടും വാഹനം ഹാജരാക്കണം. റീലുകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിയമവിരുദ്ധ മോഡിഫിക്കേഷനുള്ള വാഹനങ്ങൾ കണ്ടെത്തണം. കഴിഞ്ഞ 3 മാസ കാലയളവിൽ അനധികൃത മോഡിഫിക്കേഷനിലെടുത്ത നടപടി അറിയിക്കണം. എല്ലാ RTOമാരും സെപ്റ്റംബർ 3 റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഗതാഗത കമ്മീഷണറേറ്റ് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി കടുപ്പിക്കുന്നത്. കണ്ണൂർ ഇളയാവൂരിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. രാവിലെയായിരുന്നു സംഭവം. വീടുകളോട് ചേർന്നുള്ള ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. നേരത്തെയും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. മന്ത്രി സണ്ണി ജോസഫും കളക്ടർ പി വിഷ്ണുരാജും സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ചെറുപുഴ പുഴയിലും കാസർകോട്ടെ കാര്യംകോട് പുഴയിലും ജലനിരപ്പ് ഉയർന്നു. കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിനടിയിൽ. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയിക്കുന്നു. ശക്തമായ മഴയെ തുടർന്ന് കാര്യംകോട് പുഴ കരകവിഞ്ഞു. പാൽച്ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. 100 ദിവസം പൂർത്തിയാക്കി VD സതീശൻ സർക്കാർ. അധികാരത്തിലേറെ 100 ദിവസം പിന്നിടുമ്പോൾ കേരള സർക്കാർ അവതരിപ്പിച്ചത് അഭിമാന പദ്ധതികൾ. പ്രിയദർശിനിയും മിഷൻ സമുദ്രയും ഓപ്പറേഷൻ തൂഫാനും മൈ പോലീസ് സ്റ്റേഷനുമെല്ലാം ജനങ്ങൾ ഏറ്റെടുത്ത പദ്ധതിയായാണ് വിലയിരുത്തപ്പെടുന്നത്. വിമാനക്കമ്പനിയായ സ്പൈസ് ജെറ്റിന് നോട്ടീസ് നൽകി സിയാൽ. സ്പൈസ് ജെറ്റിന്റെ വിമാന സർവീസുകൾ വ്യാപകമായി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയത്. ഓഗസ്റ്റ് 1 മുതൽ വിമാന സർവീസുകൾ വൈകിയിരുന്നു. കൃത്യതയോടെ സർവീസ് നടത്തിയില്ലെങ്കിൽ സ്ലോട്ട് പിൻവലിക്കുമെന്ന് താക്കീത്. വിവിധ സേവനങ്ങൾ നൽകുന്നതിന് സിയാലിന് കുടിശ്ശികയായി ലഭിക്കാനുള്ളത് കോടികളാണ്. ഹിജാബ് ഇസ്ലാമിലെ അനിവാര്യ മതാചാരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജി തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണം. ഏകീകൃത യൂണിഫോം നിർബന്ധമെന്നും കോടതി വ്യക്തമാക്കി. മതപരമായ ഇഷ്ടത്തിന്റെ പേരിൽ യൂണിഫോം മാറ്റാൻ അവകാശമില്ല. ഹിജാബ് അനിവാര്യ മതാചാരമാണെന്ന് തെളിയിക്കുന്ന മതിയായ തെളിവില്ലെന്നും കോടതി. പ്രയാഗ്രാജിലെ സ്വകാര്യ സ്കൂളിൽ 11 ക്ലാസ്സിലേക്ക് പ്രവേശനം തേടിയ വിദ്യാർത്ഥിനിയാണ് മാതാവ് മുഖേന കോടതിയെ സമീപിച്ചത്. 6 ക്ലാസ് മുതൽ താൻ ഹിജാബ് ധരിച്ചാണ് സ്കൂളിൽ വന്നിരുന്നതെന്നും യൂണിഫോമിനൊപ്പം ഹിജാബ് ധരിക്കുന്നത് തുടരാൻ അനുവാദം നൽകണമെന്നും വിദ്യാർത്ഥിനി ആവശ്യപ്പെട്ടു. എന്നാൽ സ്കൂൾ മാനേജ്മെന്റ് ഇതിന് അനുമതി നൽകിയിരുന്നില്ല. ഡൽഹിയിൽ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യത. കനത്ത മഴ വിമാന സർവീസുകളെ സാരമായി ബാധിച്ചു. കഴിഞ്ഞ ദിവസം ഇതുവരെ 357 വിമാന സർവീസുകളെയാണ് ബാധിച്ചത്. 26 വിമാനങ്ങൾ ഇന്നലെ മാത്രം റദ്ദാക്കിയിരുന്നു. 15 വിമാനങ്ങളാണ് വഴിതിരിച്ച് വിട്ടത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിൽ കലാശിച്ച ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കെതിരെ കേസ് എടുക്കില്ല എന്നതടക്കമുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെന്ന് ആരോപിച്ച് വീണ്ടും പ്രതിഷേധം ശക്തമാക്കാൻ കോക്രോച്ച് ജനതാ പാർട്ടി. സെപ്റ്റംബർ 5 ഡൽഹിയിലെ ഇന്ത്യാ ഗേറ്റിലാണ് പ്രതിഷേധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യാ ഗേറ്റിൽ നിന്ന് ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുമെന്നാണ് CJP പ്രഖ്യാപനം. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കിർഗിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ മോദിയെ കാണുമെന്ന് പുടിൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. ചൈനയിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇറാനുമായി ഇടപാട് നടത്തുന്ന ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി US. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യങ്ങൾക്കുള്ള കർശന മുന്നറിയിപ്പ്. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്നാണ് ഉപരോധ നടപടികൾക്ക് US നൽകിയിരിക്കുന്ന പേര്. ഇറാനുമായി ഇടപാടുകൾ പാടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രാഷ്ട്ര നേതാക്കളെ വിളിച്ച് ആവശ്യപ്പെട്ടെന്നും സ്കോട്ട് ബെസൻ വ്യക്തമാക്കി.
0: Home FM News was brought to you by Danya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: ഗുഡ് മോർണിംഗ് സ്റ്റേഷൻ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
1: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
3: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 53%.
1: Weather update.
3: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Sandunes with Akshay on Home 92.2 FM.
1: Sandunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഓഫീസിൽ എല്ലാവരും വന്നപ്പോൾ ദൈവം ഇന്ന് ഇവിടാണ് ഓണം എന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി. കംപ്ലീറ്റ് ഓണമയത്തിലാണ് ഞാൻ. അറ്റ്ലീസ്റ്റ് ഒരു വൈറ്റ് ഷർട്ടാണ് ഇന്നിട്ടിരിക്കുന്നത്, അതുകൂടെ ഇട്ടോണ്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വൈബിലായി പോയേനെ. എന്താണേലും ഇന്ന് രാവിലെ റോഡ് മുഴുവൻ ബ്ലോക്ക് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഈ സമയത്ത് നിങ്ങൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വേണേൽ പറയാം. രാവിലെ തൊട്ട് അത്രയും വലിയ ബ്ലോക്കിലാണ് നമ്മുടെ കംപ്ലീറ്റ് ചാർജ്, അജ്മാൻ ചാർജ റോഡുകളൊക്കെ തന്നെയെന്ന് പറയുന്നത് കേട്ടോ. എനിവേസ് ഓണക്കാലമാണ്. ഗുരുവായൂർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണ മേള വരുന്ന 6 മണ്ഡപങ്ങളിലായിട്ട് നടന്നിരിക്കുന്നത് 437 വിവാഹങ്ങളായിരുന്നു. എനിക്കൊന്ന് 23-24 ഏതൊരു ദിവസമാണ് ഏറ്റവും കൂടുതൽ കല്യാണം നടന്നതായിട്ടും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. എന്തായാലും ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തണം. പ്രത്യേകിച്ച് ചിങ്ങമാസോടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം എല്ലാവരുടെ ഒരു ആഗ്രഹമാണ് ആ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കല്യാണത്തിൻ്റെ തിരക്കുകൾ നടക്കുന്ന ഒരു മാസമാണ്. ആരെങ്കിലും ആ വെഡിങ്ങുകളൊക്കെ ഈ പറയുന്ന ദിവസങ്ങളൊക്കെ കൂടിയിട്ട് തിരിച്ച് യുഎയിലേക്ക് വന്നവരുണ്ടോ? എന്താണ് നിങ്ങളുടെ നാട്ടിലത്തെ കല്യാണ വിശേഷങ്ങൾ? സത്യം പറഞ്ഞാൽ ഞാനൊരു നാട്ടിലെ കല്യാണമൊക്കെ കൂടിയിട്ട് എത്ര നാളായിരുന്നു. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഒരു കല്യാണം ഉറപ്പ്, നിശ്ചയം കല്യാണം എന്നിങ്ങനെ അതൊരു റൊട്ടീനായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ഈ ആഴ്ച ആരുടെയാണ് കല്യാണം നമുക്കൂലും അറിയണ്ടല്ലേ, ആ ഒരു വ്യക്തിനെ അറിയാം, മക്കളെ പോലും അറിയണ്ടാവില്ല. അങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത്. പക്ഷെ പ്രവാസമായി കഴിയുമ്പോണ്ടല്ലോ ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ എന്ത് രസമാണ്, ഒരു വേറെ ഒരു പണിയില്ല നമുക്ക്. അല്ല ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്, നാട്ടിലുണ്ടായിരുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു പണിയില്ല, നേരെ കല്യാണത്തിനോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുക തിരിച്ചു വരിക, അല്ല രസമുള്ള ഏർപ്പാടായിരുന്നു. അപ്പോൾ എന്താണേലും ഗുരുവായൂർ റെക്കോർഡ് കല്യാണത്തിൻ്റെ എന്താ പറയണേ പരിപാടികളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഈ എന്തായാലും ഈ ഓണക്കാലം ആകുമ്പോഴത്തേക്ക് ഈ കല്യാണത്തിൻ്റെ ആഘോഷ തിമപ്പിൽ തന്നെയാണ് നമുക്ക്. എനിക്കൊന്നും കേരളം എമ്പാടും എല്ലായിടത്തും ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ. ചില ദിവസങ്ങൾ വരും അന്ന് ഹോളൊന്നും കിട്ടാതെ എല്ലായിടത്തും കല്യാണമായിട്ടുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുണ്ട്. ഗുരുവായൂർ വരെ പോകണമെന്നില്ല എല്ലാ നാട്ടിലും, പക്ഷേ എന്നാലും ഗുരുവായൂരിലെയാണ് ഈ ഒരു വാർത്ത ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടിപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നത്.
3: You are listening to Home 92.2 FM. Home is a feeling.
4: Trending song of the hour.
0: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: Sandunes with Akshay on Home 92.2 FM.
0: Sandunes with Akshay brought to you by Lulu. Onam ivadeyanu.
2: Ningal kekkunnathu Home 92.2 FM. Home is a feeling.
3: Home FM presents Tamil Song of the Hour. Tamil paattu kekkalama. Brought to you by Aru Ayurveda RS. Agathir Building. Alwankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பருத்துபாய்.
1: You are tuned into Home 92.2 FM. Home is a feeling. Traffic update. Traffic
2: update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഓൾറൈറ്റ്, ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ ആസ് യൂഷ്വൽ തന്നെ. അജ്മാനിൽ നിന്ന് ഇന്ന് ദുബായിലേക്ക് വരേണ്ടവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദുബായോ അബുദാബിയിലേക്ക് പോകേണ്ടവരാണെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള ട്രാഫിക് സിറ്റുവേഷനാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത് കേട്ടോ. കാരണം എല്ലാ റോഡുകളും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ് ആ ഒരു ട്രെയിലർ കത്തിയതുകൊണ്ട് ഭാഗമായിട്ട് കംപ്ലീറ്റ്ലി ജാം ബ്ലോക്ക്ഡ് ആണെന്ന് വേണേൽ പറയാം. അജ്മാനിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇങ്ങ് ദുബായ് ഏകദേശം വർക്ക നാദൽഹമർ ആ ഒരു മിർദിഫൊക്കെ കഴിഞ്ഞ് ഒന്ന് വേണം നിങ്ങളൊന്ന് ഫ്രീ ആവാൻ. എനിക്കൊന്ന് അതിലും ബെറ്റർ നിങ്ങളൊരു പക്ഷേ എമിറേറ്റ്സ് റോഡ് എടുക്കുന്ന ായിരിക്കും. അവിടെയും നല്ല ട്രാഫിക് കൺജഷൻ ഉണ്ട്. നല്ല റോഡ് ഫുള്ളി ബ്ലോക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് രാവിലെ കാണുന്നത്.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
4: മഴയിലും വെയിലും കൂടാ

0: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
1: അതെന്താ
0: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞാ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവല്ലേ അഡ്കോപ്പിൽ. മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
1: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം. അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
3: ദിസ് ഓർ ഓഫ് സാൻഡ് ഡ്യൂൺസ് ബ്രോട്ട് ടു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
1: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
0: മൂന്നാം ഓണം മാർക്കൻസീവിൽ. നാടൻ പാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം
1: മാർക്കൻസീവ് അവതരിപ്പിക്കുന്നു. പൊന്നോണം
0: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ.
1: മാർക്കൻസീവ് മുഹേസിന അൽക്യുസേസ്.
0: കുടുംബത്തോടൊപ്പം വരൂ, ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
1: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസീവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
3: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
5: Sand Dunes. Sand Dunes.
3: Sand Dunes with Akshay on Home 92.2 FM.
6: Edmund.
1: Sand Dunes with Akshay, brought to you by Lulu. Onam ivadeyanu.
7: സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എന്റെ കൂടെ നിത്യയും ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ, നമസ്കാരം. ഹാപ്പി ഓണം.
8: ഹാപ്പി ഉത്രാടം.
7: ഒന്നാം ഓണമാണ്, അതിന്റെ ജോഷിലാണ് ഞങ്ങൾ എല്ലാവരും. എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ആ ഓണത്തിന്റെ ആ ഒരു എന്താ പറയുന്ന ഒരു സന്തോഷ തിമിർപ്പിൽ തന്നെയാണ് എല്ലാവരും പൊക്കോണ്ടിരിക്കുന്നത് അല്ലേ?
8: ശരിക്കും സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഒരു ഓണത്തിന് ഒരു സെറ്റ് സാരിയെ കൊടുക്കാണ്ട് ഞാൻ വരുന്നത്.
7: ആണ്
8: പട്ടസാരി എടുത്തിട്ടാണ് വന്നത്. മാറ്റി പിടിക്കാൻ.
7: ആക്ച്വലി ഇന്ന് നിത്യ വന്നപ്പോ തന്നെ എന്റെ അടുത്ത് പറയാണ്, അതായത് നമ്മുടെ മലയാളികള് ഓണത്തിന് നമ്മൾ കഴിക്കുന്ന സദ്യ എല്ലാവരും ആരും ഒഴിച്ചു മാറ്റാത്ത ഒന്നാണ് അല്ലെ? ഓണ സദ്യയിലെ കൂട്ടാനുകള് സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ സ്വന്തമല്ല പലതും എന്നാണ് പറയുന്നത്. വളരെ എന്തൊക്കെയാണത്?
8: പണ്ട് കാലത്ത് ഓണസദ്യ അല്ലെങ്കിൽ സദ്യ എടുത്തു കഴിഞ്ഞാൽ കാളൻ, ഓലൻ, എരിശ്ശേരി, പുളിശ്ശേരി, ഇതായിരുന്നു ഈ പ്രധാന വിഭവങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ പറഞ്ഞ പോലെ പപ്പടം പോലും, സാമ്പാർ, രസം, ഇതൊക്കെ വേറെ ആളുടെ നിന്ന് കൊണ്ടുവന്നതാ. അങ്ങനെ പറഞ്ഞ വിശ്വസിക്കുക.
7: പപ്പടം, സാമ്പാർ,
8: എല്ലാം പപ്പട് ഹിന്ദിക്കാരുടെ. അവിടെ നിന്നാണ് പപ്പടം വന്നത്. ഓക്കെ, സാമ്പാറിൽ തുടങ്ങാം നമുക്ക്.
7: സാമ്പാറിന്
8: എടുക്കാനായി തമിഴ്നാട്ടിലെ തഞ്ചാവൂർ മറാഠ കൊട്ടാരത്തിൽ നിന്നാണ് ഈ സാമ്പാർ ഉത്ഭവിച്ചത്. അത് തമിഴ്നാട് വഴി അത് മലബാറിലെത്തും, പിന്നീട് തിരുവിതാംകൂർ സദ്യയുടെ ഭാഗമാവുകയും ചെയ്തതാണ്.
7: അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് തമിഴ് സാമ്പാറിന് ഭയങ്കര
8: ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ അവിയല്, നമ്മൾ വിചാരിച്ചത് നമ്മുടെ സ്വന്തമാണെന്നല്ലേ? ശരിക്കും തമിഴ്നാട്ടിലെ തിരുനെൽവേലി, കന്യാകുമാരി പ്രദേശങ്ങളിലുള്ള പാചക രീതികളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണ്. അവിടെ നിന്ന് പരിണമിച്ചു വന്നതാണ് അത്രേ അവിയല്. ഇനി രസം, നമുക്കറിയാലോ രസം ഇല്ലാതെ തമിഴ്നാട്ടുകാർക്ക് ഒരു വിഭവം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടോ എന്നുള്ളത് അല്ലെ? അപ്പോ തമിഴ്നാട്ടിലെ പരമ്പരാഗത ഭക്ഷണ സംസ്കാരത്തിൽ നിന്നും കൊണ്ടുവന്നതാണ് നമ്മുടെ രസം എന്ന് പറയുന്നത്. ഇനി പപ്പടം, നേരത്തെ പറഞ്ഞാൽ ഉത്തരേന്ത്യയിലെ പപ്പഡ് എന്ന വിഭവത്തിന്റെ പ്രാദേശിക രൂപമാണ്. അറബികളുമായിട്ടും അല്ലെങ്കിൽ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാരുമായിട്ടും വടക്കേ ഇന്ത്യക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു കച്ചവട ബന്ധത്തിലൂടെ വന്നതാണ് നമ്മുടെ പപ്പടം. ഇനി പഴയ കാലത്തെ സദ്യയിൽ ഈ കാന്താരിമുളകും അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളകും ഒക്കെ ആയിരുന്നു എരിവിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഈ പച്ചമുളക് അല്ലെങ്കിൽ വറ്റൽ മുളക് എന്നുള്ള സാധനങ്ങളൊക്കെ പോർച്ചുഗീസുകാരാണ് അത്ര നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടെത്തിച്ചത്. അപ്പൊ അതുപോലും നമുക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ തക്കാളി ആണെങ്കിലും ഉരുളക്കിഴങ്ങാണെങ്കിലും അതും വിദേശികളാണ്. അവരും നമ്മൾ പിന്നെ കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതിന്റെ ഭാഗമാക്കിയത്. ഇനി കായത്തിന്റെ കാര്യം പറഞ്ഞാണെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും കൊണ്ടുവന്നതാണ് കായം. നമ്മൾ വിചാരിച്ചതൊക്കെ നമ്മുടെ സ്വന്തമാണെന്നല്ലേ? ഓരോ 14 ജില്ലയുണ്ടെങ്കിൽ 14 ജില്ലകളിലും നമ്മുടേതാണ്, എന്റേതാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അടി തന്നെ തുടങ്ങി
7: കഴിഞ്ഞു.
8: ഇതാണ് സദ്യയുടെ ഒരു രീതി.
7: ആക്ച്വലി പറഞ്ഞ നാല് ഐറ്റം അല്ലേ? അതെന്തൊക്കെയാണ്?
8: കാളൻ, ഓലൻ, എരിശ്ശേരി, പുളിശ്ശേരി,
7: ഇത്രയാണ് നമ്മൾ പിന്നെ
8: പ്രധാന വിഭവങ്ങളായിട്ട്.
7: ചോറ് നമുക്ക് സ്വന്തമായിട്ട്,
8: നമ്മുടെ സ്വന്തം ചോറ്,
7: നമുക്ക് സ്വന്തമായിട്ട് ആറെണ്ണേ ഉള്ളൂ. കടമെടുത്താണ്. പക്ഷെ കടമെടുത്തെങ്കിൽ എന്താ, ലോകത്തിലെ ഏറ്റവും വലിയ ഫീസ്റ്റ് ഇന്ന് നമ്മുടെ ഓണസദ്യ. അത് നമ്മുടെ ആറന്മുള വള്ളസദ്യയാണ്, വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മീൽ എന്ന് പറയുന്നത്.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. You

0: You're listening to Home 92.2 FM. Home is a feeling.
1: മിസ് യൂണിവേഴ്സ് ഇന്ത്യ എന്നു പറയുന്ന ഒരു പട്ടം എന്ന് പറയുന്നത് പലരുടെയും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു പേജിലേക്ക് പോകുന്ന എല്ലാവരുടെയും തന്നെ ഒരു ഒരു അഭിമാനമായിട്ടുള്ളൊരു നിമിഷമാണ്, ഒരു ആരാധനയാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷ്യസ്ഥാനമാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ ഒരു സ്വന്തം മലയാളി കുട്ടി അത് നേടിയെടുത്തത്. കെസിയ എന്ന് പറയുന്ന കുട്ടി ആലപ്പുഴ സ്വദേശിയാണ്. അതുപോലെ തന്നെ നമ്മുടെ യു എയിൽ അബുദാബിയിലാണ് പ്രവാസി ആയിട്ടുള്ളൊരു കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ബാംഗ്ലൂരിൽ ലോ പഠിച്ചുകൊണ്ടിരിക്കും. സത്യത്തിൽ ഇതൊരു വലിയൊരു നേട്ടം തന്നെയായിരുന്നു കേട്ടോ. യങ്സ്റ്റ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ എന്നുള്ളൊരു പട്ടമാണ് കിട്ടിയത്. 2026 നമ്മളെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്ത് ഇനി ആ കുട്ടി പോകാനായിട്ട് പോകുന്നു. സെക്കൻഡ് സ്ഥാനം ഇതിനെ തുടർന്നിട്ടുള്ള രണ്ട് പേരും അത് അവർ ആ ഒരു എന്താ പറയുന്നത് ഈ ജയ്പൂരിൽ നടന്നേക്കുന്ന ഒരു ഗ്രാൻഡ് ഫിനാലയിൽ നടന്നേക്കുന്ന നമുക്ക് ആ കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് ഭയങ്കര ഒരു പുഞ്ചിരി തരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു ഈ ആ ഒരു ക്രൗണിങ് സെക്ഷൻ. നമ്മുടെ യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ തന്നെ കിടപ്പുണ്ട് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ തന്നെ. തമിഴ്നാട്ടിൽ നിന്നുള്ള വൈഷ്ണവി ഗണേഷ് ആയിരുന്നു ഫസ്റ്റ് റണ്ടർ അപ്പ് ആയിട്ട് വന്നത്. അതിനുശേഷം ഗുജറാത്തിൽ നിന്നുള്ള അനുശ്രീ ആയിരുന്നു സെക്കൻഡ് റണ്ടർ അപ്പുമായിട്ട് വന്നേക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച്, നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒരു വലിയൊരു ആശ്വാസകരമായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അബുദാബിയിലെ റൂട്ട്സ് ഫ്രം അബുദാബി എന്നൊക്കെ തന്നെ നമ്മുടെ കലീസ് ടൈംസിലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കേരളത്തിലും ഇന്ത്യക്കും യു എയ്ക്കും കൂടെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഈ കെസിയയുടെ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും പറഞ്ഞു. എന്തായാലും കെസിയുടെ കുടുംബമൊക്കെ ഭയങ്കര രീതിയിലുള്ള ഒരു എന്താ സന്തോഷ മൊമെൻറ്റിൽ തന്നെ. കെസിയുടെ ഫാദറിൻ്റെ ഫ്രണ്ട് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുപോലെ മെസ്സേജ് അയച്ചു, എൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് കെസിയ. ഞാൻ ഓർക്കണം, അദ്ദേഹത്തെ അറിയാവുന്ന പലരുടെയും മുഖത്തും മനസ്സിലും ആ ഒരു പ്രൗഡ് ഫീലിംഗ്. എന്തിന് നമുക്ക് പോലും അങ്ങനൊരു അച്ചീവ്മെൻ്റ് നമ്മുടെ ഒരു മലയാളിക്കുട്ടി നേടിയെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം ഉണ്ടായില്ല. എന്താണെങ്കിലും വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയുള്ള യാത്രകൾക്ക് എല്ലാം നമുക്ക് എല്ലാവിധ സപ്പോർട്ടും കെസിയ്ക്ക് കൊടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ കെസിയുടെ പേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആ പേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും കാണാവുന്നതാണ് കേട്ടോ.

0: FM News in Detail. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പിണറായി വിജയനെ വിമർശിച്ച സിപിഐ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെതിരെ സിപിഐ. മുന്നണി മര്യാദയുടെ ലംഘനമാണ് പിണറായി വിജയൻ നടത്തുന്നതെന്ന രൂക്ഷ വിമർശനവുമായി സത്യൻ മുഖേരിയുടെ ലേഖനം. താൻ തീരുമാനിക്കുമല്ല എന്ന ഭാവം നന്നല്ല. യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധമല്ല മുന്നണിക്കകത്ത് വേണ്ടത്. വേണ്ടത് തുല്യ പങ്കാളിത്തവും സഹകരണവുമാണെന്ന് സിപിഐയുടെ ലേഖനം. പ്രതിപക്ഷ ഉപനേതാവ് പദവി സിപിഐക്ക് അർഹതപ്പെട്ടതെന്ന് സിപിഐ സെക്രട്ടേറിയറ്റ് അംഗം പി പ്രസാദ് ചർച്ചകൾ നടക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഏകപക്ഷീയമായി അഭിപ്രായ പ്രകടനങ്ങൾ മുന്നണിയെ സഹായിക്കുന്നതല്ല. പദവി സിപിഐക്ക് അർഹതപ്പെട്ടതാണ്. മുഖ്യമന്ത്രി പദവി വേണ്ടെന്ന് പറഞ്ഞ് മുന്നണി വിട്ട പാർട്ടിയാണ് സിപിഐ. മുന്നണി എല്ലാവരും ഒരുമിച്ച് ചേരുന്നതാണ്. ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് നേതാക്കൾ സ്വീകരിക്കേണ്ടതെന്നും പി പ്രസാദ് വ്യക്തമാക്കി. സിപിഐക്കെതിരെ മുൻമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ വി ശിവൻകുട്ടി. പിണറായി വിജയൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാറില്ലെന്ന് ശിവൻകുട്ടി. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട് സിപിഎം സിപിഐ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം. തിരുവോണത്തിന്റെ വരവറിയിച്ച ഇന്ന് ഉത്രാടം. ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. തിരുവോണം ഉത്സവമാക്കാനുള്ള തിരക്കിൽ മലയാളികൾ. ഈ ഓണത്തിന് എല്ലാവരും സന്തോഷമായിരിക്കാൻ സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതാ ശിശുക്ഷേമ സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്ക് ഓണം ആഘോഷിക്കാൻ 2 ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിലുള്ള കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഓണ ദിവസങ്ങളിലും തുടരുന്ന കുട്ടികളുടെ ഓണാഘോഷത്തിനാണ് സർക്കാർ പ്രത്യേക തുക അനുവദിച്ചത്. വകുപ്പ് മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. 100 ദിവസം പൂർത്തിയാക്കി വി ഡി സതീശൻ. സർക്കാർ അധികാരത്തിലേറെ 100 ദിവസം പിന്നിടുമ്പോൾ സംസ്ഥാന സർക്കാർ അവതരിപ്പിച്ചത് അഭിമാന പദ്ധതികളാണ്. പ്രിയദർശിനിയും മിഷൻ സമുദ്രയും ഓപ്പറേഷൻ തൂഫാനും മൈ പോലീസ് സ്റ്റേഷനുമെല്ലാം ജനം ഏറ്റെടുത്തു. തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പ്രഖ്യാപനങ്ങൾക്കൊപ്പം പുതിയ പ്രോജക്ടുകളും സർക്കാരിന്റെ പദ്ധതിയിൽ. സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കി മുന്നേറുമ്പോൾ സർക്കാരിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ചെറുതല്ല. കേരളത്തെ ഒരു ആഗോള മാരിടൈം ഹബായും പോർട്ട് സിറ്റിയായി മാറ്റുന്ന മിഷൻ സമുദ്രയാണ് യു ഡി എഫ് സർക്കാരിന്റെ ഏറ്റവും മികച്ച പ്രോജക്ടുകളിൽ ഒന്നായി വിലയിരുത്തപ്പെടുന്നത്. ലഹരിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാനും കേരള പോലീസിന് പുതിയ മുഖം നൽകിയ മൈ പോലീസ് സ്റ്റേഷനുകളും സർക്കാരിന്റെ സുപ്രധാന തീരുമാനങ്ങളായി മാറി. കണ്ണൂർ എളയാവൂരിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. രാവിലെയായിരുന്നു സംഭവം. വീടുകളോട് ചേർന്നുള്ള ഭാഗത്തായാണ് മണ്ണിടിഞ്ഞത്. നേരത്തെയും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞിരുന്നു. മന്ത്രി സണ്ണി ജോസഫും കലക്ടറും സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ചെറുപുഴ പുഴയിലും കാസർകോട്ടെ കാര്യങ്കോട് പുഴയിലും ജലനിരപ്പ് ഉയർന്നു. കൃഷിയിടങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. ഇന്ന് നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ ഇന്ന് നാടെങ്ങും വിവിധ ആഘോഷ പരിപാടികൾ. മദ്രസാ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനവും രാവിലെ നടന്നു. പ്രവാചകന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. ഇവയിൽ നബിദിന അവധി വെള്ളിയാഴ്ചയാണ്. വിമാനക്കമ്പനിയായ സ്പൈസ് ജെറ്റിന് നോട്ടീസ് നൽകിയ സിയാൽ. സ്പൈസ് ജെറ്റിന്റെ വിമാന സർവീസുകൾ വ്യാപകമായി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. ഓഗസ്റ്റ് 1 മുതൽ വിമാന സർവീസുകൾ വൈകിയിരുന്നു. കൃത്യതയോടെ സർവീസ് നടത്തിയില്ലെങ്കിൽ സ്ലോട്ട് പിൻവലിക്കുമെന്ന് താക്കീത്. ഹിജാബ് ഇസ്ലാമിലെ അനിവാര്യ മതാചാരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജി തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണം. ഏകീകൃത യൂണിഫോം നിർബന്ധമെന്നും കോടതി വ്യക്തമാക്കി. മതപരമായ ഇഷ്ടത്തിന്റെ പേരിൽ യൂണിഫോം മാറ്റാൻ അവകാശമില്ല. ഹിജാബ് അനിവാര്യ മതാചാരമെന്ന് തെളിയിക്കുന്ന മതിയായ തെളിവുകളില്ലെന്നും കോടതി വ്യക്തമാക്കി. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കിർഗിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമെന്ന് റഷ്യൻ പ്രസിഡന്റ്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. അതിനിടെ ചൈനയിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അതിർത്തി തർക്കം പരിഹരിക്കാനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യങ്ങൾക്കുള്ള കർശന മുന്നറിയിപ്പ്. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്നാണ് ഉപരോധ നടപടികൾക്ക് യു എസ് നൽകിയിരിക്കുന്ന പേര്. ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ശ്രീലങ്കയുടെ നില പരുങ്ങലിലാണ്. നാല് വിക്കറ്റ് നഷ്ടത്തിൽ 130 എന്ന നിലയിലാണ് ശ്രീലങ്ക രണ്ടാം ദിനം. നേരത്തെ 9 വിക്കറ്റ് നഷ്ടത്തിൽ 503 എന്ന നിലയിൽ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. അടുത്ത വാർത്ത 12 മണിക്ക്.
3: FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
2: ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 43%.
4: Weather update.
3: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me. You are listening.

0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
2: ശ്രദ്ധിക്കണ്ട.
1: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
3: അണ്ണം പേടിക്കണ്ട,
4: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
1: അമ്പാണ്, എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
2: അണ്ണ ശ്രദ്ധിക്ക.
5: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ്.
6: You are listening to Home 92.2 FM. Home is a feeling.
7: Trending song of the hour.
8: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
7: ഓണപ്പൂവേ,
1: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-333-07916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷൻ ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 25 ചൊവ്വാഴ്ച മിഡ് മോർണിംഗ് വിദ്യത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഹോം 92.2 FM നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളും വിശേഷങ്ങളുമായി ഇന്നത്തെ ഈ ഒരു 3 മണിക്കൂർ നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കുമ്പോൾ തിരുവോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് ഉത്രാടമാണ്. എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ അറിയിക്കുന്നു. ഓണം കെങ്കേമമാക്കാൻ നാടെങ്ങും ഒരേ ഓട്ടപ്പാച്ചിലാണല്ലേ, നമ്മളും പ്രവാസികളും നമ്മുടെ നാട്ടിലുള്ളവരും എല്ലാം. അപ്പോൾ ഉത്രാടപ്പാച്ചിലെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു പോസിറ്റീവ് തിരക്കിലാണിന്ന് കേരളക്കരയും പ്രവാസ ലോകവും ഒന്നാകെ. ഇന്ന് എല്ലാവർക്കും യുഎയിലൊരു സംഭവം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓഫീസിൽ പോകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കണി എന്താ പറയുക, നമുക്ക് രാവിലെ ഉടുക്കാൻ കോടിമുണ്ട്, പച്ചക്കറികൾ, പായസത്തിനുള്ള സാധനങ്ങൾ, പൂക്കളമിടാൻ പൂക്കൾ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒന്നൊഴിയാതെ സ്വന്തമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തർ. അപ്പോൾ കടകമ്പോളങ്ങളിലാണെങ്കിലും വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. എവിടെ നോക്കിയാലും ആ ഒരു സന്തോഷത്തിന്റെയും പ്രതീക്ഷയുടെയും മുഖങ്ങൾ മാത്രമാണ്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഒരുപോലെ ഓണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെയാണെങ്കിലും നാടുകളിലൊക്കെയുള്ള പ്രിയപ്പെട്ടവരുടെ വീട്ടിലേക്ക് എത്തിച്ചേരുന്ന എന്താ പറയുക ഓണവിഭവങ്ങളുടെ മണം വരക്കുന്ന സുന്ദരമായ നിമിഷങ്ങൾ എന്ന് പറയാം. ഇന്ന് നമ്മൾ എവിടെ പോയാലും ആ ഒരു ഓണത്തിരക്ക് കാണാം. അല്പം ക്ഷമയും നമ്മുടെ മുഖത്തൊരു കുഞ്ഞു പുഞ്ചിരിയുണ്ടെങ്കിൽ ഈ ഉത്രാടപ്പാച്ചിൽ പോലും വലിയൊരു സന്തോഷമാക്കി മാറ്റാം അല്ലേ. വാഴയിൽ എന്താ, നമ്മളിപ്പോൾ പോകുന്ന സ്ഥലങ്ങളിലുള്ള തിരക്കുകളിലും തിരക്കുകളിൽ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. സന്തോഷത്തോടെ സുരക്ഷിതമായിട്ട് നമുക്ക് ഈ ഓണം ആഘോഷിക്കണം. അപ്പോൾ ഓണത്തിൻ്റെ ഈ സുന്ദരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജ് അയക്കാം. ഉത്രാടത്തിന് ആശംസകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അയക്കാം. അപ്പോൾ ഇന്നത്തെ എല്ലാ പരിപാടികളിലും നിങ്ങൾ ആ മെസ്സേജസൊക്കെ അയക്കണം കേട്ടോ. ഇങ്ങനെയല്ലേ നമ്മൾ നമ്മുടെ ആശംസകളും സന്തോഷങ്ങളും മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉത്രാടത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് നല്ല പാട്ടുകൾക്കായിട്ട് ഞാനും ഇതാ നിങ്ങൾക്ക് വഴിമാറി തരുന്നു. വേഗം തിരികെ എത്താം മറ്റു വിശേഷങ്ങളിലേക്ക്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണ്.
10: അതെന്താ
9: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പേർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
10: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
11: അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻ സൂഖ് അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
12: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
13: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
12: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
13: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
12: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
14: ഒന്നാണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
9: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻ പാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
14: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
9: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ.
14: മാർക്കൻസേവ് മുഹേസിന അൽക്കിസേസ്.
9: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയും നിത്യയും നിങ്ങളോടൊപ്പം.
14: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
12: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
15: You are listening to Home 92.2 FM. Home is a feeling.
16: നിങ്ങൾ കേൾക്കുന്നത് Home 92.2 FM. Home is a feeling.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
1: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
1: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: 100 ദിനം തികച്ച വി ഡി സതീശൻ സർക്കാർ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിപിഐക്ക് പ്രതിപക്ഷ ഉപ നേതൃസ്ഥാനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വിമർശിച്ച സിപിഐയുടെ മുഖപത്രം ജനയുഗം. സിപിഐ നേതാവ് സത്യൻ മൊകേരിയുടെ ലേഖനത്തിലാണ് പിണറായിക്കെതിരെ കടുത്ത വിമർശനങ്ങൾ ഉള്ളത്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വതയില്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയൂ എന്ന് ലേഖനത്തിൽ പറയുന്നു. താൻ തീരുമാനിക്കുമെല്ലാം എന്ന ഭാവം നന്നല്ല. യജമാനും ഭൃത്തിനും തമ്മിലുള്ള ബന്ധമല്ല മുന്നണിക്കകത്ത് വേണ്ടത്. വേണ്ടത് തുല്യ പങ്കാളിത്തവും സഹകരണവുമാണെന്ന് സിപിഐ ലേഖനം. പ്രതിപക്ഷ ഉപനേതാവ് പദവി സിപിഐക്ക് അർഹതപ്പെട്ടതെന്ന് സിപിഐ സെക്രട്ടേറിയറ്റ് അംഗം പി പ്രസാദ്. ചർച്ചകൾ നടക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഏകപക്ഷീയമായ അഭിപ്രായ പ്രകടനങ്ങൾ മുന്നണിയെ സഹായിക്കുന്നതല്ല. പദവി സിപിഐക്ക് അർഹതപ്പെട്ടത്. മുഖ്യമന്ത്രി പദവി വേണ്ടെന്ന് പറഞ്ഞ മുന്നണി വിട്ട പാർട്ടിയാണ് സിപിഐ. മുന്നണി എല്ലാവരും ഒരുമിച്ച് ചേരുന്നതാണ്. മുന്നണി ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് നേതാക്കൾ സ്വീകരിക്കേണ്ടതെന്നും പി പ്രസാദ് വ്യക്തമാക്കി. സിപിഐക്കെതിരെ മുൻമന്ത്രിയും മുതിർന്ന സിപിഐ നേതാവുമായ വി ശിവൻകുട്ടി. പിണറായി വിജയൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാറില്ലെന്ന് ശിവൻകുട്ടി. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട സിപിഎം സിപിഐ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ടി പി വധക്കേസിൽ സുപ്രീംകോടതിയിൽ ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകനെ മാറ്റാൻ തീരുമാനം. സിപിഎം സഹയാത്രികനായ സീനിയർ അഭിഭാഷകൻ പി വി ദിനേശിനെയാണ് മാറ്റുന്നത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര എന്നിവരിൽ ഒരാളെ കേസിൽ ഹാജരാക്കാനാണ് കേരള സർക്കാരിന്റെ നിലവിലെ തീരുമാനം. മൂവാറ്റുപുഴ ജില്ലയാക്കാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തിരൂർ ജില്ലയ്ക്കായി മുസ്ലിം ലീഗ് രംഗത്ത്. സംസ്ഥാനത്ത് ആദ്യം രൂപീകരിക്കേണ്ടത് തിരൂർ ആസ്ഥാനമായ ജില്ലയെന്ന കുറുക്കോളി മൊയ്തീൻ എംഎൽഎ. തിരൂർ ആസ്ഥാനമായി ജില്ല വേണമെന്നത് കാൽനൂറ്റാണ്ടായുള്ള ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവോണത്തിന്റെ വരവറിയിച്ച ഇന്ന് ഉത്രാടം. ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. തിരുവോണം ഉത്സവമാക്കാനുള്ള തിരക്കിലാണ് പ്രവാസി മലയാളികളും. ഈ ഓണത്തിന് എല്ലാവരും സന്തോഷമായി ഇരിക്കാൻ സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 100 ദിവസം പൂർത്തിയാക്കി വി ഡി സതീശൻ സർക്കാർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശനത്തിന് അതീതരല്ല. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ സമീപിക്കും. നിക്ഷിപ്ത താൽപര്യത്തോടെ സർക്കാരിനെ കളങ്കപ്പെടുത്താനോ വളഞ്ഞിട്ടാക്രമിക്കാനോ ശ്രമിച്ചാൽ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും. 3 മാസം പ്രായമാകുന്നതിന് മുൻപേ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരു സംഘം പ്രവർത്തിച്ചു. മാധ്യമ വാർത്തകൾ സർക്കാർ ഇടപെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിപ്പിച്ചു എന്നത് നീചമായ പ്രചരണമായിരുന്നു. സർക്കാർ ഇടപെട്ടിട്ടേയില്ലെന്ന് മെറ്റ ഔദ്യോഗികമായി വിശദീകരണം നൽകിയതോടെ വ്യാജ പ്രചാരകർക്ക് ഇനി എന്ത് പറയാനുണ്ടെന്നും വി ഡി സതീശൻ. വാഹനങ്ങളിലെ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. പരിശോധന ശക്തമാക്കും. വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനും പിഴ ഈടാക്കും. ഇന്ന് നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ ഇന്ന് നാടെങ്ങും വിവിധ ആഘോഷ പരിപാടികൾ നടന്നു. മദ്രസ മഹൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടന്നു. യുഎൽ നബിദിന അവധി വെള്ളിയാഴ്ചയാണ്. അനധികൃത കുടിയേറ്റത്തിൽ നടപടി ഘടിപ്പിക്കാൻ കേന്ദ്രം. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്തണം. സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് അമിത്ഷായുടെ നിർദ്ദേശം. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അനധികൃത കുടിയേറ്റം ഭീഷണിയാകുന്നു. കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞ രേഖകൾ പരിശോധിച്ച് നിയമാനുസൃത നടപടികളിലൂടെ നാടുകടത്തണം. ഇതിന് സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസിയും തമ്മിൽ ഏകോപനം വേണമെന്ന് അമിത്ഷാ നിർദ്ദേശം നൽകി. സൈബർ ഭീകരാക്രമണ കേസിൽ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ റെയ്ഡ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലാണ് പരിശോധന നടന്നത്. ഹിജാബ് ഇസ്ലാമിലെ അനിവാര്യമായ മതാചാരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജി തള്ളിയാണ് കോടതിയുടെ നിരീക്ഷണം. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തിയതിന് പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കിർഗിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുമെന്ന് പുടിൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചത്. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി യുഎസ്. യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പ്. ഇന്ത്യ ശ്രീലങ്ക 2 ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ത്യയുടെ 1st ഇന്നിംഗ്സ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 503 നേരത്തെ ഡിക്ലെയർ ചെയ്തിരുന്നു. ഒന്നാം ഇന്നിംഗ്സ് ബാറ്റ് ചെയ്യുന്ന ശ്രീലങ്ക ഇപ്പോൾ 5 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. 5 for 145 എന്ന നിലയിൽ. വിശദവാർത്ത ഒരു മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
0: Time check.
3: Brought to you by Ozone Cargo.
2: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 5 മിനിറ്റ്.
0: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
3: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 degrees Celsius, ഹ്യൂമിഡിറ്റി 45%.
0: Weather update.
3: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. നമ്മുടെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് മെസ്സേജ് അയച്ചവരുടെ വിശേഷങ്ങളൊന്ന് പോവാം. ഷമീർ ശരിക്കും മലയാളക്കരാൻ തുടങ്ങുന്നൊരു ഓണപ്പാട്ട് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമുക്കത് തീർച്ചയായിട്ടും ഓണം സോങ്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പേര് വെക്കാത്തൊരു സുഹൃത്ത്, അദ്ദേഹത്തിന്റെ പേര് നവാസാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം നബിദിന ആശംസകളാണ്. അദ്ദേഹത്തിനും ഫാമിലിക്കും ഞങ്ങളുടെ വകയും ഹോം എഫ്എമ്മിന്റെ വകയും നബിദിനാശംസകളും ഒപ്പം ഓണാശംസകളും അറിയിക്കുന്നു. അടുത്തത് സീമ ഷാജി, നമ്മുടെ ഫോട്ടോസ് എല്ലാം നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹോം എഫ് എം ഫാമിലിക്കും ഓണാശംസകൾ അറിയിക്കുന്നു. സീമയ്ക്കും ഫാമിലിക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഉത്രാട ആശംസകൾ അറിയിക്കുകയാണ്. യെസ്, സന്തോഷിന്റെ വക അക്ഷയ്ക്കും മിനി പത്മയ്ക്കും നിത്യയ്ക്കും മറ്റുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിച്ചിട്ടുണ്ട്. പിന്നെ യെസ് ഒരുപാട് ആശംസകൾ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ സമയം പോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഫാമിലിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ആശംസകൾ അറിയിച്ചുകൊണ്ടേ ഇരിക്കുക. എന്താ പറയുക, ഇന്ന് ഉത്രാടമാണ്. ഇന്ന് മുതൽ നമ്മുടെ നാടെങ്ങും ഓണസദ്യയുടെ ഒരു ബഹളം തന്നെയായിരിക്കും അല്ലേ. എന്നാലും നമ്മൾ കഴിക്കുന്ന ഈ ഓണസദ്യ വെറും ഒരു ഫീസ്റ്റ് മാത്രമല്ല, അതിന് പിന്നിൽ കൃത്യമായൊരു സയൻസ് ഉണ്ട്. അതറിഞ്ഞു കഴിച്ചാൽ സദ്യയുടെ ഇരട്ടി രുചിയും ആരോഗ്യവും നമുക്ക് അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? യെസ്, എന്നാൽ വിശ്വസിച്ചോളൂ. കാരണം അത്തരത്തിലൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ എന്താ പറയുക, അതിൻ്റെ അടിത്തറയിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. അതായത് സദ്യ വിളമ്പുന്ന വാഴയില, വാഴയിലയിൽ പോളിഫിനോൾസ് എന്ന് പറയുന്ന ശക്തമായിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ടേ. അപ്പം അതിലെ നാച്ചുറൽ വാക്സ് ബാക്ടീരിയകളെ അത് തടയും. അപ്പം അതുകൊണ്ട് തന്നെ വാഴയില ഒരു പക്ക എക്കോ ഫ്രണ്ട്ലി എലമെൻ്റ് ആണ്. ഇനി അടുത്തത് സദ്യയിൽ ഉപ്പിൻ്റെയും അച്ചാറിൻ്റെയും സ്ഥാനം. എന്തിനായി ശരിക്കും ഉപ്പും അച്ചാറും എപ്പോഴും ഇലയുടെ ഇടത്ത് വശത്ത് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഉപ്പും അച്ചാറും വലത് കൈയിൽ നിന്ന് അകറ്റി നിർത്തി സോഡിയം അളവ് കൂടാതിരിക്കാനും ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ BP തടയാനുമുള്ള കൃത്യമായിട്ടുള്ളൊരു മാത്തമാറ്റിക്സ് ആണ് ഈ ഒരു രീതിയിൽ എന്താ പറയുക, ഉപ്പും അച്ചാറും എപ്പോഴും ഇലയുടെ ഇടതുഭാഗത്ത് വെച്ചിരിക്കുന്നത്. നമുക്കറിയോ അല്ലേ, ഇതൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ വാരി വലിച്ചിരുന്ന് കഴിക്കലല്ലേ പതിവ്. എന്തായാലും സദ്യയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആളാണ് ഇഞ്ചിപ്പുളി. എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഞ്ചിപ്പുളി. ശരിക്കും ഇഞ്ചിപ്പുളി എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ നാവിൽ വെള്ളം വന്നു. എന്തായാലും 100 കറിക്ക് തുല്യമാണ് ഒരു ഇഞ്ചിപ്പുളി എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പം ഇഞ്ചിയിലെ ജിഞ്ചറോൾ ദഹന രസങ്ങളെ ഉത്തേജിപ്പിക്കും. ഭാരമേറിയിട്ടുള്ള ഈ സദ്യ ദഹിപ്പിക്കാൻ നമ്മുടെ വയറ്റിലെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രകൃതിദത്ത ഡീറ്റോക്സ് ആണ് ഈ ഇഞ്ചിപ്പുളി എന്ന് പറയുന്നത്. ഇനി നമ്മൾ സദ്യ കഴിച്ചു തുടങ്ങുമ്പോൾ പരിപ്പും നെയ്യും കൂട്ടി ഒരു പിടിയുണ്ട് അല്ലേ. അപ്പം പരിപ്പും നെയ്യും അതെന്താണ്, ഗ്ലൂക്കോസ് കൺട്രോളാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റിന് മുൻപ് ഹെൽത്തി ഫാറ്റ് ചെല്ലുമ്പോൾ നമ്മുടെ ആ ഒരു എന്താ ദഹനം വളരെ സ്ലോലി ആയി മാറും. അപ്പൊ രക്തത്തിൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് ഉയരുന്നത് ഇത് തടയും. ഇനി പച്ചടിയും കിച്ചടിയും, അത് സദ്യയിലെ ഒരു പ്രോബയോട്ടിക്സ് ആണ്. തൈരിലെ പ്രോബയോട്ടിക്സ് നല്ല ബാക്ടീരിയകളെ നമ്മുടെ ശരീരത്തിന് തരും. അപ്പോൾ ഈ എരിവും മസാലയും കൊണ്ടുണ്ടാവുന്ന വയറ്റിലുള്ള ഒരു എരിച്ചിലില്ല, ഒരു ബേണിംഗ് സെൻസേഷൻ, അതിനെ തണുപ്പിക്കാൻ ഈ ഒരു പച്ചടിയും കിച്ചടിയും സഹായിക്കും. ഇനി അവിയൽ ഒരു മൾട്ടി വൈറ്റമിൻ ബോംബാണ്. ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ പച്ചക്കറികളിലെ വൈറ്റമിൻസ് നഷ്ടപ്പെടുന്നേ ഇല്ല എന്ന് സാരം. പിന്നെ വെളിച്ചെണ്ണ ചേർക്കുന്നതോടെ വൈറ്റമിൻസ് AEK ഇതെല്ലാം അതിനകത്തുള്ളത് കൊണ്ട് ശരീരം പെട്ടെന്ന് വലിച്ചെടുക്കും. ഇനി പപ്പടം പൊടിക്കുന്നതിന് പിന്നിൽ എന്താ സൈക്കോളജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു രസത്തിന് വേണ്ടി പൊടിക്കുന്നതല്ല, രസമഞ്ചർ ഓരോരോ ടൈം പാസിന് വേണ്ടി പൊടിക്കുന്നതല്ല. പപ്പടത്തിൻ്റെ ക്രഞ്ചി ശബ്ദവും അതിൻ്റെ ആ ഘടനയും നമ്മുടെ മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ പപ്പടത്തിലെ ബേക്കിംഗ് സോഡ ഇല്ലേ, അത് പയറുവർഗ്ഗങ്ങൾ പെട്ടെന്ന് ദഹിപ്പിക്കാനും സഹായിക്കും. ഇനി അടുത്തതാണ് പായസം. ഈ പായസത്തിന് മുൻപ് രസമുണ്ട്, അത് പറഞ്ഞിട്ട് പോവാം. അപ്പം എന്തിനാണ് രസം പായസത്തിന് മുമ്പ് കുടിക്കുന്നത്? അതിലുള്ള കുരുമുളകിലെ പെപ്പറിൻ ദഹന രസങ്ങളെ ഇരട്ടിയാക്കി ഉത്തേജിപ്പിക്കും. ഇനി വരാൻ പോകുന്ന പായസം, അതിനെ സ്വീകരിക്കാൻ നമ്മുടെ വയറിനെ സജ്ജമാക്കുന്നത് ഈ രസമാണ്. ഒടുവിൽ പായസവും പഴവും കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡോപ്പമിൻ ഹിറ്റില്ലേ, ശർക്കരയിലെ അയണും പഴത്തിലെ ഫൈബറും ഇൻസുലിൻ പെട്ടെന്ന് അത് ഉയർന്നു വരാതെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ പാത്രങ്ങൾ കഴുകേണ്ട, കെമിക്കലുകളില്ല. അങ്ങനെ ഓണ സദ്യ തികച്ചും ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. ഈ സയൻസൊക്കെ മനസ്സിൽ വെച്ച് ഉത്രാട സദ്യ ഗംഭീരമായിട്ട് അങ്ങോട്ട് കഴിച്ചോ. ഹാപ്പി ഉത്രാടം ഒരിക്കൽ കൂടി എല്ലാവർക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളുമായി വിശേഷങ്ങളുമായി മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM തുടരുകയാണ്.
2: Home is a feeling. Trending song of the hour. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Trending song of the hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918. മതി കുതിരയൊക്കെ പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
1: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
3: അപ്പൊ എങ്ങനെയാ, ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
5: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ് ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
9: ഓണപ്പൂവേ, കോമൽ പൂവേ.
5: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബർഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡ് ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡ് ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: മിഡ് മോർണിംഗ് വിദ്യ തുടരുകയാണ്. ഹോം 92.2 FM-ൽ നമ്മുടെ ഓണപ്പാച്ചിലുകൾക്കിടയിൽ, ഈ ഓണാഘോഷങ്ങൾക്കിടയിൽ നമ്മൾ പ്രവാസികളായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ദുബായിൽ നിന്ന് വരുന്നുണ്ട്. നമ്മുടെ ആഘോഷങ്ങളുടെ തിരക്കിൽ പലപ്പോഴും മാറ്റിവെക്കുന്ന ചില കാര്യങ്ങളില്ലേ, അത് വലിയ പണിയായിട്ട് മാറിയേക്കാം എന്നൊരു മുന്നറിയിപ്പാണുള്ളത്. റോഡിലിറങ്ങുമ്പോൾ ട്രാഫിക് നിയമങ്ങളെ സംബന്ധിച്ച് അവർ അത് കൃത്യമായിട്ട് പാലിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് ദുബായ് പോലീസ് വീണ്ടും കർശനമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ വർഷങ്ങളായി ട്രാഫിക് ഫൈനുകൾ അടയ്ക്കാതിരിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ ഇപ്പോൾ രജിസ്ട്രേഷൻ പുതുക്കാതിരിക്കുകയും ചെയ്ത 497 വാഹനങ്ങളാണ് ദുബായ് പോലീസ് അടുത്തിടെ പിടിച്ചെടുത്തത് കേട്ടോ. വർഷങ്ങളായിട്ടുള്ള മടി ഇനി അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അനുവദിക്കില്ല എന്നുള്ള ഒരു ശക്തമായിട്ടുള്ള നിലപാടിലാണ് അധികൃതരുള്ളത്. അപ്പൊ പലരും നാളെ അടയ്ക്കാം അല്ലെ അടുത്ത മാസം പുതുക്കാം എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെക്കുന്നതാണ് ഈ ഒടുവിൽ വൻ തുകയുടെ കുടിശ്ശികയായിട്ട് മാറുന്നതും വാഹനം കണ്ടുകെട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതും അല്ലെ. അപ്പോൾ റോഡിലെ നമ്മുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം തടയുന്നതിനും ഒക്കെ ആയിട്ടാണ് ദുബായ് പോലീസ് ഇത്തരത്തിലൊരു നടപടി ശക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ രജിസ്ട്രേഷൻ ഇല്ലാത്ത വാഹനങ്ങൾ റോഡിൽ ഇറക്കുന്നത് ഡ്രൈവർക്ക് മാത്രമാണോ? നമ്മൾ മറ്റ് കാൽനട യാത്രക്കാർക്കും മറ്റ് യാത്രക്കാർക്കും വലിയ അപകട സാധ്യതയല്ലേ ഉണ്ടാക്കുന്നത്? യെസ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം, ഓണത്തിരക്കുകൾക്കിടയിലാണ് നമ്മൾ ബിസിയാണ് എങ്കിലും സ്വന്തം നമ്മുടെ വാഹനങ്ങളുടെ ലൈസൻസും രജിസ്ട്രേഷനും അല്ലെങ്കിൽ ഫൈനുകളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ മടി പാടില്ല എന്നുള്ളതാണ്. കുടിശ്ശികയുള്ള ഫൈനുകൾ സമയത്തിന് അടച്ചു തീർക്കാനും ഈ നമ്മുടെ വണ്ടിയുടെ രജിസ്ട്രേഷൻ പുതുക്കാനും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദുബായ് പോലീസിൻ്റെ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ വളരെ എളുപ്പത്തിൽ നമുക്കത് ചെയ്യുകയും ചെയ്യാമല്ലോ. അപ്പോൾ സന്തോഷമുള്ള ഈ ഒരു ഓണത്തിന് സുരക്ഷിതമായിട്ടുള്ള യാത്രയും ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ലോ എന്താ പറയുക, നമ്മൾ അനുസരിച്ച് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതും വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വഴിയിലെ തിരക്കുകളിൽ വണ്ടി ഓടിക്കുമ്പോൾ എല്ലാവരും ക്ഷമയോടെ ഇരിക്കുക, ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. നിങ്ങളുടെ വീടുകളിലെ ഉത്രാട വിശേഷങ്ങളും യാത്രാനുഭവങ്ങളും പങ്കുവയ്ക്കാൻ എപ്പോൾ വേണമെങ്കിലും എനിക്ക് മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത നല്ലൊരു പാട്ടൊക്കെ കേട്ട്, തമിഴ് പാട്ടൊക്കെ കേട്ടതിന് ശേഷം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
2: ഹോം FM പ്രസൻസ് Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: You are listening to Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Mid morning with Nitya.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പൊ ഈ ഒരു സമയത്തിൽ ഞാൻ നിങ്ങളുടെ കൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ, ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയൊരു റെക്കോർഡ് അലേർട്ടിനെ കുറിച്ചുള്ള വിശേഷമാണ്. നമ്മളൊക്കെ എന്നും ആവേശം കൊള്ളിക്കുന്ന തെന്നിന്ത്യൻ നായകൻ നമ്മുടെ സൂര്യ വീണ്ടും ചരിത്രം കുറിച്ചിരിക്കുന്ന ഒരു വാർത്ത. അതായത് തുടർച്ചയായിട്ട് രണ്ട് സിനിമകൾ വേൾഡ് വൈഡ് 200 crore ക്ലബിൽ എത്തിച്ചാണ് സൂര്യ തന്റെ അൺസ്റ്റോപ്പബിൾ ബോക്സ് ഓഫീസ് ഡൊമിനിയൻസ് തെളിയിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ തമിഴ് സിനിമയിൽ തന്നെ ഇത്തരത്തിലൊരു നേട്ടം കൈവരിക്കുന്ന അപൂർവം താരങ്ങളിൽ ഒരാളായിട്ട് ഇതോടുകൂടി സൂര്യ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത് വൻ വിജയം നേടിയ കറുപ്പ് എന്ന സിനിമ ഓർമ്മയുണ്ടല്ലോ. പല രീതിയിലുള്ള എന്താണ് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിലും ഒരുപാട് ആൾക്കാർ ആ സിനിമ ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ അതിനുശേഷം വെറും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റിലീസ് ചെയ്ത വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറഞ്ഞ സിനിമ, അതും ഈ പറഞ്ഞ പോലെ പുതിയ ആ ഒരു മൂവിയും ലോകമെമ്പാടുമായിട്ട് 200 crore കളക്ഷൻ എന്നൊരു മാജിക്കൽ ഫിഗർ മറികടന്നിരിക്കുകയാണ്. അപ്പൊ ഫാമിലി ഓഡിയൻസും യൂത്തും ഒരുപോലെ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ വെങ്കി അറ്റ്ലൂരി സംവിധാനം ചെയ്ത ഈ ഒരു ചിത്രത്തിൽ മമിത ബൈജു, രാധിക, ശരത് കുമാർ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തി. നമ്മുടെ സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു വിജയങ്ങളിൽ ഒന്നായി സിനിമ മാറിക്കഴിഞ്ഞു എന്ന് തന്നെ പറയാം അല്ലേ. ഒരു പാൻ ഇന്ത്യൻ തലത്തിൽ സൂര്യയുടെ സ്റ്റാർഡം എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവാണ് ഈ സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ എത്ര പേര് വിശ്വനാഥൻ സെൻസ് കണ്ടു കഴിഞ്ഞു എന്നുള്ളത് എന്നോട് പറയണം കേട്ടോ. സൂര്യയുടെ ഈ ഒരു പുതിയ റെക്കോർഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കൂ. സുരക്ഷിതമായിട്ടിരിക്കുക. ട്രാഫിക് അലേർട്ട് എവിടെയെങ്കിലും കാര്യം, എവിടെയെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ ഹ്യൂജ് ട്രാഫിക് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കുക. 0585858290 എന്ന നമ്പറിലേക്ക് എന്നെ അറിയിക്കുക. മിഡ് മോർണിംഗ് നിത്യ തുടരുകയാണ് ഹോം 92.2 FM-ൽ.
0: You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
2: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. You

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: നൂറ് ദിനം തികച്ച വി ഡി സതീശൻ സർക്കാർ. ഇന്ന് ഉത്രാടപ്പാച്ചിൽ തിരുവോണത്തെ വരവേൽക്കാൻ മലയാളികൾ. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരളത്തിൽ മഴ കനക്കുന്നു. എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പിണറായി വിജയന് സിപിഐയുടെ വിമർശനം. സിപിഐക്ക് ശിവൻകുട്ടിയുടെ മറുപടി. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാട് കടത്തണമെന്ന് അമിത്ഷാ. ഹിജാബ് അനിവാര്യ മതാചാരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. ഇറാൻ ഇടപാട് ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് US. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിപിഐക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വിമർശിച്ച് സിപിഐ മുഖപത്രം ജനയുഗം. സിപിഐ നേതാവ് സത്യൻ മൊകേരിയുടെ ലേഖനത്തിലാണ് പിണറായി വിജയനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉള്ളത്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വതയില്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് ലേഖനം പറയുന്നു. താൻ തീരുമാനിക്കും എല്ലാം എന്ന ഭാവം നന്നല്ല. യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധമല്ല മുന്നണിക്കകത്ത് വേണ്ടത്. വേണ്ടത് തുല്യ പങ്കാളിത്തവും സഹകരണവുമാണെന്നും സിപിഐ ലേഖനത്തിൽ പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി സിപിഐക്ക് അർഹതപ്പെട്ടതെന്ന് സിപിഐ സെക്രട്ടേറിയറ്റ് അംഗം പി പ്രസാദ് ചർച്ചകൾ നടക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഏകപക്ഷീയമായി അഭിപ്രായ പ്രകടനങ്ങൾ മുന്നണിയെ സഹായിക്കുന്നതല്ല. പദവി സിപിഐക്ക് അർഹതപ്പെട്ടത്. മുഖ്യമന്ത്രി പദവി വേണ്ടെന്ന് പറഞ്ഞ് മുന്നണി വിട്ട പാർട്ടിയാണ് സിപിഐ. മുന്നണി എല്ലാവരും ഒരുമിച്ച് ചേരുന്നത്. അത് ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് നേതാക്കൾ സ്വീകരിക്കേണ്ടതെന്നും പി പ്രസാദ് പ്രതികരിച്ചു. സിപിഐക്കെതിരെ മുൻമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ വി ശിവൻകുട്ടി. പിണറായി വിജയൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാറില്ലെന്ന് ശിവൻകുട്ടി. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട സിപിഎം സിപിഐ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ടി പി വധക്കേസിൽ സുപ്രീംകോടതിയിൽ ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകനെ മാറ്റാൻ തീരുമാനം. സിപിഎം സഹയാത്രികനായ പി വി ദിനേശിനെയാണ് മാറ്റുന്നത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര എന്നിവരിൽ ഒരാളെ കേസിൽ ഹാജരാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. മൂവാറ്റുപുഴ ജില്ലയാക്കാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തിരൂർ ജില്ലയ്ക്കായി മുസ്ലിം ലീഗ് രംഗത്ത്. സംസ്ഥാനത്ത് ആദ്യം രൂപീകരിക്കേണ്ടത് തിരൂർ ആസ്ഥാനമായ ജില്ലയെന്ന കുറുക്കോളി മൊയ്തീൻ എംഎൽഎ. തിരൂർ ആസ്ഥാനമായി ജില്ല വേണമെന്നത് കാൽനൂറ്റാണ്ടായുള്ള ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവോണത്തിന്റെ വരവറിയിച്ച ഇന്ന് ഉത്രാടം. ഉത്രാടപ്പാച്ചിലാണ് നാടും നഗരവും. തിരുവോണം ഉത്സവമാക്കാനുള്ള തിരക്കിലാണ് പ്രവാസി മലയാളികളും. ഈ ഓണത്തിന് എല്ലാവരും സന്തോഷമായിരിക്കാൻ സർക്കാരിന് ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതാ ശിശുക്ഷേമ സംരക്ഷണ കേന്ദ്രങ്ങളിലെ കുട്ടികൾക്ക് ഓണം ആഘോഷിക്കാൻ 2 ലക്ഷം രൂപ അനുവദിച്ച കേരള സർക്കാർ. സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിലുള്ള കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഓണ ദിവസങ്ങളിലും തുടരുന്ന കുട്ടികളുടെ ഓണാഘോഷത്തിനാണ് സർക്കാർ പ്രത്യേക തുക അനുവദിച്ചത്. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും ഓണാശംസകൾ നേർന്ന ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി. പുതിയ തലമുറയ്ക്ക് പഴമയെ പകർന്നു നൽകി ഈ ഓണം ആഘോഷിക്കണമെന്ന് യൂസഫലി. ഒരു മതവിഭാഗം മാത്രം ആഘോഷിക്കുന്ന ഉത്സവമല്ല ഓണം. ലോകമെങ്ങുമുള്ള മലയാളികൾ ജാതിമതഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. കേരളം പ്രതികൂല കാലാവസ്ഥയിലൂടെ കടന്നുപോവുകയാണെന്നും അതിനെ തരണം ചെയ്യുമെന്നും അദ്ദേഹം ഓണ സന്ദേശത്തിൽ പറഞ്ഞു. പ്രവാസലോകത്തെ സംബന്ധിച്ച് യുദ്ധകാലത്തിലൂടെ കടന്നുപോവുകയാണ്. ഗൾഫിലെ വിശാലഹൃദയരായ ഭരണാധികാരികൾ ഇവിടുത്തെ പൌരന്മാരോടൊപ്പം തന്നെ നമ്മുടെ പൌരന്മാരെയും ചേർത്ത് പിടിക്കുകയാണ്. മലയാളികൾ ഒത്തുചേരുന്ന എല്ലാ കൂട്ടായ്മകളും ഓണം ആഘോഷിക്കുന്നത് സന്തോഷം പകരുന്നുവെന്നും എം എ യൂസഫലി. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് ഉള്ളത്. കതിർ ആപ്പിലൂടെ പണം ലഭിച്ചില്ലെന്ന കർഷകരുടെ പരാതിയിൽ പ്രതികരിച്ച് കൃഷിമന്ത്രി ടി സിദ്ദിഖ്, കർഷകർക്ക് വേണ്ട പണത്തിൽ ഭൂരിഭാഗവും നൽകിക്കഴിഞ്ഞു. ബാക്കി നൽകാനുള്ളത് ഉത്രാട ദിനത്തിൽ തന്നെ കൊടുത്തു തീർക്കും. ബാങ്കുകൾ മുഖേന അയക്കുമ്പോഴുള്ള സാങ്കേതിക കാലതാമസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കൃഷിവകുപ്പിന്റെ കതിർ പദ്ധതി കർഷകർക്ക് വലിയ തിരിച്ചടിയായെന്നാണ് വാർത്ത. ഓണവിപണി ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ കർഷകർ പ്രതിസന്ധിയിലായി. കൃഷിവകുപ്പിന്റെ വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റ കർഷകർക്ക് പണം ലഭിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി. നൂറ് ദിവസം പൂർത്തിയാക്കി വി ഡി സതീശൻ സർക്കാർ. മുഖ്യമന്ത്രി മന്ത്രിമാരും വിമർശനത്തിന് അതീതരല്ല. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ സമീപിക്കും. നിക്ഷിപ്ത താൽപര്യത്തോടെ സർക്കാരിനെ കളങ്കപ്പെടുത്താനോ വളഞ്ഞിട്ടാക്രമിക്കാനോ ശ്രമിച്ചാൽ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് മുഖ്യമന്ത്രി. മൂന്ന് മാസം പ്രായമാകുന്നതിനു മുൻപേ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരു സംഘം പ്രവർത്തിച്ചു. മാധ്യമവാർത്തകൾ സർക്കാർ ഇടപെട്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പിൻവലിപ്പിച്ചു എന്നത് നീചമായ പ്രചരണമായിരുന്നു. സർക്കാർ ഇടപെട്ടിട്ടേ ഇല്ലെന്ന് മെറ്റ ഔദ്യോഗികമായി വിശദീകരണം നൽകിയതോടെ വ്യാജ പ്രചാരകർക്ക് ഇനി എന്ത് പറയാനുണ്ടെന്നും വി ഡി സതീശന്റെ ചോദ്യം. വാഹനങ്ങളിലെ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. പരിശോധന ശക്തമാക്കും. വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനും പിഴ ഈടാക്കും. പിഴ ഈടാക്കിയാൽ മോഡിഫിക്കേഷൻ മാറ്റി വീണ്ടും വാഹനം ഹാജരാക്കണം. റീലുകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിയമവിരുദ്ധ മോഡിഫിക്കേഷനുള്ള വാഹനങ്ങൾ കണ്ടെത്തണം. കഴിഞ്ഞ 3 മാസക്കാലയളവിൽ അനധികൃത മോഡിഫിക്കേഷനിലെടുത്ത നടപടി അറിയിക്കണം. എല്ലാ ആർടിഒമാരും അടുത്ത മാസം 3-ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഗതാഗത കമ്മീഷണറേറ്റ് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിച്ചത്. ഇന്ന് നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായി ഇന്ന് നാടെങ്ങും വിവിധ ആഘോഷ പരിപാടികൾ. മദ്രസ മഹൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടന്നു. പ്രവാചകന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. യുഎയിൽ നബിദിന അവധി വെള്ളിയാഴ്ചയാണ്. നബിദിനാശംസകൾ നേർന്ന യുഎഇ പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. അനധികൃത കുടിയേറ്റത്തിൽ നടപടി കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്തു. സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് അമിത്ഷാ നിർദ്ദേശം നൽകി. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അനധികൃത കുടിയേറ്റം ഭീഷണിയാകുന്നു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞ് രേഖകൾ പരിശോധിച്ച് നിയമാനുസൃത നടപടികളിലൂടെ നാടുകടത്തണം. ഇതിന് സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളും തമ്മിൽ കൂടുതൽ ഏകോപനം വേണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകി. സൈബർ ഭീകരാക്രമണ കേസിൽ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി എൻഐഎ റെയ്ഡ് നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത്. സ്പൈസ് ജെറ്റിന് നോട്ടീസ് നൽകിയ സിയാൽ. സ്പൈസ് ജെറ്റിന്റെ വിമാന സർവീസുകൾ വ്യാപകമായി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ഓഗസ്റ്റ് 1 മുതൽ വിമാന സർവീസുകൾ വൈകിയിരുന്നു. കൃത്യതയോടെ സർവീസ് നടത്തിയില്ലെങ്കിൽ സ്ലോട്ട് പിൻവലിക്കുമെന്ന് താക്കീത്. ഹിജാബ് ഇസ്ലാമിലെ അനിവാര്യ മതാചാരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജി തള്ളിയാണ് കോടതി നിരീക്ഷണം. ഏകീകൃത യൂണിഫോം നിർബന്ധമെന്നും കോടതി വ്യക്തമാക്കി. മതപരമായ ഇഷ്ടത്തിന്റെ പേരിൽ യൂണിഫോം മാറ്റാൻ അവകാശമില്ല. ഹിജാബ് അനിവാര്യമായ മതാചാരമാണെന്ന് തെളിയിക്കുന്ന മതിയായ തെളിവില്ലെന്നും കോടതി വിശദമാക്കി. പ്രയാഗ് രാജിലെ സ്വകാര്യ സ്കൂളിൽ 11-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥിനിയാണ് മാതാവ് മുഖേന കോടതിയെ സമീപിച്ചത്. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കിർഗിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രിയെ കാണുമെന്ന് പുടിൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. അതിനിടെ ചൈനയിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അതിർത്തി തർക്കം പരിഹരിക്കാനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി യുഎസ്. യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യങ്ങൾക്കുള്ള കർശന മുന്നറിയിപ്പ്. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്നാണ് ഉപരോധ നടപടികൾക്ക് യുഎസ് നൽകിയിരിക്കുന്ന പേര്. ഇറാനുമായി ഇടപാടുകൾ പാടില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രാഷ്ട്ര നേതാക്കളെ വിളിച്ച് ആവശ്യപ്പെടുമെന്നും സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ആരും അമേരിക്കയ്ക്ക് അതീതരല്ല എന്നും ഇറാനുമായി ഇടപാട് നടത്തിയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും സ്കോട്ട് ബെസന്റ്. സമാധാന ചർച്ചകളിൽ സഹകരിക്കാനായി ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് യുഎസ് നീക്കം. പൊതുസ്ഥലങ്ങളിലും പാർക്കിംഗ് കേന്ദ്രങ്ങളിലും താമസ മേഖലകളിലും ഏറെക്കാലമായി ഉപേക്ഷിക്കുന്ന വാഹനങ്ങളും ബോട്ടുകളും നഗരത്തിന്റെ ഭംഗിക്കും പൊതുസൌകര്യങ്ങൾക്കും ഭീഷണിയെന്ന് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി. ഉപയോഗശൂന്യമായ വാഹനങ്ങളും ബോട്ടുകളും പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാതെ ഉടമകൾ മാറ്റുകയോ അറ്റകുറ്റപ്പണി നടത്തി പരിപാലിക്കുകയോ നിയമാനുസൃതമായി ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു. അടുത്ത വാർത്ത 2 മണിക്ക്.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good afternoon. ഇപ്പോൾ സമയം 1:09.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
5: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 50%.
6: Weather update.
7: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me. You are listening.

0: Mid Morning with Nitya.
1: ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും, ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ അവസാനത്തെ മണിക്കൂറിലേക്ക്, ഉത്രാടം സ്പെഷ്യൽ മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ അവസാനത്തെ എപ്പിസോഡിലേക്ക്, അവസാനത്തെ മണിക്കൂറിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാലും ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ട്രാവൽ പ്രേമികൾക്കും, പ്രത്യേകിച്ച് ഈ നമ്മൾ ഡെസ്റ്റിനേഷൻ വെഡിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരല്ലേ, ഏറെ അവർക്കൊക്കെ ആവേശം കൊടുക്കുന്നൊരു ബിഗ് ന്യൂസ് ഉണ്ട്. അതായത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയായിട്ടുള്ള ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ സാക്ഷിയാക്കി ഇനി നമുക്ക് വിവാഹം കഴിക്കാം. അതായത് ഗുജറാത്ത് ടൂറിസം പുതിയൊരു ലക്ഷറി ക്രൂയിസ് സർവീസ് ഇതിനായിട്ട് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നർമ്മദാ നദിയിൽ സർദാർ വല്ലഭായ് പട്ടേൽ പ്രതിമയുടെ ആ ഒരു ഗാംഭീര്യമാർന്ന പശ്ചാത്തലത്തിൽ ഒരു അൾട്രാ മോഡേൺ ക്രൂയിസിൽ വെച്ച് ഈ കല്യാണ ചടങ്ങുകളും അല്ലെങ്കിൽ മറ്റാഘോഷങ്ങളും ഒക്കെ, ഇപ്പോൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാർട്ടി, ഇപ്പോൾ എന്താ ഹൽദി അങ്ങനെ തുടങ്ങി, ഇപ്പോഴത്തെ കല്യാണത്തിന് ഇപ്പോൾ വേറൊന്നും ഒരു ഒരു എന്താ പറയുക, ഒരു വിഭാഗത്തിൻ്റെ അല്ല, എല്ലാവർക്കും തുല്യതയാണ്. അപ്പോൾ കല്യാണത്തിനകത്ത് ഒന്നും രണ്ടും മൂന്നും നാലും പത്തും ദിവസമൊന്നും അല്ല, നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ്. അപ്പോൾ എല്ലാ വിവാഹ ചടങ്ങുകളും മറ്റാഘോഷങ്ങളും നടത്താൻ അവസരം ഒരുങ്ങുന്നു ഇവിടെ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. അപ്പോൾ ഈ ആഡംബര ക്രൂയിസിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്താണെന്ന് അറിയണ്ടേ? വേൾഡ് ക്ലാസ് അമ്യൂണിറ്റീസ് ആണ്. അതായത് നൂറുകണക്കിന് അതിഥികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലമായിട്ടുള്ള ബാങ്ക്വറ്റ് ഹാൾസ് ഉണ്ട്, അതുപോലെ ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഓപ്പൺ എയർ ഡെക്ക് ഉണ്ട്, കുട്ടികൾക്കും വലിയ മുതിർന്ന ആൾക്കാർക്കുമായിട്ട് എൻ്റർടൈൻമെൻറ്റ് സോൺസ് ഒക്കെ ഈ ക്രൂസിൽ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ വേഴ്സറ്റൈൽ ഈവൻറ്റ്സ്, അതായത് ഇത് വെറും ഒരു വെഡിങ് വെന്യൂ മാത്രമല്ല കേട്ടോ, വലിയ കോർപ്പറേറ്റ് ഇവൻ്റുകളും അതുപോലെ പ്രോഡക്റ്റ് ലോഞ്ചസും ആനിവേഴ്സറി പാർട്ടീസ്, ഫാമിലി ഗെറ്റ് ടുഗദേർനെസ്, ഫാമിലി ഗെറ്റ് ടുഗദറുകൾ, അങ്ങനെ ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത വെച്ചാൽ നർമ്മദാ നദിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളും സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ പ്രകാശപൂരിതമായ രാത്രികാല കാഴ്ചകളും ഒക്കെ നമുക്കിവിടെ ഒരുമിച്ച് ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയിലെ വെഡിങ് ഇൻഡസ്ട്രിയിൽ തന്നെ ഇതൊരു വലിയ ട്രെൻഡ് സെറ്റർ ആകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടല്ലേ. നാഷണൽ ഇന്റർനാഷണൽ ടൂറിസ്റ്റുകളെ ഒരുപോലെ ആകർഷിക്കുന്ന ഈ ഒരു പ്രോജക്റ്റ് ടൂറിസം മേഖലയെ സംബന്ധിച്ച് വലിയൊരു ഉണർവ് കൊടുക്കും. അപ്പൊ നിങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ വെഡിങ് ഇത്തരത്തിലൊരു ലക്ഷറി ക്രൂയിസിലായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവിടെ പോയിട്ട് അത് ചെയ്യാം. നർമ്മദാ നദിയുടെ ആ ഒരു മനോഹരമായിട്ടുള്ള വ്യൂസിൽ തീർച്ചയായിട്ടും ഇവിടെ തന്നെ ആയിരിക്കോട്ടെ ആ ഒരു വലിയ ആഘോഷം നടക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് പറയാൻ വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ ഇപ്പം ഈ ഓണത്തിന് നമ്മൾ നാട്ടിലേക്ക് എന്തായാലും പണം വായിക്കും. ഇപ്പം ഈ മാസം ലാസ്റ്റ് സാലറി കിട്ടുന്നവരും അടുത്ത മാസം ആദ്യം കിട്ടുന്നവരുമായിട്ടൊക്കെ ഓരോ പ്രത്യേക വിഭാഗങ്ങളുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നാട്ടിലേക്ക് പണം അയക്കുന്ന പ്രവാസികൾക്ക് ഒരു കിടിലൻ സമ്മാനവുമായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ഡൂപേ. ഈ വരുന്ന സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന ഹോം എഫ് എം നമ്മുടെ തൃശ്ശൂർ ഈണം 2026 ഓണം ഇവൻറ്റിലെ ലക്കി ഡ്രോയിലൂടെ 1500 ദിറംസ് വരെ ക്യാഷ് പ്രൈസ് നേടാനുള്ളൊരു അവസരമാണ് നമ്മുടെ ഡൂപേ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലെന്താ, എങ്ങനെയാണ് നിങ്ങൾ പങ്കെടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, വളരെ സിമ്പിളായിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി. ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൂപേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. എന്താ ചെയ്യേണ്ടത്, പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൂപേ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. ശേഷം സെപ്റ്റംബർ 5-ന് മുമ്പായിട്ട് നിങ്ങൾ നാട്ടിലേക്ക് പണം അയക്കുക. ഇതിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നത് സെപ്റ്റംബർ 6-ാം തീയതി അജ്മാനിൽ വെച്ച് നടക്കുന്ന നമ്മുടെ തൃശ്ശൂർ കൂട്ടായ്മയുടെ ഈണം എന്ന ഓണാഘോഷ പരിപാടിയിൽ വെച്ചിട്ടാണേ. അപ്പം അതുകൊണ്ട് അത് 6-ാം തീയതി നടക്കുമ്പോൾ സെപ്റ്റംബർ 5-ന് മുമ്പ് നിങ്ങൾ പണം അയക്കുക. എന്നിട്ട് പണം അയച്ചതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ആ ട്രാൻസാക്ഷൻ ID ഇല്ലേ, ആ ID 058-610-59-80 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കുക. 058-610-59-80 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. ഇപ്പോൾ സെപ്റ്റംബർ 6-ലെ ഈണം 2026 വേദിയിൽ വെച്ചായിരിക്കും നമ്മൾ വിജയികളെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈണം ഇവൻറ്റിലെ ഡൂപേ ബൂത്ത് വിസിറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ ഓണത്തിന് ഡൂപേയിലൂടെ നിങ്ങൾക്ക് നാട്ടിലേക്ക് പണം അയച്ച് നിങ്ങളും ലക്കി വിന്നറാകാനുള്ള അവസരമാണ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ, ബിക്കോസ് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഡൂപേ എന്ന് പറയുമ്പോൾ യോ മണി യോ വേ അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത പാട്ടിന് ശേഷം വേഗം തിരികെ എത്താം.
2: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ
4: ബ്രോട്ട് യു ബൈ അൽ മറായ കാർ ആൻഡ് ബസ് റെന്റൽ, ദി മോസ്റ്റ് അഫോർഡബിൾ കാർ റെന്റൽ ഇൻ ദി UAE സിൻസ് 1993.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 എഫ്എം. ഹോം ഈസ് എ ഫീലിംഗ്.
5: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 എഫ്എം. ഹോം ഈസ് എ ഫീലിംഗ്.
6: ഓണപ്പൂവേ ഹോമൽ പൂവേ.
2: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബർഷാ ദുബായ്, അൽനഖീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
1: ഓണത്തിന്റെ നല്ലൊരു വൈബോട് കൂടി പായ്പാട്ടാറ്റിൽ വള്ളംകളി എന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ടാണ് നമ്മൾ കേട്ടത് അല്ലേ. യെസ്, അപ്പോൾ നിങ്ങളെ വെൽക്കം ബാക്ക് ചെയ്യുമ്പോൾ, ദിവസവും നമ്മുടെ വീടുകളിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നല്ലേ പാല്, മിൽക്ക് അല്ലേ. അപ്പോൾ നമ്മൾ കാപ്പി കുടിക്കാനാണെങ്കിലും ചായ കുടിക്കാനാണെങ്കിലും അല്ലെങ്കിൽ വെറുതെ കുടിക്കാനൊക്കെ അല്ലെങ്കിൽ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ സ്ഥിരമായിട്ട് പാൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ. സാധാരണയായിട്ട് നമ്മൾ ഈ പശുമ്പാലോ ആട്ടുംപാലോ ഒക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഗൾഫിലെത്തുമ്പോൾ ഒട്ടകത്തിൻ്റെ പാലും അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനിതുവരെ കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടുള്ളവരുണ്ടാവും, കാരണം അതിൻ്റെ ആ പ്രോഡക്റ്റിന് മീൻസ് അങ്ങനത്തെ കുറേ പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മാർക്കറ്റിൽ. എനിവേ, എന്തായാലും നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഈ എന്താ പാലുകളിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ നോക്കും, നല്ല നോക്കി വാങ്ങും, പോവും അല്ലേ. ചായ ഇടുന്നു അല്ലെങ്കിൽ അത് വെച്ച് തൈരുണ്ടാക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ നമ്മളിതിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ ഏതാ അടങ്ങിയിട്ടുള്ളതെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഫിറ്റ്നസ്സും നമ്മുടെ ഹെൽത്തും ഒക്കെ നോക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വിവിധ തരം പാലുകളിലെ പ്രോട്ടീൻ അളവുകളെ കുറിച്ചുള്ള ചില രസകരമായിട്ടുള്ള വിവരങ്ങൾ നമുക്കെന്ന് അറിഞ്ഞാലോ. അത് ഓരോ തരം പാലിലെയും പ്രോട്ടീൻ അളവും സവിശേഷതകളും വേറെ വേറെ ആട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചെമ്മരിയാട്ടിൻ്റെ പാലെടുക്കാം, ഷീപ്പ് മിൽക്ക്. ഇപ്പോൾ ചെമ്മരിയാട്ടിൻ്റെ പാൽ ആദ്യം എടുക്കാം. ചില പ്രോട്ടീൻ്റെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഈ ചെമ്മരിയാടിൻ്റെ പാലാട്ടോ. ഒരു കപ്പ് ചെമ്മരിയാടിൻ്റെ പാലിൽ ഏകദേശം 14.7 grams പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇത് സാധാരണ പശുമ്പാലിനേക്കാൾ ഇരട്ടിയാണെന്ന് ഓർക്കണം. ഇനി ആട്ടുംപാൽ എടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ദഹിക്കുന്ന ഈ ആട്ടുംപാലിൽ ഒരു കപ്പിൽ ഏകദേശം 8.7 grams പ്രോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസും ഈ വേർഡ് എപ്പോഴും എന്നെ ചുറ്റിക്കും കേട്ടോ. അപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്ക് കഴിക്കാൻ പറ്റിയ മികച്ചൊരു ഓപ്ഷനാണ് നമ്മുടെ ഗോട്ട് മിൽക്ക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സാധാരണ എപ്പോഴും ഉപയോഗിക്കുന്ന പശുവിൻ്റെ പാലെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പശുമ്പാലിൽ ഒരു കപ്പിൽ ഏകദേശം 8 grams പ്രോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ആട്ടുംപാലിൽ അതിനേക്കാളും 0.7 കൂടെ കൂടുതലാണെന്നേ ഉള്ളൂ. ഇതിൽ 8 grams പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പേശികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ എസൻഷ്യൽ അമിനോ ആസിഡ്സും ഈ നമ്മുടെ പശുമ്പാലിൽ ധാരാളം ഉണ്ടെന്നാണ്. ഇനി അടുത്തത് നോക്കിയാൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒട്ടകപ്പാല്, അപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് വളരെ പരിചയമുള്ള ഒരു മിൽക്കാണിത്. അപ്പോൾ ഇതിലൊരു ഏകദേശം 5.4 grams പ്രോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും നമ്മുടെ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കാനും ഈ ഒരു ഒട്ടകത്തിൻ്റെ പാല് വളരെ നല്ലതാണ്. ഇനി പ്ലാന്റ് ബേസ്ഡ് ഓൾട്ടർനേറ്റീവ്സ്, അതായത് സസ്യ അധിഷ്ഠിത മിൽക്ക് അല്ലെങ്കിൽ പാലുകൾ എന്ന് പറയുമ്പോൾ, അതായത് മൃഗങ്ങളുടെ പാല് കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ സോയാ മിൽക്കിൽ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ ഒരു കപ്പിൽ 7-8 grams പ്രോട്ടീൻ ആണ് കിട്ടുന്നത് കേട്ടോ. ഇനി ആൽമണ്ട് മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ്, ഒരു കപ്പിൽ 1-2 grams മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ നിത്യജീവിതത്തിലൂടെ കടന്നു പോകുന്ന മിൽക്ക് ഐറ്റംസിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ്റെ അളവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ദിവസേനയുള്ള ഡയറ്റിൽ ഏതുതരം പാലാണ് നിങ്ങൾ ഉപയോഗിക്കാറുള്ളതെന്ന് ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് മെസ്സേജ് അയക്കൂ. ഇതിൽ ഏതെങ്കിലും പുതിയ തരം പാലുകൾ പരീക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പറഞ്ഞു. എനിക്ക് തോന്നുന്നു എന്തായാലും ഈ സോയാ മിൽക്കൊന്നും ചായ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ ആൽമണ്ട് മിൽക്കും പറ്റത്തില്ല അല്ലേ. അതാണ് മൃഗങ്ങളുടെ പാലിൽ നിന്ന് മാറിക്കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം. എനിക്കറിയില്ല കേട്ടോ, ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അല്ലാതെ നമ്മൾ ഷേക്ക് അല്ലെങ്കിൽ ഡയറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും സോയ അതുപോലെ ആൽമണ്ട് മിൽക്കൊക്കെ ഉപയോഗിക്കുന്നത്. മറ്റേതൊക്കെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളത് ഐ ഡോണ്ട് നോ, നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞുതരൂ. 0585829220 എന്ന നമ്പറിലേക്ക്.
2: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier. Number 1 NGCC TNC apply.
5: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
6: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling. You are listening to Home 92.2 FM. Home is a feeling.
6: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാട് കടത്തണമെന്ന് അമിത്ഷാ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിപിഐക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വിമർശിച്ച് സിപിഐ മുഖപത്രം ജനയുഗം. സിപിഐ നേതാവ് സത്യൻ മൊകേരിയുടെ ലേഖനത്തിലാണ് പിണറായി വിജയനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉള്ളത്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വതയില്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് ലേഖനം പറയുന്നു. താൻ തീരുമാനിക്കും എല്ലാം എന്ന ഭാവം നന്നല്ല. യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധമല്ല മുന്നണിക്കകത്ത് വേണ്ടത്. വേണ്ടത് തുല്യ പങ്കാളിത്തവും സഹകരണവുമാണെന്നും സിപിഐ ലേഖനത്തിൽ പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി സിപിഐക്ക് അർഹതപ്പെട്ടതെന്ന് സിപിഐ സെക്രട്ടേറിയറ്റ് അംഗം പി പ്രസാദ് ചർച്ചകൾ നടക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഏകപക്ഷീയമായി അഭിപ്രായ പ്രകടനങ്ങൾ മുന്നണിയെ സഹായിക്കുന്നതല്ല. പദവി സിപിഐക്ക് അർഹതപ്പെട്ടത്. മുഖ്യമന്ത്രി പദവി വേണ്ടെന്ന് പറഞ്ഞ് മുന്നണി വിട്ട പാർട്ടിയാണ് സിപിഐ. മുന്നണി എല്ലാവരും ഒരുമിച്ച് ചേരുന്നത്. അത് ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് നേതാക്കൾ സ്വീകരിക്കേണ്ടതെന്നും പി പ്രസാദ് പ്രതികരിച്ചു. സിപിഐക്കെതിരെ മുൻമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ വി ശിവൻകുട്ടി. പിണറായി വിജയൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാറില്ലെന്ന് ശിവൻകുട്ടി. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട സിപിഎം സിപിഐ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ടി പി വധക്കേസിൽ സുപ്രീംകോടതിയിൽ ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകനെ മാറ്റാൻ തീരുമാനം. സിപിഎം സഹയാത്രികനായ പി വി ദിനേശിനെയാണ് മാറ്റുന്നത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര എന്നിവരിൽ ഒരാളെ കേസിൽ ഹാജരാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. മൂവാറ്റുപുഴ ജില്ലയാക്കാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തിരൂർ ജില്ലയ്ക്കായി മുസ്ലിം ലീഗ് രംഗത്ത്. സംസ്ഥാനത്ത് ആദ്യം രൂപീകരിക്കേണ്ടത് തിരൂർ ആസ്ഥാനമായ ജില്ലയെന്ന കുറുക്കോളി മൊയ്തീൻ എംഎൽഎ. തിരൂർ ആസ്ഥാനമായി ജില്ല വേണമെന്നത് കാൽനൂറ്റാണ്ടായുള്ള ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും ഓണാശംസകൾ നേർന്ന ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. പുതിയ തലമുറയ്ക്ക് പഴമയെ പകർന്നു നൽകി ഈ ഓണം ആഘോഷിക്കണമെന്ന് യൂസഫ് അലി. ഒരു മതവിഭാഗം മാത്രം ആഘോഷിക്കുന്ന ഉത്സവമല്ല ഓണം. ലോകമെങ്ങുമുള്ള മലയാളികൾ ജാതിമതഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. കേരളം പ്രതികൂല കാലാവസ്ഥയിലൂടെ കടന്നുപോവുകയാണെന്നും അതിനെ തരണം ചെയ്യുമെന്നും അദ്ദേഹം ഓണസന്ദേശത്തിൽ പറഞ്ഞു. പ്രവാസലോകത്തെ സംബന്ധിച്ച് യുദ്ധകാലത്തിലൂടെ കടന്നുപോവുകയാണ്. ഗൾഫിലെ വിശാലഹൃദയരായ ഭരണാധികാരികൾ ഇവിടുത്തെ പൌരന്മാരോടൊപ്പം തന്നെ നമ്മുടെ പൌരന്മാരെയും ചേർത്ത് പിടിക്കുകയാണ്. മലയാളികൾ ഒത്തുചേരുന്ന എല്ലാ കൂട്ടായ്മകളും ഓണം ആഘോഷിക്കുന്നത് സന്തോഷം പകരുന്നുവെന്നും എം എ യൂസഫ് അലി. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ് ഉള്ളത്. കതിർ ആപ്പിലൂടെ പണം ലഭിച്ചില്ലെന്ന കർഷകരുടെ പരാതിയിൽ പ്രതികരിച്ച് കൃഷിമന്ത്രി ടി സിദ്ദിഖ്, കർഷകർക്ക് വേണ്ട പണത്തിൽ ഭൂരിഭാഗവും നൽകിക്കഴിഞ്ഞു. ബാക്കി നൽകാനുള്ളത് ഉത്രാട ദിനത്തിൽ തന്നെ കൊടുത്തു തീർക്കും. ബാങ്കുകൾ മുഖേന അയക്കുമ്പോഴുള്ള സാങ്കേതിക കാലതാമസം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കൃഷിവകുപ്പിന്റെ കതിർ പദ്ധതി കർഷകർക്ക് വലിയ തിരിച്ചടിയായെന്നാണ് വാർത്ത. ഓണവിപണി ലക്ഷ്യമിട്ട് സംസ്ഥാനത്തെ കർഷകർ പ്രതിസന്ധിയിലായി. കൃഷിവകുപ്പിന്റെ വിപണിയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റ കർഷകർക്ക് പണം ലഭിച്ചില്ലെന്നാണ് കർഷകരുടെ പരാതി. 100 ദിവസം പൂർത്തിയാക്കി വി ഡി സതീശൻ സർക്കാർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശനത്തിന് അതീതരല്ല. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ സമീപിക്കും. നിക്ഷിപ്ത താൽപര്യത്തോടെ സർക്കാരിനെ കളങ്കപ്പെടുത്താനോ വളഞ്ഞിട്ടാക്രമിക്കാനോ ശ്രമിച്ചാൽ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് മുഖ്യമന്ത്രി. 3 മാസം പ്രായമാകുന്നതിനു മുൻപേ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരു സംഘം പ്രവർത്തിച്ചു. മാധ്യമവാർത്തകൾ സർക്കാർ ഇടപെട്ട് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് പിൻവലിപ്പിച്ചു എന്നത് നീചമായ പ്രചരണമായിരുന്നു. സർക്കാർ ഇടപെട്ടിട്ടേയില്ലെന്ന് മെറ്റ ഔദ്യോഗികമായി വിശദീകരണം നൽകിയതോടെ വ്യാജ പ്രചാരകർക്ക് ഇനി എന്ത് പറയാനുണ്ടെന്നും വി ഡി സതീശന്റെ ചോദ്യം. വാഹനങ്ങളിലെ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. പരിശോധന ശക്തമാക്കും. വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനും പിഴ ഈടാക്കും. പിഴ ഈടാക്കിയാൽ മോഡിഫിക്കേഷൻ മാറ്റി വീണ്ടും വാഹനം ഹാജരാക്കണം. റീലുകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിയമവിരുദ്ധ മോഡിഫിക്കേഷനുള്ള വാഹനങ്ങൾ കണ്ടെത്തണം. കഴിഞ്ഞ 3 മാസക്കാലയളവിൽ അനധികൃത മോഡിഫിക്കേഷനിലെടുത്ത നടപടി അറിയിക്കണം. എല്ലാ ആർടിഒമാരും അടുത്ത മാസം 3 ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഗതാഗത കമ്മീഷണറേറ്റ് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിച്ചത്. അനധികൃത കുടിയേറ്റത്തിൽ നടപടി കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്തും. സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് അമിത്ഷാ നിർദ്ദേശം നൽകി. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അനധികൃത കുടിയേറ്റം ഭീഷണിയാകുന്നു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞ് രേഖകൾ പരിശോധിച്ച് നിയമാനുസൃത നടപടികളിലൂടെ നാടുകടത്തണം. ഇതിന് സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളും തമ്മിൽ കൂടുതൽ ഏകോപനം വേണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകി. സ്പൈസ് ജെറ്റിന് നോട്ടീസ് നൽകി സിയാൽ. സ്പൈസ് ജെറ്റിന്റെ വിമാന സർവീസുകൾ വ്യാപകമായി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ഓഗസ്റ്റ് 1 മുതൽ വിമാന സർവീസുകൾ വൈകിയിരുന്നു. കൃത്യതയോടെ സർവീസ് നടത്തിയില്ലെങ്കിൽ സ്ലോട്ട് പിൻവലിക്കുമെന്ന് താക്കീത്. ഹിജാബ് ഇസ്ലാമിലെ അനിവാര്യ മതാചാരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജി തള്ളിയാണ് കോടതി നിരീക്ഷണം. ഏകീകൃത യൂണിഫോം നിർബന്ധമെന്നും കോടതി വ്യക്തമാക്കി. മതപരമായ ഇഷ്ടത്തിന്റെ പേരിൽ യൂണിഫോം മാറ്റാൻ അവകാശമില്ല. ഹിജാബ് അനിവാര്യമായ മതാചാരമാണെന്ന് തെളിയിക്കുന്ന മതിയായ തെളിവില്ലെന്നും കോടതി വിശദമാക്കി. പ്രയാഗ്രാജിലെ സ്വകാര്യ സ്കൂളിൽ 11 ക്ലാസിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥിനിയാണ് മാതാവ് മുഖേന കോടതിയെ സമീപിച്ചത്. പൊതുസ്ഥലങ്ങളിലും പാർക്കിംഗ് കേന്ദ്രങ്ങളിലും താമസ മേഖലകളിലും ഏറെക്കാലമായി ഉപേക്ഷിക്കുന്ന വാഹനങ്ങളും ബോട്ടുകളും നഗരത്തിന്റെ ഭംഗിക്കും പൊതുസൌകര്യങ്ങൾക്കും ഭീഷണിയെന്ന് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി. ഉപയോഗശൂന്യമായ വാഹനങ്ങളും ബോട്ടുകളും പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാതെ ഉടമകൾ മാറ്റുകയോ അറ്റകുറ്റപ്പണി നടത്തി പരിപാലിക്കുകയോ നിയമാനുസൃതമായി ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good afternoon. Dubai-il ippol samayam 2 mani kazhinju 7 minute.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 54%.
4: Weather update.
3: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
7: You are

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണെങ്കിലും കൂടെ പാടും. ആ ഒരു ആവേശം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഓണക്കാലം ആയതുകൊണ്ട് തന്നെ അല്ലേ. ഇനിയിപ്പോൾ ഓണക്കാലം അല്ലെങ്കിൽ പോലും തിത്തിത്താരാ തിത്തിത്തൈ എവിടെ കേട്ടാലും നമ്മളങ്ങ് പാടിക്കോളും എന്നുള്ളതാണ്. അപ്പൊ കേറി വാടാ മക്കളെ, കേറി വാ. ഇത് ഹോമെടാ, നമ്മുടെ വീടെടാ, ഹോം 92.2 FM-ൽ മലയാളിയിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അപ്പോ എല്ലാവരെയും ഇന്ന് ഉത്രാട പൂനിലാവേ എന്നാണ് വിളിക്കേണ്ടത്. കേറി വാ, ഉത്രാട പൂനിലാവേ വാ. എനിക്ക് പാടാൻ അറിയാത്തോണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇത് മുഴുവൻ പാടിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഉത്രാടമാണ്, ഉത്രാട പാച്ചിലാണ് എല്ലാവരും. അത് ശരിക്കും നാട്ടിൽ നമ്മൾ പറയും, നമുക്ക് നാട്ടിലാണ് അത് കുറച്ച് കൂടുതലായിട്ട് ഫീൽ ചെയ്യാന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇവിടെ നമ്മുടെ ഈവൻ നമ്മുടെ ഓഫീസിലാണെങ്കിൽ പോലും എല്ലാവരും ഭയങ്കര തിരക്കാണ് കേട്ടോ. ഉത്രാടത്തിൻ്റെ ആ ഒരു പാച്ചിൽ ഇവിടെയും ഉണ്ടെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ഇവിടെ ഓണം ഒരുക്കുന്ന, അല്ലെങ്കിൽ ഓണം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന എല്ലാവരുടെ വീട്ടിലും ഓഫീസിലും ഒക്കെ ആ ഒരു ഉത്രാട പാച്ചിൽ എന്തായാലും ഉണ്ട്. ഇന്ന് നമുക്ക് ഉത്രാടമായിട്ട് സ്പെഷ്യൽ അതിഥി വന്നിട്ടുണ്ട്. നമ്മുടെ മാവേലി തമ്പുരാൻ നേരത്തെ നമ്മുടെ ഹോം എഫിലേക്ക് വന്നു എന്നുള്ളതാണ്. സാധാരണ തിരുവോണ നാളിലാണ് മാവേലി തമ്പുരാൻ വരുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഹോം എഫിൽ ഇപ്പം അവിടെ ഐശ്വര്യമായിട്ട് ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഇരിക്കുകയാണ് മാവേലി തമ്പുരാൻ. ഇപ്പം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ലൈവിലേക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം കേട്ടോ. മാവേലി തമ്പുരാൻ ഞങ്ങൾ പണ്ടേ ഫ്രണ്ട്സാണ്, എല്ലാ മലയാളികളുടെയും സുഹൃത്ത് തന്നെയാണ് അല്ലേ. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ പ്രിയപ്പെട്ടതാണ് മാവേലി എന്ന് പറയുന്നത്. പിന്നെ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് ആരാണ് മാവേലി വേഷത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയാം. പിന്നെയും കുറച്ച് അതിഥികൾ കൂടെ ഇന്ന് നമ്മുടെ കൂടെ മലയാളിയുടെ അതിൽ ചേരുന്നുണ്ട്. അപ്പം അതെല്ലാം കേൾക്കാനായിട്ട് നിങ്ങളിങ്ങനെ കാത്തിരിക്കണം. ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാവും മാവേലിക്കും കൂട്ടുകാർക്കും ഒക്കെ. നമുക്ക് കേൾക്കണ്ടേ അതൊക്കെ. അപ്പം ശരി, ഇപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടും ഞാൻ അതിനിടയിൽ പ്ലേ ചെയ്യാം. ഉത്രാട ആശംസകൾ എല്ലാവർക്കും അറിയിക്കുകയാണ്. നാളെ തിരുവോണമായതുകൊണ്ട് തന്നെ സ്പെഷ്യലായിട്ട് ഇന്നേ എല്ലാവർക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ആശംസകളൊക്കെ അറിയിക്കാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുന്നുണ്ടായിരിക്കും. മെസ്സേജൊക്കെ അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. നമുക്കിപ്പോൾ ട്രെൻഡിങ് സോങ് കേട്ടിട്ട് വന്നാലോ.
1: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: Chuttu bullunna maribhoomi. ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോർ തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
2: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
3: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ് ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാവരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ ഇടഞ്ഞ CPI. പിണറായി വിജയന് CPI യുടെ പരസ്യ വിമർശനം. മുന്നണി മര്യാദ പഠിപ്പിച്ച CPI. CPI CPM ബന്ധം ഉലയുന്നു.
8: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
9: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
10: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
11: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
10: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
12: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
13: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
14: Affordable and immediate. That's the power of radio advertising.
15: For our special packages, call now or WhatsApp to 055-666-5859.
16: That's 055-666-5859.
17: Home 92.2 FM. Home is a feeling.
18: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം is a feeling.
19: മലയാളി ഡാ
0: മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
5: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബർഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

0: ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ ഇമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: ഇത് ഹോമെടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അങ്ങനെ ഞാനിങ്ങനെ മെസ്സേജ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇന്ന് നമ്മുടെ മലയാളിടായുടെ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും എല്ലാമായിട്ടുള്ള റഹീം ഈസയുടെ ബർത്ത്ഡേ ആണെന്ന് മനസ്സിലായി. ഞാൻ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ റഹീം ഈസ, ഹാപ്പി ബർത്ത്ഡേ റഹീം ഈസ എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് മലയാളിടാ ഫാൻസ് അസോസിയേഷൻ്റെ ആൾക്കാരാണോ അതോ റഹീം ഈസയുടെ ഫാൻസ് അസോസിയേഷൻ വല്ലതും ഉണ്ടോ ഇവിടെ? എന്തായാലും കൊള്ളാം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ മലയാളിടായുടെ ഫാൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണെന്ന് സ്വന്തമായിട്ടാണ് പറയുന്നത് കേട്ടോ. ഇതൊന്നും ഞാനറിഞ്ഞില്ല. എന്തായാലും സന്തോഷം. നമ്മുടെ റഹീം ഈസയുടെ ജന്മദിനമാണ് ഇന്ന്. അപ്പോൾ റഹീം ഈസയ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മെഹബൂബ, ഇന്ന് നമ്മുടെ മലയാളിടാ കേൾക്കുന്ന എല്ലാവർക്കും നബിദിന ആശംസകളും പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും നബിദിന ആശംസകൾ കേട്ടോ. ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയതാണ്. പിന്നെ നമ്മുടെ സീമ ഇങ്ങനെ റേഡിയോ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്, സീമ ഷാജി. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, വള കിളുങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, ഷീബ കുപ്പിവള ഇട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുപ്പിവള ഇട്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പിവള ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുപ്പിവള ഇടാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ അത് ഇടും എന്നുള്ളതാണ്. അപ്പം സീമ ഷാജിക്ക് കൊതിയാവുന്നു കുപ്പിവളയുടെ ശബ്ദം കേൾക്കുമ്പോഴെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ എൻ്റെ മൂത്ത ചേച്ചി, എനിക്ക് രണ്ട് ചേച്ചിമാരാണുള്ളത്, എൻ്റെ മൂത്ത ചേച്ചി അവളെല്ലാ പ്രാവശ്യം പോകുമ്പോഴത്തേക്കും നിറയെ കുപ്പിവള വാങ്ങി തന്നേക്കും. പ്രത്യേകിച്ചും ഓണത്തിൻ്റെ സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗിഫ്റ്റായിട്ട് കുറേ കുപ്പിവള തന്നേക്കും. ഇപ്രാവശ്യം ഇന്നിപ്പോൾ ഞാൻ ഉടുത്തിരിക്കുന്ന സാരിയും എൻ്റെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. അവൾക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ ഞാൻ നിറയെ കുപ്പിവളയൊക്കെ ഇടുന്നത്. ചേച്ചി ഇടാറുണ്ട്, ചേച്ചിമാർ രണ്ടുപേരും ഇടുക. എന്നാലും മൂത്ത ചേച്ചിക്കാണ് ഒരുപാട് ഇഷ്ടം കുപ്പിവള ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഇങ്ങനെ സാരിയൊക്കെ ഇട്ടിട്ട് ചേച്ചിക്കൊരു ഫോട്ടോ അയച്ചു കൊടുത്തു കുപ്പിവളയൊക്കെ ഇട്ടിട്ടുള്ള. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി. അവരുടെ സന്തോഷമാണല്ലോ നമുക്ക് വലുത് ഇല്ലേ. പിന്നെ സുജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഷമീൽ, അതുപോലെ റസാഖ്, വിനോദ്, ഹംസ, നൂർ, ഒരുപാട് പേര്, ഹരികുമാർ, ഒത്തിരി പേര് നമ്മുടെ റഹീം ഈസയ്ക്ക് ജന്മദിന ആശംസകളും അറിയിച്ചിട്ടുണ്ട്. നിർമ്മലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് നിർമ്മൽ, സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹലോ ഹലോ, മൈക്ക് ചെക്ക്, ഇവിടെ പറയുന്ന അവിടെ കേൾക്കാമോ അതോ ഉത്രാട പാച്ചിലാണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പാച്ചിലും പായലുമൊക്കെ ഉണ്ട്, പക്ഷേങ്കിലും നിങ്ങൾ വിട്ടിട്ടുള്ള ഒരു കളിയില്ല എന്നുള്ളതാണ്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് ഗസ്റ്റിനെയൊക്കെ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. അപ്പം അടുത്ത പാട്ടൊക്കെ നമുക്ക് കേട്ടിട്ട് വരാം. അടുത്ത ജയിലർ 2 പാട്ടാണ് എല്ലാവർക്കും വേണ്ടി പ്ലേ ചെയ്യുന്നത്, കേട്ടാലോ.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் டு யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are tuned into Home 92.2 FM. Home is a feeling.
2: Traffic update.
3: Traffic update.
4: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
5: ഒരു സത്യം പറയട്ടെ, ഞാനിവിടെ ഇരുന്ന് നല്ല ബോലലൊക്കെ പാടിക്കൊണ്ടിരുന്നോണ്ട് ട്രാഫിക് അപ്ഡേറ്റ് നോക്കിയില്ല. പെട്ടെന്ന് അയ്യോ പാട്ട് കഴിയാറായപ്പോഴാണ് ഇവിടെ എൻ്റെ ട്രാഫിക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ മാപ്പ് നോക്കിയപ്പോൾ ഒന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് അറിയാം എവിടെ എവിടെയൊക്കെയാണ് തിരക്കുള്ളത് കാര്യങ്ങളൊക്കെ. അപ്പോൾ എവിടെ തിരക്കാണെങ്കിലും ട്രാഫിക് ഒക്കെ ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ കൂടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ പോകുന്നവർ ശ്രദ്ധിക്കും എന്ന് വിചാരിച്ച് നമ്മളെപ്പോഴും വണ്ടി ഓടിക്കാൻ പാടില്ല. നമ്മളുടെ ശ്രദ്ധ പൂർണ്ണമായിട്ടും ഡ്രൈവിങ്ങിലായിരിക്കണം. സുരക്ഷിതരായിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. ഉത്രാടപ്പാച്ചിലൊക്കെ കാണും. ഇന്നൊക്കെ ചിലപ്പോൾ ഉച്ച മുതലേ ലീവ് എടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും, നാളെയൊക്കെ ലീവായിരിക്കും. അപ്പോൾ എത്ര തിരക്കാണെങ്കിലും നമ്മുടെ ആ ഒരു ശ്രദ്ധ കൂടുതലായിട്ടും ട്രാഫിക്കിൽ തന്നെ, സോറി, ഡ്രൈവിങ്ങിൽ തന്നെ ഉണ്ടാവട്ടെ കേട്ടോ. ഞാൻ ട്രാഫിക് അപ്ഡേറ്റ് നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾ അറിയിക്കണം, മറന്നു പോകരുത്. 0585829220 അതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ.
4: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.
8: പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ ഇടഞ്ഞ CPI. പിണറായി വിജയന് CPI-യുടെ പരസ്യ വിമർശനം. മുന്നണി മര്യാദ പഠിപ്പിച്ച CPI. CPI-CPM ബന്ധം ഉലയുന്നു.
9: Let's talk with Mini Padma. വിളിക്കാം toll free number 800-9220. Monday to Friday 4 to 5 PM. Only on Home 92.2 FM.

മലയാളിഡാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഈ പഞ്ചായത്തിൽ ഇന്ന് മൊഞ്ചു പെരുത്ത സുന്ദരിയല്ല വന്നിരിക്കുന്നത്, സുന്ദരൻ ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ യു എ ഇ മൊത്തം എപ്പോഴും എല്ലാ ഓണക്കാലത്തും വന്ന് അനുഗ്രഹിക്കുന്ന സുന്ദരനായ, ഏറ്റവും സുന്ദരനായ മാവേലി ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. ഒപ്പം തന്നെ സീഖ് മേളം യു എ ഇയും നമ്മുടെ കൂടെയുണ്ട്. വിഹാൻ ആനന്ദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. 5 വയസ്സുള്ള ആ കുഞ്ഞു സുന്ദരൻ ചെണ്ടമേളവുമായിട്ട് മോന്റെ അച്ഛനും എല്ലാവരും ഇന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ഓണം നമുക്ക് വരവേറ്റുകളെ. മാവേലി തമ്പുരാനെ വെൽക്കം.

0: താങ്ക് യു, താങ്ക് യു, ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ സീക്ക് യു എ ഇ മേളം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മാവേലി തമ്പുരാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെണ്ടമേളത്തിലേക്കും കൂട്ടുകാരിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തമ്പുരാനെ ആണല്ലോ ആദ്യം നമ്മൾ ക്ഷണിക്കേണ്ടത്. സാധാരണ തമ്പുരാൻ നമുക്ക് വന്ന് അനുഗ്രഹം തരും. ഇന്നും തമ്പുരാനെ സ്വാഗതം.
1: നമസ്കാരം.
0: നമസ്കാരം. എന്തൊക്കെയുണ്ട്? എപ്പോൾ എത്തി പാതാളത്തിൽ നിന്ന്?
1: ഇവിടുന്ന് ഇവിടെ എത്തിയിട്ട് ഒരാഴ്ച മുമ്പേ എത്തിക്കഴിഞ്ഞു. കർക്കിടകത്തിലെ ഇവിടെ എത്തിക്കഴിഞ്ഞു.
0: ഇപ്രാവശ്യം നമ്മള് എന്താണാവോ ഈ കർക്കിടകത്തിൽ അത്തം വരേണ്ട കാര്യം?
1: കാരണം നമ്മള് പ്രവാസികൾക്ക് ഒന്ന് മുമ്പോട്ടാണല്ലോ ഓണം. ഇനിയിപ്പോ 6 മാസം ഡിസംബർ വരെ ഇവിടെ തന്നെ കാണും.
0: ഓക്കെ. ലിജിത് മാവേലി അല്ലേ? ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അങ്ങനെ തന്നെയാണ് പേര്. എത്ര കൊല്ലായി മാവേലി ആയിട്ട്? ഇപ്പോ
1: ഏകദേശം 6 വർഷമായി കണ്ടിന്യൂ ആയിട്ട്.
0: ഈ ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ മാവേലി തമ്പുരാന്റെ ഈ ഒരു ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് മുഖമൊക്കെ നല്ല തുടിപ്പിച്ച് ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ് അല്ലേ? അതിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ ഇങ്ങനെ തന്നെ ഇരിക്കാൻ വേണ്ടിട്ട്?
1: ഭക്ഷണ രീതിയെല്ലാം മെയിൻറ്റെയിൻ ചെയ്യും.
0: ചെയ്യുന്നുണ്ട്. എങ്ങനെ തമ്പുരാന്, വെജിറ്റേറിയൻ ആണോ കൂടുതൽ ഇഷ്ടം?
1: ഏയ്, അങ്ങനൊന്നുമില്ല.
0: ഓക്കെ. ഇത് നമ്മുടെ ലിജിത് മാവേലി. യുഎഇയിലും മിക്കവാറും എല്ലാ പ്രോഗ്രാമിനും ഓണക്കാലത്ത് പോകുന്നവർക്കൊക്കെ ഇദ്ദേഹത്തെ അറിയാമെന്നുള്ളതാണ്. ശരിക്കും യുഎഇയിലെ മാവേലിമാരിൽ ഏറ്റവും കൂടുതൽ മുഖം മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ചെറിയ കുട്ടികൾക്കൊക്കെ, ഇപ്പോൾ നമ്മുടെ വിഹാനെ പോലെയുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിൽ മാവേലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിജിത്തിൻ്റെ മുഖമാണ് ആദ്യമായിട്ട് ഓടി വരുന്നത്. അപ്പോൾ ഒരുപാട് കാലമായി, ഇപ്പോൾ 6 വർഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. ഈ മാവേലിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എവിടെ ചെന്നാലും ഒരു സ്പെഷ്യൽ സ്ഥാനമാണ്. ഇപ്പോൾ നമ്മളൊക്കെ അങ്ങോട്ട് മാറി നിൽക്കണം, മാവേലി ആയിരിക്കും മുന്നിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രമുഖ വ്യക്തിത്വങ്ങളെയൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും. ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ചിട്ട് മാവേലി തമ്പുരാന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അല്ലെങ്കിൽ കാണാൻ പറ്റിയ ഒരു വ്യക്തി ആരാണ് ഇവിടെ യുഎഇയിൽ?
1: കഴിഞ്ഞ പ്രാവശ്യം അതൊരു വലിയൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ചിത്ര ചേച്ചി ഒന്നിച്ച് വിളക്ക് കൊളുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒത്തിരി സെലിബ്രിറ്റീസും അതുപോലെ ഫിലിം ഫീൽഡും രാഷ്ട്രീയമായിട്ടില് എല്ലാരും ഒന്നിച്ചും ഉണ്ടായിരുന്നു. എല്ലാരും അതൊക്കെ അതിനെക്കാട്ടി ഏറെ അപ്പുറമാണ് ചിത്ര ചേച്ചി. അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു.
0: സാധാരണ മാവേലി തമ്പുരാനെ കാണാനായിട്ടാണ് എല്ലാരും ആഗ്രഹിച്ചിരിക്കുന്നത്. എങ്കിലും മാവേലിയായിട്ട് ആ വേഷം ഇടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ഇല്ലേ, അത് ചിത്ര ചേച്ചിയുടെ മുന്നിൽ ചെന്നപ്പോൾ വളരെയധികം സന്തോഷമാണെന്ന് മനസ്സിലായി. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ ഹോം എഫ് എമ്മിന്റെ ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ എല്ലാവരും തമ്പുരാൻ വന്നപ്പോൾ, പ്രത്യേകിച്ച് ചെണ്ടമേളമൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തിറങ്ങി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യത്തെ തവണയൊക്കെ ഇങ്ങനെ മാവേലി വേഷം കിട്ടിയപ്പോൾ കുറച്ചെങ്കിലും അയ്യോ വേണോ വരുന്നോ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നോ?
1: അതെ, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തെല്ലാം പോയി ഇങ്ങനെ നമുക്കൊരു ഫേസ് ചെയ്യാൻ ഒരു ചമ്മൽ പോലെയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അവർ തന്നെ ആ സ്വീകാര്യതയും അവരവര് ബഹുമാനവും റെസ്പെക്ടും നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഞാൻ എന്തോ ആണെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയിരുന്നു.
0: ശരിക്കും നമ്മള് യുഎഇയിലാണ് ജീവിക്കുന്നത്, നമ്മുടെ പോറ്റമ്മ നാടെന്നാണ് നമ്മള് യുഎഇ.
1: പക്ഷെ അവർ തന്നെ ആ സ്വീകാര്യതയും അവരവര് ബഹുമാനവും റെസ്പെക്ടും നമുക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഞാൻ എന്തോ ആണെന്ന് എനിക്ക് തന്നെ തോന്നിപ്പോ
0: തോന്നിപ്പോ
1: അത് വളരെ ഒരു വേറെ തന്നെ ഒരു വ്യത്യസ്ത

0: ചില ആൾക്കാർ അങ്ങനെ നോക്കും, ചില ആൾക്കാർ ഈ ആഭരണങ്ങളെല്ലാം കണ്ട് ഇത് ഒറിജിനൽ ഗോൾഡ് ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ കൗതുകത്തോടെ ഇപ്പൊ ഫിലിപ്പീൻസ് ആയാലും വേണ്ടില്ല, നോർത്ത് സൗത്ത് എല്ലാ ഏകദേശം അറബ്സും വൈറ്റ് അറബ്സും എല്ലാവരും ഫോട്ടോ എടുക്കാനും എല്ലാം ഒരു കൗതുകം തന്നെയാണ് അവർക്കിപ്പോ. നമ്മളെക്കാട്ടി അറിയാം ഓണം എന്താണ്.
1: ഓക്കെ ഓക്കെ. ഈ ഏകദേശം ഇപ്പോ ഒരു ഓണത്തിന്, അതായത് ഒരു ഓണക്കാലത്ത് എത്ര ഓണസദ്യ വരെ കഴിക്കും?
0: ഇപ്പൊ ശരിക്കും പറഞ്ഞ ഓണസദ്യ കഴിക്കുന്ന മടുപ്പായി. ഒരു ഒരു സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-160 വേദിയെല്ലാം പങ്കിടാറുണ്ട്. എല്ലാവർക്കും സദ്യ കഴിക്കല് കുറവാണ്.
1: ഇപ്പോ നമ്മുടെ ഹോം എഫ് എം ഫാമിലിന്ന് കുറച്ച് പേര് ഇപ്പൊ നമ്മുടെ കൂടെ ഉണ്ട്. നിത്യ ഉണ്ട്, എല്ലാവർക്കും അറിയാം
0: നമ്മുടെ
1: പ്രിയപ്പെട്ട മിനി പത്മയുണ്ട്. അപ്പൊ എനിക്ക്
0: എന്നെ മുമ്പ് ഇന്റർവ്യൂ ചെയ്ത ഒരാളും കൂടിയാണ്.
1: ആണോ? ആ അത് ശരി. അപ്പൊ നമുക്ക് ഇവർക്കും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരിക്കും തമ്പുരാനോട്. അപ്പൊ അതിനു മുമ്പ് അവരിലേക്ക് പോകുന്നതിന് മുമ്പ് ചോദിക്കട്ടെ, ഇതൊക്കെ ഗോൾഡാണ്?
0: അല്ല, ഗോൾഡ് ആണ് ഇവിടെ
1: നടക്കുന്നത്. ശരി, വരൂ ബാ. നിത്യ, പത്മ, രണ്ടുപേർക്കും
2: ചോദിക്കാം.
1: വന്നോളൂ, വരിക.
3: എന്തായാലും ഞങ്ങളുടെ ഹോം എഫ് എമ്മിലേക്ക് ഈ ഉത്രാട ദിനത്തിൽ തന്നെ മഹാബലി ഒരുപാട് നല്ല മിടുക്കനായിട്ടുള്ള ഒരാളുമായിട്ട് ഒത്തിരി ചെണ്ട ടീമൊക്കെ ആയിട്ട് വന്നപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ആ സന്തോഷം ഞങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല, ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ഇപ്പോൾ ഈ ബിൽഡിങ്ങിൽ എത്ര 7 നിലയുണ്ട്, ഈ 7 നിലയിലുമുള്ള ആൾക്കാരിലേക്ക് അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കാരണം അവരെല്ലാവരും പുറത്തിറങ്ങി ഇന്ന് മഹാബലി കാണുന്നു. ചിലപ്പോൾ ഇവിടെ ആദ്യമായിട്ട് മഹാബലി കണ്ടവർ തന്നെ കാണും. അപ്പൊ പ്രജകളെയൊക്കെ കണ്ട പോലൊരു ഫീൽ ആയിരുന്നില്ലേ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഫീൽ ചെയ്തത്?
0: ഞാൻ കണ്ടിരുന്നു എല്ലാ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് ബിൽഡിങ്ങിലെ. അപ്പൊ ഓരോരോ ആൾക്കാർ തല പുറത്തിട്ടിട്ടും എല്ലാവരും ആ കൗതുകത്തോടെ നോക്കുന്ന കണ്ടിരുന്നു. വളരെ സന്തോഷം തന്നെ.
3: ഒരു 3rd ഫ്ലോറിലേക്കൊക്കെ നോക്കിയപ്പോ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഒരാൾ ചാടി പുറത്തിറങ്ങിയിട്ട് എന്താ നടക്കുന്നത്, ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. പിന്നീട് നോക്കിയപ്പോഴാണ് ആ ഓണം എന്താണെന്ന് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഗംഭീരമായിട്ടാണ് ചെണ്ടകൊട്ടലും മഹാബലിയും ഒക്കെ ആയിട്ട് എഴുന്നള്ളി വന്നത്. അപ്പൊ ഇവിടെ പലർക്കും പറഞ്ഞു കൊടുക്കുന്നത് മഹാബലി തമ്പുരാനാണ്. ഞങ്ങൾ പറയായിരുന്നേ, അതായത് മഹാബലി ആയിട്ട് ഇപ്പൊ ആദ്യം കയറി വന്നപ്പോ സാധാരണ ഒരു മനുഷ്യനായിട്ട് കയറി വന്നു. ഈ പറഞ്ഞ പോലെ ആടെ ആഭരണങ്ങളോട് അണിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ മഹാബലി തമ്പുരാൻ നമ്മുടെ കണ്ണിൽ നിറഞ്ഞു പോകും അത് കാണുമ്പോൾ തന്നെ. ഞങ്ങളിവിടെ പറയായിരുന്നു ശരിക്കും മഹാബലിയായി വേഷം കെട്ടി ആ രൂപത്തിലേക്ക് ചേക്കേറി കഴിഞ്ഞാൽ പ്രസിഡന്റോ ഇന്ത്യൻ പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ആൾക്കാർ വന്നാലും അവരെക്കാൾ ഒരു പടി മുന്നിലാണ് മഹാബലിയുടെ സ്ഥാനം അല്ലേ. ഇപ്പൊ ചിത്രചേച്ചിയെ കണ്ട ഓർമ്മകൾ പങ്കുവച്ചു. ഒരുപാട് കാലം, ഏറെ കാലം ഇത്തരത്തിൽ നല്ല ഒരു വേഷത്തിൽ ഞങ്ങളുടെ കൂടെ ഓണം ആഘോഷിക്കാൻ താങ്കൾക്ക് കഴിയട്ടെ, ഞങ്ങൾക്കും താങ്കളെ എല്ലാ ഓണത്തിനും കാണാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഇത്രയും സംസാരിച്ചുകൊണ്ടിട്ട് ഒന്നും പറയുന്നില്ലല്ലോ, വിട്ടു തന്നില്ലല്ലേ.
0: തീർച്ചയായിട്ടും വന്നത് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയോ വലിയ ആൾക്കാരായിരിക്കും. സാധാരണ ഇപ്പൊ ഞാൻ ഒരു ലിജിത്ത് എന്ന് പറഞ്ഞിട്ട് വന്നാൽ ചിലപ്പോ ആരും നമ്മളെ മൈൻഡ് ആക്കത്തില്ല. പക്ഷെ ഈ ഒരു രൂപത്തിലും വേഷത്തിലും ആ ഒരു കിരീടം വെച്ച് തന്ന ആള് ഒന്ന് എണീച്ച് നിൽക്കും, അതിന് ആ മഹാബലിക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം അത് വേറെ തന്നെയാണ്.
1: തീർച്ചയായിട്ടും
0: പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ്.
3: അതെ, ഇതൊരു എനിക്ക് തോന്നുന്നു ഓരോ നിയോഗങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ ജന്മത്തിലല്ലേ. തീർച്ചയായിട്ടും ഈ ഒരു ഗംഭീരമായിട്ട്, ഗാംഭീര്യം എന്ന് പറയുമ്പോൾ അത് കണ്ടു തന്നെ അറിയണം.
0: ആ ഗാംഭീര്യത്തിലാണ് നമുക്ക് എല്ലാം. പിന്നെ ഇവിടാണ് ഞാൻ കണ്ട ഒരു ഇതിൽ, നമ്മൾ ഇവിടെ പ്രവാസികൾ പറഞ്ഞാൽ നമ്മൾ 4 മാസം 5 മാസം ഓണാണ്. അപ്പോ എനിക്ക് ഏറെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഈ കുട്ടി ഇവിടെ വളരുന്ന കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി വലിയൊരു നമ്മളെ
1: ഓണത്തിന്റെ
0: കാര്യങ്ങളൊന്നും അറിയാം. അപ്പോ ഈ 2-3 മാസം ഓണാഘോഷം ഓരോ വ്യത്യസ്ത വേദികളും സംഘടനകളും അസോസിയേഷനുകളും അവരെല്ലാം ആഘോഷിക്കുമ്പോൾ ഈ കുട്ടികൾക്കെല്ലാം പറഞ്ഞു കൊടുക്കാനും അവരുടെ കൂടെ ഫോട്ടോ എടുക്കാനും ഇത് മാവേലിയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവർക്കൊരു അറിവും കൂടി കൊടുക്കാൻ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്.
1: തീർച്ചയായിട്ടും
0: മാത്രം കിട്ടിയ ഒരു അനുഗ്രഹം.
3: തീർച്ചയായിട്ടും ഇതൊരു ഒരു വേഷ പകർച്ച എന്നതിനേക്കാൾ ഉപരി ഒരു നിയോഗം കൂടിയാണ് അല്ലേ. പിന്നെ അത് മാത്രമല്ല, നമ്മള് ഇന്നത്തെ കാലത്ത് ഇപ്പം ആൽഫ ജനറേഷനിലേക്ക് വന്ന സമയത്ത് പല ആൾക്കാരും ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, മഹാബലി എന്ന് പറയുന്നത് 6-പാക്ക് ആണ് അത്രേ. പക്ഷെ ഞങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള മഹാബലി സമൃദ്ധിയുടെ നിറവോടുകൂടി ആ കൊടവയറും ആ ഗാംഭീര്യം ഒക്കെ നിലനിർത്തി പോകുന്നത്. എന്താണ് മഹാബലി ഇപ്പൊ ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന മഹാബലി തമ്പുരാന്റെ ഒരു അഭിപ്രായം?
0: ഞാനും കേട്ടറിവാണ് നമ്മളെ നാട്ടില് വെച്ചിട്ട് കാർട്ടൂണിസ്റ്റും കാര്യങ്ങളിലും കുറച്ച് കുടവയറും കാര്യങ്ങളില്ലേ. പക്ഷെ ഞാനും കുറെ വേദികളിൽ പ്രമുഖ കവിയും അതുപോലെ തന്നെ മിനിസ്റ്റേഴ്സ്, കഴിഞ്ഞ നമ്മളെ ഇപ്പോഴത്തെ CM കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഒരു വേദിയിൽ പങ്കിട്ടിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ ആളും ഈ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്, എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ കണ്ട മാവേലിനെ ഒരു ശരിക്കും മാവേലി ഇങ്ങനെയാണ് എന്നെല്ലാം പറഞ്ഞു കുറച്ച് വ്യത്യസ്തമായിട്ട് ആള് സംസാരിച്ചു
3: പറയുന്നുണ്ട്.
0: അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ ഒരു സന്തോഷം തന്നെയാണ്.
3: എന്നാലും ഞങ്ങൾക്ക് ഈ മാവേലി ഇഷ്ടം കേട്ടോ, മിനി പത്മനെ ഞങ്ങള്.
4: എനിക്കൊരു ചോദ്യമേ ഉള്ളൂ, ഒരിക്കൽ കൂടി നമ്മളെ കേരളം ഭരിക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ മാവേലി എന്ത് മാറ്റമായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്? ഏറ്റവും മനസ്സിൽ എന്താ കേരളത്തിന് ഇത് വേണം തോന്നുന്ന ഒരു ആഗ്രഹം എന്തായിരിക്കും, അല്ലെ നടപ്പാക്കി കൊടുക്കും?

0: എന്ന കാര്യം എന്തായിരിക്കും?
1: പറഞ്ഞ പോലെ മനുഷ്യർ എല്ലാവരും ഒന്നുപോലെ തന്നെ ആയിരിക്കണം. പിന്നെ എല്ലാവരും ഒത്തൊരുമയിലും ഒരുമിച്ചിട്ടും ജാതി മത വേഷം ഒന്നും ഇല്ലാണ്ട് നല്ല ഇതിൽ മുമ്പോട്ട് പോകണ, അടിയൊന്നും കൂടാണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു കുറെ സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അതൊക്കെ മാറി പോണെന്നാണ് ആവശ്യപ്പെടുന്നത്. ഒരു ഭരിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെയ്യാം.
2: തമ്പുരാനെ, ഇത് നമ്മുടെ ഒരു റേഡിയോ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യസമയത്ത് വാർത്തകളൊക്കെ പോകേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വാർത്ത കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് സംസാരിക്കാം. നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം, എങ്ങും പോരുത്. അങ്ങ് സദ്യ കഴിച്ചിട്ടാണോ വന്നത്?
1: സദ്യ കഴിച്ചിട്ടാണ് വന്നത്. നിങ്ങൾ പറഞ്ഞാൽ ഒന്നും കൂടി കഴിക്കും,
2: നിർബന്ധിക്കണമെന്ന് അല്ലേ? എന്തായാലും നമുക്ക് വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം. താങ്ക് യു. ഹോം 92.2 FM-ലൂടെ മലയാളിയുടെയാണ് എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വാർത്തകൾക്ക് ശേഷം നമ്മൾ സീഖ് മേളത്തിന്റെ ചെണ്ടമേളവും അതുപോലെ തന്നെ മാവേലിയും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. കൂടുതൽ വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുമിക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: 100 ദിനം തികച്ച വി ഡി സതീശൻ സർക്കാർ. പിണറായി വിജയന് സിപിഐയുടെ വിമർശനം. സിപിഐക്ക് ശിവൻകുട്ടിയുടെ മറുപടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിപിഐക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വിമർശിച്ച് സിപിഐ മുഖപത്രം ജനയുഗം. സിപിഐ നേതാവ് സത്യൻ മുഖേരിയുടെ ലേഖനത്തിലാണ് പിണറായി വിജയനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉള്ളത്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വതയില്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് ലേഖനം പറയുന്നു. താൻ തീരുമാനിക്കും എല്ലാം എന്ന ഭാവം നന്നല്ല. യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധമല്ല മുന്നണിക്കകത്ത് വേണ്ടത്. വേണ്ടത് തുല്യ പങ്കാളിത്തവും സഹകരണവുമാണെന്നും സിപിഐ ലേഖനത്തിൽ പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി സിപിഐക്ക് അർഹതപ്പെട്ടതെന്ന് സിപിഐ സെക്രട്ടേറിയറ്റ് അംഗം പി പ്രസാദ് ചർച്ചകൾ നടക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഏകപക്ഷീയമായ അഭിപ്രായ പ്രകടനങ്ങൾ മുന്നണിയെ സഹായിക്കുന്നതല്ല. പദവി സിപിഐക്ക് അർഹതപ്പെട്ടത്. മുഖ്യമന്ത്രി പദവി വേണ്ടെന്ന് പറഞ്ഞ് മുന്നണി വിട്ട പാർട്ടിയാണ് സിപിഐ. മുന്നണി എല്ലാവരും ഒരുമിച്ച് ചേരുന്നത്. അത് ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് നേതാക്കൾ സ്വീകരിക്കേണ്ടതെന്നും പി പ്രസാദ് പ്രതികരിച്ചു. സിപിഐക്കെതിരെ മുൻമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ വി ശിവൻകുട്ടി. പിണറായി വിജയൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാറില്ലെന്ന് ശിവൻകുട്ടി. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട സിപിഎം സിപിഐ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ടി പി വധക്കേസിൽ സുപ്രീംകോടതിയിൽ ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകനെ മാറ്റാൻ തീരുമാനം. സിപിഎം സഹയാത്രികനായ പി വി ദിനേശിനെയാണ് മാറ്റുന്നത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര എന്നിവരിൽ ഒരാളെ കേസിൽ ഹാജരാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. മൂവാറ്റുപുഴ ജില്ലയാക്കാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തിരൂർ ജില്ലയ്ക്കായി മുസ്ലിം ലീഗ് രംഗത്ത്. സംസ്ഥാനത്ത് ആദ്യം രൂപീകരിക്കേണ്ടത് തിരൂർ ആസ്ഥാനമായ ജില്ലയെന്ന കുറുക്കോളി മൊയ്തീൻ എംഎൽഎ. തിരൂർ ആസ്ഥാനമായി ജില്ല വേണമെന്നത് കാൽനൂറ്റാണ്ടായുള്ള ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും ഓണാശംസകൾ നേർന്ന ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. പുതിയ തലമുറയ്ക്ക് പഴമയെ പകർന്നു നൽകി ഈ ഓണം ആഘോഷിക്കണമെന്ന് യൂസഫ് അലി. ഒരു മതവിഭാഗം മാത്രം ആഘോഷിക്കുന്ന ഉത്സവമല്ല ഓണം. ലോകമെങ്ങുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. കേരളം പ്രതികൂല കാലാവസ്ഥയിലൂടെ കടന്നുപോവുകയാണെന്നും അതിനെ തരണം ചെയ്യുമെന്നും അദ്ദേഹം ഓണ സന്ദേശത്തിൽ പറഞ്ഞു. പ്രവാസലോകത്തെ സംബന്ധിച്ച് യുദ്ധകാലത്തിലൂടെ കടന്നുപോവുകയാണ്. ഗൾഫിലെ വിശാല ഹൃദയരായ ഭരണാധികാരികൾ ഇവിടുത്തെ പൌരന്മാരോടൊപ്പം തന്നെ നമ്മുടെ പൌരന്മാരെയും ചേർത്ത് പിടിക്കുകയാണ്. മലയാളികൾ ഒത്തുചേരുന്ന എല്ലാ കൂട്ടായ്മകളും ഓണം ആഘോഷിക്കുന്നത് സന്തോഷം പകരുന്നുവെന്നും എം എ യൂസഫ് അലി. 100 ദിവസം പൂർത്തിയാക്കി വി ഡി സതീശൻ സർക്കാർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശനത്തിന് അതീതരല്ല. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ സമീപിക്കും. നിക്ഷിപ്ത താൽപര്യത്തോടെ സർക്കാരിനെ കളങ്കപ്പെടുത്താനോ വളഞ്ഞിട്ടാക്രമിക്കാനോ ശ്രമിച്ചാൽ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് മുഖ്യമന്ത്രി. 3 മാസം പ്രായമാകുന്നതിന് മുൻപേ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരു സംഘം പ്രവർത്തിച്ചു. മാധ്യമവാർത്തകൾ സർക്കാർ ഇടപെട്ട് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് പിൻവലിപ്പിച്ചു എന്നത് നീചമായ പ്രചരണമായിരുന്നു. സർക്കാർ ഇടപെട്ടിട്ടേയില്ലെന്ന് മെറ്റ ഔദ്യോഗികമായി വിശദീകരണം നൽകിയതോടെ വ്യാജ പ്രചാരകർക്ക് ഇനി എന്ത് പറയാനുണ്ടെന്നും വി ഡി സതീശന്റെ ചോദ്യം. വാഹനങ്ങളിലെ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. പരിശോധന ശക്തമാക്കും. വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനും പിഴ ഈടാക്കും. പിഴ ഈടാക്കിയാൽ മോഡിഫിക്കേഷൻ മാറ്റി വീണ്ടും വാഹനം ഹാജരാക്കണം. റീലുകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിയമവിരുദ്ധ മോഡിഫിക്കേഷനുള്ള വാഹനങ്ങൾ കണ്ടെത്തണം. കഴിഞ്ഞ 3 മാസക്കാലയളവിൽ അനധികൃത മോഡിഫിക്കേഷനിലെടുത്ത നടപടി അറിയിക്കണം. എല്ലാ ആർടിഒമാരും അടുത്ത മാസം 3-ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഗതാഗത കമ്മീഷണറേറ്റ് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിച്ചത്. ഇന്ന് നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ ഇന്ന് നാടെങ്ങും വിവിധ ആഘോഷ പരിപാടികൾ. മദ്രസ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടന്നു. പ്രവാചകന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഇവയിൽ നബിദിന അവധി വെള്ളിയാഴ്ചയാണ്. നബിദിനാശംസകൾ നേർന്ന യുഎഇ പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ. അനധികൃത കുടിയേറ്റത്തിൽ നടപടികെടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്തും. സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് അമിത്ഷാ നിർദ്ദേശം നൽകി. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അനധികൃത കുടിയേറ്റം ഭീഷണിയാകുന്നു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞ് രേഖകൾ പരിശോധിച്ച് നിയമാനുസൃത നടപടികളിലൂടെ നാടുകടത്തണം. ഇതിന് സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളും തമ്മിൽ കൂടുതൽ ഏകോപനം വേണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകി. സൈബർ ഭീകരാക്രമണ കേസിൽ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA റെയ്ഡ് നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത്. സ്പൈസ് ജെറ്റിന് നോട്ടീസ് നൽകിയ സിയാൽ. സ്പൈസ് ജെറ്റിന്റെ വിമാന സർവീസുകൾ വ്യാപകമായി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ഓഗസ്റ്റ് 1 മുതൽ വിമാന സർവീസുകൾ വൈകിയിരുന്നു. കൃത്യതയോടെ സർവീസ് നടത്തിയില്ലെങ്കിൽ സ്ലോട്ട് പിൻവലിക്കുമെന്ന് താക്കീത്. ഹിജാബ് ഇസ്ലാമിലെ അനിവാര്യ മതാചാരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജി തള്ളിയാണ് കോടതി നിരീക്ഷണം. ഏകീകൃത യൂണിഫോം നിർബന്ധമെന്നും കോടതി വ്യക്തമാക്കി. മതപരമായ ഇഷ്ടത്തിന്റെ പേരിൽ യൂണിഫോം മാറ്റാൻ അവകാശമില്ല. ഹിജാബ് അനിവാര്യമായ മതാചാരമാണെന്ന് തെളിയിക്കുന്ന മതിയായ തെളിവില്ലെന്നും കോടതി വിശദമാക്കി. പ്രയാഗ്രാജിലെ സ്വകാര്യ സ്കൂളിൽ 11 ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥിനിയാണ് മാതാവ് മുഖേന കോടതിയെ സമീപിച്ചത്. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കിർഗിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രിയെ കാണുമെന്ന് പുടിൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. അതിനിടെ ചൈനയിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അതിർത്തി തർക്കം പരിഹരിക്കാനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി യുഎസ്. യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യങ്ങൾക്കുള്ള കർശന മുന്നറിയിപ്പ്. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്നാണ് ഉപരോധ നടപടികൾക്ക് യുഎസ് നൽകിയിരിക്കുന്ന പേര്. ഇറാനുമായി ഇടപാടുകൾ പാടില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രാഷ്ട്ര നേതാക്കളെ വിളിച്ച് ആവശ്യപ്പെടുമെന്നും സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ആരും അമേരിക്കയ്ക്ക് അതീതരല്ല എന്നും ഇറാനുമായി ഇടപാട് നടത്തിയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും സ്കോട്ട് ബെസന്റ്. സമാധാന ചർച്ചകളിൽ സഹകരിക്കാനായി ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് യുഎസ് നീക്കം. പൊതുസ്ഥലങ്ങളിലും പാർക്കിംഗ് കേന്ദ്രങ്ങളിലും താമസ മേഖലകളിലും ഏറെക്കാലമായി ഉപേക്ഷിക്കുന്ന വാഹനങ്ങളും ബോട്ടുകളും നഗരത്തിന്റെ ഭംഗിക്കും പൊതുസൌകര്യങ്ങൾക്കും ഭീഷണിയെന്ന് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി. ഉപയോഗശൂന്യമായ വാഹനങ്ങളും ബോട്ടുകളും പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാതെ ഉടമകൾ മാറ്റുകയോ അറ്റകുറ്റപ്പണി നടത്തി പരിപാലിക്കുകയോ നിയമാനുസൃതമായി ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു.
3: Home FM News was brought to you by Danya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
4: You are

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: മലയാളി ഡായാണ് എല്ലാരും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹോം 92.2 FM-ലൂടെ ഇത് ഹോം എടാ നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളി ഡാ നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അപ്പോ സാധാരണ ഈ സമയത്ത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്യും. ഇന്ന് എല്ലാവർക്കും അറിയാം ഉത്രാടമായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മുടെ മാവേലി തമ്പുരാൻ നമ്മുടെ കൂടെ ചേർന്നു. അതുപോലെ കഴിഞ്ഞ മണിക്കൂറിൽ മാവേലി തമ്പുരാനോടൊപ്പം തന്നെ ചെണ്ടമേളം, അദ്ദേഹത്തിന് അകമ്പടിയോടെ ചെണ്ടമേളത്തോടെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് വരവേറ്റത്. സീഖ് മേളമാണ്, സീഖ് മേളം UAE ആണ് ഇന്ന് നമ്മുടെ കൂടെ ചേർന്നത്. ഹെഡ്ഫോൺ കേൾക്കാമോ? കേട്ടൂടാ. അപ്പോൾ നമ്മുടെ സീഖ് മേളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നെന്ന് പറയുന്നത് വിഹാൻ എന്ന കൊച്ചു കൂട്ടുകാരനാണ്. 5 വയസ്സുള്ള കൊച്ചു മിടുക്കനാണ് നമ്മുടെ കൂടെ ചേരുന്നത്. ഓക്കെ, 5 വയസ്സുള്ള കൊച്ചു മിടുക്കൻ വിഹാനോടൊപ്പം തന്നെ വിഹാൻ ആനന്ദിനോടൊപ്പം തന്നെ വിഹാന്റെ അച്ഛൻ ആനന്ദ്, അതുപോലെ തന്നെ നിയാസ്, മനോജ്, അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ചേരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് ഈ ഓണക്കാലത്താണ് ഈ ചെണ്ടമേളങ്ങളൊക്കെ കൂടുതലായിട്ട് നമ്മുടെ UAE-യിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം വരുമ്പോഴാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. UAE-യിൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒന്നാണ് ഈ ചെണ്ടമേളം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങളെല്ലാവരെയും പരിചയപ്പെടുത്തണം. എനിക്ക് വിഹാനെക്കുറിച്ച് കൂടുതൽ അറിയണം, ഒന്ന് പറയാമോ?
1: ആദ്യമായി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഹോം ഓഫ് 92.2-നോട് ഹൃദയം നിറഞ്ഞ ഒരു നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതുകൂടാതെ ഹോം ഓഫ് 92.2 ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ സീഖ് മേളത്തിന്റെ ഹൃദയം നിറഞ്ഞ ഉത്രാടം ആശംസകൾ.
0: താങ്ക് യു.
1: പിന്നെ ആദ്യം നമുക്ക് വിഹാനിലൂടെയാണോ തുടങ്ങേണ്ടത്?
0: വിഹാനു എന്തൊക്കെയാ വിശേഷം? സുഖം. 5 വയസ്സായേ ഉള്ളു അല്ലേ വിഹാന്? ഏത് സ്കൂളിലാ
2: പഠിക്കുന്നത്?
0: എത്ര ക്ലാസ്സിലായി?
2: KG 1B.
0: നന്നായിട്ട് പഠിക്കോ അതോ ഇച്ചിരി ഇച്ചിരി ആണോ പഠിക്കാൻ ഇഷ്ടം?
2: നന്നായിട്ട്
0: പഠിക്കും. എങ്ങനെയാ ഈ ചെണ്ടമേളം പഠിച്ചത്? എല്ലാരും കൂടെ കൊട്ടുന്ന കണ്ടപ്പോ മോനും തോന്നിയോ? ആണോ? ആദ്യം ആരാ പറഞ്ഞത് മോന് ചെണ്ട തട്ടാൻ പഠിക്കണമെന്ന്? അച്ഛൻ. ഓക്കെ. ആരൊക്കെയാ വീട്ടില് വേറെ ചെണ്ടമേളം? അച്ഛനും
2: അച്ഛനും ഞാനും
0: മാത്രമേ ഉള്ളൂ. ഓക്കെ. ഈ അങ്കിൾമാരൊക്കെ എങ്ങനെയുണ്ട്? മനോജ് അങ്കിളും നിയാസ് അങ്കിളും, ഇവരിൽ ആരാ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? നിയാസ് അങ്കിളോ? ഓക്കെ. പിന്നെ കഴിഞ്ഞ ദിവസം എന്തോ പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നതായിട്ടല്ലോ, മോഡലിങ്ങോ അതിനകത്ത് സമ്മാനം കിട്ടിയെന്നൊക്കെ പറഞ്ഞല്ലോ, എവിടെയായിരുന്നു അത്? നല്ല കൊച്ചുമിടുക്കനായിട്ട് ഇങ്ങനെ നടന്നതിനാണോ? എന്തിനാ സമ്മാനം കിട്ടിയ? നല്ല കുട്ടി മോഡലാക്കി തിരഞ്ഞെടുത്തോ? ആണോ? ഓക്കെ. സ്കൂളിൽ എല്ലാരും ഫ്രണ്ട്സ് ഒക്കെ എന്തോ പറയും വിഹാൻ ചെണ്ടമേളൊക്കെ ചെയ്യുന്ന കണ്ടിട്ട്?
2: നല്ലയാന്ന് പറയും.
0: ആണോ? ഓക്കെ. പിന്നെ പ്രോഗ്രാമിനൊക്കെ പോകാൻ ഇഷ്ടമാണോ? ഇപ്പൊ നമ്മള് ചെണ്ടമേളൊക്കെ കൂട്ടുമ്പോ നിറയെ ശബ്ദം കേൾക്കും, കുറച്ച് കഴിയുമ്പത്തേക്ക് നല്ല ചൂട് വരും, കുറച്ച് വേർക്കാനൊക്കെ തുടങ്ങും. അപ്പോ മതിയാക്കാറുണ്ടോ അതോ ഇല്ല? അത് തീരുന്നത് വരെയും കൂടെ ഉണ്ടാവോ വിഹാൻ?
3: ആണല്ലേ.
0: ആ അത് ശരി.
1: വിഹാനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോ ഒരുപാട് പറയാനുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയ ഉടനെ മൂപ്പര് ആ ചെറിയ ചെണ്ട ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മളെല്ലാവരും എല്ലാ ചെറിയ സോങ്സ് ഒക്കെ ഇട്ട് ഇങ്ങനെ വരികയാണെങ്കിലും മൂപ്പര് തലേ ദിവസം കേട്ട അതല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പൊ പുതിയ ട്രെൻഡ് ഓരോരോ മൂവി സോങ്സ് സ്വയം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക യൂട്യൂബിൽ നോക്കിയിട്ട്.
0: ഓ അത് ശരി. തന്നെ കൊട്ടാൻ പഠിക്കുന്നുണ്ട്.
1: മൂപ്പിക്ക് അതൊരു ഇൻട്രസ്റ്റ് ആണ്, ഒരു ഹരാണ്. ഇപ്പൊ ശനിയാഴ്ച ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അറിയാം, അതായത് പ്രോഗ്രാം അച്ഛൻ പുറത്തു പോകുമ്പോഴേ ഒരു ടെൻഷനാ. അതായത് മൂപ്പര് ഷോക്ക് പോവാണോ
3: രാവിലെ
1: പുലർച്ചെ പോയിട്ട് വിളിക്കും അച്ഛനെ, അച്ഛാ ഇന്ന് ഏതെങ്കിലും പരിപാടി ഇല്ലേ, പോകണ്ടേ, നോക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്.
0: ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ചെണ്ടമേളം പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വാങ്ങി തരുവോ? ഓക്കെ, ആനന്ദിലേക്ക് വരട്ടെ. ആനന്ദ് എപ്പോഴാണ് ചെണ്ട പഠിക്കാൻ തുടങ്ങിയത്? കുട്ടിക്കാലം മുതലേ പഠിക്കുന്നത്?
4: ഞാൻ ചെണ്ട പഠിക്കുന്നത് സീത്രു ആണ്. 2018 ഞങ്ങളിവിടെ ടീം സ്റ്റാർട്ട് ചെയ്തത്. എന്റെ കൊലീഗ് അജയ് എന്നിട്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഞങ്ങള് സീഖിന്റെ അസോസിയേഷൻ ഉണ്ട്. സീഖ് എന്ന് പറഞ്ഞാൽ സൗത്ത് അരവള്ളി കൂട്ടായ്മ തൃശ്ശൂർ ഗ്രാമം. അപ്പൊ അവര് ഇങ്ങനൊരു അവരുടെ അസോസിയേഷന്റെ പ്രോഗ്രാമിന് വേണ്ടിട്ട് ഞാൻ ചെണ്ട, അത് സിംഗിൾ ഇവന്റ് ആയിട്ട് ചെണ്ട വന്നതായിരുന്നു. പിന്നെ ചെണ്ട അത് ഇപ്പൊ എന്നാ വിളിച്ചു, ഞങ്ങളൊക്കെ പോയി ടീമായി.
0: ഇപ്പൊ
4: ഫസ്റ്റ് പ്രോഗ്രാം നമ്മളങ്ങനെ ജസ്റ്റ് ചെണ്ടകളായിട്ട് ചെയ്തു, പിന്നെ ഞങ്ങൾ പ്രോഗ്രാംസ് വന്നു തുടങ്ങി. ഞങ്ങൾ കോളേജ് വന്നു തുടങ്ങി. അങ്ങനെ പിന്നെ സീക്കിന്റെ ഒരു മുന്നേറ്റായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട്. അങ്ങനെ അങ്ങനെ പഠിച്ചു. പിന്നെ ഇപ്പം
0: ഇപ്പോ 8 വർഷമായല്ലോ സീക്കിന്റെ ചെണ്ടമേളവും പ്രോഗ്രാമും ഒക്കെ വരുന്നു. ഇപ്പം സ്പെഷ്യൽ ആയിട്ട് ആരെങ്കിലും വിഹാനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുണ്ടോ?
1: ഒരുപാട്, തീർച്ചയായിട്ടും. വിഹാനും ഭയങ്കര നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പൊ വിഹാൻ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ച് പ്രത്യേകം എടുത്ത് ബുക്ക് ചെയ്യുമ്പോ പ്രത്യേകം ചോദിക്കാം. അപ്പൊ ചിലർക്ക് പേരറിയില്ലെങ്കിലും ആ കുഞ്ഞുമോനെ കൊണ്ടുവരണം. ഇനിയിപ്പൊ മൂപ്പര് അത്യാവശ്യം സ്റ്റേജസ് ഒക്കെ ചെയ്തു, ഫെമിലിയർ ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ കൊറേ ഫാഷൻ ഷോസ്, പിന്നെ സ്കൂളിലൊക്കെ മൂപ്പര് സ്റ്റാറാണ്. അപ്പം ചോദിക്കും പ്രോഗ്രാംസ് വരുമ്പോ വിഹാൻ ഉണ്ടാവും ചോദിക്കും. പിന്നെ സീക്കിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ SEEK സീക്ക് എന്ന് പറയുമ്പോ സൗത്ത് എളവള്ളി എമിറേറ്റ്സ് കൂട്ടായ്മ എന്നാണ് അതിന്റെ ഒരു ഫുൾ ഫോം. അപ്പൊ തൃശ്ശൂർ ജില്ലയിലെ എളവള്ളി എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലെ ഒരു കൂട്ടായ്മയാണ് ഈ സീക്ക് എന്ന് പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങള് ഇത് ഉത്ഭവം. അപ്പോ എന്റെ ഉപ്പ ഉണ്ടായിരുന്നു പി പി അഷ്റഫാണ് ഇതിന് ഉത്ഭവം കുറിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ മാഷ് ബഹുമാന്യ ഞങ്ങളുടെ മാഷ് ഷൈജു മാഷ് എന്നാണ് പേര്. അദ്ദേഹം ഇപ്പോ ലീവിന് വേണ്ടി ഇങ്ങോട്ട് നാട്ടിലേക്ക് പോയിരിക്കാണ്. ആളുടെ ശിക്ഷണത്തിലാണ് ഞങ്ങളെല്ലാവരും ചെണ്ടമേളം അഭ്യസിച്ചത്. പിന്നെ ചെറുപ്പം മുതലേ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന പലരും നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. ഉദാഹരണം മനോജേട്ടനുണ്ട്, പിന്നെ മറ്റു പല അംഗങ്ങളും ഉണ്ട്. ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും കൂടെ എത്തിപ്പെടാൻ പറ്റിയിട്ടില്ല, കാരണം എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ്. വീക്കെൻഡ്സിൽ എല്ലാ ഇവിടുന്ന് അങ്ങോട്ടുള്ള സീസൺ ഓൾമോസ്റ്റ് ഒരു 50-60 പ്രോഗ്രാംസ് ഞങ്ങൾ എല്ലാ വർഷവും ചെയ്തു വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റീസ് ഒരുപാട് പേര് കാണാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു
0: എനിക്കറിയാം, നമ്മുടെ മോഹിനിയാട്ടം പ്രൊമോഷൻ വന്നപ്പോ ഞാനും ഉണ്ടായിരുന്നു നമ്മുടെ ഹോം എഫ് എം. അപ്പൊ വിഹാനും നിങ്ങളുടെ ടീമും ഒക്കെ
3: ചെറിയ പിള്ളേരും കൂട്ടുന്നുണ്ട്. പക്ഷെ യു എയിലെ ഫസ്റ്റ് ചെറിയ ആളുകളെ വിഹാൻ
0: തന്നെയാണ്
3: ആദ്യമായിട്ട് ഇത് തുടങ്ങി വെച്ചത്. ഇപ്പൊ എല്ലാ ടീമിലും അവരും അതുപോലെ അനുകരിച്ച് ചെയ്യുന്നുണ്ട്. ചെറിയ പിള്ളേരെ മുന്നിലേക്ക് പൊട്ടുന്നുണ്ട്. ആള് കയറി നിന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, വെറുതെ നിക്കുന്നല്ല.
0: അല്ല, ഞാൻ അന്നേ ശ്രദ്ധിച്ചായിരുന്നു. ഇങ്ങനെ
3: എല്ലാവരെക്കാളും നന്നായിട്ട് അന്ന് മുതലേ ടീമിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കാല വർഷം തന്നെ സീക്കിലാണ്. അപ്പൊ അവിടെ മുതൽ ആള് സ്വയം ചെയ്യാണ്, സ്വയം ചെയ്ത് പഠിക്കുക.
0: മനോജേട്ടൻ എത്ര വർഷമായി ഇതില്?
3: ഞാൻ തുടക്കം മുതലുണ്ട്.
0: അല്ല, ഇതിന് മുമ്പ് നാട്ടിൽ നിന്ന് ചെയ്യുന്നുണ്ട്.
3: അവിടെ പഠിച്ചിട്ട് അവിടെ നിന്ന്
0: അരങ്ങേറി.
3: 2006 ദുബായിൽ 3 കൊല്ലം അവിടെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 2006 ദുബായിലേക്ക് വരുന്നത്. ഇവിടെ വന്ന് പിന്നെ അങ്ങനെ നമ്മൾ എന്തോ ഒരു ആവശ്യമായിട്ട് വേറെ സ്ഥലത്തേക്ക് പോയതാണ്.
0: അപ്പൊ
3: അങ്ങനെ ചെണ്ടമേള കണ്ടപ്പോ അന്നും ഇവരെ ഉപ്പായിരുന്നു വി പി അഷഫ് കാറി. അങ്ങനെ ഞാൻ ആ സ്ഥലത്ത് പോയപ്പോ അവരിങ്ങനെ പറഞ്ഞപ്പോ ചെണ്ടമേളത്തിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അവരെ നമ്പറേക്ക് തന്നു. ഞാൻ വൈകിട്ട് വിളിച്ചപ്പോ എന്നെ സ്ഥലത്തേക്ക് പോയത്. അപ്പൊ വേറൊരു ടീം,
0: വേറെ
3: ടീമിൽ ഫസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തു. പിന്നെ അവിടുന്ന് പിന്നെ അങ്ങനെ
0: നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത്രയും കൂടെ സംസാരിക്കാം. നമുക്ക് ഒരു ചെറിയ ബ്രേക്കും കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വരണം. കാരണം എങ്ങനെയാ നിയാസ് ഇതില് ചേർന്നത് എന്നൊക്കെ എനിക്ക് കൂടുതലായിട്ട് അറിയണം. അപ്പൊ ഒന്ന് കുറച്ചൊരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും തിരികെ എത്താം. ഹോം എഫ് എമ്മിലൂടെ എല്ലാവരും കേട്ടുകൊണ്ടേയിരിക്കുന്നത് മലയാളിയുടായാണെന്ന്, നമുക്ക് ഉത്രാടമായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പ്രോഗ്രാമാണെന്ന്. നമ്മുടെ കൂടെ മാവേലിയും സീക്ക് മേളം യു എയും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ വർത്തമാനം ഇനിയും നിങ്ങൾക്ക് കേൾക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Trending song of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ ഇടഞ്ഞ CPI. പിണറായി വിജയന് CPIയുടെ പരസ്യ വിമർശനം. മുന്നണി മര്യാദ പഠിപ്പിച്ച CPI. CPI-CPM ബന്ധം ഉലയുന്നു.
2: Let's talk with Mini Padma. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ഡേ ടു ഫ്രൈഡേ 4-5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-33-07-916.

0: ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പെർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.
1: ഓണപ്പാട്ട് കേട്ട് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്ക് സമ്മാനം സ്വന്തമാക്കാനായിട്ടുള്ള ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഡൂ പേയുടെ കാര്യമാണ്. ഈ ഓണം ഡൂ പേ ഒരുക്കുന്നത് ഒരു കിടിലൻ സമ്മാനമാണ്. ഈ ഓണത്തിനായിട്ട് നമ്മുടെ ഡൂ പേ നൽകുന്നത് ഒരു കിടിലൻ ഭാഗ്യ സമ്മാനമാണ്. അതായത് സെപ്റ്റംബർ 6th നമുക്ക് എല്ലാവർക്കും അറിയാം, അജ്മാനിൽ നമ്മുടെ ഈണം ഓണം ഈവൻ്റ് ഉണ്ട്. ഹോം എഫ് എം നടത്തുന്ന ഈണം ഓണം ഈവൻ്റ്, അവിടെ ഒരു ലക്കി ഡ്രോ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലക്കി ഡ്രോയിലൂടെ 1500 രൂപ വരെ നിങ്ങൾക്ക് സമ്മാനം നേടാനുള്ള അവസരമാണ് ഉള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൂ പേ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 5 മുമ്പ് നിങ്ങൾക്ക് നാട്ടിലേക്ക് പണം അയക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ട്രാൻസാക്ഷൻ ID 0586105980 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാം. ലക്കി ഡ്രോയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഈ ഓണത്തിന് നമ്മുടെ ഡൂ പേ ഒരുക്കുന്ന സമ്മാനമാണ് സെപ്റ്റംബർ 6 ഈണം ഓണം ഈവൻറ്റിൽ, അജ്മാനിൽ നടക്കുന്ന ഈണം ഓണം ഈവൻറ്റിലാണ് ലക്കി ഡ്രോയിലൂടെ നിങ്ങൾക്ക് 1500 ദിർഹം വരെ നേടാനുള്ള അവസരമുള്ളത്. ചെയ്യേണ്ടത് എത്രമാത്രം, പ്ലേ സ്റ്റോറിൽ നിന്ന് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൂ പേ ഡൗൺലോഡ് ചെയ്ത് ഡൂ പേയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. സെപ്റ്റംബർ 5 മുമ്പ് പണം നിങ്ങൾക്ക് നാട്ടിലേക്ക് അയക്കാം ഡൂ പേ വഴി. അതിനുശേഷം നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID 0586105980 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചിട്ട് ലക്കി ഡ്രോയിൽ പങ്കെടുക്കൂ. ക്യാഷ് പ്രൈസ് നേടാനുള്ള അവസരം മിസ്സാക്കരുതെന്നാണ് പറയാനുള്ളത്. വിജയികളെ ഞങ്ങൾ സെപ്റ്റംബർ 6 നടക്കുന്ന ഹോം എഫ് എം നമ്മുടെ തൃശൂർ ഈണം ഈവൻറ്റിലാണ് പ്രഖ്യാപിക്കുന്നത്. ഇനി ഒരു പാട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ സീഖ് മേളം UAE സംസാരിക്കാനുള്ള അവസരമാണ്. ഇപ്പോൾ റെഡിയാണോ എല്ലാവരും? വിഹാൻ വന്നോ സംസാരിക്കാൻ? ആ, എങ്കിൽ പിന്നെ നമുക്ക് സംസാരിക്കാമല്ലോ. ഞാൻ വിചാരിച്ചു പാവമല്ലേ ഉച്ചയ്ക്ക് വിഹാൻ വന്നതല്ലേ, വിഹാൻ ഒരു ചെറിയ ഗിഫ്റ്റ് എന്തെങ്കിലും തരണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ജ്യൂസ് മേടിച്ചു തന്നത്. കുടിച്ചോ, തണുത്ത ജ്യൂസ് കുടിക്കുവോ? ഇഷ്ടമാണോ? എനിക്ക് കേട്ടൂടല്ലോ, തലയാട്ടിയൊന്ന് ആരും കേൾക്കൂല. മക്കള് പറ, ജ്യൂസ് ഇഷ്ടാണോ?
2: ഇഷ്ടം.
1: ഏത് ജ്യൂസാ ഇഷ്ടം?
2: അവക്കാഡോ.
1: എത്ര എണ്ണം ഒക്കെ കുടിക്കും? ഒരെണ്ണേ കുടിക്കുള്ളോ?
2: 100
1: കുടിക്കും. ശരി, പിന്നെ ഇനി സ്കൂൾ തുറക്കാനായല്ലോ. വിഹാൻ ഇഷ്ടാ സ്കൂളിൽ പോവാൻ?
2: യെസ്.
1: ശരി, അപ്പൊ നല്ല കുട്ടിയായിട്ട് പഠിക്കണം, ഒപ്പം നല്ല ചെണ്ടമേളൊക്കെ കൊട്ടണം, എല്ലാത്തിനും പോണം കേട്ടോ. അച്ഛനെ ഉറങ്ങാൻ സമ്മതിക്കണ്ട, എല്ലാ ദിവസവും ചോദിക്കണം അടുത്ത ദിവസം എവിടെയാ പ്രോഗ്രാം, എവിടെയാ പ്രോഗ്രാം എന്ന്.
2: ഓക്കെ,
1: ഇനിയിപ്പോ എവിടെയാ പ്രോഗ്രാം
2: എനിക്കറിയില്ല.
1: ആ, അപ്പൊ നമുക്ക് അച്ഛനോട് ചോദിക്കാം. അച്ഛനോട് ചോദിക്കണോ നിയാസ് അങ്കിളിനോട് ചോദിക്കണോ?
2: നിയാസ് അങ്കിള്.
1: അത് ശരി, നിയാസ് അങ്കിള് ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നല്ലോ. അപ്പൊ ഇനി എന്നാണ് നിയാസ് അടുത്ത പ്രോഗ്രാം?
3: നാളെ ഞങ്ങൾക്ക് ഇനി ഇവിടെ നമ്മുടെ കണ്ടിന്യൂസ് ഈ ഒരു വീക്കെൻഡ് വരെ കണ്ടിന്യൂസ് ത്രൂ ഔട്ട് പ്രോഗ്രാം ഉണ്ട്. നാളെ പ്രോഗ്രാം ഉണ്ട്, അത് നമ്മുടെ കണ്ണൻ രവി ഗ്രൂപ്പിന്റെ ATK² എന്ന് പറഞ്ഞ അവിടെ ഓണസദ്യം വിത്ത് പെർഫോമൻസ് ആയിട്ടാണ്. പിന്നെ നെക്സ്റ്റ് 2 നിങ്ങൾ ഓൾസോ ഹോം ഓഫ് ഹോം അസോസിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് പ്രോഗ്രാം ഉണ്ട്, അവിടെ ഞങ്ങൾ ഉണ്ടാവും. പിന്നെ അതുപോലെ ത്രൂ ഔട്ട് വീക്കെൻഡ്സ് ഒക്കെ ഓൾമോസ്റ്റ് ബുക്ക്ഡ് ആണ്, കാരണം സീസൺ സ്റ്റാർട്ട് ആവുന്നത് ഈ ഒരു ടൈം മുതലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എങ്ങനെ വന്നാലും ഒരു 60-70 പ്രോഗ്രാംസ് നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ പലരും ഓണം സീസൺ ആയതുകൊണ്ട് ഓവറോൾ ഞങ്ങൾ ഒരു 25 ഗ്രൂപ്പിലുണ്ട്. പിന്നെ ഓണം സീസൺ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ പലരും നാട്ടിൽ പോയവരുണ്ട്. എന്നിരുന്നാലും ഒരു 20 ഏവറേജ് പിള്ളേരെയാണ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യും. പിന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പലരും ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ടീമിൽ ജോയിൻ ചെയ്യാൻ ചാൻസ് ഉണ്ടാവുമോ, ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് അതുപോലെ താളബോധം കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ നമ്മൾ ഓൾവേസ് വെൽക്കം ചെയ്യാറുണ്ട്.
1: നിങ്ങളുടെ ഈ ഒരു ഇതില് സീക്കിൽ ആരാ പഠിപ്പിക്കുന്നത്?
3: അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങളുടെ മാഷ് ഷൈജു മാഷാണ്, ഞങ്ങളുടെ റെസ്പെക്ടബിൾ ഞങ്ങളുടെ ഗുരുനാഥൻ. മൂപ്പര് ലീവിന് പോയിരിക്കാൻ നാട്ടിലേക്ക് ഫാമിലിയോടൊപ്പം ഓണാഘോഷം. കണ്ണൂരാണ് അദ്ദേഹത്തിന്റെ വീട്. പിന്നെ നാട്ടിൽ തന്നെ ഇത് അഭ്യസിച്ച് വന്നിരുന്ന ഒരു കലാകാരനാണ്. ആളിവിടെ വന്നിട്ട് ഞങ്ങളുടെ എന്റെ ഉപ്പ PP അഷ്റഫ് എന്ന പേര്, അപ്പോ അവര് ഭയങ്കര ക്ലോസ് ആണ്. അപ്പോ ഉപ്പയാണ് ഇങ്ങനെ ഒരു ആശയം വെച്ചത്, മാഷിനെ നമുക്ക് യൂസ് ചെയ്യാം, അപ്പൊ മാഷിനെ നമുക്ക് കുറച്ച് ചെറുപ്പക്കാരും കാര്യങ്ങളൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് നമുക്കൊരു ടീമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടും. പിന്നെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമം എളവള്ളി എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമമാണത്, അപ്പോ തൃശ്ശൂർ ജില്ലയിലെ. അപ്പോ ഈ പറഞ്ഞ പോലെ ഒരു പോപ്പുലാരിറ്റി കാര്യങ്ങൾ പ്രോഗ്രാംസിലൂടെ മുന്നോട്ട് പോവാം. കുറെ സ്റ്റേജസ് ഇത് നേരത്തെ പറഞ്ഞ പോലെ നാടൻപാട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഞങ്ങള് ഒരുവിധം ഇവിടെ പ്രൊമോഷന് വേണ്ടി വരുമ്പോ ലാസ്റ്റ് നമ്മുടെ നിവിൻ പോളിയും ടീമിന്റെ സർവമായ അതാണ് ഡയറക്റ്റ് സ്റ്റാർസിനെ നമ്മൾ മീറ്റ് ചെയ്തത്. അജു വർഗീസും ഡെല്ലൂരു അങ്ങനെ ടീമും ഈവൻ നമ്മൾ ഷാറൂഖ് ഖാന്റെ അതിനുവരെ ഞങ്ങള് ബുർജ് ഖലീഫയില് പോയിരുന്നു
4: കേട്ടോ.
1: അപ്പൊ
3: അതൊക്കെ നമ്മള് മമ്മൂക്ക ലാലേട്ട അതൊക്കെ നമുക്ക് ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. ഓ സൈമ അവാർഡ്സ് കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സാറുകളും ഇവിടെ വരുന്നതാണ്. ഈവൻ കമലഹാസൻ സാറും പൃഥ്വിരാജ് തുടങ്ങിയ ജോജു അവരൊക്കെ കൂടെ ഈ പറഞ്ഞ പോലെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റി അവരെ വെൽക്കം ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞത് ചെറിയ കാര്യമായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പൊ എല്ലാവരും എല്ലാ വീക്കെൻഡ്സും എൻഗേജ്ഡ് ആണ്, രസമാണ്. അതിന്റെ പിറകെ പോവാനും ഓടിച്ചാടാൻ. പിന്നെ അതിന്റെ കോർഡിനേറ്റർ ആയിട്ട് ഇപ്പോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആനന്ദാണ് കോൾസ് ആളുടെ നമ്പറാണ് കൊടുക്കുക. അപ്പൊ വർക്കിന്റെ ഇടയില് വർക്കിനേക്കാൾ കൂടുതൽ കോൾസ് ഇവൻ
4: പിരിഞ്ഞു പോയാൽ മതി, പക്ഷെ അതല്ലേ ചെയ്യുക. ഇതിന് തന്നെ നമ്മള് പോയിട്ട് അവിടെ ഇന്നിട്ട് കൊച്ചി വർത്തമാനം പറഞ്ഞ് സംസാരിച്ച് എല്ലാരും കൂടെ എൻജോയ് ആയിട്ടാണ് പിരിയുള്ളൂ. എല്ലാം കൂടെ ഒരു കൂട്ടായ്മ, പിന്നെ അത് മാത്രം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിംഗ് കാര്യങ്ങൾ എല്ലാ രീതിയിലും നല്ലൊരു കുടുംബമായിട്ട്.
5: ഒരേ കാര്യം പറഞ്ഞു വെച്ചാല് ബിഹാന്റെ കൊടുത്തി തുടങ്ങിന്റെ ആദ്യത്തെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത്.
1: ഓ അത് ശരി,
5: അതിലാണ് തുടക്കം.
1: നമ്മുടെ
6: ഒരു ഓണപരിപാടി ഇതുപോലെ നടക്കും, ഒരു ഓണക്കാലത്താണ്. അപ്പൊ ആളുടെ ആദ്യത്തെ ഇറങ്ങാന്നൊന്നും എനിക്കറിയില്ല. ഒരു കുട്ടി ഇങ്ങനെ ചെറിയ നമുക്ക് ശരിക്കും ചെണ്ടെടുത്ത് പൊക്കാൻ പോലും പറ്റാതെ 2.5 വയസ്സ് അല്ലേ സമയത്ത് കൊട്ടെന്ന് വെച്ചാല് ആറ്റിറ്റ്യൂഡോടുകൂടി കൊട്ടുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഇതാരെ ശരിക്കും ഞങ്ങള് ഒരേ നാട്ടുകാരാണ് ആലോചിച്ച് വന്നു കഴിഞ്ഞാൽ ബന്ധക്കാർ വരെ ആവും അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷെ ആള് കുട്ടി. അപ്പൊ ഞാനതൊന്ന് ഇൻസ്റ്റയിലൊരു സ്റ്റോറിയൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവരാണ് അതൊക്കെ പറഞ്ഞ് ടാഗൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു.
5: പക്ഷെ തുടക്കം അതിന്റെ ശേഷം ആള്
1: അത് ശരി. ഈ ചെണ്ട അല്ലാണ്ട് വേറെന്തെങ്കിലും ഇഷ്ടമുണ്ടോ ആൾക്ക്?
5: മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആഡ് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് ചെയ്യുന്ന ആഡ്, പിന്നെ ഒരുപാട്
1: ഇനിയിപ്പോ നമുക്ക് ഓട്ടോഗ്രാഫ് ഒക്കെ തരണം കേട്ടോ. ചോദിക്കാറുണ്ടോ ആരെങ്കിലും?
2: ഇല്ല,
6: ഞങ്ങൾ ചോദിക്കണം.
1: നല്ല ഭംഗിയുണ്ടല്ലോ കയ്യിലെ ബ്രേസ്ലെറ്റ്. ഇത് ആരാ ചേച്ചന്ന്? ആരാ വാങ്ങി തന്നെ? അമ്മയാണോ അച്ഛനാണോ?
2: അച്ഛൻ.
1: അമ്മയുടെ പേരെന്താ?
2: സിന്ധ്യ.
1: സിന്ധ്യ എവിടെയാ ജോലി ചെയ്യുന്നുണ്ടോ? സിന്ധ്യ എന്താ പറയാ ചെണ്ട കൂട്ടുമ്പോ? ബിഹാൻ ചെണ്ട കൂട്ടുമ്പോ എന്താ പറയാ? കൊള്ളാന്ന് അറിയോ? മിടുക്കനാന്ന് പറയോ? മിടുക്കനൊന്നും അറിയില്ലേ.
5: വീട്ടിലിപ്പോ നമ്മൾ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാലും അവൻ ചെണ്ട എടുത്തിട്ട് ഫുൾ ടൈം ആണ് ചെണ്ട. ഇടയ്ക്ക് വയസ്സ് ഇങ്ങനെ പറയും. പിന്നെ അപ്പുറത്തിപ്പത്തെ വീട്ടിൽ നിന്നൊക്കെ ഇറക്കിയിരിക്കുന്ന ചോദിക്കും എന്താ ഈ ശബ്ദം. രാവിലത്തെ വൈകുന്നേരം തന്നെ ഫുൾ ടൈം ഇങ്ങനെ കയ്യിൽ
1: പിടിച്ചോണ്ടേരിക്കും. ഒത്തിരി സന്തോഷം.
5: ഏറ്റവും ഇഷ്ടപ്പെട്ട ടോയ് ജെൻഡർ റിലേറ്റഡ്
1: ആണ്.
5: തർബൂക്ക്
1: ഓക്കെ ഓക്കെ. എന്തായാലും ഒത്തിരി സന്തോഷം വിഹാനോട് സംസാരിക്കാനൊക്കെ സാധിച്ചാല്. പിന്നെ ഉണ്ടല്ലോ ഈ നിയാസ് അങ്കലിനോട് ചോദിക്കട്ടെ, നിയാസിനെ ഉപ്പയാണോ ഇതിലേക്ക് കൊണ്ടുവന്നത്?
3: അതെ അതെ അതെ. അത്
1: എത്ര വയസ്സ് മുതൽ പഠിക്കുന്നു?
3: ഇല്ല, ഞങ്ങള് നാട്ടില് അങ്ങനെ
5: തുടങ്ങിയത് നിയാസിന്റെ ഉപ്പയാണ്. സീക്ക് മേടം നമ്മുടെ ഈ ചെണ്ട മേടം തുടങ്ങിയത്.
1: ഉപ്പയ്ക്ക് എങ്ങനെയാ ഈ ഒരു ഇൻട്രസ്റ്റ്?
3: ഉപ്പ കുറച്ച് സോഷ്യലി യു എയില് ഓവറോൾ നല്ല റിലേറ്റ് നിൽക്കുന്ന ആളാണ്. ഉപ്പര് നാടകം, സ്കിറ്റ്, ഒപ്പന, അങ്ങനെ ചെണ്ടമേള ആയാലും അങ്ങനെ ഭയങ്കരമായിട്ട് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 30 വർഷം 35 വർഷമായിട്ട് യുവയിലുണ്ട്.
1: ഇപ്പോഴും
3: ഇവിടെ തന്നെ. അപ്പൊ ഇപ്പ മറ്റു പല അസോസിയേഷൻസിലും മെയിൻ മെയിൻ റോള് കൈകാര്യം ചെയ്തിട്ട് അങ്ങനെ ഞങ്ങളുടെ സ്വന്തം നാട്ടിലെ ഒരു എന്താ പറയാ സീക്ക് എന്ന് പറഞ്ഞ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആശയം വെച്ചത് കഴിഞ്ഞ മാസം നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് അന്ന് ആകെ നാലു പേര് അഞ്ചു പേരൊക്കെ ഉണ്ടായിരുന്നുള്ളു. പിന്നെ അതിനുശേഷം ഞാനൊന്നു നിൽക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങള് മേളം ആധികാരികമായിട്ട് പഠിച്ചില്ലെങ്കിലും ശിങ്കാരിമേളാണ് മെയിൻ. അപ്പൊ ഉപ്പയാണ് ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിക്ക് അതല്ലെങ്കിൽ ആ ടീം ബിൽഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോ നിന്നേ പറ്റുള്ളൂ. അപ്പൊ ഞാനുണ്ടായിരുന്നു, എന്റെ ജ്യേഷ്ഠം വന്നിരുന്നു നേരത്തെ. അപ്പൊ പുള്ളിക്കാരൻ വർക്കുള്ള കാലം പോയി, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 വർഷത്തോളമായി. അപ്പോ മാഷ് ഉണ്ട്, പിന്നെ ഒരുപാട് ന്യൂ ഫേസസ് ഉണ്ട്. പലരും പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് വന്നു പോയി. പിന്നെ ന്യൂ കമേഴ്സ് വരും, പലരും നാട്ടിൽ പോയവരുണ്ട്, വേറെ ടീമിലേക്ക് മാറിയവരുണ്ട്, അങ്ങനൊക്കെ ഉണ്ട്. പക്ഷേ ടീം മസ്റ്റ് ഗോ ഓൺ ലൈക്ക് ദാറ്റ്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു.
1: വനിതാ സാന്നിധ്യം എങ്ങനെയാണ് നിങ്ങളുടെ ടീമില്?
3: നിലവിലില്ല, മുമ്പ് ഒരു വനിത ഉണ്ടായിരുന്നു, പിന്നെ അദ്ദേഹം മാരേജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ടൈം ആയപ്പോ പോയി. ഫെമിലിയർ ആയിട്ട് ഒരു കുട്ടി ഉണ്ടായിരുന്നു.
1: ശരി,
7: നിലവിലിപ്പം ഒരു കുട്ടി, ഒരു പെൺകുട്ടി ഉണ്ട് നമ്മുടെ ടീമിൽ തന്നെ. ഇല്ല, അജയ് രാജിന്റെ
1: ഇപ്പൊ നമ്മുടെ വിഹാൻ ഇങ്ങനെ ചെണ്ട കൂട്ടുന്നത് കണ്ടിട്ട് ചിലപ്പോ നിങ്ങളുടെ ടീമില് ആരെങ്കിലും വന്നിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്നിട്ട് ചോദിക്കുന്നുണ്ടാവും ഞങ്ങളുടെ കുട്ടീനെ പഠിപ്പിക്കാൻ, അങ്ങനെ അങ്ങനെ വരുന്നുണ്ടോ?
3: അത് കുട്ടിയുടെ കാര്യത്തിലുണ്ട്. പിന്നെ ഈ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ടീമിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുണ്ട്. കൂടുതൽ പേര് ഞങ്ങൾ വെൽക്കം ചെയ്യാറുണ്ട്. പിന്നെ മോനെ കണ്ടിട്ട് അങ്ങനെ നമ്മൾ പഠിപ്പിക്കുന്നതെന്ന് കരുതിയിട്ട് ചോദിക്കാറുണ്ട്.
7: അവൻ മറ്റുള്ളവർ കാണുമ്പോൾ മനസ്സിലാവില്ല അവൻ പഠിച്ചു കൂട്ടുന്നതെന്ന്, ആർക്കും അറിയില്ല അവൻ കണ്ടു പഠിച്ചതാന്ന്, ആർക്കും അറിയില്ല. അവൻ നമ്മളെ കണ്ടിട്ടാന്ന് അവൻ ചെണ്ടോട്ടി എന്ന് വെച്ചാൽ അവൻ കൂട്ടുന്നത് കറക്റ്റാണ്, ട്യൂണിസും കാര്യങ്ങളൊക്കെ
1: കറക്റ്റാണ്.
7: ഞങ്ങളെ കണ്ട് നന്നായി അവൻ കൂട്ടും.
3: അപ്പൊ പിന്നെ ഇങ്ങനെ വരുന്ന എൻക്വയറീസ് ഞങ്ങള് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് ഷാർജയില്, ആട്ടം മ്യൂസിക് ആൻഡ് ഡാൻസ് ട്രെയിനിങ്, സഫാരി മലയുടെ പിറകിൽ. അപ്പൊ ആ റെഫറൻസ് കൊടുക്കും. അതിന്റെ ഓണറും ഈ പി പി അഷ്റഫ് തന്നെയാണ്,
1: അതായത് നിയാസിന്റെ ഉപ്പ തന്നെയാണ്. ഓക്കെ, കാരണം ഞാൻ അതാ ചോദിച്ചത്, കാരണം ഇപ്പൊ നമ്മളെ കേട്ടോണ്ടിരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ ഹോം എഫ് എം കേട്ടോണ്ടിരിക്കുന്ന. അപ്പൊ അവർക്കും ചിലപ്പോ ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാമിനോ അല്ലെങ്കിൽ കുട്ടികളെ ഇപ്പോ വിഹാനെ പോലെ അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് തന്നെ വലിയ ഇഷ്ടമാണ്. ഇപ്പോ ചെണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേക എനർജിയാണ്. ഇതൊരു മലയാളിക്കും അത് മലയാളിക്കെന്നല്ല, ഇപ്പൊ നേരത്തെ നമ്മുടെ മാവേലി തമ്പുരാനൊക്കെ പറഞ്ഞതുപോലെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അത് നൽകുന്ന ഒരു ഉണർവെന്ന് പറഞ്ഞ ഒരു വേറെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആരാ നിങ്ങൾ എവിടെയാ പഠിപ്പിക്കുക എന്നുള്ളത്.
7: വർക്ക് പ്രഷറിന്റെ ഇടയിൽ സാറ്റർഡേ സൺഡേ ആണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാറ്. ഞങ്ങൾക്ക് ചെണ്ട ഷോനും പോകാനും പരിപാടി ചെയ്യാൻ മോർ ദൻ വിഹാൻ ഒരുപാട് ഇൻട്രസ്റ്റഡ് ആണ്.
1: ഓക്കേ,
7: അവനിങ്ങനെ സാറ്റർഡേ ആകുമ്പോൾ വിളിക്കാം, അപ്പൊ പോണ്ടേ പോണ്ടേ.
1: ശരി, ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് ഷാർജയിലെ സഫാരി മോളിന്റെ പുറകില് ആട്ടം എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പി വി അഷ്റഫ് സാറിന്റെ.
3: നമ്മളൊരു വരുമ്പോൾ പഠിപ്പിക്കലൊക്കെ അവിടെ, കാരണം നമ്മൾ ഓൾറെഡി സെറ്റ് ആയിട്ടുള്ള ഒരു ടീം ആയതുകൊണ്ട് കുറച്ചും, കാരണം പുതിയതായിട്ട് വരുന്നവരെ തുടക്കം മുതൽ പഠിപ്പിക്കൽ നോട്ട് ഈസി. അപ്പൊ പിന്നെ കുറച്ച് പേരെ നമ്മൾ താളത്തിലൊക്കെ നിർത്തി ആ ട്യൂണും കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്ത് ടീമിലേക്ക് വെൽക്കം ചെയ്യാറുണ്ട് ഓൾമോസ്റ്റ്. പിന്നെ ചെറിയ മക്കൾക്കും പിന്നെ വേറെ അഡീഷണൽ മേളം പഠിപ്പിക്കുന്നവർക്ക് ഞങ്ങൾ ഇതേ മാഷ് അവിടെ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആഴ്ചയിൽ രണ്ട് ക്ലാസ് ഒക്കെ ആയിട്ട് അവിടെ നടക്കും.
1: ശരി, നിങ്ങളെ സീക്ക് യു എ സീക്ക് മേളം യു എ അങ്ങനെയാണോ ഇൻസ്റ്റയിലും എഫ് ബിയിലും ഒക്കെ? കാരണം നിങ്ങളുടെ പ്രോഗ്രാമോ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് പറ്റും. എന്തായാലും ഇനിയും ഒരുപാട് ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഇപ്പൊ വിഹാനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും വലിയ ഒരു എന്താ പറയാ ഒരു മേളക്കാരൻ ആയിക്കോട്ടെ. പൂരത്തിനൊക്കെ നമുക്ക് ഫ്രണ്ടിൽ നിക്കണ്ടേ? ആഗ്രഹമുണ്ടോ അങ്ങനെ? ഇവിടെ നമ്മുടെ യു എ
7: രണ്ട് ദിവസം ഘടകപുരം തൊട്ട് നെക്സ്റ്റ് ഡേ ഈവനിംഗ് ഉള്ള ഘോഷയാത്രക്ക് വരെ ആള് ഫ്രണ്ട് ലൈൻ ഉണ്ട്.
1: ഓക്കെ, ശരി. അപ്പൊ ഇനി ശരിക്കുള്ള തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ ബാബാ? അപ്പൊ എന്തായാലും അതിനൊക്കെ പറ്റട്ടെ. എല്ലാവർക്കും ഒത്തിരി ആശംസകൾ, ഓണാശംസകളും സന്തോഷവും ഒക്കെ അറിയിക്കാൻ ഒത്തിരി
3: സന്തോഷം. വളരെയധികം സന്തോഷം. ഹാപ്പി ഓണം ടു ഓൾ ദി
2: ഹാപ്പി ഓണം
3: ഹോം എഫ് എം 92.2 ലിസണേഴ്സ്. താങ്ക് യു.
7: ഹാപ്പി ഓണം എല്ലാവർക്കും. ഹാപ്പി ഓണം.
1: എല്ലാവർക്കും ഹാപ്പി
2: ഓണമാണ്.
1: ആ താങ്ക് യു. അപ്പൊ വിഹാനാണ് നമ്മുടെ കൂടെ സംസാരിച്ചത്. ഒപ്പം നിയാസും ആനന്ദും മനോജും ഒക്കെ ഉണ്ടായിരുന്നു സീഖ് മേളം യു എയിൽ നിന്നും. അപ്പൊ ഇന്നത്തെ നമ്മുടെ മലയാളി ഡയൽ ഓണം സ്പെഷ്യൽ ആയിരുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് പേരുടെ മെസ്സേജിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല, നിങ്ങളുടെ പാട്ടുകളിലേക്ക് വരാൻ പറ്റിയിട്ടില്ല, ക്ഷമിച്ചേക്കണം. അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് നിങ്ങളുടെ പാട്ടിലേക്ക് ഞാൻ വരാം, മെസ്സേജിലേക്കൊക്കെ വരുന്നതാണ്. അപ്പൊ കേട്ടുകൊണ്ടേ ഇരിക്കുക ഹോം 92.2 FM.

0: മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.
1: പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ ഇടഞ്ഞ സിപിഐ. പിണറായി വിജയന് സിപിഐയുടെ പരസ്യ വിമർശനം. മുന്നണി മര്യാദ പഠിപ്പിച്ച സിപിഐ. സിപിഐ സിപിഎം ബന്ധം ഉലയുന്നു.
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
4: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: 100 ദിനം തികച്ച വിഡി സതീശൻ സർക്കാർ. പിണറായി വിജയന് സിപിഐയുടെ വിമർശനം. സിപിഐക്ക് ശിവൻകുട്ടിയുടെ മറുപടി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിപിഐക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വിമർശിച്ച് സിപിഐ മുഖപത്രം ജനയുഗം. സിപിഐ നേതാവ് സത്യൻ മൊകേരിയുടെ ലേഖനത്തിലാണ് പിണറായി വിജയനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉള്ളത്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വതയില്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് ലേഖനം പറയുന്നു. താൻ തീരുമാനിക്കും എല്ലാം എന്ന ഭാവം നന്നല്ല. യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധമല്ല മുന്നണിക്കകത്ത് വേണ്ടത്. വേണ്ടത് തുല്യ പങ്കാളിത്തവും സഹകരണവുമാണെന്നും സിപിഐ ലേഖനത്തിൽ പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി സിപിഐക്ക് അർഹതപ്പെട്ടതെന്ന് സിപിഐ സെക്രട്ടേറിയറ്റ് അംഗം പി പ്രസാദ് ചർച്ചകൾ നടക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഏകപക്ഷീയമായ അഭിപ്രായ പ്രകടനങ്ങൾ മുന്നണിയെ സഹായിക്കുന്നതല്ല. പദവി സിപിഐക്ക് അർഹതപ്പെട്ടത്. മുഖ്യമന്ത്രി പദവി വേണ്ടെന്ന് പറഞ്ഞ് മുന്നണി വിട്ട പാർട്ടിയാണ് സിപിഐ. മുന്നണി എല്ലാവരും ഒരുമിച്ച് ചേരുന്നത്. അത് ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് നേതാക്കൾ സ്വീകരിക്കേണ്ടതെന്നും പി പ്രസാദ് പ്രതികരിച്ചു. സിപിഐക്കെതിരെ മുൻമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ വി ശിവൻകുട്ടി. പിണറായി വിജയൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാറില്ലെന്ന് ശിവൻകുട്ടി. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട സിപിഎം സിപിഐ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ടി പി വധക്കേസിൽ സുപ്രീംകോടതിയിൽ ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകനെ മാറ്റാൻ തീരുമാനം. സിപിഎം സഹയാത്രികനായ പി വി ദിനേശിനെയാണ് മാറ്റുന്നത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര എന്നിവരിൽ ഒരാളെ കേസിൽ ഹാജരാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. മൂവാറ്റുപുഴ ജില്ലയാക്കാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തിരൂർ ജില്ലയ്ക്കായി മുസ്ലിം ലീഗ് രംഗത്ത്. സംസ്ഥാനത്ത് ആദ്യം രൂപീകരിക്കേണ്ടത് തിരൂർ ആസ്ഥാനമായ ജില്ലയെന്ന കുറുക്കോളി മൊയ്തീൻ എംഎൽഎ. തിരൂർ ആസ്ഥാനമായി ജില്ല വേണമെന്നത് കാൽ നൂറ്റാണ്ടായുള്ള ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും ഓണാശംസകൾ നേർന്ന ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. പുതിയ തലമുറയ്ക്ക് പഴമയെ പകർന്നു നൽകി ഈ ഓണം ആഘോഷിക്കണമെന്ന് യൂസഫ് അലി. ഒരു മതവിഭാഗം മാത്രം ആഘോഷിക്കുന്ന ഉത്സവമല്ല ഓണം. ലോകമെങ്ങുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. കേരളം പ്രതികൂല കാലാവസ്ഥയിലൂടെ കടന്നുപോവുകയാണെന്നും അതിനെ തരണം ചെയ്യുമെന്നും അദ്ദേഹം ഓണസന്ദേശത്തിൽ പറഞ്ഞു. പ്രവാസലോകത്തെ സംബന്ധിച്ച് യുദ്ധകാലത്തിലൂടെ കടന്നുപോവുകയാണ്. ഗൾഫിലെ വിശാലഹൃദയരായ ഭരണാധികാരികൾ ഇവിടുത്തെ പൌരന്മാരോടൊപ്പം തന്നെ നമ്മുടെ പൌരന്മാരെയും ചേർത്ത് പിടിക്കുകയാണ്. മലയാളികൾ ഒത്തുചേരുന്ന എല്ലാ കൂട്ടായ്മകളും ഓണം ആഘോഷിക്കുന്നത് സന്തോഷം പകരുന്നുവെന്നും എം എ യൂസഫ് അലി. 100 ദിവസം പൂർത്തിയാക്കി വി ഡി സതീശൻ സർക്കാർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശനത്തിന് അതീതരല്ല. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ സമീപിക്കും. നിക്ഷിപ്ത താൽപര്യത്തോടെ സർക്കാരിനെ കളങ്കപ്പെടുത്താനോ വളഞ്ഞിട്ടാക്രമിക്കാനോ ശ്രമിച്ചാൽ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് മുഖ്യമന്ത്രി. 3 മാസം പ്രായമാകുന്നതിനു മുൻപേ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരു സംഘം പ്രവർത്തിച്ചു. മാധ്യമവാർത്തകൾ സർക്കാർ ഇടപെട്ട് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് പിൻവലിപ്പിച്ചു എന്നത് നീചമായ പ്രചരണമായിരുന്നു. സർക്കാർ ഇടപെട്ടിട്ടേയില്ലെന്ന് മെറ്റ ഔദ്യോഗികമായി വിശദീകരണം നൽകിയതോടെ വ്യാജ പ്രചാരകർക്ക് ഇനി എന്ത് പറയാനുണ്ടെന്നും വി ഡി സതീശന്റെ ചോദ്യം. വാഹനങ്ങളിലെ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. പരിശോധന ശക്തമാക്കും. വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനും പിഴ ഈടാക്കും. പിഴ ഈടാക്കിയാൽ മോഡിഫിക്കേഷൻ മാറ്റി വീണ്ടും വാഹനം ഹാജരാക്കണം. റീലുകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിയമവിരുദ്ധ മോഡിഫിക്കേഷനുള്ള വാഹനങ്ങൾ കണ്ടെത്തണം. കഴിഞ്ഞ 3 മാസക്കാലയളവിൽ അനധികൃത മോഡിഫിക്കേഷനിലെടുത്ത നടപടി അറിയിക്കണം. എല്ലാ ആർടിഒമാരും അടുത്ത മാസം 3-ന് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഗതാഗത കമ്മീഷണറേറ്റ് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിച്ചത്. ഇന്ന് നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ ഇന്ന് നാടെങ്ങും വിവിധ ആഘോഷ പരിപാടികൾ. മദ്രസ മഹല്ല് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടന്നു. പ്രവാചകന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. ഇവയിൽ നബിദിന അവധി വെള്ളിയാഴ്ചയാണ്. നബിദിനാശംസകൾ നേർന്ന യുഎഇ പ്രസിഡന്റ് ഹിസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. അനധികൃത കുടിയേറ്റത്തിൽ നടപടി കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്തും. സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് അമിത്ഷാ നിർദ്ദേശം നൽകി. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അനധികൃത കുടിയേറ്റം ഭീഷണിയാകുന്നു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞ് രേഖകൾ പരിശോധിച്ച് നിയമാനുസൃത നടപടികളിലൂടെ നാടുകടത്തണം. ഇതിന് സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളും തമ്മിൽ കൂടുതൽ ഏകോപനം വേണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകി. സൈബർ ഭീകരാക്രമണ കേസിൽ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA റെയ്ഡ് നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത്. സ്പൈസ് ജെറ്റിന് നോട്ടീസ് നൽകിയ സിയാൽ. സ്പൈസ് ജെറ്റിന്റെ വിമാന സർവീസുകൾ വ്യാപകമായി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ഓഗസ്റ്റ് 1 മുതൽ വിമാന സർവീസുകൾ വൈകിയിരുന്നു. കൃത്യതയോടെ സർവീസ് നടത്തിയില്ലെങ്കിൽ സ്ലോട്ട് പിൻവലിക്കുമെന്ന് താക്കീത്. ഹിജാബ് ഇസ്ലാമിലെ അനിവാര്യ മതാചാരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജി തള്ളിയാണ് കോടതി നിരീക്ഷണം. ഏകീകൃത യൂണിഫോം നിർബന്ധമെന്നും കോടതി വ്യക്തമാക്കി. മതപരമായ ഇഷ്ടത്തിന്റെ പേരിൽ യൂണിഫോം മാറ്റാൻ അവകാശമില്ല. ഹിജാബ് അനിവാര്യമായ മതാചാരമാണെന്ന് തെളിയിക്കുന്ന മതിയായ തെളിവില്ലെന്നും കോടതി വിശദമാക്കി. പ്രയാഗ്രാജിലെ സ്വകാര്യ സ്കൂളിൽ 11 ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥിനിയാണ് മാതാവ് മുഖേന കോടതിയെ സമീപിച്ചത്. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കിർഗിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രിയെ കാണുമെന്ന് പുടിൻ വിദേശകാര്യമന്ത്രി S. ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. അതിനിടെ ചൈനയിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അതിർത്തി തർക്കം പരിഹരിക്കാനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി US. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യങ്ങൾക്കുള്ള കർശന മുന്നറിയിപ്പ്. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്നാണ് ഉപരോധ നടപടികൾക്ക് US നൽകിയിരിക്കുന്ന പേര്. ഇറാനുമായി ഇടപാടുകൾ പാടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രാഷ്ട്ര നേതാക്കളെ വിളിച്ച് ആവശ്യപ്പെടുമെന്നും സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ആരും അമേരിക്കയ്ക്ക് അതീതരല്ല എന്നും ഇറാനുമായി ഇടപാട് നടത്തിയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും സ്കോട്ട് ബെസന്റ്. സമാധാന ചർച്ചകളിൽ സഹകരിക്കാനായി ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് US നീക്കം. പൊതുസ്ഥലങ്ങളിലും പാർക്കിംഗ് കേന്ദ്രങ്ങളിലും താമസ മേഖലകളിലും ഏറെക്കാലമായി ഉപേക്ഷിക്കുന്ന വാഹനങ്ങളും ബോട്ടുകളും നഗരത്തിന്റെ ഭംഗിക്കും പൊതുസൌകര്യങ്ങൾക്കും ഭീഷണിയെന്ന് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി. ഉപയോഗശൂന്യമായ വാഹനങ്ങളും ബോട്ടുകളും പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാതെ ഉടമകൾ മാറ്റുകയോ അറ്റകുറ്റപ്പണി നടത്തി പരിപാലിക്കുകയോ നിയമാനുസൃതമായി ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു.
3: FM News was brought to you by Danya Group of Companies since 1982. You are listening to Home.

0: Let's talk with Mini Padma. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഉത്രാട ദിവസമാണ്, നാളെ തിരുവോണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ. പക്ഷേ ചൂടേറിയ രാഷ്ട്രീയ വാർത്തകൾ തന്നെയാണ് ഇന്ന് എടുക്കേണ്ടി വന്നിരിക്കുന്നത്. കാരണം പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ ഇടഞ്ഞിരിക്കുകയാണ് CPI. പിണറായി വിജയന് CPI പരസ്യ വിമർശനം വന്നിരിക്കുന്നു. മുന്നണി മര്യാദ പഠിപ്പിക്കുകയാണ് CPI ബന്ധം ഉലയുമോ എന്നതാണ് നമ്മുടെ വിഷയം. വിളിച്ചാലോ 800-9220 എന്ന നമ്പറിലേക്ക്. ആരാണിത്?
1: ഹലോ.
0: ഹലോ,
1: നമസ്കാരമുണ്ട്.
0: നമസ്കാരം. ഷമീറാണോ? എന്ത് ചോദ്യല്ലേ. ചില ശബ്ദങ്ങളൊക്കെ പെട്ടെന്ന് കേട്ടാ മനസ്സിലാവും, എന്നിട്ടും ചോദിക്കും ഷമീറാണോ എന്നല്ലേ. പറയൂ അപ്പോ. ഹാപ്പി ഓണം കേട്ടോ, നാളെ നമുക്ക് ചർച്ച
1: ഉണ്ടാവും. ഈ ലോകത്തിന്റെ മൊത്തം അനുഗ്രഹമായി ജനിച്ച പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണ്. അപ്പൊ എല്ലാവർക്കും
0: പ്രവാചകന്റെ ജന്മദിനം കൂടിയാണ്. ഒരു ഒരു ഉത്സവത്തിന്റെ അല്ലെങ്കിൽ ആഘോഷത്തിന്റെ സന്തോഷത്തിന്റെ ദിവസമാണ് നമ്മളെ സംബന്ധിച്ച് അല്ലെ. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കാഴ്ചകളൊക്കെ കണ്ടില്ലേ, ഇന്നത്തെ നബിദിനത്തില് ഒരുപാട് ആൾക്കാർ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ട് നമ്മുടെ ദ റിയൽ കേരള സ്റ്റോറി ഒക്കെ കാണുമ്പോ ഈ പ്രവാസത്തിലിരിക്കുമ്പോ കണ്ണു നിറയുന്നുണ്ടല്ലേ.
1: തീർച്ചയായിട്ടും.
0: അതെ, തീർച്ചയായിട്ടും. അതെ,
1: നാട്ടിലെ നമ്മുടെ നാട്, അതായത് ലോകത്ത് എനിക്ക് തോന്നുന്നു ഇത്രയും സൗഹൃദമായ, അതായത് എല്ലാവരും കൂടി ഇടകലർന്ന് ഇത്ര ജീവിക്കുന്ന ഒരു പ്രദേശം തന്നെ വേറെ ഉണ്ടോന്ന് അന്വേഷിക്കേണ്ടി വരും.
0: ശരിക്കും അതുകൊണ്ടാണ് മഹാബലി ഭരിച്ചിരുന്നു. അങ്ങനെ ഒരു മാവേലി നാട് വാണിരുന്ന കാലം എല്ലാവരും ഒരുപോലെ ആയിരുന്നു. പക്ഷെ അങ്ങനെ അതിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ പ്രതീക്ഷ നമ്മുടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് അല്ലേ.
1: തീർച്ചയായിട്ടും. അതല്ല, നമ്മളിപ്പോ ഏത് മതവിഭാഗത്തിന്റെ ആഘോഷമായാലും ആഘോഷിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് നമ്മൾ.
0: ശരിക്കും.
1: അതേമാതിരി പ്രാദേശിക ഉത്സവങ്ങൾ വേറെ. പിന്നെ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകള് റേഡിയോ പ്രവർത്തകർക്ക് എല്ലാവർക്കും.
0: തീർച്ചയായിട്ടും. കുറച്ച് കുറച്ച് രാഷ്ട്രീയ ചർച്ചകളിൽ പങ്കെടുത്താലോ.
1: ഇപ്പൊക്കെ നമ്മളെ പഴയ ഒരുപാട് പഴയ എന്താ പറയാ അവതാരകയാണ്. നമ്മള് ഒരുപാട് മുമ്പേ പരിചയമുണ്ട് നാസികയിലുള്ള.
0: അത് ശരി, നമ്മള് കാലങ്ങളായിട്ട് പരിചയക്കാരാണ്. അപ്പം ഒരു ദിവസം വരും ഓഫീസിൽ. നമ്മുടെ റോഡ് ഷോ വല്ലതും റാസൽ ഖൈമ വെക്കുമ്പോ എന്തായാലും അറിയിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വരണോട്ടോ ഷമീർ.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഹാപ്പി ഓണം. നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ ചർച്ചയിൽ പങ്കെടുക്കുന്നോ?
1: പറഞ്ഞോളൂ. കേരളത്തിന്റെ ഏറ്റവും നല്ലൊരു പാർട്ടിയായിട്ട് ഞാൻ എനിക്ക് കാണാൻ കണ്ടിട്ടുള്ളതാണ്. കാരണം വെച്ചാല് ഒരുവിധം വിഷയങ്ങളിലെല്ലാം വളരെ കൃത്യമായ നിലപാടെടുക്കാറുണ്ട്. പിന്നെ പൊതുവെ CPI നേതാക്കന്മാർക്ക് ആരും അഴിമതിയുടെ കാര്യത്തില് അറിയാൻ വലിയ സമ്പാദ്യങ്ങള് സമ്പാദിച്ചായിട്ടൊന്നും കണ്ടില്ല. ഇവിടെ TH സുധമേനോൻ 7 വർഷം കേരളം ഭരിച്ചു, മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം അദ്ദേഹം തൃശ്ശൂർ തേക്കിങ്കാട് മൈതാനിൽ ഒരു സാധാരണക്കാരനെ പോലെ അവിടെ ഇരുന്ന് ചീട്ട് കളിക്കാരുടെ കൂടെ ഇരുന്ന് സാധാരണ ഒരു സന്തോഷങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു നേതാവാണ്. ഞാൻ അതായത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു, അതൊരു PKV തിരുവനന്തപുരത്ത് നിന്ന് KSRTC ബസ്സിൽ ഇവിടേക്ക് യാത്ര ചെയ്തിരുന്ന നേതാവാണ്. അങ്ങനെ ഒരുപാട് നേതാക്കള് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഉള്ള, ഇപ്പൊ പഞ്ഞൻ രവീന്ദ്രനെ പോലെ ഒരു നേതാവ്.
0: തീർച്ചയായിട്ടും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ട് നമുക്ക് ഇപ്പോഴും തോന്നുന്നത് അല്ലേ, അതിന്റെ ഒരു ബാക്കി ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്ന CPIക്കാരെ കാണുമ്പോഴാണ്.
1: അതെ അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഒരു പാർട്ടിയാണ്. പക്ഷെ എന്തോ രാഷ്ട്രീയമായിട്ട് സംഘടനാപരമായിട്ട്,
0: പക്ഷെ ശരിക്കും അവര് വലിയേട്ടൻ ആവേണ്ട ഒരു പാർട്ടി, പക്ഷെ വലിയേട്ടനല്ല, അതാ സത്യം.
1: അല്ല, അവരൊരു ത്യാഗമുണ്ട്. ഒരു PKV മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടാണ് ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോയത്.
0: കറക്റ്റ്, അതാണ് ഇന്ന് സത്യം മുഖേരി ആ ഒരു ലേഖനത്തിലും പറയുന്നത്.
1: ആ അപ്പൊ അത് CPM കണക്കാക്കുന്നുണ്ട്. പക്ഷെ CPM ഏതെല്ലാം അവസരത്തിലും CPI കുത്താൻ പറ്റുന്നുണ്ടോ, കുത്തിയിട്ടുണ്ട്. CPI പൊതുവെ അതൊക്കെ കുറെയൊക്കെ സഹിച്ച് അവിടെ കഴിയുന്നുണ്ട്. ഇനി മുന്നോട്ട് കേരളത്തിന്റെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തില് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഒരു ഇടതുപക്ഷ മുന്നണിയുടെ സാഹചര്യം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്ത്യയിലെ ആകമാനം വന്നിരിക്കുന്ന BJP വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് CPIക്കും മാറേണ്ടി വരും എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
0: യെസ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഷമീറെ. ഒരുപാട് സന്തോഷം കേട്ടോ. ഹാപ്പി ഓണം.
1: ഓക്കെ, താങ്ക്.
0: താങ്ക് യു സോ മച്ച്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്? വിളിക്കാം 800-9220. ആരാണിത്? അതെന്താ വിളിച്ചപ്പോ കട്ട് ചെയ്ത് പോയത്? നമസ്കാരം, ഗുഡ് ഈവനിങ്. ഹലോ, അബ്ദുറഹ്മാൻ റഷീദി. അസുഖായിരിക്കുന്നു. ഇന്ന് CPI CPM നെ കുറിച്ച് പറയുമ്പോ എങ്ങനെയാണല്ലേ അവിടെ ഇരിക്കുന്നത്? ഓണം ഒക്കെ വന്നോ?
2: ഓണം ആശംസകൾ. ഓണം വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഒരാഴ്ചയായിട്ട് ഇപ്പം കുറച്ച് തിരക്കിലായിരുന്നു. കടൽക്കരക്കായിരുന്നു.
0: ഓ അത് ശരി.
2: കാരണം ഒരു 15 അടി ഉയരമുള്ള തിരമാലയും കാത്തുകിരിപ്പായിരുന്നു.
0: അത് ശരി.
2: എന്തിനാണെന്ന് അറിയാലോ?
0: അതെ മനസ്സിലായി. അതെ,
2: കടലിലേക്ക് എറിയാൻ
0: വേണ്ടിട്ട്
2: പിന്നിൽ എറിയണം. അപ്പൊ അതിനുവേണ്ടിട്ടുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. അതുകൊണ്ടാ കുറച്ച് ദിവസം മാറിയെന്നു.
0: അതെ, തിരമാലയുടെ ശക്തി കൂടുമ്പോഴല്ലേ എറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമല്ലേ.
2: അങ്ങനെ കൊണ്ടുപോകുള്ളൂ. അത് പൊടിയിൽ പൊതിഞ്ഞ അതിന് ഡേറ്റ് ഒക്കെ എഴുതി അതിനൊരു 100 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, പ്രിയം ശ്രീയെ കടലിൽ എറിഞ്ഞത് എന്നുള്ളത് അറിയിക്കണ്ടേ?
0: തീർച്ചയായിട്ടും പാർട്ടി മാറിയോ?
2: ആ, അതിൽ അംഗത്വം തരാന്ന് പറഞ്ഞായിരുന്നു. കടലിലെറിഞ്ഞതാണെങ്കിൽ അംഗത്വവും അതുപോലെ തന്നെ അത് പിൻവലിക്കാൻ നിങ്ങളുടെ സഹായം വേണമെന്ന് പറഞ്ഞതുകൊണ്ട് പാർട്ടി ഞങ്ങളിപ്പോ ആ പാർട്ടിയിലായിരുന്നു.
0: അത് ശരി, നടക്കട്ടെ.
2: ഇത് എറിയുന്നതിനനുസരിച്ച് കോൺഗ്രസ്സുകാർ എടുത്തിട്ട് കരയിൽ.
0: പക്ഷെ നമ്മുടെ വിഷയം അതല്ലല്ലോ, CPI എം മേലെ CPI ഉയരുന്നുണ്ടോ?
2: വിഷയത്തിലേക്ക് വരാം. ഈ CPI അല്ല, നേരത്തെ അച്യുതമേനോന്റെ കാര്യം പറഞ്ഞു. കാരണം പറഞ്ഞ ഒരു ഡമ്മി മുഖ്യമന്ത്രിയായി ഇരുന്നും കൊണ്ട് കരുണാകരൻ അടിയന്തരാവസ്ഥയിൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് എല്ലാ ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. എന്റെ കൺമുമ്പിൽ ഇട്ടിട്ട് വടിക്കുന്നൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഹലോ,
0: കേൾക്കുന്നുണ്ട്? പറഞ്ഞോളൂ.
2: അപ്പം ഈ CPIയെ കുറിച്ചിട്ട് ഇപ്പൊ അടുത്ത് തന്നെ നിങ്ങൾ നോക്കിക്കോ. CPIയെ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിക്ക് കോൺഗ്രസിലേക്ക് പോകും, ഇല്ലെങ്കിൽ BJP പോകും.
0: സ്ഥാപനം
2: ഒന്ന്, CPI ആ സ്ഥാപനം ഒന്ന്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എവിടെയും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അവർക്ക് ആവാൻ പറ്റത്തില്ല ഒറ്റക്ക് മത്സരിച്ചാല്. അത് CPMന്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഇന്ന് നിയമസഭയിലും പഞ്ചായത്തുകളിലൊക്കെ അവരുള്ളത്. പക്ഷെ എങ്കിലും അവർ പണ്ടുണ്ടായ ആ ഇതിൽ ഇന്ന് കോൺഗ്രസ് എന്താണ്? കോൺഗ്രസിന്റെ അതേ ചിന്താഗതിയാണ് ഇന്ന് CPIക്കുള്ളത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇപ്പം മൊത്തം നശിച്ചു. കേരളത്തിൽ ഇങ്ങനെ കുറച്ച് തെറ്റിദ്ധരിപ്പിക്കുകയും വർഗീയതയും പറഞ്ഞതുകൊണ്ട് ഒരു ഭരണത്തിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഇന്ത്യയിൽ ഇപ്പം അവരുണ്ടെന്ന് വരില്ല. പക്ഷെ മുഖ്യ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് കോൺഗ്രസിനെ മാറ്റി നിർത്തിയിട്ട് ഒന്ന് മത്സരിച്ചു നോക്കിയിട്ട് കൂട്ടുകക്ഷിയായിട്ട് തീർച്ചയായിട്ടും നമുക്ക് BJP ഇറക്കാൻ പറ്റും. പക്ഷെ അവര് തന്നെ മുഖ്യ പ്രധാനമന്ത്രി ആവണം എന്നുള്ള ഇത് അവർക്ക് മാറുന്നില്ല. എന്നതുപോലെയാണ് CPIയുടേത്. CPI വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഇടതുപക്ഷം നിലനിൽക്കുന്നത് എന്നുള്ള ഒരു ചിന്താഗതി. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഈ സ്ഥാപനം ഒന്ന് ഈ CPMൽ നിന്ന് പോയി കിട്ടിയതാണെങ്കിൽ ആ പാർട്ടിക്ക് വളർച്ച കൂടുമെന്നാണ് എന്റെ അഭിപ്രായം.
0: അഭിപ്രായമാണല്ലോ ഇത്, അല്ലേ?
2: ഒരൊറ്റ അഭിപ്രായമാണ് ഈ സാധനത്തിന്. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് ഇവരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്,
0: എന്തൊക്കെ ചെയ്തിട്ടും ഒപ്പം തന്നെ ആയിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പും ഇപ്പോഴും ഒക്കെ ഒപ്പം തന്നെയല്ലേ? ഒരു പ്രതിപക്ഷ ഉപനേതൃ പദവിയല്ലേ ചോദിക്കുന്നുള്ളൂ, അതെന്താ കൊടുക്കാൻ ഇത്ര ബുദ്ധിമുട്ട്?
2: അപ്പൊ
0: ഇടതുപക്ഷം എന്തായിരുന്നു, എത്രയുണ്ടായിരുന്നു ഇടതുപക്ഷാണ് ഇപ്പൊ ശോഷിച്ചത്? അപ്പൊ അതും ചോദ്യമല്ലേ?
2: എന്നാല് ഒരു കാര്യം ഇവരങ്ങ് ചെയ്യട്ടെ. അല്ല, പക്ഷെ ഇത് സംഭവിച്ച ഇന്ന് സീറ്റ് കുറഞ്ഞത് കൊണ്ടാണ്, തെറ്റിദ്ധാരണ കൊണ്ട് LDFന് പരാജയം വന്നതുകൊണ്ട് മാത്രം സംഭവിച്ചത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഇത് കോൺഗ്രസിന് ഒരു 60 സീറ്റാന്നുണ്ടെങ്കിൽ CPI തീർച്ചയായിട്ടും അപ്പുറം മുഖ്യമന്ത്രി സ്ഥാനം തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകും.
0: താങ്കൾ CPIനെ വല്ലാണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ വേണോ?
2: എന്റെ നാട്ടിന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഈ CPI എന്ന് പറയുന്ന പാർട്ടി എന്റെ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞ ഞാൻ വലിയ ഏട്ടന്മാരെന്ന് വിളിക്കുന്ന മുതിർന്നവരെ ചെയ്തത് എന്റെ കൺമുമ്പിൽ നിന്ന് ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല.
0: ഒരു
2: ഭാരത് ബന്ദ് ഉണ്ടായിരുന്നു 77. ആ ബന്ദിന്റെ സമയത്തൊക്കെ ചെയ്തത് എന്റെ കൺമുമ്പിൽ വെച്ച്. ആ സമയത്ത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ഐസ് കച്ചവടം ചെയ്യായിരുന്നു.
0: അത് ശരി.
2: ആ സമയത്തും ഞാൻ കണ്ടു വളർന്നതാണ് CPIയുടെ സ്വഭാവം. അവർക്ക് എന്ന് പറഞ്ഞ ഒരു ചെറുതായിട്ടുള്ള ഒരു വർഗീയതയും അവരിലുണ്ട്. അത് അവരങ്ങനെ പുറത്ത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ RSSന്റെയും BJPയുടെയും ഒരു ചെറിയൊരു സംസാര രീതിയൊക്കെ അവരിലുണ്ട്. എന്റെ നാട്ടിൽ ഒറ്റപ്പെട്ട അവരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
0: യെസ്, എന്തായാലും താങ്കളുടെ അഭിപ്രായമാണ് പറഞ്ഞത്, അദ്ദേഹത്തിനോട് യോജിക്കാം, വിയോജിക്കുകയൊക്കെ ചെയ്യാം. ഹാപ്പി ഓണം കേട്ടോ.
2: എന്തായാലും കണ്ടി, ഹാപ്പി ഓണം. അതുപോലെ തന്നെ കണ്ടില്ലെങ്കിൽ പേടിക്കരുത് കേട്ടോ. അപ്പൊ ഈ ചെറിയ കടലിലെറിയാനായിട്ട് ഞാൻ കടൽക്കരയിലുണ്ടാവും.
0: അപ്പൊ തിരമാല ഉയരട്ടെ എന്തായാലും. ഒരുപാട് സന്തോഷം, ഹാപ്പി ഓണം. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഹലോ,
0: ഹലോ, ജംഷീർ എവിടെയായിരുന്നു കുറച്ച് ദിവസമായല്ലേ കണ്ടിട്ട്? ആണല്ലേ, പറയൂ. CPM CPI ബന്ധം ഒലയുന്നുണ്ടോ? ഇപ്പൊ വിളിച്ച അബ്ദുറഹ്മാൻ റാഷിദെ പറഞ്ഞ പോലെ CPIക്ക് അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള നിലപാടൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു തണല് പിന്നെ വാഴ നനയുമ്പോ ചെയ്തിയും കൂടി നനയാന്നുള്ള ഒരു പാർട്ടിയായിട്ടാണ് കണക്കാക്കുന്നത് അദ്ദേഹം. അങ്ങനെയാണോ?
3: അല്ല, അത് ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഞങ്ങള് എന്തിനാ മുസ്ലിം ലീഗ് എന്തിനാണ് UDFൽ കഷ്ടത സഹിച്ചു നിൽക്കുന്നത് വെച്ചിട്ട് പാർട്ടി പോയില്ലേ? അല്ലേ?
0: അതെ.
3: ഞങ്ങൾക്ക് അതിലൂടെ ചർച്ചയ്ക്ക് വരുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നും വളരെ ഐക്യത്തോടെ പോകുന്നൊരു പാർട്ടിയാണ്. പലപ്പോഴും ഇതിനകത്ത് വന്നിട്ട് ലീഗ് പോരട്ടെ എന്ന് പറയുന്ന സ്വന്തം പാർട്ടിയുടെ സ്ഥാനത്ത് എങ്ങനെയാണ് സുനിൽകുമാർ തൃശ്ശൂർ തോറ്റെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ലേ?
0: തോൽപ്പിച്ചതാണല്ലേ
3: തീർച്ചയായിട്ടും. കാരണം വെച്ചാല് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ ആണ് എത്രയോ കാലമായിട്ട് സി പി എം ആഗ്രഹിക്കുന്ന ഒരു സീറ്റാണ് തൃശ്ശൂർ. ഇവരുടെ ഇടയിൽ ഐക്യമൊന്നുമില്ല. സി പി ജയരാജൻ പറഞ്ഞ സി പി എം മാത്രം വലിയ പാർട്ടി ഒന്നല്ല. ഒരു മുഖ്യ ഇതിന് ധാരണയിൽ പോകുന്ന ടീമില്ല. കഴിഞ്ഞ വർഷം 22 സീറ്റിൽ ഉണ്ടായിരുന്നില്ലേ? ആ സീറ്റിൽ ഒരു പാർട്ടി ഇത്ര അവഗണിക്കുന്ന എന്തിനാ?
0: ശരിക്കൊരു പ്രതിപക്ഷ ഉപനേതൃ പദവിയാണ് അവർ ആവശ്യപ്പെടുന്നത്. ഭരണമില്ല ഇതില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ ആ പാർട്ടിയെ പരസ്യമായിട്ട് ഇങ്ങനെ വിമർശിക്കാനും സി പി ഐ പാടുണ്ടോ ഒരു ലേഖനമൊക്കെ എഴുതിയിട്ട്?
3: തീർച്ചയായിട്ടും. ഞാൻ ഉപപ്രതിപക്ഷം നേതാവല്ലേ, ശരിക്കും പ്രതിപക്ഷത്തേക്ക് വരാനും യോഗ്യതയുള്ള ടീമല്ല. ഒരു 10 ഭരിച്ചിട്ട് അങ്ങേയറ്റം, കാരണം ഈ സി പി എമ്മിന്റെ സീറ്റ് പോട്ടെ എന്ത് തൊട്ട് അങ്ങേയറ്റന്റെ പരാജയത്തിലേക്ക് പോയ ആള് എങ്ങനെയാണ് ഇവർ പ്രതിപക്ഷ നേതാവാക്കുന്നത്? അവര് ഉപപ്രതിപക്ഷ സ്ഥാനമാണ് ചോദിക്കുന്നത്, അതുപോലും കൊടുക്കുന്നില്ല. ഇവരുടെ ഇടയിൽ ഐക്യമൊന്നുമില്ല. ഇവരിപ്പം മൊത്തത്തില് എല്ലാം പോയിട്ട് പോലും വെറുതെ സർക്കാരിനെ ഇങ്ങനെ വന്നിട്ട് വിമർശിച്ചു.
0: അതായത് യു ഡി എഫിൽ എന്തിനിങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ, മുസ്ലിം ലീഗിനോട് ചോദിച്ചാൽ സി പി എമ്മിന് സി പി ഐയെ പോലും ഒപ്പം നിർത്താൻ പറ്റുന്നില്ല എന്നതാണ് വാസ്തവം.
3: ഒരിക്കലുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കടിച്ചു തൂങ്ങി നിൽക്കുക എന്നുള്ളൊരു
0: ഈ ബന്ധം വല്ലാതെ ഒലിഞ്ഞ് അങ്ങനെ വേർപെട്ട് പോകുന്നു തോന്നുന്നുണ്ടോ ജംഷീറിന്?
3: എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ നല്ല സഖാക്കന്മാരുണ്ടെന്നേ, എല്ലാ പാർട്ടിയിലും അവരെ പ്രസ്ഥാനത്ത് വിശ്വസിക്കുന്ന പാർട്ടിക്കാരുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഉടഞ്ഞു പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എത്ര എന്താണെന്ന് എനിക്ക് കണ്ടറിയാം. നമുക്കൊരു പാർട്ടിയെ കുറിച്ച് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അവർ ഏതൊരു പാർട്ടിയിലും അവർക്ക് അറിയിക്കുന്ന സ്ഥാനം കൊടുക്കണം, അവരുടെ കാര്യങ്ങൾ അറിയണമൊക്കെ വേണമെങ്കിൽ ഒരു ഏതിൽ നിലനിന്ന് പോകുള്ളു.
0: തീർച്ചയായിട്ടും, വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോ ഹാപ്പി ഓണം കേട്ടോ, നാളെ നമുക്ക് ചർച്ച ഉണ്ടാവില്ല, ഓണം അല്ലേ? അപ്പൊ താങ്ക് യു സോ മച്ച്. ഹാപ്പി ഓണം ജംഷീർ. എപ്പോഴും നമ്മളെ ചർച്ചകൾ കേൾക്കാൻ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ജംഷീർ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണ്?
4: ഹലോ,
0: ഹാപ്പി ഓണം. ആരാണിത്? ഹാപ്പി ഓണം പറഞ്ഞിട്ട് പോയോ? ഹാപ്പി ഓണം പറയാൻ വേണ്ടി മാത്രം വിളിച്ച ഒരു വ്യക്തിയാണ്, പേര് പോലും പറഞ്ഞിട്ടില്ല. താങ്കൾ എന്നെ കേൾക്കുകയാണെങ്കിൽ ആ ഹാപ്പി ഓണം ഒന്ന് പേരും കൂടി പറഞ്ഞിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചാലോ? ഒന്ന് വിളിക്കൂ കേട്ടോ. 800-9220. നമസ്കാരം, ഗുഡ്
4: ഈവനിങ്.
0: സുധീർ, സുഖായിരിക്കുന്നോ? നാളെ എങ്ങനെയാ ഓണത്തിന് അവധി എടുത്ത് വീട്ടിലിരിക്കുന്നുണ്ടോ അതോ
4: ഓഫീസാണോ?
0: വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ. പറയൂ, സി പി എം സി പി ഐ ബന്ധം അങ്ങനെ ഉലയാൻ പോവുകയാണോ?
4: അല്ല, അത് ഉലയാനെന്ന് പറഞ്ഞാൽ ഇപ്പൊ ശക്തമായ നേതൃത്വം ഇല്ല. ആ വലിയ പാർക്കവന്റെ നമ്മളെ ചന്ദ്രപ്പന്റെ കാലത്തൊക്കെ സ്ട്രോങ് ആയ നിലപാട് സി പി ഐ എടുത്തിരുന്നേ. ഈ 10 പിണറായി കാണിക്കുന്ന രാഷ്ട്രീയത്തിനൊന്നും മിണ്ടാതെ മൗനത്തിന് അനുവാദം കൊടുത്തതുകൊണ്ടാണ് ഇപ്പൊ പിണറായി വിജയൻ ഏകാധിപതിയെ പോലെ പറയുന്നത്.
0: പക്ഷെ കാനം രാജേന്ദ്രൻ, അദ്ദേഹം ഇടക്കിടക്ക് പിന്നെ ശബ്ദം ഉയർത്താറുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എന്തൊരു പ്രതിസന്ധി വന്നാലും മുന്നണിക്കൊപ്പം അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തിരുന്നു. ബിനോയ് വിശ്വത്തിലേക്ക് എത്തുമ്പോ ഒരു ശക്തി കുറയുന്നുണ്ടോ?
4: തീർച്ചയായും അതല്ലേ പറയുന്നുണ്ട്. അത് ബിനോയ് വിജയം അവര് നേരത്തെ അത് നോക്കേണ്ടതായിരുന്നു. ഈ 5-10 ഇവര് നേരത്തെ നോക്കേണ്ടതായിരുന്നു. അവസാനത്തെ ഈ 5 കൂടി നോക്കേണ്ടതായിരുന്നു. ഇവര് പി എം 3 എടുത്ത നിലപാട് ഇവരാരും അറിയാതെ ആണ് പോയി ഒപ്പിട്ടിട്ട് വന്നത്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രപ്പനോ ഇവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ശക്തമായ നിലപാട് പല കാര്യങ്ങളിലും എടുത്തിട്ടുണ്ട്, ഇവരെ തിരുത്തിയിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ടോ ആണെങ്കിൽ ഇപ്പൊ പിണറായി വിജയൻ ഇത്രയും തോറ്റ് പരാജയപ്പെട്ടിട്ട് ഈ രാഷ്ട്രീയത്തിനുള്ള കുറവില്ലാതെ ഞാനാണ് തീരുമാനിക്കുന്നത് പറഞ്ഞതാണല്ലോ ഇപ്പൊ ഇത്രയും വിഷയം ആവാൻ കാരണം.
0: പക്ഷെ പി എം ശ്രീയിലെ നിലപാട് ഘടിപ്പിച്ചപ്പോ സി പി ഐ ഘടിപ്പിച്ചപ്പോ അതിൽ നിന്ന് മാറിയല്ലോ സി പി എം?
4: അത് തന്നെയാണ്, അങ്ങനെ ഒരു നിലപാട് ഇവര് 5 സ്വീകരിച്ചില്ല. അപ്പൊ ഇദ്ദേഹത്തിന് അത് ഈ രാഷ്ട്രീയം കുറച്ചുകൂടെ കാണിക്കാനും കുറച്ചുകൂടെ ലൈസൻസായി മാറി, അതാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി ഒരു പ്രതിപക്ഷ നേതാവ് പറയേണ്ട വാക്കാണോ ഇപ്പൊ പറഞ്ഞത്?
0: ഒരു പ്രതിപക്ഷ പറയേണ്ട വാക്കല്ല, പക്ഷെ തിരിച്ച് സി പി ഐയുടെ മറുപടി ഒരു പാർട്ടിയുടെ പത്രത്തിൽ മുഖലേഖനം എഴുതിയിട്ട് അവരുടെ ഏറ്റവും സമന്നതനായിട്ടുള്ള ആ മുന്നണിയിലെ നേതാവിനെ അങ്ങനെ ഒരു കരിവാരത്തേക്കുന്നതും ശരിയാണോ? അപ്പൊ മുന്നണി മര്യാദ പഠിപ്പിക്കുകയാണ് സി പി ഐ സി പി എമ്മിനെ അല്ലേ?
4: തീർച്ചയായും. അത് ഇത് ഞാൻ പറഞ്ഞില്ല, ഈ മുഖ്യമന്ത്രി ഈ പാർട്ടിയെ തകർത്തതുപോലെ ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇതിപ്പോ സി പി ഐയും പോവും. ഇപ്പൊ പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ അവരൊക്കെ ഒന്ന് തിരിച്ചു വരാൻ കഴിയുന്ന ആൾക്ക് ഒരു ധാരണയില്ല. സി പി ഐ കൂടെ പോയാൽ പിന്നെ അവരൊക്കെ എന്താണ് അവര് ഇവരുടെ
0: ലക്ഷ്യം എന്താണ്? വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അപ്പോ ഓണ ദിവസമായിട്ട് നമുക്ക് ചർച്ച ഉണ്ടാവില്ല, ഹാപ്പി ഓണം നേരത്തെ പറയാണ്. യെസ്, താങ്ക് യു സോ മച്ച് സുധീർ. നമസ്കാരം, ഗുഡ് ഈവനിങ്. ആരാണിത്?
5: നമസ്കാരം.
0: നിതിൻ,
5: അതെ
0: പറയൂ. ഇന്നലെ കുറച്ച് സംസാരിക്കാൻ പറ്റിയുള്ളൂ അല്ലേ നമുക്ക്? പറയൂ.
5: അതെ, അത് കുഴപ്പമില്ല.
6: നമ്മൾ ഈ സി പി ഐ നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ ആൾക്കാർ കുറെ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴും ഉണ്ട്. നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു സി പി ഐ നെ ഉദ്ദേശിച്ച് പറയുന്നതാ, ഈ അഴിമതി അല്ലെങ്കിൽ അടിച്ചു മാറ്റൽ ഈ ഒരു ചിന്താഗതി സി പി എമ്മിനുള്ള പോലെ സി പി ഐക്ക് ഇല്ല. അപ്പോ ഈ ഈ പറഞ്ഞ പോലെ ബിനോയ് വിഷ്ണു ഇവരൊന്നും അല്ല, പന്നിന് രവീന്ദ്രനെ പോലത്തെ ആൾക്കാരൊക്കെ ആയിരുന്നു സി പി ഐനെ ഇപ്പോഴും നയിക്കേണ്ടത്. അങ്ങനെ ആയിരുന്നെങ്കിൽ കുറെ കൂടെ എതിർപ്പും കാര്യങ്ങളും എല്ലാം ഇവര് പല കാര്യങ്ങളിലും അറിയിച്ചാണ് പിണറായി വിജയനെ ഒക്കെ. ഇപ്പൊ ഇതിനകത്ത് സി പി എമ്മിന്റെ ഒരു മെയിൻ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് ബാങ്ക്, അല്ലാതെ ഉള്ളവരുടെ അല്ല, പിണറായിസ്റ്റുകളുടെ അല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പോഴും സി പി ഐ ഉള്ളത് കൊണ്ട് മാത്രം കിട്ടുന്നതാണ്. സി പി ഐ കൂടെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി പിന്നില്ല, അത് അതോടെ തീരും. അപ്പൊ ഇവര് പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും ഇനിയെങ്കിലും ചെവിക്കൊണ്ട അടുത്തൊരു 10 വർഷം കൊണ്ടേലും ഭരണം തിരിച്ചു പിടിക്കാം, എന്തായാലും മാറി മറിഞ്ഞേ വരുവുള്ളൂ. 5 വർഷത്തിൽ കിട്ടണം ഒരു ചാൻസും ഇല്ല, 10 വർഷം കൊണ്ടേലും പിടിക്കണമെങ്കിൽ കുറച്ചെങ്കിലും സി പി ഐ പറയുന്ന കേൾക്കേണ്ടി വരും.
0: ഓക്കെ, അപ്പൊ എന്തായാലും കൂടെ തന്നെ നിൽക്കട്ടെ, അങ്ങനെ വലിയ പിണക്കങ്ങളിലേക്ക് കൊണ്ടുപോകണ്ട അല്ലേ?
6: അല്ല, പിണക്കങ്ങളിലേക്ക് കൊണ്ടുപോകാനല്ല, അല്ലെ, സി പി ഐയുടെ ഏറ്റവും വലിയ ശത്രു സി പി എം ആണ്, സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശത്രു സി പി ഐയു ആണ്. ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയമാണ് നടന്നു വരുന്നത്, അങ്ങനെയാണെങ്കിൽ സി പി ഐ മാറേണ്ടി വരും എന്ന് പറഞ്ഞു. വേറെ സുഹൃത്ത് പറഞ്ഞു സി പി ഐക്ക് ഇപ്പോഴും വർഗീയതയുണ്ട്. ഇതൊക്കെ ഉള്ളത് സി പി എമ്മിനാ. ഈ സി പി ഐ മാറേണ്ടി വരും, ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിനനുസരിച്ച് മാറേണ്ടി വരും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ, സി പി ഐ ബി ജെ പി പോലെ തന്നെ കുറച്ച് ന്യൂട്രൽ ആയിട്ട് നിൽക്കുന്ന പാർട്ടിയാണ്. ആർ എസ് എസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
0: മനസ്സിലായി. എങ്ങനെയാണ് സി പി ഐക്ക് വർഗീയതയൊക്കെ ആരോപിക്കാൻ കഴിയുന്നത് അല്ലേ?
6: സി പി ഐക്ക് അല്ല വർഗീയത, സി പി എമ്മിനാണ് വർഗീയത. സി പി എം വർഗീയത കാണിക്കുന്നത് വെള്ളപൂച്ച, ഇത് ഇരട്ടത്താപ്പം.
0: ഇതിന് ഇതൊക്കെ കഴിഞ്ഞാലും ഈ മുന്നണിക്കകത്ത് സി പി ഐ സി പി എം ബന്ധം ഇങ്ങനെ ഉലയാതെ അല്ലെങ്കിൽ ഇപ്പോ ഉള്ള പോലെ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ പിണക്കങ്ങളായിട്ട് തുടരുമോ, അതോ സി പി ഐ വിട്ടുപോവോ?
6: സി പി ഐ വിട്ടുപോകണം എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോഴേ സി പി എം ഒരു പാഠം പഠിക്കും.
0: പക്ഷെ സി പി എമ്മിന്റെ തണലിൽ, സി പി എമ്മിന്റെ തണലിലാണ് സി പി ഐ ഇങ്ങനെ ഈ നേട്ടങ്ങളൊക്കെ മന്ത്രിസ്ഥാനമൊക്കെ ഉണ്ടാക്കുന്നതെന്നാണല്ലോ പറയുന്നത്. പൊതുവെ
6: വോട്ട് ബാങ്ക് പൊതുവെ അങ്ങനെയാണ്. സി പി ഐക്ക് എന്നിട്ട് അവസാനം ഇവര് കാര്യം കഴിയുമ്പം കൈ വളർത്തുന്ന ഇതാണ് ഇവര് കാണിക്കുന്നത്.
0: അപ്പൊ വിട്ടുപോകട്ടെ,
6: എന്തോ
0: വിട്ടുപോകട്ടെ, പാഠം പഠിക്കട്ടെ അല്ലേ?
6: വിട്ടുപോകട്ടെ, പാഠം പഠിക്കട്ടെ.
0: സന്തോഷം എന്തായാലും നിതിൻ. അപ്പൊ ഹാപ്പി ഓണം.
6: ഹാപ്പി ഓണം, ഹാപ്പി ഓണം.
0: യെസ് നിതിൻ, നമസ്കാരം. ഗുഡ് ഈവനിങ്. നമസ്കാരം. വെരി ഗുഡ് ഈവനിങ്. ആരാണ്? സോണി. സുഖായിരിക്കുന്നോ? നാട്ടിലെവിടെയാണ്? പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിലെ ഓണാഘോഷമൊക്കെ എങ്ങനെയാണ്, എന്താണ് അവിടുത്തെ പ്രത്യേകത? അത് ശരി. വളരെ ചെറുതായി ഇങ്ങോട്ടേക്ക് പോന്നോ?
7: അല്ലല്ല, അങ്ങനല്ല, നമ്മുടെ ഒരു കോളേജ് കാലം മാത്രമേ ഉള്ളൂ ഓർമ്മ, ബാക്കിയെല്ലാം പിന്നെ എവിടെയായിരുന്നു.
0: അത് ശരി. ഇപ്പോഴത്തെ കോളേജ് കാണുമ്പോ പിന്നെ ഇപ്പൊ പഠിച്ചാൽ മതി തോന്നിയിട്ടുണ്ടോ? ഓണാഘോഷങ്ങളൊക്കെ കാണുമ്പോ
7: കഴിഞ്ഞ ദിവസം കണ്ട റീലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ
0: ഒന്നുകൂടെ പോയാലല്ലേ ഒന്നുകൂടെ ചെറുക്കാൻ പറ്റുമോ? ശരിക്കും എന്തൊരു വൈബാലേ കുട്ടികൾ ചെയ്യുന്നത്.
7: ഭയങ്കര, അത് ഹെലികോപ്റ്ററിലൊക്കെ വന്ന് കാണുന്ന ഇത്രയും പൈസ സ്പെൻഡ്
0: ചെയ്യുന്നത്. അതെ അതെ, കുറച്ച് ഓവർ ആയാലല്ലേ എല്ലാരും ശ്രദ്ധിക്കും എന്ന് പറഞ്ഞ പോലെ കുറച്ച് ഓവർ ആവുന്നുണ്ട്. എന്നാലും നമ്മുടെ കുട്ടികൾ ആ സന്തോഷം പങ്കുവെക്കുന്നത് നല്ലതാ.
7: അല്ല, കുറച്ച് വേറെ കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ആകാതെ ഇങ്ങനെയൊക്കെ പോകുന്നത് നല്ലതാണ്.
0: സത്യം.
7: വേറെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടക്കുന്ന പല തൂഫാൻ പോലുള്ള കാര്യങ്ങളിൽ അവര് ചെയ്യേണ്ടി വരുന്നത്
0: അതെ
7: മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ആയി പോയതുകൊണ്ടാണ്.
0: ഇത് സൗഹൃദം, സ്നേഹം, സന്തോഷം, ആഘോഷം മാത്രമല്ലേ ഉള്ളൂ അല്ലേ?
7: നല്ല കാര്യത്തിന് വേണ്ടിയാവുമ്പോ മറ്റു തെറ്റായ പാതയിൽ പോകുന്നതൊക്കെ നല്ലതാണ്.
0: കറക്റ്റ്. സോണി, നമ്മൾ രാഷ്ട്രീയ ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ ഈ സി പി ഐ സി പി എം ബന്ധം ഉലയോ?
7: ഞാൻ ആക്ച്വലി ഇത് മാത്രമല്ല, എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പൊ കോൺഗ്രസിലായാലും ഇപ്പൊ നമ്മൾ കണ്ട മുഖ്യമന്ത്രി ചർച്ച ചെയ്ത സമയത്ത് ആർ സി കെ സി വി ഡി എസ് എന്ന് പറഞ്ഞ് മാറി ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അതേപോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ആക്ച്വലി ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് നമ്മുടെ നാട്ടിൽ വേണ്ട ഒരു പാർട്ടിയാണ്. അതിലിങ്ങനെ വീണ്ടും ഓൾറെഡി ഒരു പ്രശ്നം വന്നതൊക്കെ അതിൽ കൂടെ അത് വിവർത്തനമായി പോകുന്ന രീതിയിലേക്കാണ് ഇപ്പം ഇവര് തമ്മിലുള്ള ഒരു പ്രശ്നം കാണുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പം കോൺഗ്രസ് ആയാലും ഇപ്പുറത്തായാലും പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതൊരു രമ്യതയിലായി പോയില്ലെങ്കിൽ കേരളത്തെ അത് വളരെ ബാഡ് ആയിട്ട് അഫക്റ്റ് ആവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ മൂന്നാമത്തെ പാർട്ടിയോട് എനിക്ക് എതിർപ്പുണ്ടായിട്ടല്ല, പക്ഷെ തൽക്കാലത്തെ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് പാർട്ടി സ്ട്രോങ് ആയി നിന്നില്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് അറിയാത്ത ഒരു കാര്യമായിരിക്കും. കാരണം മൂന്നാമത്തെ സംഘടനയെ കുറിച്ച് നമുക്ക് അറിയത്തില്ല, കേരളത്തിൽ അവർ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് അറിയത്തില്ല. പിന്നെ ഇപ്പം ഈ അതിന്റെ റിസൾട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഇലക്ഷൻ തന്നെ കാണുകയും ചെയ്യും. അപ്പൊ അതിന്റെ എഫക്ട് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അറിയുള്ളൂ അത് എന്തോളം കേരളത്തെ ബാധിക്കുന്നുള്ളത്.
0: അതായത് സോണി പറഞ്ഞു വരുന്നത് കോൺഗ്രസിനകത്തും ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ട്, പക്ഷെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒറ്റക്കെട്ടായിട്ട് നേരിടുന്നു. അതുപോലെ LDFനകത്തും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസം CPM CPI തമ്മിൽ കാലങ്ങളായിട്ട് ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതുണ്ടെങ്കിൽ തന്നെയും ആ ഒരു പൊട്ടലും ചിറ്റലും മുറസലും ഉണ്ടെങ്കിൽ തന്നെയും അവർ ആ മുന്നണിക്കകത്ത് തന്നെ തുടരുന്നതാണ് നല്ലത്.
7: കുറച്ചു മുന്നേ നമ്മൾ സംസാരിച്ചു പണ്ട് കോടിയേരി ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ പന്നിയൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അപ്പോഴും അഭിപ്രായങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാറുണ്ട്.
0: കാനം രാജേന്ദ്രൻ ഒരു പരിധി വരെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം എപ്പോഴും സമവായത്തിന്റെ ആളായിരുന്നു,
7: വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ച മനുഷ്യനാണ്. പക്ഷെ അപ്പോഴൊന്നും നമുക്കൊരു എന്താ പറയാ ഒരു കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ ആ ഇടതുപക്ഷം എന്നുള്ള സംഘടന വീക്കാവുന്നത് ഒരിക്കലും കേരളത്തിന് നല്ലതല്ല. ഞാൻ പറയുന്നത് ഇപ്പം അവര് ഭരിച്ചാൽ മാത്രമേ കേരളം നന്നാവുന്ന ഞാൻ പറയില്ല, കോൺഗ്രസ് ഭരിച്ചാൽ നന്നാവും ഞാൻ പറയില്ല, ഈ മൂന്നാമതൊരു പക്ഷി ചാൻസ് കൊടുക്കില്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു നിലവില് രണ്ട് ഈ എന്താ പറയുന്നത് സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്ന പാർട്ടികൾ ഇങ്ങനെ നശിച്ചുപോയി, മൂന്നാമതൊരു പാർട്ടി വന്ന് എന്താവും നമുക്ക് അറിയത്തില്ല. അവരെ കുറിച്ച് യാതൊരു എതിർപ്പുണ്ടായിട്ട് പറയുന്നതല്ല, പക്ഷെ നമ്മൾ കണ്ടു. ഞാൻ ഈ പറയുവാണെങ്കിൽ കഴിഞ്ഞ August 15 നമ്മള് ഒരു എന്താ പറയാ നിതിൻ എന്നാണ് തോന്നുന്നു ആളുടെ പേര്, സോ ആളുടെ ഫാദർ
0: മിലിറ്ററിയിൽ ഇന്നലെ വിളിച്ചിരുന്നു കേട്ടോ നിതിൻ.
7: ആ ആളുടെ ഒരു കുറച്ച് പോയിന്റ്സ് ആൾ സംസാരിച്ച ഭയങ്കര ടച്ചിങ് ആയിട്ട് തോന്നി
0: ശരിക്കും.
7: ഒന്നാമത് അദ്ദേഹം ഒരു എന്താ പറയാ എന്താ പറയാ നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്താ പറയാ സർവീസിൽ ദീർഘകാലം സ്പെൻഡ് ചെയ്ത ഒരാള്, ആളുടെ മകന്റെ വാക്കുകൾ കേട്ടപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ടച്ചിങ് ആയിട്ട് തോന്നി. അയാൾ അത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ റെലവെന്റ് ആയിരുന്നു. അപ്പൊ ആ പോയിന്റ്സ് ചിന്തിക്കുമ്പോൾ നമുക്കൊരു മൂന്നാമത് കക്ഷി ഇപ്പൊ തൽക്കാലം വേണമെന്ന് ഒരു ചെറിയ തോന്നല് കേരളത്തില്, ഞാൻ പറഞ്ഞ മറ്റുള്ള സ്ഥലത്തല്ല, കേരളത്തിൽ ഇപ്പൊ ഉടനെ വേണമെന്ന് ഒരു ചിന്തിച്ചു പോകും. കാരണം അത് ആ എന്താ പറയാ ഒരുമയോടെ ഉള്ള കാര്യങ്ങൾ പലയിടത്തും ഒരുമ നശിക്കാനുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പോലെ തോന്നിപ്പോകുന്നുണ്ട് ചില കാര്യങ്ങൾ. എന്തുകൊണ്ട് അവര് നല്ല കാര്യങ്ങൾ ചെയ്യില്ലെന്നോ രാജ്യത്തിന് ഗുണപരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നില്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ചില കാര്യങ്ങൾ വളരെ എന്താ പറയാ സെക്യുലർ എന്ന് പറഞ്ഞു പറഞ്ഞു ഒരു എക്സാമ്പിൾ പറഞ്ഞ വന്ദേമാതിരി, അതിലൊക്കെ ഇത്രയും പ്രതിഭാഷ പിടിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയുള്ള കാര്യം നോക്കുമ്പോൾ നമ്മൾ രാജ്യത്ത് മുന്നോട്ടുള്ള കാരണം അത് കേരളത്തിലായ പോലും നമ്മൾ ഈ സ്വാതന്ത്ര്യ ദിനത്തിലന്ന് BJP ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ പാലക്കാടും തിരുവനന്തപുരം, അവിടെ മാത്രം മേയേഴ്സ് അത് പാടി. അങ്ങനൊക്കെ ഒരു എന്താ പറയാ ചേരിത്തിരിവിലേക്ക് പോകുന്ന ഒരുമയ്ക്ക് പകരം സെപ്പറേഷൻ ഒരിക്കലും നല്ലതല്ലേ നാട്.
0: വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതിനെ ഓർമ്മിച്ചതിൽ സന്തോഷം. ഇതിനിപ്പോ കേൾക്കുന്നുണ്ടോ അങ്ങോട്ട് ഈ സമയത്ത്?
7: ഞാന് ടീമിലായിരുന്നു ഒരു മാസം, അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പല FM ചാനൽസും നാട്ടിൽ അവൈലബിൾ അല്ല, പക്ഷെ നിങ്ങളുടെ ചാനൽ വളരെ ക്ലിയർ ആയിട്ട് നാട്ടിൽ അവൈലബിൾ ആയിരുന്നു. നമ്മള് റിമൈൻഡർ വെച്ച് ഈ ചാനലിൽ ഞാൻ ചർച്ച കേട്ടിട്ടുണ്ട്.
0: ഒരുപാട് സന്തോഷം, സന്തോഷം സോണി. അങ്ങനെയൊക്കെ ഈ ഓരോ ഓണക്കാലത്ത് അതൊക്കെ കേൾക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ ഓണസമ്മാനം.
7: പിന്നെ ഇത് ഒരേ ഒരു റിക്വസ്റ്റ്, നിങ്ങൾ ഈ സമയം കുറച്ചുകൂടെ മുന്നോട്ട് ചർച്ച ആരംഭിച്ചത് വലിയ ഉപകാരം.
0: ഉറപ്പായിട്ടും അത് പരിഗണിക്കാവുന്നതാണ്, അതല്ല അതാണ് അതിന്റെ ശരിയും. തീർച്ചയായിട്ടും നോക്കാം കേട്ടോ. അത് ശരി, അതെ ശരി. അന്ന് കൃത്യനിഷ്ഠത ഉണ്ടായിരുന്നു, ഇന്ന് ഇത്തിരി കുറവുണ്ട് കുട്ടിക്ക് ഇല്ലേ. തീർച്ചയായിട്ടും നമുക്ക് കൃത്യസമയത്ത് തുടങ്ങാം കേട്ടോ. യെസ്, അപ്പൊ ഹാപ്പി ഓണം, ഹാപ്പി ഓണം സോണി. യെസ്, നമസ്കാരം, ഗുഡ് ഈവനിങ്. ഒരു കോൾ കൂടി എടുത്തിട്ട് നമുക്ക് ചർച്ച അവസാനിപ്പിച്ചാൽ ആരാണിത്?
8: നമസ്കാരം മിനിപ്പെട്ട.
0: ആ, ഇന്ന് താങ്കൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരു വിഷമായേനെ. പറയൂ.
8: ഹാപ്പി ഓണം,
0: ഹാപ്പി ഓണം, ഹാപ്പി ഓണം.
8: ആ, പിന്നെ ഈ സത്യങ്ങൾ പറയുമ്പോഴേ അവര് വർഗീയവാദികളാവും കേട്ടാ.
0: അതെ,
8: സിപിഎംകാർക്ക് ആ സത്യങ്ങൾ പറയുമ്പോഴത്തേ അവർ വർഗീയവാദികളെ, അവര് ഒന്നും മിണ്ടാതെ വായു അടച്ചിരുന്നു കഴിഞ്ഞാൽ അവര് നല്ല പുള്ള. കടലിലെ തിരമാലയൊക്കെ നോക്കിയിരിക്കട്ടെ, അവസാനം ഇത് ശവപ്പെട്ടിയിലാക്കും ഈ പാർട്ടിയെ മൊത്തത്തില്. ആടി ഒലയില്ല ഈ കപ്പലെ,
0: ആടി ഒലയില്ല പറഞ്ഞത്.
8: ആ അല്ലേ, ഇപ്പൊ ഈ കപ്പൽ ഒരിക്കലും ആടി ഒലയില്ല സാറേ. ഈ കപ്പൽ നല്ലോണം പോകും. കപ്പിത്താനും മാത്രമേ ഉള്ളൂ ഇപ്പോഴ്.
0: അല്ല, ക്യാപ്റ്റൻ തന്നെ കപ്പൽ മുക്കും എന്നുള്ളതാണ് ഇപ്പൊ ചോദ്യം അല്ലേ?
8: ആ സംശയം എന്തോന്നു വെച്ചേ മൊത്തത്തില് ആടി ഒലയില്ല ഈ കപ്പലെ,
0: ആടി ഒലയില്ല പറഞ്ഞത്.
8: ആ അല്ലേ, ഇപ്പൊ ഈ കപ്പൽ ഒരിക്കലും ആടി ഒലയില്ല സാറേ. ഈ കപ്പൽ നല്ലോണം പോകും. കപ്പിത്താനും

0: നാട്ടിലും കുറച്ചു പേര് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നങ്ങ് പറഞ്ഞിട്ട് അങ്ങ് പോകണം. ഒരു നല്ല സംശുദ്ധമായ മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ട് വർഗീയതയിലേക്ക് കൊണ്ട് കെട്ടിയിടാൻ നോക്കുന്ന ആരാണ്? സി പി എമ്മുകാർ. അപ്പൊ അവർക്കാണ് ഏറ്റവും കൂടുതൽ വർഗീയത. എന്തായാലും കൂടുതലൊന്നും പറയാം, നല്ല ദിവസങ്ങളൊക്കെ അല്ലേ, ഹാപ്പി വേണം മിനി പത്മ. അപ്പൊ ആടി ഒലയേണ്ട കൂടുതൽ.
1: എല്ലാ മുന്നണികളും നിലനിൽക്കട്ടെ നമ്മുടെ കേരളത്തിൽ. ഹാപ്പി ഓണം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഉത്രാട ദിവസമാണ്, പൂക്കളൊക്കെ ഒരുക്കുന്ന ദിവസമാണ്, സദ്യക്കുള്ള വട്ടങ്ങളൊക്കെ ഒരുക്കുന്ന ദിവസമാണ്. അദ്ദേഹം പറഞ്ഞ പോലെ, ശ്രീ ഷാജി പറഞ്ഞ പോലെ, നല്ല ദിവസങ്ങളിൽ നമുക്ക് നല്ല ചർച്ചകളും നല്ല ചിന്തകളൊക്കെ ഉണ്ടാകാമെന്ന് പറയും. പക്ഷേ രാഷ്ട്രീയം നമുക്ക് മാറ്റി നിർത്താൻ പറ്റാറില്ലല്ലോ അല്ലേ. എന്നാൽ ഇന്ന് ഈ ചർച്ചയിൽ വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം. നാളെ നോക്കട്ടെ, നമുക്ക് ചർച്ച വേണോ വേണ്ടെന്നൊക്കെ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്തിട്ട് പറയൂ. എല്ലാവരും ഒരു ഓണാഘോഷത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ചർച്ചയ്ക്ക് വെച്ചിട്ട് ബുദ്ധിമുട്ടിക്കണമെന്ന് ആലോചിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് സമയമുണ്ടെങ്കിൽ, എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഒരു വിഷയം എടുത്തിട്ട് ചർച്ച ചെയ്ത് നോക്കാം. പറ്റുമെങ്കിൽ വിളിക്കൂ. എല്ലാവരോടും സന്തോഷം, സ്നേഹം.
2: Let's talk with Mini Padma. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
3: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
4: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം ഡിജെയും, എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
3: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
4: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ.
3: മാർക്കൻസേവ് മുഹേസന അൽക്യുസേസ്.
4: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
3: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
2: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
5: എന്റെ വണ്ടിയുടെ കാര്യം.
6: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.

സാങ്കേതിക വിദ്യ സ്വകാര്യ മേഖലയ്ക്ക് നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ മാറ്റത്തിന് കളമൊരുക്കിക്കൊണ്ട് മിസൈൽ സാങ്കേതിക വിദ്യയും ഇനി സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗിക അനുമതി നൽകി. DRDO വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യകളാണ് ഉൽപാദനത്തിനായി യോഗ്യരായ സ്വകാര്യ കമ്പനികൾക്ക് നൽകുക. രാജ്യത്തിനകത്ത് തന്നെ മിസൈൽ സംവിധാനങ്ങളുടെ നിർമ്മാണം സാധ്യമാക്കുക വഴി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ഈ നിർണായക തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജാതി സെൻസസിനുള്ള ചോദ്യാവലി റദ്ദാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. അവ്യക്തമായ ചോദ്യം കാരണം പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഗുണം കിട്ടില്ലെന്നാണ് കോൺഗ്രസിന്റെ വിമർശനം. നിലവിലെ ചോദ്യാവലിയിൽ കൃത്യമായി ജാതി രേഖപ്പെടുത്താനാകില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംയുക്തമായി കത്തെഴുതി. ജാതി സെൻസസിനുള്ള നിലവിലെ ചോദ്യാവലി റദ്ദാക്കണമെന്നാണ് കത്തിൽ ആവശ്യം. അവ്യക്തമായ ചോദ്യം ഉൾപ്പെടുത്തിയതുകൊണ്ട് ജാതി സെൻസസിന്റെ ഗുണം പിന്നാക്ക വിഭാഗങ്ങൾക്ക് കിട്ടില്ലെന്നും SC ST ജാതി എന്നാണ് ചോദ്യാവലിയിൽ ഉള്ളതെന്നും കോൺഗ്രസ് പറയുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസ നേർന്ന മുഖ്യമന്ത്രി VD സതീശൻ. മലയാളത്തിന്റെ മഹനീയ സങ്കല്പമാണ് ഓണം. ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാ മലയാളികളുടെയും അഭിമാനകരമായ ആഘോഷം. അതിജീവനത്തിന് പ്രേരിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവുണ്ടാക്കുന്നതുമാണ് ഓരോ ഓണാഘോഷങ്ങളും. സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം കുറിച്ചു. മലയാളികൾക്ക് ഓണാശംസകൾ അറിയിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് ഓണം നമുക്ക് പകരുന്നത്. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറം മലയാളി മനസ്സുകളെ ഒരുമിപ്പിക്കുന്ന മഹത്തായ ആഘോഷമാണ് ഓണം. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ടു പോകാനുള്ള കരുത്ത് നമുക്ക് ഈ ഓണം പകരട്ടെയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണം ആഘോഷിച്ച സംഭവത്തിൽ 7 പോലീസുകാർക്കെതിരെ നടപടി. 7 പോലീസുകാരെയും AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണർ DGP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ബേപ്പൂരിലെ സ്ഥാനാർത്ഥി വിവാദത്തിൽ PV അൻവറിനെ പിന്തുണച്ച് കാരാട്ട് റസാഖ്. ബേപ്പൂരിൽ കാലുവാരിയെങ്കിൽ അംഗീകരിക്കാനാകാത്ത പ്രവൃത്തിയാണെന്നും PV അൻവർ ഉയർത്തിയ വിഷയങ്ങൾ UDF വിജയത്തിന് കാരണമായെന്നും കാരാട്ട് റസാഖ്. സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിച്ചതാണ് തോൽവിക്ക് കാരണം എന്നത് ശരിയല്ല. തളിപ്പറമ്പിലും പയ്യന്നൂരിലും അമ്പലപ്പുഴയിലും സ്വതന്ത്ര ചിഹ്നത്തിലല്ലേ ജയിച്ചത്. പ്രവീൺകുമാറിന്റെ പ്രസ്താവന അനവസരത്തിൽ ഉള്ളതാണെന്നും കാരാട്ട് റസാഖ്. CPI പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വിമർശിച്ച് CPI മുഖപത്രം ജനയുഗം. CPI നേതാവ് സത്യൻ മുഖേരിയുടെ ലേഖനത്തിൽ പിണറായിക്കെതിരെ കടുത്ത വിമർശനം. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വത ഇല്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് ലേഖനത്തിൽ പറയുന്നു. CPI മുൻമന്ത്രിയും മുതിർന്ന CPI നേതാവുമായ V ശിവൻകുട്ടി. പിണറായി വിജയൻ ഏകപക്ഷീയമായ തീരുമാനമെടുക്കാറില്ലെന്ന് ശിവൻകുട്ടി. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട CPM CPI തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം.

പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ടി പി വധക്കേസിൽ സുപ്രീംകോടതിയിൽ ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകനെ മാറ്റാൻ തീരുമാനം. സിപിഎം സഹയാത്രികനായ പി വി ദിനേശിനെയാണ് മാറ്റുക. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര എന്നിവരിൽ ഒരാളെ കേസിൽ ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിന്റെ നീക്കം. മൂവാറ്റുപുഴ ജില്ലയാക്കാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തിരൂർ ജില്ലയ്ക്കായി മുസ്ലിം ലീഗ്. സംസ്ഥാനത്ത് ആദ്യം രൂപീകരിക്കേണ്ടത് തിരൂർ ആസ്ഥാനമായ ജില്ലയെന്ന കുറുക്കോളി മൊയ്തീൻ എംഎൽഎ, തിരൂർ ആസ്ഥാനമായ ജില്ല വേണമെന്നത് കാൽനൂറ്റാണ്ടായുള്ള ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.

0: ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ടെസ്റ്റ് മത്സരം പുരോഗമിക്കുകയാണ്. നിലവിൽ ശ്രീലങ്ക 8 വിക്കറ്റ് നഷ്ടത്തിൽ 265 എന്ന നിലയിലാണ്. ഇന്ത്യയുടെ 1st innings 9 വിക്കറ്റ് നഷ്ടത്തിൽ 503 ഡിക്ലെയർ ചെയ്തിരുന്നു. വിശദവാർത്ത 6 മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good evening. Station clockil ippol samayam 5 mani kazhinju 5 minute.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 37 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 62%.
2: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: You are listening to

0: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ഏവർക്കും ഉത്രാട ദിനാശംസകൾ. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ആഘോഷങ്ങൾ വലിയ രീതിയിൽ ഒരുമിച്ച് വന്നതിൻ്റെതായിട്ടുള്ള സന്തോഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിലെ സംഭവ വികാസങ്ങളെല്ലാം തന്നെ കാണാറുള്ളത് സോഷ്യൽ മീഡിയയിൽ വരുന്ന റീലുകളുടെ രൂപത്തിൽ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ദിവസം പ്രത്യേകിച്ചും വൈകുന്നേരത്തോട് അടുത്താണ് ഉത്രാടത്തിൻ്റെ തലേദത്ത വൈകുന്നേരം ഒരു സ്പെഷ്യൽ വൈകുന്നേരം തന്നെയാണ്. കാരണം ഈ ഉത്രാട പാച്ചിൽ എന്ന് പറയുന്നത് പോലെ അവസാന നിമിഷത്തിൽ വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടങ്ങളാവട്ടെ. ഇപ്പം ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ ഉത്രാട ചന്തകൾ ഭയങ്കര സജീവമാണ്. പ്രത്യേകിച്ചും ഈ ഓണ കാലഘട്ടത്തിന് മാത്രമായിട്ട് പലയിടങ്ങളിൽ നിന്നും ഈ വെച്ച് വാണിഭക്കാരൊക്കെ ഈ ഒരു തലമുറയ്ക്ക് ഒരുപക്ഷെ സുപരിചിതമല്ലാത്തൊരു കാഴ്ചയായിരിക്കാം. കാരണം ഒരു ഒരു ഒരു കാലഘട്ടത്തിലായിരുന്നു ഈ തെരുവ് കച്ചവടക്കാരും കൂടുതലായിട്ട് അവർ അത്തരം ആളുകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കച്ചവട സമ്പ്രദായങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ഇന്ന് കംപ്ലീറ്റ്ലി ഒരു പുതിയ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ ഒരു പഴയ തനിമയെ മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ കാഴ്ചകളൊക്കെ ഒത്തിണങ്ങുന്നത് ഇത്തരം ചില ഓണത്തിൻ്റെ ആഘോഷ ദിവസങ്ങളിൽ മാത്രമായിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ തന്നെ ഈ ഒരു ദിവസങ്ങളിൽ, ഓണത്തിൻ്റെ ദിവസങ്ങളിൽ, എസ്പെഷ്യലി ഉത്രാടത്തിൻ്റെയൊക്കെ തലേന്ന് അല്ലെങ്കിൽ ഉത്രാടത്തിൻ്റെ ആ ഒരു ദിവസത്തിലേക്കൊക്കെ വരികയാണെങ്കിൽ അന്ന് വൈകുന്നേരത്ത് കംപ്ലീറ്റ്ലി എല്ലായിടത്തും ആ ഒരു ആളുകൾ മുഴുവൻ പുറത്തുണ്ടായിരിക്കും, പലതരം സാധനങ്ങൾ വാങ്ങുന്നതിനും അവസാന നിമിഷത്തെ ഷോപ്പിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട്. ആൻഡ് ഇന്നാണെങ്കിൽ നബിദിനമായിരുന്നു, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ കളർഫുൾ. ആൻഡ് നമ്മൾ എപ്പോഴും പെരുമയോടുകൂടി പറയാറുള്ളൊരു കാര്യമുണ്ട്, മലയാളം അല്ലെങ്കിൽ മലയാള നാടിൻ്റെ, കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ത്യ എന്ന രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ, ഏറ്റവും ഉദാത്തമായിട്ടുള്ള ആ ഒരു ആശയത്തെ, ആ ഒരു മതസൗഹാർദ്ദത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ ആശയത്തെ ഏറ്റവും 100% ഉൾക്കൊണ്ട നാടാണ് നമ്മുടെ കേരളം എന്നുള്ളത്. അതിൻ്റെ ഉദാഹരണങ്ങളായിട്ടുള്ള ഒരുപാട് വിഷ്വൽസ് എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷങ്ങളിൽ പങ്കുചേരുന്നതിൻ്റെ വിഷ്വൽസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ കാണാം. ഈ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും ഒരുപാട് എന്താ പറയുന്നത്, ഒരുപാട് ഹേറ്റ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലും ഇത്തരം ചില വിഷ്വൽസ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അത് തരുന്ന സന്തോഷം വളരെ വളരെ വലുതാണ്. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓണത്തിൻ്റെ സെലിബ്രേഷൻസ് ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. ഇന്നാണെങ്കിൽ ഇവിടെ ഓഫീസിൽ ആകെ മേളമായിരുന്നു, ഞാനൊരിത്തിരി ലേറ്റ് ആയിപ്പോയി, അതുകൊണ്ട് എനിക്ക് മാവേലി ഒന്ന് കാണാനൊക്കെ പറ്റി. പക്ഷേ ഈ ഓഫീസിലെ കംപ്ലീറ്റ് ആ ഒരു ആവേശം എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓഫീസ് മാത്രമല്ല, നമ്മൾ ഈ ഒരു നമ്മുടെ ഓഫീസ് വരുന്ന ബാങ്ക് സ്ട്രീറ്റിൻ്റെ ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി ഒരു വേറൊരു വൈബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്രേ. കുഴപ്പമില്ല, നാളത്തെ ദിവസവും ഇതുപോലെ ഗംഭീര പരിപാടികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നും ഒരുപാട് സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ പ്ലാനിലുണ്ട്. അപ്പോൾ എല്ലാം വഴിയെ പറയാം. ട്രെൻഡിങ് ട്രാക്കായിട്ട് ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. ദിസ് ഇസ് ബാക്ക് ടു ഹോം.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിങ് സോങ് ഓഫ് ദി ഇയർ.
3: Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: song of the hour
1: was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
2: 050-000-2918. ഞാനീ തൃശൂർക്കാരെക്കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം. September 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: Monday to Friday, evening 5 to 9pm. Back to home with Asif, only on Home 92.2 FM.
1: Back to home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Amore, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
7: ശ്രദ്ധിക്കാണ്ടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
8: അണ്ണം പേടിക്കണ്ടടാ,
9: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
6: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
10: അണ്ണ ശ്രദ്ധിക്ക,
11: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
5: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
12: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
13: ഓണപ്പൂവേ കോമൽപ്പൂവേ.
14: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-33-07-916.

ഗിഫ്റ്റ് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: സുഹേൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ചൂടൊന്ന് കുറയുമെന്ന് പലരും പ്രതീക്ഷിച്ചു. പക്ഷേ കഴിഞ്ഞ ഒരാഴ്ചയെ അപേക്ഷിച്ച് പൂർവ്വാധികം ശക്തിയിലേക്ക് ചൂട് കുതിച്ചു വരുന്നൊരു കാഴ്ചയാണ് ഇന്നും ഇന്നലെയുമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ തന്നെ പല ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടെമ്പറേച്ചർ. എനിക്ക് തോന്നുന്നു അല്ലെങ്കിലൊക്കെയാണ് ഏറ്റവും മാക്സിമം ടെമ്പറേച്ചർ ഇന്നും ഇന്നലെയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 50.3 ഡിഗ്രി സെൽഷ്യസ് വരെ അല്ലെങ്കിൽ പലയിടത്തും റിപ്പോർട്ട് ചെയ്തതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. എനിവേ, എന്തായാലും വരും ദിവസങ്ങളിൽ ചൂട് പതിയെ പതിയെ കുറയട്ടെ. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ പലരുടെയും പലവിധങ്ങളായിട്ടുള്ള പല പ്ലാനിങ്ങുകളും വളരെ ഈസി ആയിട്ട് നടക്കത്തുള്ളൂ അല്ലേ. പല അസോസിയേഷൻസും ഗംഭീര പരിപാടികളും കാര്യങ്ങളും ഒക്കെയാണ് വരും ദിവസങ്ങളിലേക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് അറിയിക്കാനുള്ളത്, നമ്മുടെ ദുബായിയുടെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. കാരണം നവീകരിച്ച പുതിയ അനുഭവങ്ങളൊക്കെ ആയിട്ട് 2027 ഇനി മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു കൊടുക്കപ്പെടുന്നത് എന്നുള്ള കാര്യം അല്ലേ. എന്തായാലും അതിന് ഉള്ള ഒരു ഡേറ്റ് September 1 ആണ് എന്നുള്ളതാണ്. September 1 മുതൽ താൽക്കാലികമായിട്ട് ഒരു ബ്രേക്കിലേക്ക് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിന്റെ എക്സ്പീരിയൻസുകൾ പോവാണ് എന്നുള്ളൊരു സംഗതിയാണ് കേട്ടോ. അപ്പോൾ ഫാമിലിയൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു അവസാനഘട്ടം എന്ന നിലയിൽ അവരെ ഒന്ന് കാണിക്കണമെന്ന് തീരുമാനിച്ചിട്ട് അത് അവർ പ്ലാനിങ് ഇങ്ങനെ പതിയെ പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്നവരാണെങ്കിൽ ഇനി അധികം കാത്തിരിക്കേണ്ട. കാരണം September 1 കഴിഞ്ഞാൽ പിന്നെ 2027 മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി എന്തായാലും ഈ സമയത്ത് നമ്മുടെ റോഡിലെ സിറ്റുവേഷൻസ് ഒന്ന് ഷടപടയെന്ന് നോക്കിയിട്ട് വരാം. ഇന്ന് രാവിലെയൊക്കെ ആണെങ്കിൽ ഭയങ്കര കൺജസ്റ്റഡ് സിറ്റുവേഷൻസ് ആയിരുന്നു റോഡ്സിലൊക്കെ. കാരണം ഒരുപാട് ഇടങ്ങളിൽ നല്ല ട്രാഫിക്, അതായത് ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി കുറേ ആക്സിഡൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്തായാലും ഇപ്പോഴത്തെ ട്രാഫിക് സിറ്റുവേഷൻ നോക്കി.
3: Traffic update. Brought to you by ABC Cargo and Courier. Number 1 in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: Alright, ഈയൊരു സമയത്ത് നോക്കുമ്പോൾ പല റോഡുകളിലും ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് തന്നെയാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് കേട്ടോ. യൂഷ്വൽ വീക്ക് ഡേയ്സിൽ വൈകുന്നേരങ്ങളിലുള്ളതിനേക്കാൾ കുറച്ചധികം ട്രാഫിക് കൺജഷൻസ് ഇപ്പോൾ അൽഖേൽ റോഡിലാവട്ടെ, ഹെസ സ്ട്രീറ്റിലാവട്ടെ. ഹെസ സ്ട്രീറ്റൊക്കെ നല്ല രീതിയിൽ പാക്ഡാണ്. ദുബായ് സ്പോർട്സ് സിറ്റി ഭാഗത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡൊക്കെ എടുത്ത് ദുബായിയുടെ മറ്റു മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഷാർജയിലേക്കൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ കുറേയധികം സമയത്തെ ഒരു ഡിലേ ഇന്ന് ആ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ നമുക്കിപ്പോൾ ഈ ഒരു സമയത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് റാസൽഖോ റോഡ് കുറച്ചധികം കൺജഷൻ റാസൽഖോ റോഡിലും കാണുന്നു. ആൻഡ് അവിടെ ഇവിടെയായിട്ട് മൈനർ ആക്സിഡൻറ്റുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആൻഡ് ദുബായ് ഷാർജ റോഡ്സിലും പാക്ഡ് ട്രാഫിക് സിറ്റുവേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
3: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 in GCC. TNC apply.
4: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
5: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.5.
4: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
6: പുള്ളിക്കും തോറ്റി.
4: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
6: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
7: ഓടിക്കും.
6: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
4: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
8: മിഡ് മോർണിംഗ് വിത്ത് നിത്യ മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM ഓൺലി ഓൺ ഹോം 92.2 FM.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു?
10: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
9: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
10: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
9: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic. Advanced scan, assured future.
11: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല.
10: ഇങ്ങനെ കരയിലാണോ? അങ്ങനെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ? അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. UAE-യിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
12: ഏറ്റവും
13: കുറഞ്ഞ റേറ്റ്സ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
14: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിലെന്നാണ്.
15: അതെന്താ
14: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞാ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
15: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
16: അഡ്കോപ്പിന്റെ അബുദാബി മീനാ സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽനഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
17: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
18: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
19: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻ പാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
18: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
19: August 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മണി മുതൽ.
18: മാർക്കൻസേവ് മുഹേസിന അൽക്യുസേസ്.
19: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
18: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
20: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
21: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
1: എടാ, 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
2: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
3: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
2: അപ്പോൾ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലേ?
4: സാൻഡ്
5: ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓണക്കാലത്ത് നമ്മളിലേക്ക് എത്തുന്ന ഏതൊരു സമ്മാനത്തിനും ഒരു എക്സ്ട്രാ സന്തോഷമായിരിക്കും. അതിപ്പോൾ ഓണക്കോടിയുടെ രൂപത്തിലാണെങ്കിലും മറ്റെന്ത് തരത്തിലുള്ള ഓണ സമ്മാനങ്ങളാണെങ്കിലും നമുക്ക് അത്രമാത്രം വാല്യുബിൾ ആയിട്ട് അത്രമാത്രം വിലമതിക്കുന്ന അല്ലെങ്കിൽ അത്രമാത്രം വാല്യൂ നമ്മൾ ഹൃദയത്തിൽ കൊടുക്കുന്ന ഒരു സംഗതി തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും ഈ ഓണക്കാലത്ത് ഡൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേയധികം, അതായത് ഡൂപേയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കിടിലൻ ഓണ സമ്മാനവും ഇപ്പോൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. സംഗതി എന്താണെന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം ഡൂപേ ഈ ഒരു ഓണ കാലത്ത് ഓണ സമ്മാനമായിട്ട് നമ്മളിലേക്ക് തരാൻ വേണ്ടി പോകുന്നത് നാട്ടിലേക്ക് പണം അയക്കുന്ന സമയത്ത് കുറച്ചധികം എക്സ്ട്രാ സന്തോഷം തന്നെയാണ് കേട്ടോ. സെപ്റ്റംബർ 6-ാം തീയതി നടക്കാൻ പോകുന്ന ഈണം ഓണം ഇവന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഇതുപോലെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഓണം ഇവന്റായിട്ട് ഈ വർഷം ഒരുങ്ങുകയാണ് സെപ്റ്റംബർ 6-ാം തീയതിയിലെ ഈണത്തിന്റെ ഓണം ഇവന്റ്. അപ്പോൾ ഈ ഒരു ഈണത്തിന്റെ ഓണം ഇവന്റിൽ വെച്ചിട്ടാണ് നമ്മൾ ലക്കി ഡ്രോയിലൂടെ ഏതാണ്ട് 1500 ദിർഹംസ് വരെയുള്ള സമ്മാനങ്ങൾ നേടാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്തായാലും ഓണമൊക്കെ ആയിട്ട് നമ്മൾ ഈ നാട്ടിൽ സർപ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നാട്ടിലേക്ക് പണം അയക്കുമല്ലോ, അല്ലെങ്കിൽ സാലറി ടൈമിലൊക്കെ നാട്ടിലേക്ക് പണം അയക്കുമല്ലോ. എന്തായാലും അത് ഇത്തവണ ഡൂപേയിലൂടെ തന്നെ ആയിക്കോട്ടെ. പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറോ ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൂപേ ഇൻസ്റ്റാൾ ചെയ്ത് നേരെ രജിസ്റ്റർ ചെയ്ത് നാട്ടിലേക്ക് പണം അയക്കുക. സെപ്റ്റംബർ 5-ാം തീയതിക്ക് മുൻപ് തന്നെ ഡൂപേ വഴി നാട്ടിലേക്ക് പണം അയക്കുക. അതിനുശേഷം ആ ട്രാൻസാക്ഷൻ ID 0586105980 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ലക്കി ഡ്രോയിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടിയിരിക്കുകയാണ്. ക്യാഷ് പ്രൈസുകൾ നേടാനുള്ള ഈ ഒരു അവസരം ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. വിജയികളെയൊക്കെ സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന നമ്മുടെ ഹോമഫമും ഈണവും ചേർന്ന് നടത്തുന്ന നമ്മുടെ തൃശ്ശൂരിൻ്റെ ആ ഒരു ഇവന്റിൽ വെച്ച്, നമ്മുടെ തൃശ്ശൂരിൻ്റെ ഈണം ഇവന്റിൽ വെച്ച് പ്രഖ്യാപിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇടത്തെ ആ ഒരു ഇവന്റിൻ്റെ നേരെ ഡൂപേൻ്റെതായിട്ടുള്ള ബൂത്ത് ഉണ്ടായിരിക്കും, അവിടേക്ക് വരാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചോളൂ. അപ്പോൾ ഡൂപേയിലൂടെ ലക്കി വിന്നർ ആകാൻ വേണ്ടിയിട്ടുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. നാട്ടിലേക്ക് ഇത്തവണ പണം അയക്കുന്നത് ഡൂപേയിലൂടെ തന്നെ ആയിക്കോട്ടെ. മാത്രമല്ല ആ ഒരു ട്രാൻസാക്ഷൻ ID എടുത്ത് അയച്ചു കൊടുക്കുന്ന കാര്യവും നിങ്ങൾ മറക്കണ്ട. ആ നമ്പരുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ. നമ്പർ ഇതാണ് 0586105980.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: 100 ദിനം തികച്ച വിഡി സതീശൻ സർക്കാർ. പിണറായി വിജയന് സിപിഐയുടെ വിമർശനം. സിപിഐക്ക് ശിവൻകുട്ടിയുടെ മറുപടി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സിപിഐക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വിമർശിച്ച് സിപിഐ മുഖപത്രം ജനയുഗം. സിപിഐ നേതാവ് സത്യൻ മൊകേരിയുടെ ലേഖനത്തിലാണ് പിണറായി വിജയനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉള്ളത്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വതയില്ല

0: യുമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് ലേഖനം പറയുന്നു. താൻ തീരുമാനിക്കും എല്ലാം എന്ന ഭാവം നന്നല്ല. യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധമല്ല മുന്നണിക്കകത്ത് വേണ്ടത്. വേണ്ടത് തുല്യ പങ്കാളിത്തവും സഹകരണവുമാണെന്നും CPI ലേഖനത്തിൽ പറയുന്നു. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPIക്ക് അർഹതപ്പെട്ടതെന്ന് CPI സെക്രട്ടേറിയറ്റ് അംഗം P പ്രസാദ് ചർച്ചകൾ നടക്കുമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഏകപക്ഷീയമായി അഭിപ്രായ പ്രകടനങ്ങൾ മുന്നണിയെ സഹായിക്കുന്നതല്ല. പദവി CPIക്ക് അർഹതപ്പെട്ടത്. മുഖ്യമന്ത്രി പദവി വേണ്ടെന്ന് പറഞ്ഞ് മുന്നണി വിട്ട പാർട്ടിയാണ് CPI. മുന്നണി എല്ലാവരും ഒരുമിച്ച് ചേരുന്നത്. അത് ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് നേതാക്കൾ സ്വീകരിക്കേണ്ടതെന്നും P പ്രസാദ് പ്രതികരിച്ചു. CPIക്കെതിരെ മുൻമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ V ശിവൻകുട്ടി. പിണറായി വിജയൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാറില്ലെന്ന് ശിവൻകുട്ടി. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട CPM CPI തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് TP വധക്കേസിൽ സുപ്രീംകോടതിയിൽ ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകനെ മാറ്റാൻ തീരുമാനം. CPM സഹയാത്രികനായ PV ദിനേശിനെയാണ് മാറ്റുന്നത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര എന്നിവരിൽ ഒരാളെ കേസിൽ ഹാജരാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. മൂവാറ്റുപുഴ ജില്ലയാക്കാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തിരൂർ ജില്ലയ്ക്കായി മുസ്ലിം ലീഗ് രംഗത്ത്. സംസ്ഥാനത്ത് ആദ്യം രൂപീകരിക്കേണ്ടത് തിരൂർ ആസ്ഥാനമായ ജില്ലയെന്ന കുറുക്കോളി മൊയ്തീൻ MLA. തിരൂർ ആസ്ഥാനമായി ജില്ല വേണമെന്നത് കാൽ നൂറ്റാണ്ടായുള്ള ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും ഓണാശംസകൾ നേർന്ന ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫലി. പുതിയ തലമുറയ്ക്ക് പഴമയെ പകർന്നു നൽകി ഈ ഓണം ആഘോഷിക്കണമെന്ന് യൂസഫലി. ഒരു മതവിഭാഗം മാത്രം ആഘോഷിക്കുന്ന ഉത്സവമല്ല ഓണം. ലോകമെങ്ങുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. കേരളം പ്രതികൂല കാലാവസ്ഥയിലൂടെ കടന്നുപോവുകയാണെന്നും അതിനെ തരണം ചെയ്യുമെന്നും അദ്ദേഹം ഓണസന്ദേശത്തിൽ പറഞ്ഞു. പ്രവാസലോകത്തെ സംബന്ധിച്ച് യുദ്ധകാലത്തിലൂടെ കടന്നുപോവുകയാണ്. ഗൾഫിലെ വിശാല ഹൃദയരായ ഭരണാധികാരികൾ ഇവിടുത്തെ പൌരന്മാരോടൊപ്പം തന്നെ നമ്മുടെ പൌരന്മാരെയും ചേർത്ത് പിടിക്കുകയാണ്. മലയാളികൾ ഒത്തുചേരുന്ന എല്ലാ കൂട്ടായ്മകളും ഓണം ആഘോഷിക്കുന്നത് സന്തോഷം പകരുന്നുവെന്നും MA യൂസഫലി. 100 ദിവസം പൂർത്തിയാക്കി VD സതീശൻ സർക്കാർ. മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിമർശനത്തിന് അതീതരല്ല. വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ സമീപിക്കും. നിക്ഷിപ്ത താൽപര്യത്തോടെ സർക്കാരിനെ കളങ്കപ്പെടുത്താനോ വളഞ്ഞിട്ടാക്രമിക്കാനോ ശ്രമിച്ചാൽ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുമെന്ന് മുഖ്യമന്ത്രി. 3 മാസം പ്രായമാകുന്നതിനു മുൻപേ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഒരു സംഘം പ്രവർത്തിച്ചു. മാധ്യമവാർത്തകൾ സർക്കാർ ഇടപെട്ട് സമൂഹമാധ്യമങ്ങളിൽ നിന്ന് പിൻവലിപ്പിച്ചു എന്നത് നീചമായ പ്രചരണമായിരുന്നു. സർക്കാർ ഇടപെട്ടിട്ടേയില്ലെന്ന് മെറ്റ ഔദ്യോഗികമായി വിശദീകരണം നൽകിയതോടെ വ്യാജ പ്രചാരകർക്ക് ഇനി എന്ത് പറയാനുണ്ടെന്നും VD സതീശന്റെ ചോദ്യം. വാഹനങ്ങളിലെ അനധികൃത മോഡിഫിക്കേഷനെതിരെ കർശന നടപടിക്കൊരുങ്ങി മോട്ടോർ വാഹന വകുപ്പ്. പരിശോധന ശക്തമാക്കും. വാഹനങ്ങളിൽ കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനും പിഴ ഈടാക്കും. പിഴ ഈടാക്കിയാൽ മോഡിഫിക്കേഷൻ മാറ്റി വീണ്ടും വാഹനം ഹാജരാക്കണം. റീലുകൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിയമവിരുദ്ധ മോഡിഫിക്കേഷനുള്ള വാഹനങ്ങൾ കണ്ടെത്തണം. കഴിഞ്ഞ 3 മാസക്കാലയളവിൽ അനധികൃത മോഡിഫിക്കേഷനിലെടുത്ത നടപടി അറിയിക്കണം. എല്ലാ RTOമാരും അടുത്ത മാസം 3 റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഗതാഗത കമ്മീഷണറേറ്റ് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി കടുപ്പിച്ചത്. ഇന്ന് നബിദിനം. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനമായ ഇന്ന് നാടെങ്ങും വിവിധ ആഘോഷ പരിപാടികൾ. മദ്രസ മഹൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും സമ്മേളനങ്ങളും നടന്നു. പ്രവാചകന്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. യുഎയിൽ നബിദിന അവധി വെള്ളിയാഴ്ചയാണ്. നബിദിന ആശംസകൾ നേർന്ന UAE പ്രസിഡന്റ് ഹെസാനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ. അനധികൃത കുടിയേറ്റത്തിൽ നടപടി കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്തും. സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് അമിത്ഷാ നിർദ്ദേശം നൽകി. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അനധികൃത കുടിയേറ്റം ഭീഷണിയാകുന്നു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞ് രേഖകൾ പരിശോധിച്ച് നിയമാനുസൃത നടപടികളിലൂടെ നാടുകടത്തണം. ഇതിന് സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളും തമ്മിൽ കൂടുതൽ ഏകോപനം വേണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകി. സൈബർ ഭീകരാക്രമണ കേസിൽ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA റെയ്ഡ് നടത്തി. മഹാരാഷ്ട്ര, ഗുജറാത്ത്, തെലങ്കാന, ബീഹാർ, ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പരിശോധന നടത്തിയത്. സ്പൈസ് ജെറ്റിന് നോട്ടീസ് നൽകിയ സിയാൽ. സ്പൈസ് ജെറ്റിന്റെ വിമാന സർവീസുകൾ വ്യാപകമായി വൈകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. ഓഗസ്റ്റ് 1 മുതൽ വിമാന സർവീസുകൾ വൈകിയിരുന്നു. കൃത്യതയോടെ സർവീസ് നടത്തിയില്ലെങ്കിൽ സ്ലോട്ട് പിൻവലിക്കുമെന്ന് താക്കീത്. ഹിജാബ് ഇസ്ലാമിലെ അനിവാര്യ മതാചാരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജി തള്ളിയാണ് കോടതി നിരീക്ഷണം. ഏകീകൃത യൂണിഫോം നിർബന്ധമെന്നും കോടതി വ്യക്തമാക്കി. മതപരമായ ഇഷ്ടത്തിന്റെ പേരിൽ യൂണിഫോം മാറ്റാൻ അവകാശമില്ല. ഹിജാബ് അനിവാര്യമായ മതാചാരമാണെന്ന് തെളിയിക്കുന്ന മതിയായ തെളിവില്ലെന്നും കോടതി വിശദമാക്കി. പ്രയാഗ് രാജിലെ സ്വകാര്യ സ്കൂളിൽ 11-ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥിനിയാണ് മാതാവ് മുഖേന കോടതിയെ സമീപിച്ചത്. റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തി പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കിർഗിസ്ഥാനിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രിയെ കാണുമെന്ന് പുടിൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ അറിയിച്ചു. അതിനിടെ ചൈനയിലെത്തിയ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അതിർത്തി തർക്കം പരിഹരിക്കാനായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി യുഎസ്. യുഎസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യങ്ങൾക്കുള്ള കർശന മുന്നറിയിപ്പ്. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്നാണ് ഉപരോധ നടപടികൾക്ക് യുഎസ് നൽകിയിരിക്കുന്ന പേര്. ഇറാനുമായി ഇടപാടുകൾ പാടില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രാഷ്ട്ര നേതാക്കളെ വിളിച്ച് ആവശ്യപ്പെടുമെന്നും സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ആരും അമേരിക്കയ്ക്ക് അതീതരല്ല എന്നും ഇറാനുമായി ഇടപാട് നടത്തിയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും സ്കോട്ട് ബെസൻ. സമാധാന ചർച്ചകളിൽ സഹകരിക്കാനായി ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് യുഎസ് നീക്കം. പൊതുസ്ഥലങ്ങളിലും പാർക്കിംഗ് കേന്ദ്രങ്ങളിലും താമസ മേഖലകളിലും ഏറെക്കാലമായി ഉപേക്ഷിക്കുന്ന വാഹനങ്ങളും ബോട്ടുകളും നഗരത്തിന്റെ ഭംഗിക്കും പൊതുസൌകര്യങ്ങൾക്കും ഭീഷണിയെന്ന് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി. ഉപയോഗശൂന്യമായ വാഹനങ്ങളും ബോട്ടുകളും പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാതെ ഉടമകൾ മാറ്റുകയോ അറ്റകുറ്റപ്പണി നടത്തി പരിപാലിക്കുകയോ നിയമാനുസൃതമായി ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: Good evening, Station Clock Lippol Samayam, 6:08.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 37°C, അന്തരീക്ഷ ഈർപ്പം 61%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
3: You are

0: Song of the Hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. Amma, what
4: is this? This car
3: is going to be charged. This car is going to be charged. Let's go.
5: Let's go. This car is going to
6: be charged. Let's go. Let's go. This car is going to be charged. This car is going to be charged.
3: Amma, എന്നാ വേഗം പോ അൽറാസിലേക്ക്. ഇനി എങ്കിലും ശ്രദ്ധിക്കണം അമ്മാനെ.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൽറാസ് ഓട്ടോ AC പാർട്സ്. അൽറാസ്, ദി ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് alras.me.
0: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
8: തിരികെ എത്താം ഹോം 92.2 FM-ൽ. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെയുള്ളത് കേട്ടോ. നമ്മളിവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും പലതരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പലപ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ജീവിതത്തിൽ തന്നെ കടന്നു വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ജോലി നഷ്ടമാവട്ടെ അല്ലെങ്കിൽ, അപ്പോൾ അങ്ങനത്തെ ക്രൈസിസ് വരുന്ന സമയത്തൊക്കെ ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ആ ഒരു അവസരത്തെ മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിക്കുന്ന ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഇപ്പോൾ നമുക്ക് ദുബായ് പോലീസ് തന്നെ തന്നിരിക്കുകയാണ്. സോ അതിനെക്കുറിച്ച് എപ്പോഴും ബോധവാന്മാരായിട്ടിരിക്കുക. കാരണം ഇപ്പോൾ ഡിപെൻഡൻസി വിസ എടുക്കുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ വിസിറ്റ് വിസ എടുക്കുന്ന സമയത്താവട്ടെ, ഫാമിലി വിസ എടുക്കുന്ന സമയത്താവട്ടെ, അപ്പോൾ അതിലൊക്കെ തന്നെ ഒരിക്കലും സാധ്യമല്ലാത്ത തരത്തിലുള്ള ഓഫറുകൾ തന്ന് നമ്മളെ ആകർഷിച്ച് അങ്ങനെ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കുന്ന വലിയ സംഘങ്ങൾ ഇവിടെ വലവിരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. വ്യാജ വിസ പരസ്യങ്ങൾക്കെതിരെയാണ് ദുബായ് പോലീസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒന്ന് മനസ്സിൽ ഓർത്തു വെച്ചോളൂ, പലതരത്തിലുള്ള വ്യാജ വിസ പരസ്യങ്ങളിലൂടെ റെസിഡൻസിനെ കബളിപ്പിക്കുന്ന തട്ടിപ്പുകാർക്കെതിരെയാണ് ഇപ്പോൾ ദുബായ് പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ജോലി വിസ, തൊഴിൽ വിസയുമായി ബന്ധപ്പെട്ടിട്ട്, റെസിഡൻസി വിസയുമായി ബന്ധപ്പെട്ടിട്ട്, വിസിറ്റ് വിസയുമായി ബന്ധപ്പെട്ടിട്ട് ഒക്കെ തന്നെ അതൊക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് പണം തട്ടുന്ന പല സംഘങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഒക്കെ ആളുകളെ ലക്ഷ്യമിടുന്നുണ്ട് എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദുബായ് പോലീസിന്റെ തന്നെ ബി അവെയർ ഓഫ് ഫ്രോഡ് എന്ന് പറയുന്ന ഒരു ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ പോലീസ് നൽകിയിട്ടുള്ളത് കേട്ടോ. വിസയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇടപാടുകളും നമ്മൾ ചെയ്യേണ്ടത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അധികൃതരിലൂടെയോ അല്ലെങ്കിൽ നിയമപരമായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഓഫീസുകളിലൂടെയോ മാത്രമായിരിക്കണം എന്നും പോലീസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഓണപ്പാട്ട് കേട്ടാലോ. ഈ ഒരു ഓണം ദിവസങ്ങളെ മുഴുവൻ തന്നെ നമ്മുടെ ഓർമ്മകളിലെ ആ ഒരു നൊസ്റ്റാൾജിക് ഓണവുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു നമ്പർ ഓഫ് ലിസ്റ്റ് ഓഫ് സോങ്സ് ആണ് എല്ലാ മണിക്കൂറിലും ആക്ച്വലി നമ്മുടെ മ്യൂസിക് മാനേജർ ഷീബ പ്ലേ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഗംഭീര പാട്ടുകളാണ് ആ ഒരു ഓണത്തിൻ്റെ മൂഡിലേക്ക് നമ്മളെല്ലാം കൊണ്ടെത്തിക്കുന്നതിൽ ഈ ഒരു പാട്ടുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അപ്പോൾ എന്തായാലും ഓണപ്പാട്ട് കേട്ടിട്ട് വരാം.
4: ഓണപ്പൂവേ
2: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ് അൽബഷാ ദുബായ് അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050 330 7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്. ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: ഏറ്റവും മികച്ച ആരോഗ്യ ശീലങ്ങളിലൊന്നാണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ വെറും മസിൽ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം എക്സസൈസ് ചെയ്യുന്ന ഒരു സുഹൃത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും അല്ലേ? പക്ഷെ അങ്ങനെയാണോ വേണ്ടത്? വ്യായാമം എന്ന് പറയുന്നത് മസിൽ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതിന് വേണ്ടി മാത്രമുള്ളതാണോ? എന്തായാലും ഇത് ഹെൽത്ത് ടിപ്സിനുള്ള സമയമാണ്.
3: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ എം വി ആർ ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, അഡ്വാൻസ് സ്കാൻ, അഷ്യോർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വിമൻ.
2: അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് വ്യായാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മസിലുണ്ടാക്കൽ മാത്രമല്ല എന്നുള്ള കാര്യമാണ്. അതായത് നമ്മുടെ ഓരോ അവയവങ്ങൾക്കും ഇഷ്ടപ്പെട്ട ചില വ്യായാമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഹൃദയത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഹാർട്ടിന് ഏറ്റവും ഇഷ്ടം ദിവസം നടക്കുന്നത് പോലുള്ള കാർഡിയോ എക്സസൈസുകളാണ്. അത്തരത്തിൽ ഇപ്പോൾ കാർഡിയോ എക്സസൈസുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം അത് ഇരട്ടിയാകും എന്നാണ് പറയുന്നത് കേട്ടോ. തലച്ചോറിന് ഇഷ്ടപ്പെട്ട എക്സസൈസ് നോക്കുകയാണെങ്കിൽ പതിവായിട്ടുള്ള മെഡിറ്റേഷനും നമ്മളിപ്പം ഇപ്പോൾ ബ്രീത്തിങ് ടെക്നിക്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള നമ്മുടെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ ഓർമ്മശക്തിക്കും അതുപോലെ തന്നെ തലച്ചോറിന് ഏറ്റവും പ്രിയപ്പെട്ട എക്സസൈസുകളാണ്, വ്യായാമങ്ങളാണ് എന്നുള്ളതാണ്. ഇതൊക്കെ പലപ്പോഴും നമ്മൾ ജിമ്മിൽ ചെയ്യാത്ത ചില എക്സസൈസുകളുമാണ് അല്ലേ. കരളിനെ സംബന്ധിച്ച് നോക്കാം. കരളെ, എൻ്റെ പൊന്ന് കരളെ, നമ്മുടെ ലിവറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ദിവസവുമുള്ള വേഗത്തിലുള്ള നടത്തം അത് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ആൻഡ് നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ലിവറിനും ഇഷ്ടം ചെറിയ കാർഡിയോ എക്സസൈസുകൾ തന്നെയാണ്. കിഡ്നിയെക്കുറിച്ച് പറയാനാണെങ്കിൽ കിഡ്നിക്ക് ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ്ങുകളും യോഗയും ശരീരത്തിലെ രക്തയോട്ടം സുഗമമാക്കി വൃക്കകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന അത്തരം എക്സസൈസുകളോടാണ് വൃക്കയ്ക്ക് കൂടുതൽ ഇഷ്ടം. നമ്മുടെ സ്റ്റൊമക്കിന് പലപ്പോഴും ഇപ്പോൾ നമ്മളിൽ പലരും നേരിടുന്ന വലിയ പ്രശ്നങ്ങളാണ് സ്റ്റൊമക്ക് ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുന്ന ഒരു ഇഷ്യൂസ്. ആൻഡ് ഇപ്പോൾ ഒരിക്കലുമില്ലാത്ത രീതിയിൽ IBS ഒക്കെ നമ്മൾ പ്രവാസികൾക്കിടയിൽ പോലും ഒരുപാട് റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഭക്ഷണം എന്ത് കഴിച്ചു കഴിഞ്ഞാലും നേരെ വാഷ്റൂമിലേക്ക് ഓടേണ്ടി വരുന്നൊരു സാഹചര്യമൊക്കെ ഒരുപാട് ഇപ്പോൾ അത് ഭയങ്കര കോമൺ ആയി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആമാശയത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ, സ്റ്റൊമക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ, നമ്മൾ ഉച്ചത്തിൽ ചിരിക്കുന്നത് വയറ്റിലെ പേശികൾ ഉത്തേജിപ്പിക്കുകയും ആൻഡ് സ്ട്രെസ് കുറച്ച് ദഹനം എളുപ്പമാക്കുകയും ചെയ്യുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ചിലരെങ്കിലും പറയുമല്ലോ, നിന്റെ ചിരി ഞങ്ങൾക്ക് ഇറിറ്റേഷനായി മാറാറുണ്ടത് എന്ന് ചിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ചിരിക്കുന്നത് ആക്ച്വലി നല്ലതാണ്. എന്തിന്? നമ്മുടെ വയറിൻ്റെ ആരോഗ്യത്തിന്, നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ആരോഗ്യത്തിന്, ആമാശയത്തിൻ്റെ ആരോഗ്യത്തിന് ഇത്തരത്തിൽ ചിരിക്കുന്നത് ഭയങ്കര നല്ലൊരു കാര്യമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അതോടൊപ്പം എല്ലുകൾക്കാണെങ്കിൽ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുന്നത് എല്ലുകളുടെ ഡെൻസിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. കണ്ണുകൾക്ക് ഇഷ്ടപ്പെട്ട എക്സസൈസ് തുടർച്ചയായിട്ട് കമ്പ്യൂട്ടർ നോക്കാതെ അല്ലെങ്കിൽ സ്ക്രീനുകൾ നോക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ദൂരേക്കൊക്കെ നോക്കുന്നത്, കണ്ണിൻ്റെ അല്ലെങ്കിൽ ഒരു പച്ചപ്പിലേക്ക് കുറച്ച് നേരം ഒരു 20 seconds നോക്കിയിരിക്കുന്നതൊക്കെ നമ്മുടെ കണ്ണിൻ്റെ ആയാസം കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമ്മിൽ പോയിട്ട് വെയ്റ്റ് ട്രെയിനിങ് മാത്രം ചെയ്യുക, കുറച്ച് മസിൽ ഉരുട്ടി കയറ്റുക എന്നുള്ളത് മാത്രമല്ല, എല്ലാ തരത്തിലും നമ്മുടെ ഓരോ അവയവങ്ങൾക്കും പെക്യൂലിയർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ചില ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇപ്പോൾ സ്കിന്നിന് വേണ്ടിയിട്ട് ഫേഷ്യൽ യോഗ അല്ലെങ്കിൽ ചെറിയ ഫേസ് സ്ട്രെച്ചിങ്ങുകളും ആൻഡ് മുഖത്തെ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ അവയവങ്ങൾക്കും വളരെ മൈന്യൂട്ട് അല്ലെങ്കിൽ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ചില ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളൊക്കെ വലിയ ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ എക്സസൈസുകളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്താണെങ്കിലും നമ്മൾ നാട്ടിലുള്ള പേരൻസിനെയൊക്കെ വിളിച്ച് സ്ഥിരം പറയാറുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഷുഗർ കൺട്രോൾ ചെയ്യണം, പ്രഷർ കൺട്രോൾ ചെയ്യണം. കാരണം നമ്മുടെ മനസ്സിൽ നമ്മുടെ ഒരു കൺവിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിടയിലേക്ക് വരുന്ന രോഗങ്ങളാണ് എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്കൊന്നും ഇന്ന് പ്രായഭേദമില്ല, ആ ഒരു ഡിസ്ക്രിമിനേഷനൊന്നും അവർക്കില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുക. നാട്ടിലുള്ള പേരൻസിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, പക്ഷേ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് എത്ര പേർ ചിന്തിക്കുന്നു എന്നുള്ളത് വലിയൊരു ഡൗട്ടാണ്. നമ്മൾ ഈ ദുബായിലെ തിരക്കേറിയ ജീവിതത്തിനിടയിൽ പലരും ആരോഗ്യ പരിശോധനകൾ തന്നെ മാറ്റിവെക്കാറുണ്ട്. സമയം കിട്ടുമ്പോൾ നോക്കാമെന്ന സമീപനമാണ് നമ്മൾ എല്ലാവരും സ്വീകരിക്കുന്നത്. പക്ഷേ ആ സമയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന കാത്തിരിപ്പിന് ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കംപ്ലീറ്റ് ആരോഗ്യ പരിശോധന നടത്തുക, ആവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, ഇമേജിംഗ് സ്റ്റഡീസ്, ഡോക്ടർ കൺസൾട്ടേഷൻ ഒക്കെ നമ്മുടെ ഒരു റൊട്ടീൻ ലൈഫിന്റെ ഭാഗമാക്കി മാറ്റുക. കാരണം നമ്മുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യമുള്ള സംഗതികളിലൊന്നാണ് നമ്മുടെ സാന്നിധ്യം, നമ്മുടെ ആരോഗ്യം, ആരോഗ്യത്തോടുകൂടിയുള്ള നമ്മുടെ സാന്നിധ്യം എന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അത്തരത്തിൽ എന്ത് തരം നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്ത് തരം പരിശോധനകൾക്കാണെങ്കിലും ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും പ്രീമിയം സൗകര്യങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്ന, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരിടമാണ് ദുബായ് ഗർവൂദിലുള്ള നമ്മുടെ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. MVR കുറിച്ച് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. ഞാൻ തന്നെ കുറേയായിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം നമ്മളിപ്പോൾ നാട്ടിൽ പോയിട്ട് ഒരു ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും താഴെ, അതിലും കുറവ് എമൗണ്ടിൽ നമുക്കിവിടെ ബേസിക് അഡ്വാൻസ്ഡ് വിമൻസിനും മെൻസിനുള്ള സെപ്പറേറ്റ് പാക്കേജുകളിലൂടെയൊക്കെ എല്ലാം തന്നെ 50% താഴെ ഡിസ്കൗണ്ടിൽ, 50% കൂടുതൽ ഡിസ്കൗണ്ടിൽ നമുക്ക് വേണ്ടിയിട്ട് കൊണ്ടു തന്നിട്ടുള്ള ഒരു ഇടമാണ് MVR. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 0508609 6611. നമ്മുടെ ആരോഗ്യത്തിന്റെ കാര്യമാണ്, റിസ്ക് എടുക്കരുത്, അതിനകത്തൊട്ടും ഉപേക്ഷ വിചാരിക്കരുത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് അവർ തരുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി 0508609611.
3: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
4: മാറ്റി പിടിക്കാം.
5: മഴയിലും വെയിലും കൂടാ

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's
4: 055-666-5859. Home 92.2 FM. Home is a feeling.
5: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനം ഇല്ല.
6: ഇങ്ങനെ കരയിലാണ്. അണന്റെ പ്രശ്നം എന്താ? ലൈസൻസ് ഉണ്ടായിട്ടും കാറില്ലാത്തതല്ലേ?
7: അൽമറായ കാർ ആൻഡ് റെസ്റ്റോറൻസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട.
8: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ, വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
9: ഏറ്റവും
10: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
11: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിലെന്നാണ്.
12: അതെന്താ
11: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞാ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24-ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
12: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
13: അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻ സൂഖ് അൽ ജാമി, ദുബായ് അൽനഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
14: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
15: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
16: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻപാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും, എല്ലാം ഒരേ വേദിയിൽ, ഒരു ഗംഭീര ഓണാഘോഷം.
15: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
16: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ.
15: മാർക്കൻസേവ് മുഹേസന അൽക്യുസേസ്.
16: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
15: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
17: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
18: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: മോഹൻലാൽ എന്ന താരത്തിന്റെ ഫിലിമോഗ്രഫി നോക്കുകയാണെങ്കിൽ അതിൽ കൾട്ട് ക്ലാസിക്കായി മാറിയ, ഒരുപക്ഷെ റിലീസായ സമയത്ത് പ്രേക്ഷകർ അധികം ഏറ്റെടുക്കാതെ എന്നാൽ പിന്നീട് ഒരു ക്ലാസിക് സ്റ്റാറ്റസ് അറ്റൻഡ് ചെയ്ത സിനിമകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ തൂവാനത്തുമ്പികളുടെ കാര്യമാവട്ടെ, ആ ഒരു ലിസ്റ്റിൽ നമ്മൾ പറയുന്ന സമയത്ത് ഈ 2000 ശേഷമുള്ള സിനിമകളിൽ ഏറ്റവും ആദ്യം എടുത്തു പറയുന്ന ചിത്രങ്ങളിൽ ഒന്നായിരിക്കും ഏതാ? ചന്ദ്രോത്സവം എന്ന് പറയുന്ന സിനിമ അല്ലേ? ചന്ദ്രോത്സവം ആക്ച്വലി രഞ്ജിത്തിന്റെ ഒരു പ്യുർ ആൻഡ് പ്യുർ എഴുത്ത്. അത് പലപ്പോഴും പലതരത്തിൽ അതിനെ വിശകലനം ചെയ്യുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഭയങ്കര സാഹിത്യപരമായിട്ടുള്ള ഡയലോഗുകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു സിനിമയായിട്ടാണ് ചന്ദ്രോത്സവത്തെ പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവി. കാരണം നമ്മൾ ഒരിക്കലും അത് റിയാലിറ്റി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലൊരു ജീവിതം അല്ലെങ്കിൽ അത്രമാത്രം ജീവിതത്തെ ആഘോഷമാക്കിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മൾ ഇടയ്ക്കെങ്കിലും ഒന്ന് സ്വപ്നം കാണും അതിലെ ചിറക്കൽ ശ്രീഹരിയെ പോലെയുള്ളൊരു ജീവിതത്തെ കുറിച്ചൊക്കെ. ആൻഡ് മാത്രമല്ല, ആ സിനിമയിലെ കഥാപാത്രങ്ങളുടെ മറ്റൊരു വേർഷൻ തന്നെ പിന്നീട് ഒരുപക്ഷെ സിനിമ ഇറങ്ങിയ സമയത്ത് വില്ലന്റെ കഥാപാത്രമായിട്ടാണ് ഈ രഞ്ജിത്ത് അവതരിപ്പിച്ച ആ ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്തിട്ടുണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ യുഗത്തിലേക്കൊക്കെ വന്ന സമയത്ത് ആ വില്ലൻ ക്യാരക്ടറിൻ്റെയും ഒരു ഗുണവശം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രണയത്തിന് വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തീവ്രമായിട്ടുള്ള ചില നിലപാടുകളെക്കുറിച്ചൊക്കെ ഭയങ്കര വലിയ രീതിയിൽ ചർച്ചകൾ ഉണ്ടാവുകയും ആരാധകർ സൃഷ്ടിക്കപ്പെടുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ചന്ദ്രോത്സവം അങ്ങനെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്, റീറിലീസ് ചെയ്യപ്പെട്ട് തിയേറ്ററുകളിലേക്ക് എത്താണ് കേട്ടോ ചന്ദ്രോത്സവം. 21 ശേഷമാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ ഈ ഫെസ്റ്റീവ് സിനിമകൾ അല്ലെങ്കിൽ ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള സിനിമകളുടെ കൂട്ടത്തിൽ പലപ്പോഴും എടുത്തു പറയാത്തൊരു മോഹൻലാൽ ചിത്രമാണ് ചന്ദ്രോത്സവം. എന്നിരുന്നാലും അതിലെ ആ ഒരു പ്യുർ ആൻഡ് പ്യുർ ഇമോഷണൽ എലമെന്റുകൾ കൊണ്ടൊക്കെ വലിയ രീതിയിൽ ആരാധകർക്ക് ഇപ്പോഴും പ്രിയപ്പെട്ട സിനിമ തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സിനിമയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആന്റണി പെരുമ്പ ഒരു കഴിഞ്ഞ ദിവസം ഒരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്. ജോർജ് കുട്ടിയുടെ കഥ കഴിഞ്ഞിട്ടില്ല, ദൃശ്യം 3 കൊണ്ട് അവസാനിക്കുന്നില്ല, മൂത്തമോളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു, അത് ഇങ്ങനെയൊക്കെ ആയിപ്പോയി, കുഴപ്പമില്ല. ചിലപ്പോൾ ഇനി രണ്ടാമത്തെ മോളുടെ കല്യാണവുമായിട്ടായിരിക്കാം ദൃശ്യം 4 വരാൻ വേണ്ടി പോകുന്നതല്ലേ. ദൃശ്യം 4 എന്തായാലും ഉണ്ടാകും എന്നുള്ളൊരു കൺഫർമേഷൻ കഴിഞ്ഞ ദിവസം ആന്റണി പെരുമ്പാവൂര് തന്നിട്ടുണ്ട് കേട്ടോ.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling. You are listening to Home 92.2 FM. Home is a feeling. Tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum tum t

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: മിസൈൽ സാങ്കേതിക വിദ്യ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി. ഓണാശംസകളുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. നന്മയുടെ പൊന്നോണം ആശംസിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. നന്മയുടെയും പ്രത്യാശയുടെയും പൊന്നോണമാകട്ടെയെന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കുറിച്ചു. മലയാളത്തിന്റെ മഹനീയമായ സങ്കല്പമാണ് ഓണം. ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാ മലയാളികളുടെയും അഭിമാനകരമായ ആഘോഷമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. അതിജീവനത്തിന് പ്രേരിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവുണ്ടാക്കുന്നതുമാണ് ഓരോ ഓണാഘോഷവും. സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെയെന്നും വി.ഡി. സതീശൻ കുറിച്ചു. മലയാളികൾക്ക് ഓണാശംസകൾ അറിയിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് ഓണം പകരുന്നത്. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറം മലയാളി മനസ്സുകളെ ഒരുമിപ്പിക്കുന്ന മഹത്തായ ആഘോഷമാണ് ഓണം. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച്

0: പ്രതീക്ഷയോടെ മുന്നോട്ടു പോകാനുള്ള കരുത്ത് നമുക്ക് ഈ ഓണം പകരട്ടെയെന്ന് പിണറായി വിജയൻ. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും ഓണാശംസകൾ നേർന്ന ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. പുതിയ തലമുറയ്ക്ക് പഴമയെ പകർന്നു നൽകി ഈ ഓണം ആഘോഷിക്കണമെന്ന് യൂസഫ് അലി. ഒരു മതവിഭാഗം മാത്രം ആഘോഷിക്കുന്ന ഉത്സവമല്ല ഓണം. ലോകമെങ്ങുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. കേരളം പ്രതികൂല കാലാവസ്ഥയിലൂടെ കടന്നുപോവുകയാണെന്നും അതിനെ തരണം ചെയ്യുമെന്നും അദ്ദേഹം ഓണ സന്ദേശത്തിൽ പറഞ്ഞു. പ്രവാസലോകത്തെ സംബന്ധിച്ച് യുദ്ധകാലത്തിലൂടെ കടന്നുപോവുകയാണ്. ഗൾഫിലെ വിശാലഹൃദയരായ ഭരണാധികാരികൾ ഇവിടുത്തെ പൌരന്മാരോടൊപ്പം തന്നെ നമ്മുടെ പൌരന്മാരെയും ചേർത്ത് പിടിക്കുകയാണ്. മലയാളികൾ ഒത്തുചേരുന്ന എല്ലാ കൂട്ടായ്മകളും ഓണം ആഘോഷിക്കുന്നത് സന്തോഷം പകരുന്നുവെന്നും എം എ യൂസഫ് അലി. സംസ്ഥാനത്തിന്റെ പേര് ഇന്നു മുതൽ ഔദ്യോഗികമായി കേരളം. കേരള എന്നതുമാറ്റി കേരളം എന്നാക്കുന്നതിനുള്ള നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. തിരുവോണത്തിന്റെ തലേന്നാണ് വിജ്ഞാപനമെന്നത് ശ്രദ്ധേയം. സിപിഐക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വിമർശിച്ച് സിപിഐ മുഖപത്രം ജനയുഗം. സിപിഐ നേതാവ് സത്യൻ മൊകേരിയുടെ ലേഖനത്തിലാണ് പിണറായി വിജയനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉള്ളത്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വതയില്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് ലേഖനം പറയുന്നു. താൻ തീരുമാനിക്കും എല്ലാം എന്ന ഭാവം നന്നല്ല. യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധമല്ല മുന്നണിക്കകത്ത് വേണ്ടത്. വേണ്ടത് തുല്യ പങ്കാളിത്തവും സഹകരണവുമാണെന്നും സിപിഐ ലേഖനത്തിൽ പറയുന്നു. സിപിഐക്കെതിരെ മുൻമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ വി ശിവൻകുട്ടി. പിണറായി വിജയൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാറില്ലെന്ന് ശിവൻകുട്ടി. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട സിപിഎം സിപിഐ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം. മുൻമന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ. സ്ഥാനമാനം ഉറപ്പിക്കുകയല്ല, നിലപാടാണ് സിപിഐയുടെ രാഷ്ട്രീയം. ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി പദം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറായ രാഷ്ട്രീയ പാരമ്പര്യമാണ് സിപിഐയുടേത്. വി ശിവൻകുട്ടി ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണെന്നും TT ജിസ്മോൻ ഓർമ്മപ്പെടുത്തി. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് TP വധക്കേസിൽ സുപ്രീംകോടതിയിൽ ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകനെ മാറ്റാൻ തീരുമാനം. സിപിഎം സഹയാത്രികനായ PV ദിനേശിനെയാണ് മാറ്റുന്നത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര എന്നിവരിൽ ഒരാളെ കേസിൽ ഹാജരാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. മൂവാറ്റുപുഴ ജില്ലയാക്കാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തിരൂർ ജില്ലയ്ക്കായി മുസ്ലിം ലീഗ് രംഗത്ത്. സംസ്ഥാനത്ത് ആദ്യം രൂപീകരിക്കേണ്ടത് തിരൂർ ആസ്ഥാനമായ ജില്ലയെന്ന കുറുക്കോളി മൊയ്തീൻ MLA. തിരൂർ ആസ്ഥാനമായി ജില്ല വേണമെന്നത് കാൽ നൂറ്റാണ്ടായുള്ള ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണമാഘോഷിച്ച സംഭവത്തിൽ 7 പോലീസുകാർക്കെതിരെ നടപടി. 7 പോലീസുകാരെയും AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണർ DGP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ മാറ്റത്തിന് കളമൊരുക്കിക്കൊണ്ട് മിസൈൽ സാങ്കേതികവിദ്യ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗിക അനുമതി നൽകി. DRDO വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈൽ സാങ്കേതികവിദ്യകളാണ് ഉൽപാദനത്തിനായി യോഗ്യരായ സ്വകാര്യ കമ്പനികൾക്ക് ലഭ്യമാക്കുന്നത്. രാജ്യത്തിനകത്ത് തന്നെ മിസൈൽ സംവിധാനങ്ങളുടെ നിർമ്മാണം സാധ്യമാക്കുക വഴി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ഈ നിർണായക തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജാതി സെൻസസിനുള്ള ചോദ്യാവലി റദ്ദാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. അവ്യക്തമായ ചോദ്യം കാരണം പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഗുണം കിട്ടില്ലെന്ന് കോൺഗ്രസിന്റെ വിമർശനം. നിലവിലെ ചോദ്യാവലിയിൽ കൃത്യമായ ജാതി രേഖപ്പെടുത്താനാകില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംയുക്തമായി കത്തെഴുതി. അനധികൃത കുടിയേറ്റത്തിൽ നടപടി കടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്തും. സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് അമിത്ഷാ നിർദ്ദേശം നൽകി. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അനധികൃത കുടിയേറ്റം ഭീഷണിയാകുന്നു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞ് രേഖകൾ പരിശോധിച്ച് നിയമാനുസൃത നടപടികളിലൂടെ നാടുകടത്തണം. ഇതിന് സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളും തമ്മിൽ കൂടുതൽ ഏകോപനം വേണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകി. ഹിജാബ് ഇസ്ലാമിലെ അനിവാര്യ മതാചാരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജി തള്ളിയാണ് കോടതി നിരീക്ഷണം. ഏകീകൃത യൂണിഫോം നിർബന്ധമെന്നും കോടതി വ്യക്തമാക്കി. മതപരമായ ഇഷ്ടത്തിന്റെ പേരിൽ യൂണിഫോം മാറ്റാൻ അവകാശമില്ല. ഹിജാബ് അനിവാര്യമായ മതാചാരമാണെന്ന് തെളിയിക്കുന്ന മതിയായ തെളിവില്ലെന്നും കോടതി വിശദമാക്കി. പ്രയാഗ് രാജിലെ സ്വകാര്യ സ്കൂളിൽ 11 ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥിനിയാണ് മാതാവ് മുഖേന കോടതിയെ സമീപിച്ചത്. ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനുള്ള US ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റിനെതിരെ ചൈന. ഇറാനുമായുള്ള തങ്ങളുടെ സഹകരണത്തിൽ US ഇടപെടരുത് എന്ന മുന്നറിയിപ്പ് ചൈന നൽകി. ഇറാനെ സഹായിക്കുന്ന രാഷ്ട്രങ്ങളെ US ഡോളർ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി US. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യങ്ങൾക്കുള്ള കർശന മുന്നറിയിപ്പ്. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്നാണ് ഉപരോധ നടപടികൾക്ക് US നൽകിയിരിക്കുന്ന പേര്. ഇറാനുമായി ഇടപാടുകൾ പാടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രാഷ്ട്ര നേതാക്കളെ വിളിച്ച് ആവശ്യപ്പെടുമെന്നും സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ആരും അമേരിക്കയ്ക്ക് അതീതരല്ല എന്നും ഇറാനുമായി ഇടപാട് നടത്തിയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും സ്കോട്ട് ബെസന്റ്. സമാധാന ചർച്ചകളിൽ സഹകരിക്കാനായി ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് US നീക്കം. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ ഒഴിവാക്കാൻ ശ്രീലങ്ക പൊരുതുന്നു. ഇന്ത്യയുടെ 503 റൺസ് പിന്തുടരുന്ന ലങ്ക മൂന്നാം ദിവസത്തെ കളി നിർത്തുമ്പോൾ 8-265 എന്ന നിലയിലാണ്. സൊണൽ ദിനുഷ 85 റൺസ്, പസിന്ദു സൂര്യബന്ധാര 80 റൺസ് എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളാണ് ലങ്കയെ വൻ തകർച്ചയിൽ നിന്ന് കരകയറ്റിയത്. പൊതുസ്ഥലങ്ങളിലും പാർക്കിംഗ് കേന്ദ്രങ്ങളിലും താമസ മേഖലകളിലും ഏറെക്കാലമായി ഉപേക്ഷിക്കുന്ന വാഹനങ്ങളും ബോട്ടുകളും നഗരത്തിന്റെ ഭംഗിക്കും പൊതുസൌകര്യങ്ങൾക്കും ഭീഷണിയെന്ന് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി. ഉപയോഗശൂന്യമായ വാഹനങ്ങളും ബോട്ടുകളും പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാതെ ഉടമകൾ മാറ്റുകയോ അറ്റകുറ്റപ്പണി നടത്തി പരിപാലിക്കുകയോ നിയമാനുസൃതമായി ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 60%.
2: വെദർ അപ്ഡേറ്റ്
1: വാസ് ബ്രോട്ട് ടു യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് aldras.me.

0: അപ്പോഴെങ്ങനാ നാളത്തെ സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ടായിരിക്കുമല്ലോ. ചിലപ്പോൾ സദ്യ വീടുകളിൽ തന്നെ ഉണ്ടാക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പലയിടങ്ങളിലും. പ്രത്യേകിച്ചും ഇപ്പോൾ യു എയിലെമ്പാടുമായി നോക്കുകയാണെങ്കിൽ ഒരുപാട് റെസ്റ്റോറൻസ് ആവട്ടെ, അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകളാവട്ടെ, എല്ലാം തന്നെ അത്രമാത്രം വിഭവങ്ങളുമായിട്ട്, പ്രത്യേകിച്ചും നാട്ടിലേക്ക് പേര് കേട്ട പാചക വിദഗ്ധരെ തരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് പലയിടങ്ങളിൽ, അല്ലെങ്കിൽ പല ഷോപ്സിലും റെസ്റ്റോറൻസിലും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സദ്യകൾ തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും നാളെ ഒരു സദ്യ കഴിക്കാത്ത മലയാളികൾ ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. പക്ഷേ സദ്യ വെറും സദ്യ മാത്രമല്ല, അതിൻ്റെ പിറകിൽ ഒളിച്ചിരിക്കുന്ന വലിയൊരു സയൻസിനെ കുറിച്ചുകൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്നുള്ളതാണ് അല്ലേ. വാഴയിലയിൽ തന്നെ സദ്യ കഴിക്കുന്നതിൻ്റെ പിറകിലെ കാരണം ഒരുമാതിരി ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാം. കാരണം വാഴയിലയിലെ പോളിപെപ്പനോൾസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പോളിഫെനോൾസ് എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലയിലെ ആ ഒരു നാച്ചുറൽ വാക്സ് ബാക്ടീരിയകളെ തടയുന്നു, ആൻഡ് അതൊരു പക്ക എക്കോ ഫ്രണ്ട്ലി പരിപാടിയാണ്. ഉപ്പ് ഇടത്തോട്ട് മാറ്റിയതിൻ്റെ പിന്നിൽ പോലും ഒരു സയൻസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്തരത്തിൽ കംപ്ലീറ്റ്ലി സദ്യയ്ക്ക് പിറകിലെ സയൻസിനെ നമുക്കൊന്ന് ഓടിച്ച് പറഞ്ഞങ്ങ് പോവാം. ഈ ഉപ്പിടത്തോട്ട് മാറ്റിയതിൻ്റെ പിറകിലെ സയൻസ് വേറൊന്നുമല്ല, ഉപ്പും അച്ചാറും ഇടതുവശത്ത് വെക്കുന്നത് കയ്യിൽ നിന്നും കുറച്ച് അകലത്തിൽ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം മെജോറിറ്റി ഓഫ് ആളുകളും വലങ്കൈ ഉപയോഗിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഭക്ഷണം കഴിക്കുന്നത്. സോഡിയത്തിൻ്റെ അളവ് കൂടാതിരിക്കാനും ബി പി തടയാനുമുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളിൽ നിന്നാണ് ഇലയുടെ ഇടത്തെ അറ്റത്തേക്ക് ഉപ്പിനെ മാറ്റി വെച്ചിരിക്കുന്നത്. പുളിയിഞ്ചി ഇല്ലാത്ത എന്ത് സദ്യയല്ലേ. 100 കറിക്ക് തുല്യമാണ് പുളിയിഞ്ചി. ഇഞ്ചിയിലെ ജിഞ്ചറോൾ അത് ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കുകയും, ആൻഡ് അത്യാവശ്യം ഇപ്പോൾ ഒരു ഹെവി ആയിട്ടുള്ളൊരു സദ്യ കഴിക്കുന്ന സമയത്ത് അതിനെ ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വയറ്റിലെ എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രകൃതിദത്ത ഡീറ്റോക്സ് ആണ് സദ്യയിലടങ്ങിയിട്ടുള്ള പുളിയിഞ്ചി. പരിപ്പും നെയ്യും കൃത്യമായിട്ടുള്ള ഗ്ലൂക്കോസ് കൺട്രോളിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് പരിപ്പും നെയ്യും ഈ ഒരു സദ്യയുടെ ഭാഗമാകുന്നതെന്ന് എത്ര പേർക്കറിയാം, അല്ലെങ്കിൽ അതിൻ്റെ പിറകിലെ സയൻസ് എത്ര പേർ ചിന്തിച്ചിട്ടുണ്ട്. കാർബോഹൈഡ്രേറ്റിന് മുൻപ് ഹെൽത്തി ഫാറ്റ് ചെല്ലുമ്പോൾ ദഹനം പതുക്കെയാകുന്നു, രക്തത്തിൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് ഉയരുന്നത് ഇതുവഴി തടയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത്രേ. പച്ചടിയും കിച്ചടിയും ആക്ച്വലി ഒരു കുടലിലെ റെവല്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഈ ഒരു തൈരിലെ പ്രോബയോട്ടിക്സ് നല്ല ബാക്ടീരിയകളെ നമ്മുടെ ശരീരത്തിൽ നൽകുകയും എരിവും മസാലയും മൂലം ഉണ്ടാകുന്ന എരിച്ചിൽ തണുപ്പിക്കാനും ഒക്കെ അത് വലിയ രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിയൽ ഓഫ് കോഴ്സ് അറിയാലോ, ഒരു മൾട്ടി വൈറ്റമിൻ ബോംബാണ് നമ്മുടെ അവിയൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവിയൽ വേവിക്കുന്നതിനാൽ അവിയലിൽ വേവിക്കുന്ന സമയത്ത് പച്ചക്കറികളിലെ വൈറ്റമിൻസ് ഒന്നും തന്നെ നഷ്ടപ്പെടുന്നില്ല, ആൻഡ് ആ ഒരു ആവിയുടെ ഒരു ഗുണം അതിന് കിട്ടുന്നു. അതോടൊപ്പം തന്നെ വൈറ്റമിൻ എ ഇ കെ ശരീരം പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നു. അത്തരത്തിൽ എല്ലാം കൊണ്ടും ഒരു ഒരു ഒരു മൾട്ടി വൈറ്റമിൻ ബോംബാണ് നമ്മുടെ അവിയൽ. പിന്നെ ആകെ കൂടെ സദ്യയിൽ നമ്മൾ പലപ്പോഴും അൺഹെൽത്തി ആയിട്ട് പറയാറുള്ളത് പപ്പടത്തെ കുറിച്ചിട്ടാണല്ലേ. പപ്പടം എണ്ണയിൽ വറുത്തെടുക്കുന്നത് കൊണ്ട് കുറച്ചധികം ഓയിലിയാണ്, അത് ശരീരത്തിന് അത്രമാത്രം ഗുണമല്ല എന്ന് പറയുന്ന ഒരു പക്ഷമുണ്ട്. പക്ഷേ പപ്പടത്തിൻ്റെ ക്രഞ്ചി ശബ്ദവും അതിൻ്റെ ആ ഒരു ഘടനയൊക്കെ മനസ്സിന് പെട്ടെന്ന് സംതൃപ്തി നൽകുന്ന ഒന്നാണ് കേട്ടോ. സോ അതിനകത്ത് നമുക്കൊരു സൈക്കോളജി കണ്ടെത്താൻ വേണ്ടി പറ്റും. പപ്പടത്തിലെ ബേക്കിംഗ് സോഡയും പയർവർഗ്ഗങ്ങളും ഒക്കെ പെട്ടെന്ന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സാറ്റിസ്ഫൈയിങ് എലമെൻറ്റ് നമ്മുടെ സദ്യയ്ക്ക് നൽകാൻ വേണ്ടിയിട്ട് പപ്പടം സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പറയാനാണെങ്കിൽ സദ്യയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കാം, അത്രമാത്രം സയൻസ് നമുക്ക് സദ്യയിൽ കണ്ടെത്താൻ വേണ്ടി പറ്റും. പായസത്തിന് മുൻപ് രസം കുടിക്കുന്നത് കുരുമുളകിലെ ആ ഒരു പെപ്പറൈൻ നമ്മുടെ ദഹനരസങ്ങളെ ഇരട്ടിയായിട്ട് ഉത്തേജിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ പായസവും പഴവും ഒരുമിച്ച് കഴിക്കുന്നത് നമുക്കൊരു ഡോപ്പമൈൻ ഹിറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ കംപ്ലീറ്റ്ലി എല്ലാ തരത്തിലും സദ്യയ്ക്ക് പിറകിൽ ഒരു ശാസ്ത്രത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എല്ലാം കഴിഞ്ഞിട്ട് ഇലമടക്കി കഴിഞ്ഞ് ഒരു ഉച്ചമയക്കം ശരീരത്തിന് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റിൻ്റെ ഭാഗം കൂടിയാണ്. പക്ഷേ നാളെ മിക്കവരും ഓഫീസിലൊക്കെ ആയതുകൊണ്ട് എങ്ങനെയായിരിക്കും അത് വർക്കൗട്ട് ആവുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആഘോഷിച്ച് അടിച്ചു പൊളിച്ചൊരു സദ്യ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ പിറകിലെ സയൻസ് നമ്മളിപ്പോൾ മൾട്ടി നാഷണൽ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ മുന്നിൽ, അല്ലെങ്കിൽ പല സംസ്കാരത്തിൽ നിന്നുള്ള ആളുകളുടെ മുന്നിൽ നമ്മുടെ സദ്യയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സയൻസ് കൂടി അവർക്ക് പറഞ്ഞു കൊടുത്തു.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ. Brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
0: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
0: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
0: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
0: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
0: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
5: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
6: ഓണപ്പൂവേ, ഓമൽ പൂവേ.
7: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: ഓരോ രാജ്യങ്ങളുടെയും മേന്മയെ കുറിച്ചിട്ട് ഓരോ രാജ്യങ്ങളുടെയും ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ആൻഡ് അതത് രാജ്യക്കാർ അതിനെക്കുറിച്ച് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെ കരുതാറുണ്ട്. എന്നാൽ ചില രാജ്യങ്ങളുടെ ഇല്ലായ്മകളെ കുറിച്ച് പറയട്ടെ. അതായത് ചില രാജ്യങ്ങളുടെ ഒരു പ്രത്യേകത, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഈവൻ ദോ നമ്മൾ സാമ്പത്തികമായിട്ട് അത്രമാത്രം മെച്ചപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ പോലും ഉള്ള ചില സംഗതികൾ ഈ രാജ്യങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് പല കാര്യങ്ങൾ കടന്നു വന്നേക്കാം. എന്നാലും ഭയങ്കര ക്രേസി ആയിട്ടുള്ള കുറച്ച് സംഗതികളാണ് കേട്ടോ. അതായത് ഭൂട്ടാനിലേക്ക് ട്രിപ്പ് പോയിട്ടുള്ളവർക്ക് അറിയാം, ലോകത്തിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ ഇല്ലാത്ത അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് ഭൂട്ടാൻ എന്നുള്ള കാര്യം. കാരണം ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു അയൽ രാജ്യമാണ്, അത്യാവശ്യം നല്ല ജനസംഖ്യയുള്ള ഒരു രാജ്യമാണ്, ചെറിയ രാജ്യമാണ്. പക്ഷേ അവിടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രാഫിക് സിഗ്നലുകൾ ഇല്ല എന്നുള്ളതാണ്. എല്ലായിടത്തും പോലീസുകാരെ നേരിട്ട് നിർത്തിക്കൊണ്ടാണ് ട്രാഫിക് ഗതാഗതങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതായത് സിഗ്നലുകൾ വെച്ചിട്ട് കുറച്ചുകൂടെ ഈസി ആൻഡ് കൺവീനിയന്റ് ആക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും അവിടെ അവർ യൂസ്ഡ് ടു ആയിട്ടുള്ളത് പോലീസുകാരൻ അതത് സമയത്തിനനുസരിച്ച് വണ്ടികളുടെയൊക്കെ അളവ് നോക്കിയിട്ട് ഈ സൈഡിൽ കുറച്ച് വണ്ടികൾ കൂടുതലാണല്ലോ, അപ്പോൾ അവരെ കുറച്ച് നേരം കടന്നു പോയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് നേരം പാസേജ് കൊടുക്കുക എന്ന് കരുതിയിട്ട് സെൽഫ് കൺട്രോളാണ് ഭൂട്ടാനിൽ നടക്കാറുള്ളത്. അതുപോലെ കോസ്റ്ററിക്കയുടെ ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ? അതായത് 1948 തങ്ങളുടെ ആർമിയെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയ ഒരു രാജ്യമാണ് കോസ്റ്ററിക്ക. കോസ്റ്ററിക്ക എന്ന രാജ്യത്തിന് പ്രതിരോധ സംവിധാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആർമിക്ക് വേണ്ടിയിട്ട് ഒരു പൈസ പോലും അവരുടെ ബജറ്റിൽ ചിലവാക്കേണ്ടതില്ല എന്നുള്ളതാണ്. കാരണം അവിടെ ആർമി ഇല്ല. ആ തുക അവർ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ ഉന്നമനത്തിനുമൊക്കെ വേണ്ടിയിട്ടാണ് ചിലവഴിക്കുന്നത്. ഒരു ഇൻസൈറ്റ്ഫുൾ തോട്ടാണ്. പക്ഷേ ഇന്നത്തെ ലോകത്തിൻ്റെ പരിതസ്ഥിതിയിൽ അത് എത്രമാത്രം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. വിഭാവനം ചെയ്യുന്ന ഒരു സ്വപ്ന ലോകത്തെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. കാരണം അതിർത്തികളിൽ കാവൽ നിർത്താൻ സൈനികരുടെ ആവശ്യമില്ലാത്ത അത്രമാത്രം സമാധാനത്തിൽ പുലരുന്ന ഒരു ലോകം. പക്ഷേ അറിയാലോ അത് എത്രമാത്രം പ്രാക്ടിക്കലി പോസിബിൾ ആണെന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. എന്തായാലും കോസ്റ്ററിക്കയിൽ ആർമി ഇല്ല. ന്യൂസിലാൻഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ കരഭൂമിയിൽ വിഷമുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരു പാമ്പ്, പോട്ടെ ഒരു ചേരയെ പോലും കണ്ടെത്താൻ പറ്റാത്ത രാജ്യമാണ് അല്ലെങ്കിൽ ഒരു ദ്വീപ പ്രദേശമാണ് ന്യൂസിലാൻഡ് എന്നാണ് പറയുന്നത് കേട്ടോ. മരുന്നിന് പോലും ഒരു പാമ്പിന് ഇവിടെ കിട്ടാനില്ല അത്രേ. ആൻഡ് മലനിരകൾ നിറഞ്ഞ ഒരു കൊച്ചു രാജ്യമാണ് സാൻമറീനോ. സാൻമറീനോയിലും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകതയുണ്ട്. കാരണം ട്രെയിൻ ഗതാഗതത്തിന് വേണ്ടിയിട്ട് ഒരൊറ്റ റെയിൽവേ സ്റ്റേഷൻ പോലും ഇല്ലാത്ത, ട്രെയിൻ ഗതാഗതമില്ലാത്ത രാജ്യങ്ങളൊന്നാണ് സാൻമറീനോ. ഇങ്ങനെ ചില രാജ്യങ്ങൾ, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ നമ്മൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആയിട്ടൊക്കെ പലപ്പോഴും പലരും പോകുന്ന രാജ്യങ്ങളാണ്, പക്ഷേ അവിടുത്തെ ഉള്ള ചില ഇല്ലായ്മകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ടണൽ ട്രാക്ക് കേട്ടാലോ, തമിഴ് ട്രാക്ക് കേട്ടാലോ, നാവൊക്കെ കിടന്ന് കുഴയുന്ന് പായസം കുടിക്കാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ. നാളെ ഞാൻ ഇത്തവണ സാധാരണ വർഷങ്ങളൊക്കെ അപേക്ഷിച്ച് സദ്യ വളരെ കുറവാണ് കഴിച്ചത്. അതിനോട് ചേർത്തിട്ട് നമ്മുടെ അക്ഷയ കഴിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക്. അയ്യോ, കണ്ട് എനിക്ക് തന്നെ വയറ് നിറഞ്ഞു. അത്രയും സദ്യ ആ ചെറുക്കൻ ഈ ഒരു ഓണക്കാലത്ത് മാത്രം കഴിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ പറയുന്നത് കേൾക്കണം, ഒരു കഷ്ണം മീൻ കഴിക്കാൻ കൊതിയാവുകയാണെന്ന്. കാരണം ഡെയിലി സദ്യ തന്നെ. എനിവേ, എന്തായാലും ഇത്തവണ ഞാൻ എന്തായാലും അത്രയധികം സദ്യ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് കാത്തിങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ടു ഹാവ് എ സദ്യ എന്ന വൈബിലാണ് ഇപ്പോൾ ഉള്ളത്. പൈസ കുടിക്കാൻ വേണ്ടിയിട്ട് നാവ് കുഴയുന്നു. അത് പറഞ്ഞു തുടങ്ങിയത്. ഇനിയിപ്പോൾ എന്തായാലും ഒരു തമിഴ് ട്രാക്കുകളുടെ ഓടി തിരിച്ചു വരാം. ആസിഫാണ് കൂടെയുള്ളത് ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായി.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണേ.
6: അതെന്താ
5: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞാ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
6: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
7: അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ്, അലൈൻ സൂഖ്, അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
9: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
5: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻ പാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
9: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
5: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ.
9: മാർക്കൻസേവ് മുഹേസിന അൽക്കുസേസ്.
5: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
9: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
10: Ponnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
11: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

വാട്ട് എ സോങ്, ക്ലാസിക് ക്ലാസിക് തന്നെയാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളൊന്നാണ് അമരത്തിലെ ഈ ഒരു പാട്ടല്ലേ. ശരിക്കും ഈ ഒരു പാട്ട്, ഇതിന്റെ ഒരു ഫ്ലേവർ നമുക്ക് പലപ്പോഴും പുതിയതായിട്ട് ഈ ഒരു പാട്ട് കേൾക്കുന്ന ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇതൊരു ഹാപ്പിനെസിന്റെ ഭാഗമായിട്ടുള്ള പാട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം, സന്തോഷത്തിന്റെ പ്രണയിനിയെ വർണ്ണിക്കുന്ന ഒരു പാട്ടായിട്ട് വേണമെങ്കിൽ കരുതാം. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ വരികൾക്കുള്ളിലേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന വലിയൊരു സങ്കടത്തിന്റെ വലിയൊരു കടലുണ്ട്. അമരം എന്ന് പറയുന്ന ഒരു സിനിമ തന്നെ മലയാള സിനിമയുടെ ഒരു ലൈബ്രറി എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഏറ്റവും ടോപ്പ് നോച്ചിൽ വെക്കാൻ വേണ്ടി പറ്റുന്ന സിനിമകളിൽ ഒന്ന് തന്നെയാണ്. അതിലൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക്, ബ്യൂട്ടിഫുൾ ക്ലാസിക് ട്രാക്ക്. യെസ്, ക്ലാസിക് ട്രാക്കുകൾക്കൊക്കെ വീണ്ടും വലിയ ആരാധകർ ഉണ്ടാവുന്ന സമയം കൂടിയാണ്. ബെത്ലഹേം കുടുംബ യൂണിറ്റ് സിനിമ കാണുന്ന സമയത്ത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതിലെ ആ റിലീസ് പോലും ആവാത്ത അന്ന എന്ന സിനിമയിലെ യവന കഥയിൽ നിന്ന് വന്ന പാട്ട് വന്നപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ആ ഒരു ഫീല്, ആ പാട്ട് ഇതുവരെയും കേട്ടിട്ടില്ലാത്തവർക്ക് പോലും വല്ലാത്തൊരു ഗൃഹാതുരതയും വല്ലാത്തൊരു നൊസ്റ്റാൾജിയും ഫീലും ഒക്കെ ആയിരുന്നു ആ പാട്ട് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ പാട്ട് മാത്രമല്ല കേട്ടോ, അതിലെ കുറേയധികം റെഫറൻസ് എലമെന്റ്സ് ഉണ്ട്. എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പറയാതിരിക്കാൻ പറ്റാത്ത ചില സംഗതികളുണ്ട്. അതിൽ മെൻഷൻ ചെയ്യേണ്ട ഒന്ന് രണ്ട് ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ അത് പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടായിരുന്നു. റോഷൻ ഷാനവാസ് ഈ ആവേശം സിനിമയിലെ ആ മൂന്ന് പയ്യന്മാരിലുള്ള ആ കോമഡിയൊക്കെ പറയുന്ന, തമാശയൊക്കെ പറയുന്ന, നമ്മൾ പൈങ്കിളിയിലും മോളിവുഡ് ടൈംസിലും ഒക്കെ കണ്ട പയ്യൻ, ഒരു അസാധ്യ ആക്ടറാണ് അവിടെ പുള്ളിക്കാരൻ. അദ്ദേഹത്തിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ ഈ സിനിമയിൽ, സിനിമ കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും അധികം കൈയടിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ, നിവിൻ പോളി അല്ലെങ്കിൽ നായകനും നായികയും അല്ലാതെ രണ്ട് കഥാപാത്രങ്ങൾ, ഒന്നൊരു പക്ഷേ ഈ സുരേഷ് കൃഷ്ണയും ഇദ്ദേഹവും ആയിരിക്കും, രണ്ടുപേരായിരിക്കും, റോഷനും ആയിരിക്കും. കാരണം അസാധ്യ ടൈമിംഗ് ആണ് രണ്ടുപേരുടെയും. അപ്പോൾ അതിൽ ആക്ച്വലി കുറേ കൈയടി നേടിയ ഒന്ന് രണ്ട് സീക്വൻസുകളിൽ ഒന്നായിരുന്നു നമ്മുടെ ഹീറോ എന്ന് പറയുന്ന സിനിമ. സിനിമ റിലീസായ സമയത്ത് വലിയ ഹിറ്റും കാര്യമൊന്നും ആയിരുന്നില്ല. ആ സിനിമയെക്കുറിച്ച് ഒരുപാട് ട്രോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നുമല്ല, മലയാളത്തിലെ വലിയ ഹിറ്റുകളൊന്നായിട്ടുള്ള വൈശാഖ് സംവിധാനം ചെയ്ത മല്ലൂസിംഗ് എന്ന് പറയുന്ന സിനിമ, മല്ലൂസിംഗ് ആക്ച്വലി കുഞ്ചാക്കോ ബോബനും ഉണ്ണിമൂന്തനും ആസിഫ് അലിയും ഒക്കെ അഭിനയിച്ച, ബിജു മേനോൻ, മനോജ് കെ ജയൻ തുടങ്ങിയ വലിയൊരു താരത്തിന് വന്ന സിനിമയായിരുന്നു, വലിയൊരു ഹിറ്റ് സിനിമയായിരുന്നു. മല്ലൂസിംഗിന് വേണ്ടിയിട്ട് ആദ്യം കാസ്റ്റ് ചെയ്തത് പൃഥ്വിരാജിനെയായിരുന്നു. പൃഥ്വിരാജിന്റെ ആ ഒരു ലുക്ക് ടെസ്റ്റും പൃഥ്വിരാജ് താടിയൊക്കെ വളർത്തി നിൽക്കുന്ന ആ ലുക്സൊക്കെ ഇപ്പോഴും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ആൻഡ് സിനിമ അനൗൺസ് ചെയ്തതും പൃഥ്വിരാജാണ് ആ ഒരു ഹരീന്ദർ സിംഗിന്റെ ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ള തരത്തിലായിരുന്നു. കാരണം ആ സമയത്തൊരു സ്റ്റാർ ടയറൊക്കെ അനുസരിച്ച് നോക്കുകയാണെങ്കിലും അത് നായകനായിട്ട് വരുന്ന കഥാപാത്രം അത് ഇദ്ദേഹമാണ്. പക്ഷേ അതിന് ശേഷം പല വിധങ്ങളായിട്ടുള്ള മാറിമറിയലുകൾ സംഭവിച്ചു. ആ സിനിമയിൽ നിന്നും പൃഥ്വിരാജ് നേരെ പോയത് ഈ സ്കെഡ്യൂളുകളുടെ പ്രശ്നം കാരണം പൃഥ്വിരാജ് തെരഞ്ഞെടുത്തത് മല്ലൂസിംഗ് ഓർ ഹീറോ എന്ന് വന്ന സമയത്ത് ഹീറോ എന്ന പടം തെരഞ്ഞെടുത്ത് അഭിനയിക്കാൻ വേണ്ടി പോകായിരുന്നു. അപ്പോൾ ഹീറോയിലേക്ക് അദ്ദേഹം അഭിനയിക്കാൻ വേണ്ടി പോയി. പകരം ആ സിനിമയിൽ പുതിയൊരു താരം ജനിക്കുകയുണ്ടായി. ഉണ്ണിമുകുന്ദന് ഒരു വലിയ ലോഞ്ച് തന്നെ കിട്ടി മല്ലൂസിംഗിലൂടെ. ആക്ച്വലി അതിൽ ആസിഫ് അലി ചെയ്ത റോളാണ് ഉണ്ണിമുകുന്ദൻ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. പിന്നീട് നേരെ റിപ്ലേസ്ഡ് ആയിട്ട് നേരെ മുകളിലേക്ക് പോയി, ആ റോളിലേക്ക് ആസിഫ് അലി വന്നു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട്. വാട്ടവർ, അത് വേറെ കഥ. പക്ഷേ അന്ന് കുറേ പേര് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു മല്ലൂസിംഗ് ഒഴിവാക്കിയിട്ടാണോ പൃഥ്വിരാജ് പോയിട്ട് ഹീറോ ചെയ്തേക്കുന്നതെന്ന്. പക്ഷേ ഈ ഹീറോ എന്ന സിനിമയ്ക്ക് ഇവൻച്വലി ഒരു വലിയ കൾട്ട് ക്ലാസ് കിട്ടി, ഒരു കഴിഞ്ഞ ഒരു കൾട്ട് സ്റ്റാറ്റസ് കിട്ടി കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിലെ ആ ഒരു തലയവാസൽ വിജയുടെ അയ്യപ്പ എന്നുള്ള വിളിയും കേട്ടിട്ട് തന്നെ ഞാനിവിടെ ചാർജ് ആകുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ അനുപിനന്റെ ഒരു ഡയലോഗും ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കാരണം ആക്ച്വലി പടം ഒരു ഒരു ട്രോൾ എലമെന്റ് ആയിട്ടാണ്, എന്നിരുന്നാലും കുറച്ചുകൂടി അധികം ആളുകളിലേക്ക് എത്തി, ആളുകൾ ഈ സിനിമ തേടി പിടിച്ച് കാണാൻ തുടങ്ങി. പക്ഷെ ഞാനിത് അന്ന് തന്നെ കണ്ട സിനിമയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സ്റ്റാർ എലിവേറ്റഡ് ഹൈപ്പ്. അതിലൊരു പാട്ടുണ്ട് പൃഥ്വിരാജ് സിനിമയിലേക്ക് വരുന്ന സമയത്ത്, ടാർസൻ ആന്റണി കമ്മിങ് ബാക്ക് ടു സിനിമ. ഈ പാട്ടൊക്കെ ഓർമ്മയിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണേ. എനിവേ, എന്തായാലും ഈ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഹീറോയിലെ ഈ സീക്വൻസുകൾ ബെത്ലഹേം യൂണിറ്റിൽ, ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമ കാണുന്ന സമയത്ത്. ശരിക്കും നിങ്ങളതൊന്ന് അതിനു വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്തിരുന്നോ ആ ഒരു മൊമെൻ്റ് ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ അത് വരുന്ന സമയത്ത് തിയേറ്റർ ഒന്ന് കുലുങ്ങും. കാരണം അത്രയും വലിയ കുലുങ്ങി ചിരിയാണ് തിയേറ്ററിൽ ഈ ഒരു ഡയലോഗുകളൊക്കെ ജനിപ്പിച്ചിട്ടുള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, കുറേയധികം റെഫറൻസുകളുണ്ട് നമ്മൾ ആസ്വദിച്ച് കണ്ട പല സിനിമകളുടെയും. ആൻഡ് ഇപ്പോഴത്തെ ഒരു പോപ്പ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ സംഗതികളെ വളരെ വളരെ വിദഗ്ധമായിട്ട് വളരെ കൃത്യമായിട്ട് അവർ സിനിമയിൽ കൃത്യമായിട്ടുള്ള മീറ്ററിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുക. കഴിഞ്ഞ ആഴ്ച റിലീസായിട്ടുള്ള ഓണം സിനിമകൾ രണ്ടും വലിയ രീതിയിൽ തിയേറ്ററുകളിൽ വിജയമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബെത്ലഹേം കുടുംബ യൂണിറ്റ് ആണെങ്കിലും ഖലീഫ ആണെങ്കിലും തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജിങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: പുള്ളിക്കും തോറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
3: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ.
2: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
3: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: മിസൈൽ സാങ്കേതിക വിദ്യ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി. ഓണാശംസകളുമായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. നന്മയുടെ പൊന്നോണം ആശംസിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രി. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഓണാശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. നന്മയുടെയും പ്രത്യാശയുടെയും പൊന്നോണമാകട്ടെയെന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കുറിച്ചു. മലയാളത്തിന്റെ മഹനീയമായ സങ്കല്പമാണ് ഓണം. ജാതിമത ചിന്തകൾക്കതീതമായി എല്ലാ മലയാളികളുടെയും അഭിമാനകരമായ ആഘോഷമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിജീവനത്തിന് പ്രേരിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും പ്രതിസന്ധികളിൽ നമ്മൾ ഒറ്റയ്ക്കല്ലെന്ന തിരിച്ചറിവുണ്ടാക്കുന്നതുമാണ് ഓരോ ഓണാഘോഷവും. സങ്കടങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം എല്ലാവർക്കും ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെയെന്നും വി ഡി സതീശൻ കുറിച്ചു. മലയാളികൾക്ക് ഓണാശംസകൾ അറിയിച്ച പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് ഓണം പകരുന്നത്. ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറം മലയാളി മനസ്സുകളെ ഒരുമിപ്പിക്കുന്ന മഹത്തായ ആഘോഷമാണ് ഓണം. പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ടു പോകാനുള്ള കരുത്ത് നമുക്ക് ഈ ഓണം പകരട്ടെയെന്ന് പിണറായി വിജയൻ. ലോകമെങ്ങുമുള്ള മലയാളികൾക്ക് സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സൌഹാർദ്ദത്തിന്റെയും ഓണാശംസകൾ നേർന്ന ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി. പുതിയ തലമുറയ്ക്ക് പഴമയെ പകർന്നു നൽകി ഈ ഓണം ആഘോഷിക്കണമെന്ന് യൂസഫ് അലി. ഒരു മതവിഭാഗം മാത്രം ആഘോഷിക്കുന്ന ഉത്സവമല്ല ഓണം. ലോകമെങ്ങുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. കേരളം പ്രതികൂല കാലാവസ്ഥയിലൂടെ കടന്നുപോവുകയാണെന്നും അതിനെ തരണം ചെയ്യുമെന്നും അദ്ദേഹം ഓണസന്ദേശത്തിൽ പറഞ്ഞു. പ്രവാസലോകത്തെ സംബന്ധിച്ച് യുദ്ധകാലത്തിലൂടെ കടന്നുപോവുകയാണ്. ഗൾഫിലെ വിശാല ഹൃദയരായ ഭരണാധികാരികൾ ഇവിടുത്തെ പൌരന്മാരോടൊപ്പം തന്നെ നമ്മുടെ പൌരന്മാരെയും ചേർത്ത് പിടിക്കുകയാണ്. മലയാളികൾ ഒത്തുചേരുന്ന എല്ലാ കൂട്ടായ്മകളും ഓണം ആഘോഷിക്കുന്നത് സന്തോഷം പകരുന്നുവെന്നും

0: എം എ യൂസഫ് അലി. സംസ്ഥാനത്തിന്റെ പേര് ഇന്നു മുതൽ ഔദ്യോഗികമായി കേരളം. കേരള എന്നത് മാറ്റി കേരളം എന്നാക്കുന്നതിനുള്ള നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിലാക്കി കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. തിരുവോണത്തിന്റെ തലേന്നാണ് വിജ്ഞാപനമെന്നത് ശ്രദ്ധേയം. സിപിഐക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ വിമർശിച്ച് സിപിഐ മുഖപത്രം ജനയുഗം. സിപിഐ നേതാവ് സത്യൻ മൊകേരിയുടെ ലേഖനത്തിലാണ് പിണറായി വിജയനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉള്ളത്. പ്രതിപക്ഷ ഉപനേതാവ് വിഷയത്തിൽ പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുന്നണി മര്യാദകളുടെ തികഞ്ഞ ലംഘനവും മുന്നണി രാഷ്ട്രീയത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ട രാഷ്ട്രീയ പക്വതയില്ലായ്മയുമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് ലേഖനം പറയുന്നു. താൻ തീരുമാനിക്കും എല്ലാം എന്ന ഭാവം നന്നല്ല. യജമാനനും ഭൃത്യനും തമ്മിലുള്ള ബന്ധമല്ല മുന്നണിക്കകത്ത് വേണ്ടത്. വേണ്ടത് തുല്യ പങ്കാളിത്തവും സഹകരണവുമാണെന്നും സിപിഐ ലേഖനത്തിൽ പറയുന്നു. സിപിഐക്കെതിരെ മുൻമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ വി ശിവൻകുട്ടി. പിണറായി വിജയൻ ഏകപക്ഷീയമായി തീരുമാനമെടുക്കാറില്ലെന്ന് ശിവൻകുട്ടി. പ്രതിപക്ഷ ഉപനേതാവ് പദവിയുമായി ബന്ധപ്പെട്ട സിപിഎം സിപിഐ തർക്കം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശിവൻകുട്ടിയുടെ പ്രതികരണം. മുൻമന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയുമായി AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ. സ്ഥാനമാനം ഉറപ്പിക്കുകയല്ല, നിലപാടാണ് സിപിഐയുടെ രാഷ്ട്രീയം. ഇടതുപക്ഷ ഐക്യത്തിന് വേണ്ടി മുഖ്യമന്ത്രി പദം പോലും വിട്ടുകൊടുക്കാൻ തയ്യാറായ രാഷ്ട്രീയ പാരമ്പര്യമാണ് സിപിഐയുടേത്. വി ശിവൻകുട്ടി ചരിത്രത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതാണെന്നും TT ജിസ്മോൻ ഓർമ്മപ്പെടുത്തി. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് TP വധക്കേസിൽ സുപ്രീംകോടതിയിൽ ഹാജരായിരുന്ന മുതിർന്ന അഭിഭാഷകനെ മാറ്റാൻ തീരുമാനം. സിപിഎം സഹയാത്രികനായ PV ദിനേശിനെയാണ് മാറ്റുന്നത്. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാർ, പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ സിദ്ധാർത്ഥ ലൂത്ര എന്നിവരിൽ ഒരാളെ കേസിൽ ഹാജരാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. മൂവാറ്റുപുഴ ജില്ലയാക്കാമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തിരൂർ ജില്ലയ്ക്കായി മുസ്ലിം ലീഗ് രംഗത്ത്. സംസ്ഥാനത്ത് ആദ്യം രൂപീകരിക്കേണ്ടത് തിരൂർ ആസ്ഥാനമായ ജില്ലയെന്ന കുറുക്കോളി മൊയ്തീൻ MLA. തിരൂർ ആസ്ഥാനമായി ജില്ല വേണമെന്നത് കാൽനൂറ്റാണ്ടായുള്ള ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണം ആഘോഷിച്ച സംഭവത്തിൽ 7 പോലീസുകാർക്കെതിരെ നടപടി. 7 പോലീസുകാരെയും AR ക്യാമ്പിലേക്ക് സ്ഥലം മാറ്റി. സിറ്റി പോലീസ് കമ്മീഷണർ DGP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ചരിത്രപരമായ മാറ്റത്തിന് കളമൊരുക്കിക്കൊണ്ട് മിസൈൽ സാങ്കേതികവിദ്യ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗിക അനുമതി നൽകി. DRDO വികസിപ്പിച്ചെടുത്ത അത്യാധുനിക മിസൈൽ സാങ്കേതികവിദ്യകളാണ് ഉൽപാദനത്തിനായി യോഗ്യരായ സ്വകാര്യ കമ്പനികൾക്ക് ലഭ്യമാക്കുന്നത്. രാജ്യത്തിനകത്ത് തന്നെ മിസൈൽ സംവിധാനങ്ങളുടെ നിർമ്മാണം സാധ്യമാക്കുക വഴി വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പ്രതിരോധ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുമാണ് കേന്ദ്ര സർക്കാർ ഈ നിർണായക തീരുമാനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ജാതി സെൻസസിനുള്ള ചോദ്യാവലി റദ്ദാക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. അവ്യക്തമായ ചോദ്യം കാരണം പിന്നാക്ക വിഭാഗങ്ങൾക്ക് ഗുണം കിട്ടില്ലെന്ന് കോൺഗ്രസിന്റെ വിമർശനം. നിലവിലെ ചോദ്യാവലിയിൽ കൃത്യമായ ജാതി രേഖപ്പെടുത്താനാകില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി രാഹുൽഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംയുക്തമായി കത്തെഴുതി. അനധികൃത കുടിയേറ്റത്തിൽ നടപടികെടുപ്പിക്കാൻ കേന്ദ്ര സർക്കാർ. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നാടുകടത്തു. സംസ്ഥാന പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് അമിത്ഷാ നിർദ്ദേശം നൽകി. രാജ്യത്തെ ആഭ്യന്തര സുരക്ഷയ്ക്ക് അനധികൃത കുടിയേറ്റം ഭീഷണിയാകുന്നു. അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചറിഞ്ഞ് രേഖകൾ പരിശോധിച്ച് നിയമാനുസൃത നടപടികളിലൂടെ നാടുകടത്തണം. ഇതിന് സംസ്ഥാന പോലീസും കേന്ദ്ര ഏജൻസികളും തമ്മിൽ കൂടുതൽ ഏകോപനം വേണമെന്നും അമിത്ഷാ നിർദ്ദേശം നൽകി. ഹിജാബ് ഇസ്ലാമിലെ അനിവാര്യ മതാചാരമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. സ്കൂൾ യൂണിഫോമിനൊപ്പം ഹിജാബ് അനുവദിക്കണമെന്ന വിദ്യാർത്ഥിനിയുടെ ഹർജി തള്ളിയാണ് കോടതി നിരീക്ഷണം. ഏകീകൃത യൂണിഫോം നിർബന്ധമെന്നും കോടതി വ്യക്തമാക്കി. മതപരമായ ഇഷ്ടത്തിന്റെ പേരിൽ യൂണിഫോം മാറ്റാൻ അവകാശമില്ല. ഹിജാബ് അനിവാര്യമായ മതാചാരമാണെന്ന് തെളിയിക്കുന്ന മതിയായ തെളിവില്ലെന്നും കോടതി വിശദമാക്കി. പ്രയാഗ്രാജിലെ സ്വകാര്യ സ്കൂളിൽ 11 ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥിനിയാണ് മാതാവ് മുഖേന കോടതിയെ സമീപിച്ചത്. ഇറാനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനുള്ള US ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റിനെതിരെ ചൈന. ഇറാനുമായുള്ള തങ്ങളുടെ സഹകരണത്തിൽ US ഇടപെടരുത് എന്ന മുന്നറിയിപ്പ് ചൈന നൽകി. ഇറാനെ സഹായിക്കുന്ന രാഷ്ട്രങ്ങളെ US ഡോളർ വ്യവസ്ഥയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഇറാനുമായി ഇടപാടുകൾ നടത്തുന്ന ഏത് രാജ്യത്തിനും ഉപരോധം ഏർപ്പെടുത്തുമെന്ന കടുത്ത മുന്നറിയിപ്പുമായി US. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാജ്യങ്ങൾക്കുള്ള കർശന മുന്നറിയിപ്പ്. ഓപ്പറേഷൻ ഇക്കണോമിക് ഔട്ട്കാസ്റ്റ് എന്നാണ് ഉപരോധ നടപടികൾക്ക് US നൽകിയിരിക്കുന്ന പേര്. ഇറാനുമായി ഇടപാടുകൾ പാടില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് രാഷ്ട്ര നേതാക്കളെ വിളിച്ച് ആവശ്യപ്പെടുമെന്നും സ്കോട്ട് ബെസന്റ് വ്യക്തമാക്കി. ആരും അമേരിക്കയ്ക്ക് അതീതരല്ല എന്നും ഇറാനുമായി ഇടപാട് നടത്തിയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും സ്കോട്ട് ബെസന്റ്. സമാധാന ചർച്ചകളിൽ സഹകരിക്കാനായി ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് US നീക്കം. കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യക്കെതിരെ ഫോളോ ഓൺ ഒഴിവാക്കാൻ ശ്രീലങ്ക പൊരുതുന്നു. ഇന്ത്യയുടെ 503 റൺസ് പിന്തുടരുന്ന ലങ്ക മൂന്നാം ദിവസത്തെ കളി നിർത്തുമ്പോൾ 8-265 എന്ന നിലയിലാണ്. സൊണൽ ദിനുഷ 85 റൺസ്, പസിന്ദു സൂര്യബന്ധാര 80 റൺസ് എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളാണ് ലങ്കയെ വൻ തകർച്ചയിൽ നിന്ന് കരകയറ്റിയത്. പൊതുസ്ഥലങ്ങളിലും പാർക്കിംഗ് കേന്ദ്രങ്ങളിലും താമസ മേഖലകളിലും ഏറെക്കാലമായി ഉപേക്ഷിക്കുന്ന വാഹനങ്ങളും ബോട്ടുകളും നഗരത്തിന്റെ ഭംഗിക്കും പൊതുസൌകര്യങ്ങൾക്കും ഭീഷണിയെന്ന് അബുദാബി സിറ്റി മുനിസിപ്പാലിറ്റി. ഉപയോഗശൂന്യമായ വാഹനങ്ങളും ബോട്ടുകളും പൊതുസ്ഥലങ്ങളിൽ ഉപേക്ഷിക്കാതെ ഉടമകൾ മാറ്റുകയോ അറ്റകുറ്റപ്പണി നടത്തി പരിപാലിക്കുകയോ നിയമാനുസൃതമായി ഒഴിവാക്കുകയോ ചെയ്യണമെന്ന് അബുദാബി മുനിസിപ്പാലിറ്റി ആവശ്യപ്പെട്ടു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982. You are listening.

0: കാര്യം നമ്മൾ ഓണത്തിൻ്റെതായിട്ടുള്ള ആഘോഷങ്ങളിലും സെലിബ്രേഷൻസിലും ഒക്കെയാണ്. ആൻഡ് കുറേയധികം സന്തോഷങ്ങളുണ്ട്. ഇപ്പോൾ ഇന്ന് നബിദിനമായിരുന്നു, അതിൻ്റെ സന്തോഷങ്ങൾ വേറെയുണ്ട്. അതിൻ്റെ ഒരു അവധി നമുക്ക് വീക്കെൻഡിലേക്ക് കിട്ടുന്നുണ്ട്, അതിൻ്റെ എക്സ്ട്രാ സന്തോഷം വേറെയും ഉണ്ട്. പക്ഷേ അത്രയും സന്തോഷം ഇല്ലാതിരിക്കുന്ന ഒരു കൂട്ടർ അത് വേറെ ആരുമല്ല. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായതുകൊണ്ട് വീണ്ടും സ്കൂളിലേക്ക് പോകണമല്ലോ, വെക്കേഷൻ മിസ് ചെയ്യുമല്ലോ എന്ന് ആഗ്രഹം അല്ലെങ്കിൽ എന്ന് കരുതിയിരിക്കുന്ന കുട്ടികളായിരിക്കും. നമ്മൾ എത്ര തന്നെ സ്കൂളും ഫ്രണ്ട്സും ഒക്കെ ഹാപ്പിനെസ് തരുന്ന സംഗതികളാണെന്ന് പറയുമെങ്കിലും വെക്കേഷൻ കഴിഞ്ഞ് ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ചെറിയൊരു വിഷമം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ടല്ലേ. കുഴപ്പമില്ല, എന്തായാലും സ്കൂൾ തുറക്കുകയാണ്. പക്ഷേ ഈ കുട്ടികൾ, അത് അങ്ങനെയുള്ള കുട്ടികൾ ആരെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് കുറേ കുട്ടി ഓഡിയൻസ് ഉണ്ടായിരുന്നു സ്കൂൾ സമയത്ത്. കുറേ തവണ അവരിവിടെയൊക്കെ വിളിക്കുകയും ചെയ്യായിരുന്നു. ഞാൻ അവരുടെ പേരൊക്കെ മറന്നുപോയി, പേര് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല, മറന്നിട്ടില്ല, പക്ഷേ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഡേയ്സ് ആണ് ഈ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഓരോ വെക്കേഷനും കഴിഞ്ഞ് സ്കൂളിലേക്ക് തിരികെ പോകേണ്ടി വരുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു സങ്കടവും വിഷമമൊക്കെ തോന്നും. പക്ഷേ പിന്നീട് ഈ സ്കൂളിലേക്കുള്ള തിരിച്ചുപോക്കില്ലാതെയാകുന്ന ഒരു സമയം ഉണ്ടാവുമല്ലോ. ആ സമയത്ത് എല്ലാ നാളും വെക്കേഷൻ പോലെ തോന്നുന്നൊരു സാഹചര്യം എത്തും. അതിനുശേഷം നമ്മൾ വർക്കിൻ്റേതായിട്ടുള്ള, ജോലിയുടേതായിട്ടുള്ള വെക്കേഷൻ ഇല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് പോകും. അപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം സ്കൂളിൽ ചെലവഴിച്ച ദിവസങ്ങളായിരുന്നു എന്ന് കേട്ടോ. എന്നാ ക്ലച്ച് അടിച്ചൊന്നും അല്ലാട്ടാ. എന്തായാലും സ്കൂൾ തുറക്കുന്നത് കൊണ്ട് തന്നെ ദുബായിലെ ഡ്രൈവർമാർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇവിടുത്തെ അതോറിറ്റീസ് പറഞ്ഞ് പുറത്ത് വിട്ടിട്ടുണ്ട്. ഓഗസ്റ്റ് 31 തീയതി മുതൽ സ്കൂൾ ട്രാഫിക് കൂടുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം 31 തീയതി ആക്സിഡന്റ് ഫ്രീ ഡേ ആണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ക്യാമ്പയിനിലൂടെ യോഗ്യരായിട്ടുള്ള ഡ്രൈവേഴ്സിന് 4 ബ്ലാക്ക് പോയിന്റ് വരെ നീക്കം ചെയ്യാം. അതോടൊപ്പം തന്നെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പലരുടെയും ഒരു തെറ്റിദ്ധാരണ, അന്നത്തെ ആ ഒരു 4 ബ്ലാക്ക് പോയിന്റ് നീക്കം കൊണ്ട് സാമ്പത്തിക പിഴകൾ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. ഇല്ല, സാമ്പത്തിക പിഴകൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം. പിഴ അടച്ചില്ലെങ്കിൽ കാർ പിടിച്ചെടുക്കുമോ എന്നുള്ള ചോദ്യം കൂടി ഉണ്ട്. 2026 ആദ്യ പകുതിയിൽ മാത്രം ഏതാണ്ട് 497 വാഹനങ്ങളുടെ കുടിശ്ശിക ട്രാഫിക് പിഴയെ തുടർന്ന് പിടിച്ചെടുത്ത സംഗതി, ആ ഒരു വാർത്തയൊക്കെ ഇന്നലെ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കാലങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന ട്രാഫിക് ഫൈൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പെട്ടെന്നൊന്ന് റെഡിയാക്കിക്കോ, അതൊന്ന് സെറ്റാക്കിക്കോട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഡ്രൈവേഴ്സൊക്കെ തന്നെ കുറച്ചുകൂടി ഒന്ന് കോൺഷ്യസ് ആവുക, ഡ്രൈവ് ചെയ്യുന്നവരെല്ലാം തന്നെ. കാരണം സ്കൂൾ വാഹനങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ഒരു തിരക്ക് എത്രത്തോളം ആവും നമുക്കറിയാലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
1: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ഇയർ.
3: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: of the hour.
1: Was brought to you by Al Maraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to
2: 050-000-2918. Yani Trishukarakundu Totu. Idipo Nadu Mottam Maveelimaranallo.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017. മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
3: എടാ 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
2: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ.
4: With Sand Dunes, only on Home 92.2 FM.
2: അപ്പൊ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
5: ട്യൂൺ ചെയ്യല്ലയോ?
2: Sand Dunes with Akshay, brought you by Lulu. ഓണം ഇവിടെയാണ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.
12: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
13: You are listening to Home 92.2 FM. Home is a feeling.
14: ഓണപ്പൂവേ, കോമൽപ്പൂവേ.
2: ഹോം ഓണപ്പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്, അൽബഷാ ദുബായ്, അല്ലക്കീൽ റാസൽ ഖൈമ ആൻഡ് റാക്ക് എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനൽ. ഫോർ ഡീറ്റെയിൽസ് കോൾ 050-330-7916.

ഹോം ഓണപ്പാട്ട് ബ്രോട്ട് യു ബൈ ഷമ ഗോൾഡൻ ഡയമണ്ട്സ്. സീറോ വാറ്റിൽ സ്വർണം സ്വന്തമാക്കാം. റാസൽ ഖൈമ എയർപോർട്ട് ഡിപ്പാർച്ചർ ടെർമിനലിൽ എമിഗ്രേഷന് ശേഷമുള്ള ഔട്ട്ലെറ്റിൽ നിന്നും വാറ്റ് ഫ്രീ ഗോൾഡ് പർച്ചേസ് ഓൺലി ഫ്രം ഷമ ഗോൾഡൻ ഡയമണ്ട്സ്.

0: ഞാനേ കഴിഞ്ഞ ദിവസം ഖലീഫ കാണാനാണോ ബത്ലഹേം കുടുംബ യൂണിറ്റ് കാണാനാണോ എന്നറിയില്ല, ഇതോ ഇതിൽ രണ്ടിൽ ഏതോ ഒരു സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സിനിമയ്ക്ക് തൊട്ട് മുൻപ് ട്രെയിലറുകൾ പ്ലേ ചെയ്യുമല്ലോ. അങ്ങനെ ട്രെയിലർ പ്ലേ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്റെ ഷോ സ്ഥിരമായിട്ട് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ഭയങ്കര മൂവി എന്തൂസിയാസ്റ്റ് ഉള്ള ഒരാളാണ്. ഏതൊരു സിനിമയുടെ, അതിപ്പോൾ വലിയ സിനിമയാവട്ടെ ചെറിയ സിനിമയാവട്ടെ, അതിന്റെ ട്രെയിലർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ അപ്ഡേറ്റ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് സിനിമ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ വരുന്നത് എന്റെ കണക്കിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിന്റെ അനൗൺസ്മെന്റ് സമയത്തൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, ഭയങ്കര ആവേശത്തിൽ നമ്മൾ അതിനെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ അതിന്റെ ട്രെയിലർ അല്ലെങ്കിൽ ഒരു അനൗൺസ്മെന്റ് ടീസർ പുറത്തു വന്നത് ഞാൻ അറിഞ്ഞതേയില്ല. തിയേറ്ററിലാണ് ഞാൻ ഫ്രഷ് ഫ്രഷ് ആയിട്ട് ആ ഒരു സാധനം കാണുന്നത്. പക്ഷേ കിടു വൈബ് പൊളി സാധനം, സംതിങ് ഇസ് കുക്കിംഗ് ഇൻ മലയാള സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. മിന്നൽ മുരളിക്ക് ശേഷം വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ, സോഫിയ പോൾ നിർമ്മിക്കുന്ന വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിന്റെ മറ്റൊരു സൂപ്പർ ഹീറോ കൂടി ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകണം. അതിന്റെ അനൗൺസ്മെന്റ് ടീസറാണ് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഭയങ്കര രസമുണ്ട്. അതിലും മുകേഷ് ഏട്ടൻ്റെ ഒരു സൗണ്ട് ബൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കേൾക്കാനാവട്ടെ. അതായത് നമ്മളിപ്പോൾ സ്പൈഡർമാനെ കുറിച്ച് പറയുമല്ലോ, സൂപ്പർ ഹീറോ നെക്സ്റ്റ് ഡോർ എന്ന്, അതുപോലെ ഒരു സൂപ്പർ ഹീറോ പരിപാടി മലയാളത്തിലും ഒരുങ്ങുകയാണ്. മിന്നൽ മുരളിക്ക് ശേഷം ഹോളിവുഡ് ആക്ഷൻ ഡയറക്ടറായിട്ടുള്ള വ്ളാഡ് റീബർഗ് വീണ്ടും മലയാളത്തിലേക്ക് വരികയാണ്. കോസ്മിക് സാംസൺ കേട്ടോ, അതിന്റെ ഒരു കർട്ടൻ റൈസർ ടീസറാണ് ഇപ്പോൾ ഒരു പുറത്ത് വിട്ടിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് യൂട്യൂബിൽ പോയിട്ട് കണ്ടോ. എനിക്ക് തോന്നുന്നു ആൽഗരിതം പണിതെന്നാണോ എന്ന് എനിക്കറിയില്ല. വലിയ രീതിയിലുള്ള ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു കോലാഹലം ഒന്നും എവിടെയും ഈ സിനിമയെക്കുറിച്ച് കാണുന്നില്ല. കോസ്മിക് സാംസണിനെ കുറിച്ചിട്ട് സന്ദീപാണ് ഈ ഒരു ക്യാരക്ടറായിട്ട് ഇപ്പോൾ എക്കോയിലൊക്കെ അദ്ദേഹം പ്രകടനം കൊണ്ട് അത്രമാത്രം നമ്മളെ ഞെട്ടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സന്ദീപിൻ്റെ ഒരു ഗംഭീര സന്ദീപ് പ്രദീപ് സംഗീത് പ്രതാപ് എനിക്ക് ഇവർ രണ്ടുപേരും തമ്മിൽ പേര് പറയുമ്പോൾ എപ്പോഴും തിരിഞ്ഞു പോകും. എന്തുവാ ഇവരിങ്ങനെ, പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെ പേരൊക്കെ മാറ്റി പുതിയ പുതിയ പേരുകളിലേക്കൊക്കെ വരുമായിരുന്നല്ലോ, താരങ്ങൾക്കൊക്കെ പുതിയ പേരുകളൊക്കെ കൊടുക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് മലയാള താരങ്ങളൊക്കെ പേര് മാറ്റിയിട്ടുണ്ടല്ലോ. ഇവർ ശരിക്കും അതിനെക്കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ രണ്ടുപേരും നല്ല സിനിമകളുടെ ഭാഗമാവുന്നുണ്ട്, രണ്ടുപേരും ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് കുറേയധികം നല്ല പ്രൊജക്ടുകളുടെ ഭാഗമാവുന്നുണ്ട്. അപ്പോൾ ഇവരുടെ പേര് പറയുമ്പോൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. കേൾക്കുന്ന നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും. ഇത് എക്കോലൊക്കെ അഭിനയിച്ച, എക്കോലും പടക്കളത്തിലൊക്കെ അഭിനയിച്ച നമ്മുടെ സ്വന്തം മച്ചാൻ. അപ്പോൾ പുള്ളിക്കാരൻ സൂപ്പർ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന കോസ്മിക് സാംസൺ എന്ന് പറയുന്ന ഒരു സിനിമ ഗംഭീര പരിപാടിയായിരിക്കും. അനൗൺസ്മെന്റ് ടീസർ, ഒരു കർട്ടൻ റൈസർ ടീസർ അവർ പുറത്തു വിട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ഇന്ന് തന്നെ ഒന്ന് കണ്ടോളൂ കേട്ടോ.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്. ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: അതെ, ഇപ്രാവശ്യത്തെ ഓണം ഷോപ്പിംഗ് അഡ്കോപ്പിൽ നിന്നാണ്.
6: അതെന്താ
5: ഓണം ഓഫർ എന്നൊക്കെ പറഞ്ഞ അഡ്കോപ്പിന്റെ അല്ലേ? പഴം, പച്ചക്കറി, അരി, നെയ്യ് തുടങ്ങി ഓണ സദ്യക്ക് വേണ്ട എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വിലക്കുറവില്ലേ അഡ്കോപ്പിൽ? മാത്രമല്ല 280 രൂപയ്ക്കുള്ള ഓരോ പെർച്ചേസിനും 50,000 ദിർഹംസിന്റെ വരെ ഷോപ്പിംഗ് വൗച്ചറുകൾ വിജയിക്കാനുള്ള അവസരമുണ്ട്. അതുമാത്രമല്ല, അഡ്കോപ്പ് ലോയൽറ്റി പ്ലസ് മെമ്പറായി ജോയിൻ ചെയ്ത 24 ക്യാരറ്റ് സ്വർണ നാണയം ലഭിക്കാനും ചാൻസ് ഉണ്ട്.
6: അപ്പൊ എന്തായാലും ഈ ഓണം കെങ്കേമമാക്കാം അഡ്കോപ്പിനൊപ്പം.
7: അഡ്കോപ്പിന്റെ അബുദാബി മീന സെന്റർ, അബുദാബി മോൾ, മദീനത്ത് സെയ്ദ് അലൈൻ സൂഖ് അൽ ജാമി, ദുബായ് അൽ നഹദ, ഷാർജ മെഗാ മോൾ എന്നീ ബ്രാഞ്ചുകളിൽ ഈ പ്രത്യേക ഓണം ഓഫറുകൾ ലഭ്യമാണ്.
8: യു ആർ ലിസണിംഗ് ടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
0: ഒന്നാം ഓണം വീട്ടിൽ, രണ്ടാം ഓണം ഓഫീസിൽ, അപ്പോ മൂന്നാം ഓണമോ?
5: മൂന്നാം ഓണം മാർക്കൻസേവിൽ. നാടൻ പാട്ട്, ചെണ്ടമേളം, ഗാനമേള, മാത്രമല്ല മോഹിനിയാട്ടവും ഭരതനാട്യവും ഒപ്പം DJ-യും എല്ലാം ഒരേ വേദിയിൽ. ഒരു ഗംഭീര ഓണാഘോഷം.
0: മാർക്കൻസേവ് അവതരിപ്പിക്കുന്നു പൊന്നോണം.
5: ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച വൈകിട്ട് 6 മുതൽ.
0: മാർക്കൻസേവ് മുഹേസന അൽക്കുസേസ്.
5: കുടുംബത്തോടൊപ്പം വരൂ. ഓണത്തിന്റെ തനിമയും ആഘോഷത്തിന്റെ ആവേശവും നിറയ്ക്കാൻ അക്ഷയ നിത്യയും നിങ്ങളോടൊപ്പം.
0: അപ്പൊ നമുക്ക് അവിടെ കാണാം മാർക്കൻസേവിൽ. ഈ ഓണം ശരിക്കും പൊന്നോണം.
1: Punnonam with Mark and Save and Home 92.2 FM, energized by RV Entertainments.
4: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: അത്യാവശ്യം അത്യാവശ്യം എണ്ണത്തിന് മലയാളികളൊന്നും ഇല്ലാത്ത ഇവിടുത്തെ പല കമ്പനീസിലും വർക്ക് ചെയ്യുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം ഏറ്റവും അധികം സങ്കടം വരുന്ന കാര്യങ്ങളിലൊന്ന് സോഷ്യൽ മീഡിയ ഇങ്ങനെ എടുക്കുന്ന സമയത്ത്, സ്വൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത്, മറ്റുള്ളവരുടെ ഓണാഘോഷങ്ങൾ കാണുന്ന സമയത്തായിരിക്കും. അത് ഈവൻ ദോ ഇവിടെ ഒരുപാട് വിധത്തിലുള്ള ഓണാഘോഷങ്ങളുണ്ടെങ്കിൽ പോലും നാട്ടിലെ ഓണാഘോഷങ്ങൾ പലപ്പോഴും കാണുന്ന സമയത്ത് നമുക്കും ആ ഒരു നഷ്ടബോധം അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ്, ആ ഒരു നൊസ്റ്റാൾജിയൊക്കെ അടിക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. പലപ്പോഴും എല്ലാവരുടെയും ഏറ്റവും ഹാപ്പിനെസ്സിൻ്റെയും ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കുമല്ലോ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുക. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടെ പറയട്ടെ. അതായത് ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിൽ എല്ലായ്പ്പോഴും വിജയങ്ങളാണ് ഷെയർ ചെയ്യാറുള്ളത്. പലപ്പോഴും പലരുടെയും ജീവിതത്തിലെ വലിയ വലിയ അച്ചീവ്മെൻറ്റുകളാണ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ കാണാറുള്ളത്. കാർ വാങ്ങി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുതിയ ജോലിയിലേക്ക് ലാൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഏറ്റവും പുതിയൊരു സെലിബ്രിറ്റിയെ കാണുന്നു, അവരോടൊപ്പം ഉള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ. പക്ഷേ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഷെയർ ചെയ്യാത്ത, പോസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ചില വിജയങ്ങളുണ്ട്. യഥാർത്ഥ ജീവിത വിജയങ്ങൾ ഇവയൊക്കെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, ഇപ്പോൾ പുതിയ കാർ വാങ്ങിച്ചതോ വീട് വെച്ചതോ വിദേശയാത്ര പോയതോ ഒരു പ്രൊമോഷനോ സാലറി ഹൈക്കോ, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇവയെല്ലാം കാണുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കും. ചിലപ്പോഴൊക്കെ നമുക്കൊരു ചെറിയ ഗിൽറ്റും കാര്യങ്ങളൊക്കെ തോന്നും. എല്ലാവരും മുന്നോട്ട് പോകുന്നു, ഞാൻ മാത്രം ഒന്നും നേടിയില്ലല്ലോ എന്നുള്ളൊരു ചിന്ത നമ്മളെ വല്ലാതെ ഹോണ്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ഈ ലോകത്ത് നമ്മളുടേതല്ലാതെ മറ്റാരും അറിയാത്ത, പക്ഷേ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച നിശബ്ദമായിട്ടുള്ള ചില വിജയങ്ങൾ, ആ വിജയങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഒന്ന് വേദനിപ്പിച്ച പഴയ ഓർമ്മകളെയൊക്കെ സമാധാനത്തോടെ നമ്മൾ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പലതരത്തിൽ നമുക്ക് നഷ്ടങ്ങൾ സമ്മാനിച്ച, അല്ലെങ്കിൽ പലതരത്തിൽ നമുക്ക് നൊമ്പരങ്ങൾ സമ്മാനിച്ച പല ഓർമ്മകളും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം. ഒരു കാലത്ത് ഓർത്താൽ പോലും കണ്ണു നിറഞ്ഞിരുന്ന, നമ്മളെ തകർത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് ശാന്തമായി സംസാരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആരും കൈയടിക്കില്ലെങ്കിലും നിങ്ങൾ ആ തകർച്ചയിൽ നിന്നും ജയിച്ച് കയറി കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ. അത് ഏതൊരു ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അത് കൈയടി അർഹിക്കുന്ന ഒരു വലിയ അംഗീകാരം തന്നെയാണ്. ആരും അറിയാതെ സ്വന്തം വീടിന്റെ കടങ്ങൾ തീർത്ത ഒരുപാട് യുവാക്കളുണ്ട്. എന്റെ സൗഹൃദ സദസ്സുകളിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് എന്റെ സമപ്രായക്കാരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഞങ്ങൾ പലപ്പോഴും പരസ്പരം അഭിമാനത്തോടെ പറയുന്ന സംഗതികളിലൊന്നാണത്. അവസാന EMI അടച്ചു തീർത്ത ആ ദിവസം കയ്യിൽ ഒരുപക്ഷെ നിങ്ങൾ കട്ട് ചെയ്ത് പിടിച്ചിരിക്കുന്ന ഒരു കേക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരിക്കലും ഒരു ലോൺ തീർത്തതിന്റെ പേരിൽ, കുടുംബത്തിന്റെ കടം തീർത്തതിന്റെ പേരിൽ നമ്മളൊരു വലിയ ഗ്രാൻഡ് സെലിബ്രേഷനോ സക്സസ് പാർട്ടിയോ ഒന്നും എവിടെയും ഓർഗനൈസ് ചെയ്യാറില്ല. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ സ്റ്റോറി ഇടാറില്ല. പക്ഷേ നമുക്കുണ്ടാവുന്ന ആ ഒരു ആശ്വാസമുണ്ടല്ലോ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അവർക്കുള്ള ഒരു സമാധാനം ഉണ്ടല്ലോ, ആ അത് ശരിക്കും ഒരു പുതിയ റോൾസ് റോയ്സ് കാർ വാങ്ങി വീടിന്റെ മുറ്റത്തിടുന്നതിനേക്കാൾ വലിയ സന്തോഷമായിരിക്കും. കടം തീർത്ത, ആരും അറിയാതെ സ്വന്തം കുടുംബത്തിന്റെ കടം തീർത്തു കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന ആ ഒരു സമാധാനം അല്ലേ. നമ്മുടെ മാതാപിതാക്കൾക്ക് ചെറിയ ചെറിയ സമ്മാനങ്ങൾ, ഒരു ഓണക്കോടി കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു 500 രൂപ അവരുടെ കയ്യിലേക്ക് ചുരുട്ടി ഏൽപ്പിക്കുന്നതായിരിക്കാം, അത് നൽകുന്ന ഒരു സന്തോഷവും ആനന്ദവും ഉണ്ടല്ലോ. അതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്റ്റോറി ഇട്ടും ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയും ഷെയർ ചെയ്ത് ലോകത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തത്രയും വലിയ സന്തോഷങ്ങളൊന്നാണ്. സ്വയം ബഹുമാനിക്കാൻ പഠിച്ചത് അതും എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് കേട്ടോ. ഒരു കോളിന് വേണ്ടിയിട്ട്, ഒരു മറുപടിക്ക് വേണ്ടിയിട്ട്, കുറച്ച് ശ്രദ്ധ, ഒരു കുറച്ച് അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ആത്മാഭിമാനം പണയം വെച്ചൊരു കാലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിരിക്കാം. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പുകളായിരിക്കാം, ചില സൗഹൃദങ്ങളായിരിക്കാം. പക്ഷേ അതിനൊക്കെ, അതിൽ നിന്നൊക്കെ അപ്പുറത്തേക്ക്, എന്നെ വേണ്ടാത്തിടത്ത് ഞാനില്ല, ഞാൻ വരുന്നില്ല എന്ന് തീരുമാനിച്ച ദിവസം നിങ്ങൾക്ക് ഒരാളെ നഷ്ടപ്പെട്ടിരിക്കാം. പക്ഷേ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഒരു ബന്ധം അവിടെ നഷ്ടപ്പെട്ടു പോയേക്കാം, ഇല്ല ഞാനില്ല, എനിക്ക് ഒട്ടും തന്നെ റെസ്പെക്റ്റ് ഇല്ലാത്ത, എന്നെ എൻ്റെ ആത്മാഭിമാനത്തിന് ഒട്ടും തന്നെ വില കൽപ്പിക്കാത്ത ആ ഒരിടത്തേക്ക് ഞാൻ ഇനി വരുന്നില്ല, ആ ഒരു വ്യക്തിയിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല എന്ന് തീരുമാനമെടുക്കുന്ന ആ ഒരു മൊമെന്റിൽ ആ ഒരു വ്യക്തി നമുക്ക് നഷ്ടമായേക്കാം. പക്ഷേ അവിടെ നമുക്ക് നമ്മളെ തന്നെ തിരികെ കിട്ടിയിരിക്കുകയാണ്. അത് ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഒരിക്കലും നമുക്ക് നമ്മളെ നഷ്ടപ്പെട്ടിട്ടില്ല, നമ്മുടെ ആത്മാഭിമാനത്തെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെ വലിയ വലിയ വിജയങ്ങളാണ്. ഇതൊന്നും ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ടിക്ടോക്കിലോ ഒന്നും തന്നെ സ്റ്റോറി ഇട്ടോ അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തോ ഒന്നും നാട്ടുകാരെ അറിയിക്കാൻ പറ്റുന്ന സന്തോഷങ്ങളല്ല. പക്ഷേ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാം, ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷങ്ങൾ ഇവയൊക്കെ തന്നെയാണെന്ന് അല്ലേ. എനിവേ, എന്തായാലും എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. നാളെ തിരുവോണമാണ്, തിരുവോണ ദിനാശംസകൾ അഡ്വാൻസ്ഡ് ആയിട്ട് അങ്ങ് അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ആരെങ്കിലുമൊക്കെ ഈ വഴിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഓണമൊക്കെ ആയിട്ട് ഇങ്ങോട്ടൊക്കെ കയറ് കേട്ടോ. കുറച്ച് പായസമൊക്കെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഓഫീസൊക്കെ വരുന്ന, ഞങ്ങളുടെ ഓഫീസ് വരുന്ന എവിടെ എന്നറിയാലോ, നമ്മുടെ ബർദുബായിലുള്ള എട്രീം സെൻട്രലാണ്. എക്സാക്ട് നിയർ ടു നമ്മുടെ ബാങ്ക് സ്ട്രീറ്റ്, ഷെറഫ് ഡി ജി മെട്രോ സ്റ്റേഷൻ. ഞാനുണ്ടായിരിക്കും ഇവിടെ രാവിലെ മുതൽ, വെറുതെ പോകണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുവഴിയൊക്കെ പാസ് ചെയ്ത് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ വരൂ, നമുക്ക് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ഓണത്തിൻ്റെ ഓർമ്മകളൊക്കെ അയവറക്കി ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ നാളെ വൈകുന്നേരത്തെ വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദൻ, ദിസ് ഇസ് ആസഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ് ആൻഡ് ഹാപ്പി ഓണം.
1: You're listening to Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling. You are listening.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുലരിക്കുന്നം പൊന്നിൽ മുക്കിയതാരാണ്?
2: ആ ഇത് കൊള്ളാം.
1: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
2: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: You're tuned into Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: Stay connected with Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: മതി മതി, കുതിരയത്ത് പിന്നെ ചാടിക്കാം, പോയി ഷോ സ്റ്റാർട്ട് ചെയ്യാൻ നോക്ക്.
2: എടാ, 7 മണിയായി, പോയി ഷോ തുടങ്ങ്.
3: ഇനി അങ്ങോട്ട് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ
1: വിത്ത് സാൻഡ് ഡ്യൂൺസ് ഓൺലി ഓൺ ഹോം 92.2 FM.
3: അപ്പോൾ എങ്ങനെ, ട്യൂൺ ചെയ്യല്ലയോ?
4: ട്യൂൺ ചെയ്യല്ലയോ?
5: സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ബ്രോട്ട് യു ബൈ ലുലു. ഓണം ഇവിടെയാണ്.

0: ഓണമിങ് എത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസരുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.

0: പൊന്നോണമിങ് എത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളമൂടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസരുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
3: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
4: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.

0: ഓണം ഇങ്ങെത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളും ഓടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.

Stay connected with Home 92.2 FM. Home is a feeling.

നറിയും പൂ ഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചൻ അടി പറയാൻ അവതയിടാൻ മടയുടെ ചെറ്റത്തരമൊരു ജഗപ മനസ്സിന് വൈ മടിയിന് വൈ യമതടിയാ മലമടിയാ കടിയാ മടയാ ഇടിയാ പൊടിയാ മറുതേ ചെറുതേ പോടാ പോയി ചെലവ്.

0: പൊന്നോണമിങ് എത്തുമ്പോൾ കൂടെ ഓർമ്മകളും സന്തോഷങ്ങളും
1: പൂക്കളും ഓടുമായി അത്തച്ചമയങ്ങൾ
0: ഓണക്കോടിയുടെ പുതുമണം ആഹാ
1: ഓണമധുരം വിളമ്പാൻ പായസ രുചികൾ
2: ഒരിക്കലും തീരാത്ത ഓണ വർത്തമാനങ്ങൾ
1: ഒരുമിച്ച് ആഘോഷിക്കാം നമ്മുടെ വീട്ടിലെ ഓണം പോലെ
2: ഓണക്കാലം ഒരിക്കലും മായാതിരിക്കാൻ ലെറ്റ്സ് സെലിബ്രേറ്റ് വിത്ത് ഹോം 92.2 FM
3: എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ.